ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 5-ന്റെ തട്ടകത്തിലൂടെയാണ്. ഇന്ന് ബഷീർ അനുസ്മരണ ദിനം. 1687 ജൂലൈ 5. ഭൗതിക ശാസ്ത്ര ചരിത്രത്തിൽ ദൂരവ്യാപകവും വിപ്ലവകരവുമായ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥങ്ങളിൽ പ്രമുഖമായ ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 1841 ജൂലൈ 5, സഞ്ചാരി സംഘങ്ങളെ ലോകത്തിന്റെ വിവിധ കോണുകളിലെത്തിക്കുന്ന ഉല്ലാസയാത്രാ പദ്ധതിയിലൂടെ ലോക ഭൂപടത്തിൽ മേൽവിലാസമുറപ്പിച്ച തോമസ് കുക്ക് തന്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: വിജയത്തിന് തടസ്സം നിൽക്കുന്നത് ആരാണ്? അയൽപക്കക്കാരാണോ, ശത്രുക്കളാണോ, അസൂയാലുക്കളാണോ എന്നൊക്കെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ കേൾക്കുക, അവരൊന്നുമല്ല. അവർക്ക് അവരുടെ വിജയത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. പിന്നല്ലേ നിങ്ങളെ പരാജയപ്പെടുത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ. അതെ, വിജയത്തിന് തടസ്സം നിൽക്കുന്ന മഞ്ഞുമലകൾ ഏതെന്നറിയുമോ? തീവ്രമായ ആഗ്രഹങ്ങളില്ലായ്മ, വ്യക്തമായ ലക്ഷ്യമോ ആസൂത്രിതമായ പദ്ധതികളോ ഇല്ലായ്മ, തോറ്റുപോകുമെന്ന ഭയം, അവസരങ്ങളെ സംശയിക്കുന്ന മനോഭാവം, അറിയാനും പഠിക്കാനുമുള്ള അലംഭാവം, സ്വയം മതിപ്പില്ലായ്മ, നീട്ടിവയ്ക്കുന്ന സ്വഭാവം, ക്ഷമയോടെ പ്രയത്നിക്കാൻ കഴിയാത്ത അവസ്ഥ, തീവ്രമായ പ്രതിബദ്ധതയില്ലായ്മ, പ്രബലമായ നിഷേധാത്മക വികാരങ്ങൾ, അഹങ്കാരവും മുൻവിധിയും, ഈ മഞ്ഞുമലകളെ ഉരുക്കിക്കളയാൻ നിങ്ങൾക്ക് കഴിയുമോ? വിജയത്തിന്റെ തീരത്ത് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ശത്രു നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ്, അസൂയാലുവും നിങ്ങൾ തന്നെയാണ്. മനസ്സാണ് ശത്രു, മനസ്സു തന്നെയാണ് മിത്രവും. മിത്രഭാവം ആർജിച്ചു നോക്കൂ, മേൽപ്പറഞ്ഞ എല്ലാ മഞ്ഞുമലകളും ഉരുകാൻ തുടങ്ങും. നിങ്ങൾ ക്രിയേറ്റീവാവും, സജീവമാവും, സർഗാത്മകമാകും, സ്വയം മതിപ്പും ആത്മവിശ്വാസവും ഉണ്ടാകും. നേതൃത്വത്തിലേക്ക് ഉയരാൻ കഴിയും, വൈകാരിക പക്വത ആർജിക്കാനാവും. കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടബോധമുണ്ടാവുകയുമില്ല. ഓർക്കുക, എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ആളിനെ, ലക്ഷ്യം മനസ്സിലാവേശിച്ച ആളിനെ കാലത്തിനുപോലും തോൽപ്പിക്കാനാവില്ല. പ്രശ്നങ്ങളെപ്പോലും അവസരങ്ങളാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ വിജയം സുനിശ്ചിതമല്ലേ? വിജയമുണ്ടാകാൻ കൂടുതൽ കാരണമായി തീരുന്നത് മാനസികമായ കഴിവുകളെക്കാൾ മനോഭാവങ്ങളാണെന്ന് മറന്നുപോകരുത്. ദുർബലന്മാർക്ക് തടസ്സമാകുന്ന കരിങ്കല്ലുകൾ ശക്തന്മാർക്ക് ചവിട്ടിക്കയറാനുള്ള പടികളായിരിക്കും. സഹതപിച്ചും പരിതപിച്ചും സംശയാലുക്കളായും കിണറ്റിലെ തവളകളെപ്പോലെ കിടക്കുന്നവരോട് പറയാനുള്ളത്, ഒന്നു ചാടിയാൽ ഒരു തൊടിയുണ്ട്, അവിടെ നിന്ന് അടുത്തതിലേക്ക്, പിന്നെ അടുത്തതിലേക്ക്. വെളിച്ചമുള്ള വിശാലമായ ലോകം കാണാൻ കഷ്ടിച്ച് അഞ്ചു ചാട്ടം മതിയാകും. അതും വയ്യ എന്ന് പറഞ്ഞ് പല ന്യായീകരണങ്ങളും നിരത്തിക്കൊണ്ടിരുന്നാൽ എന്തു ചെയ്യാൻ കഴിയും? അവിടെ കിടന്ന് ചാവ്, അല്ലാതെ പിന്നെന്താ?

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മനുഷ്യന്റെ മൂന്ന് പ്രധാനപ്പെട്ട വൈകാരിക ഭാവങ്ങളാണ് സന്തോഷം, സങ്കടം, ദേഷ്യം. ഇവയിൽ ദേഷ്യം തീവ്രമായൊരു വികാരമാണ്. സന്തോഷത്തെയും സങ്കടത്തെയും നിയന്ത്രിക്കുന്ന അത്ര എളുപ്പത്തിൽ ദേഷ്യത്തെ നിയന്ത്രിക്കാനാവില്ല. ദേഷ്യം

0: ഇവരുള്ള പ്രതികരണങ്ങളിലാണ് ആളുകൾ വ്യത്യസ്തരാകുന്നത്. ചിലർ ആത്മസംയമനം പാലിച്ച് നിശബ്ദരാകും. മറ്റു ചിലർ പല്ലൊരുമിക്കൊണ്ട് ശാപവാക്കുകൾ ഉരുവിടും. വേറെ ചിലർ നശീകരണ പ്രതികരണങ്ങൾ കാണിക്കും. ദേഷ്യം പ്രകടിപ്പിക്കുന്ന വിധം പ്രായഭേദമനുസരിച്ചും സംസ്കാരത്തിനനുസരിച്ചും വ്യത്യാസപ്പെടാം. സാമൂഹ്യവൽക്കരണത്തിലൂടെയാണ് ഒരാൾ എല്ലാ വൈകാരിക പ്രകടനങ്ങളുടെയും ശൈലികൾ ആർജിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ കൂടുതൽ കാര്യങ്ങളും പഠിക്കുന്നത് അനുകരണത്തിലൂടെയാണ്. മുതിർന്നവർ പറയുന്നതും ചെയ്യുന്നതുമായ കാര്യങ്ങൾ അവർ ആവർത്തിച്ച് അനുകരിക്കും. അതിന് മുതിർന്ന ആളുകളിൽ നിന്ന് പ്രോത്സാഹനം ലഭിക്കുകയാണെങ്കിൽ അത് കുഞ്ഞിന്റെ പെരുമാറ്റ രീതിയായി മാറും. വർത്തമാനം പറഞ്ഞു തുടങ്ങുന്ന കുഞ്ഞുവാകൊണ്ട് പോടാ എന്ന് വിളിക്കുമ്പോൾ എല്ലാവരും അത് ആസ്വദിക്കാറുണ്ട്. അതൊരു തമാശയായി എല്ലാവരും സ്വീകരിക്കുമ്പോൾ അതൊരു പെരുമാറ്റ ശൈലിയായി കുട്ടി സ്വീകരിക്കുന്നു. തിരുത്തേണ്ടതിനെ തിരുത്താതെ ആസ്വദിക്കുന്നതിലൂടെ തെറ്റായ പ്രതികരണ രീതി കുട്ടിയെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേഷ്യപ്രകടനങ്ങളുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. മുഷ്ടിച്ചുരുട്ടി ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിത്രം ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ പരസ്യത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പരസ്യവാചകം ഇങ്ങനെയാണ്: ഇവന് 18 വയസ്സാകുമ്പോൾ ഇവന്റെ ദേഷ്യം കാണാൻ ഇത്ര ഭംഗിയുണ്ടാവില്ല. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റൊന്നല്ല, ചെറുപ്പത്തിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ദേഷ്യത്തിന്റെ ശൈലികളാണ് വളരുമ്പോൾ അനുവർത്തിക്കുന്നത് എന്നാണ്. ആൺകുട്ടികൾ ദേഷ്യപ്പെടുന്ന ശൈലികൾക്ക് അവരുടെ പിതാക്കന്മാർ ദേഷ്യപ്പെടുന്ന ശൈലികളോട് വളരെ അടുത്ത സാധർമ്യം കാണും. പെൺകുട്ടികൾക്ക് അവരുടെ അമ്മമാരുടെ ശൈലിക്കായിരിക്കും മുൻതൂക്കം. ദേഷ്യം വരുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യാൻ സാധിക്കാതെ തടയപ്പെടുമ്പോൾ ദേഷ്യം വരാം. അത് തടയപ്പെടുന്നത് നിയമങ്ങൾ കൊണ്ടാകാം, ആരെങ്കിലും തടസ്സം നിന്നതുകൊണ്ടാവാം, അതുമല്ലെങ്കിൽ ഒരാളുടെ കഴിവില്ലായ്മ കൊണ്ടാകാം. ഏതായാലും ദേഷ്യം വരിക തന്നെ ചെയ്യും. ആരെങ്കിലും വ്യക്തിപരമായി മുറിപ്പെടുത്തുന്നത് ദേഷ്യത്തിന് കാരണമാകാം. തിരക്കിട്ട ജോലിയുടെ ഭാരം ദേഷ്യത്തിന് മറ്റൊരു കാരണമാണ്. താൽപര്യമില്ലാത്തൊരു കാര്യം മറ്റാരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി ചെയ്യേണ്ടി വന്നാൽ ദേഷ്യം വരും. നാം ചെയ്ത കാര്യങ്ങളുടെ പ്രയോജനം നമ്മിൽ നിന്ന് മറ്റാരെങ്കിലും തട്ടിയെടുത്താൽ ദേഷ്യം അധികരിക്കും. ശാരീരികമായി നിരന്തരമുണ്ടാകുന്ന വേദനകളോ രോഗങ്ങളോ ദേഷ്യത്തിന് കാരണമാകാം. ഇവിടെയെല്ലാം ഒഴിവാകുന്ന മാനസിക സമ്മർദ്ദമാണ് ദേഷ്യമായി പരിണമിക്കുന്നത്. മറ്റൊരാൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന കാര്യം നമ്മുടെ ആളത്വത്തെ തകർത്ത് കളയുന്നു എന്ന് തോന്നുന്നിടത്താണ് ദേഷ്യം ഒഴിവാകുന്നത്. ഫേസ്ബുക്കിലും വാട്സാപ്പിലും പോസ്റ്റ് ഇടുന്നതിന്റെ ഉദ്ദേശം തന്നെ പരമാവധി ലൈക്കും ഷെയറും ലഭിക്കുക എന്നതാണ്. ആഗ്രഹിക്കുന്നതുപോലെ അത് ലഭിക്കാതെ വരുമ്പോൾ അസ്വസ്ഥതയും നിരാശയും ഉണ്ടാകും. ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ചിലർ ലൈക്ക് ചെയ്യാതിരിക്കുകയും അവർ മറ്റു ചില പോസ്റ്റുകൾക്ക് ലൈക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുകയും അത് അവരോടുള്ള ദേഷ്യമായി പരിണമിക്കുകയും ചെയ്യും. നമ്മുടെ പ്രവർത്തികളോട് നമ്മുടെ കാഴ്ചപ്പാടിൽ നീതീകരിക്കാനാവാത്ത വിധം മറ്റുള്ളവർ പെരുമാറുമ്പോൾ പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന പ്രതികരണമാണ് ദേഷ്യം. അങ്ങനെ ഒരാളോടൊരു മനോഭാവം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യുന്ന എല്ലാം നമ്മെ ദേഷ്യം പിടിപ്പിക്കും. ശാരീരികമായ ഭീഷണിയുടെ മുൻപിൽ മാത്രമേ മൃഗങ്ങൾ ദേഷ്യം പ്രകടിപ്പിക്കുകയുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. ആളത്തപരമായ ഭീഷണിയായി തോന്നിയാലും ധാർമ്മിക നിലനിൽപ്പിന്റെ പ്രശ്നമായാലും ദേഷ്യപ്പെടും. വെറുപ്പും ദേഷ്യവും ചിലപ്പോൾ ഇടകലർന്ന് വന്നേക്കാം. എങ്കിലും എപ്പോഴും വെറുപ്പ് കൊണ്ടാണ് ദേഷ്യപ്പെടുന്നത് എന്ന് പറയാനാവില്ല. ദേഷ്യത്തെ നിയന്ത്രിക്കുവാനുള്ള പ്രഥമമായ കാര്യം ദേഷ്യത്തിന്റെ ഗൂഢലക്ഷ്യങ്ങൾ തിരിച്ചറിയുക എന്നതാണ്.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സ്വരരാഗങ്ങളുടെയും കിഴക്ക് പടിഞ്ഞാറുകളുടെയും വൃതിവ്യാപനങ്ങളുടെ സമ്മോഹനത. പ്രഭാത ശബ്ദത്തിൽ ഇനി രാഗലയം, ഒരു ഇൻസ്ട്രുമെന്റൽ ഫ്യൂഷൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ. കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിൻ്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയുമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസ്സുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് പവനനെ കുറിച്ച് കേൾക്കാം. പവനൻ, അത് തൂലിക നാമം. യഥാർത്ഥ പേര് വയലളം പി വി എൻ നായർ. എല്ലാ അർത്ഥത്തിലും ഒരു റിബലായിരുന്ന വ്യക്തി. ജീവിതം മുഴുവൻ തലയുയർത്തി നടന്നുപോയ ഒരു മനുഷ്യൻ. ജീവിതത്തിൽ ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ കുറവായിരിക്കും. ദുഃഖത്തിന്റെയും വേദനയുടെയും കഷ്ടപ്പാടിന്റെയും തീരത്തുകൂടി നടന്നു നീങ്ങുമ്പോഴും ജീവിതത്തിന്റെ പ്രകാശധാരകളെ സ്വപ്നം കാണാൻ പവനന് കഴിഞ്ഞു. കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജീവിതം കരുപ്പിടിപ്പിക്കാൻ പവനന് കഴിഞ്ഞു. പവനെ കുറിച്ച് പവനൻ തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. അനുഭവങ്ങളുടെ സംഗീതം എന്ന പുസ്തകത്തിൽ പവനൻ ഇങ്ങനെ എഴുതുന്നു: തലയിൽ ഒരു തോർത്തും കെട്ടി ബനിയനും മടക്കിക്കുത്തിയ മുഷിഞ്ഞ മുണ്ടുമായി സെൻട്രൽ സ്റ്റേഷന്റെ അകത്തും പുറത്തുമായി ഓടി നടക്കുന്ന ഒരു ചുമട്ടുകാരനായി ഇതെഴുതുമ്പോൾ ഞാൻ എന്നെ കാണുന്നു. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നുവെന്ന് ഇപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ ഞെരുക്കം. കോഴിക്കോട്ടെ പത്രപ്രവർത്തകനായി, സോവിയറ്റ് വാർത്താവിതരണ വകുപ്പിന്റെ മദ്രാസ് ഓഫീസിലെ ഉദ്യോഗസ്ഥനായി, കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി, ദേശാഭിമാനിയുടെ ലേഖകനായി പവനെ കണ്ടിട്ടുള്ളവർക്ക് വിശ്വസിക്കാൻ പ്രയാസം കാണും. ഡോക്ടർ കെ കെ രാഹുലൻ പ്രതിഭാശാലികൾ എന്ന പുസ്തകത്തിൽ പവനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു: മദ്രാസ് സെൻട്രൽ സ്റ്റേഷനിൽ ഒരു ചെറുപ്പക്കാരൻ ചെന്നിറങ്ങുന്നു. കയ്യിലുള്ളത് 3 ഉറുപ്പിക്കാൻ. അത് ആദ്യ ദിവസം തന്നെ തീരുന്നു. പിന്നെന്തു ചെയ്യും? പച്ചവെള്ളം കുടിച്ച് എത്ര ദിവസം കഴിയാം? അപ്പോൾ ലൈസൻസ് ഇല്ലാത്ത പോട്ടർമാരിൽ ഒരാളായി ഉപജീവനം തേടുന്നു. അവിശ്വസനീയമായ മറ്റൊരു രംഗം ഇതാണ്. ഒരിക്കൽ നടന്നു തളർന്ന് ഞാൻ മുമ്പിൽ കണ്ട ഒരു വീടിന്റെ പുറന്തണ്ണയിൽ കയറിയിരുന്നു. ഇരിക്കാൻ മടി, കഴിഞ്ഞുകൂടാൻ പണം വേണം, എന്താണ് ചെയ്യുക? ഞാൻ കണ്ണും പൂട്ടി പത്മാസനത്തിലിരുന്ന് ആലോചന തുടങ്ങി. പിന്നെ കീർത്തനങ്ങൾ ഉറക്ക ചൊല്ലാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. ലക്ഷ്മി കടാക്ഷമാല മുഴുവൻ ചൊല്ലി, ചില സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലി കണ്ണു തുറന്നപ്പോൾ ചുറ്റും ആൾക്കൂട്ടം. ആളുകൾ സ്വാമിയെ ഉപചരിക്കാൻ തയ്യാറാവുന്നു. ഉപചരിച്ച ഗൃഹനാഥന് ഭാര്യ പ്രസവിക്കാൻ പോകുന്നത് ആണോ പെണ്ണോ എന്നറിയണം. പവനൻ സ്വാമിക്ക് പ്രവചിക്കാതെ നിവൃത്തിയില്ല. പിന്നീട് കൈനോട്ടക്കാരനായി, ഹോട്ടൽ ജോലിക്കാരനായി, മന്ത്രവാദിയായി, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇന്ത്യ മുഴുവൻ കറങ്ങി. പട്ടാളക്കാരനായി, ക്ലർക്കായി, ഉദ്യോഗസ്ഥനായി, പതുക്കെ പതുക്കെ എഴുത്തുകാരനായി, പത്രക്കാരനായി, റിപ്പോർട്ടറായി, പത്രാധിപരായി, ഒടുവിൽ കേരള സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറിയായി പവനൻ വളർന്നു വന്നു. പവനൻ കവിയായിരുന്നു, കഥാകാരനായിരുന്നു, പ്രബന്ധകാരനായിരുന്നു, കോളമിസ്റ്റായിരുന്നു, നിരൂപകനായിരുന്നു, ഗ്രന്ഥകർത്താവായിരുന്നു, സംഘാടകനായിരുന്നു, കലാകാരനായിരുന്നു, ഭരണകർത്താവായിരുന്നു. എം ടി വാസുദേവൻ നായർ ഒരിടത്ത് പറഞ്ഞു തോർക്കുന്നു: ഒരു കഥാകാരൻ പവനിലുണ്ട്. ആദ്യം കുറെ ചെറുകഥകൾ എഴുതിയത് കൊണ്ട് മാത്രമല്ല, ആവശ്യത്തിലേറെ ചായം ചേർക്കാതെ, വരകൾ വേണ്ടതിലേറെ കൂട്ടാതെ ഉദ്ദേശിക്കുന്ന ചിത്രം, അതൊരു സംഭവത്തിന്റെയാകാം, ഒരു ജീവിതസന്ധിയുടേതാവാം, വരയ്ക്കാൻ അദ്ദേഹത്തിന് ഉടനീളം കഴിയുന്നുവെന്നതാണ് ആസ്വാദ്യതയുടെ അടിസ്ഥാനം. നിരന്തരമായ പ്രവർത്തന സന്നദ്ധതയാണ് പവനനെ കേരളീയരുടെ മുന്നിലെത്തിച്ചത്. തനിക്ക് ചിലത് ചെയ്യാനുണ്ട് എന്ന കർമ്മബോധ്യത്തോടുകൂടി യുക്തിചിന്തയുടെ തീനാളവുമായിട്ടാണ് പവനൻ എന്ന എഴുത്തുകാരൻ കേരളീയ വായനക്കാരുടെ മനസ്സുകളിലേക്ക് കടന്നു വന്നത്. പവനൻ മന്ദമാരുതനല്ല, കൊടുങ്കാറ്റായിരുന്നു. അത് വീശിയടിക്കാത്ത ഒരു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലം കേരളത്തിലില്ല. കണ്ടുമുട്ടുന്നവരെയെല്ലാം തന്റെ കൂട്ടുകാരാക്കി മാറ്റാൻ പവനനുള്ള കഴിവ് വലുതായിരുന്നു. ഒരു വലിയ ഹൃദയത്തിന്റെ ഉടമയായിരുന്നു പവനൻ. സ്നേഹസമ്പന്നനായ ആ സുഹൃത്തിനെ ഒരു സഹോദരനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. ദേശാഭിമാനിയുടെ ലേഖകനായി മദ്രാസിയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി കോഴിക്കോട് പോയി തൃശൂരിൽ സ്ഥിരതാമസമാക്കിയ പവനൻ കേരളീയ ജീവിതത്തിന് നൽകിയ സംഭാവനകൾ അത്യുജ്വലമാണ്. കേരളീയ നവോത്ഥാന ചരിത്രത്തിലൂടെ കടന്നുപോകുന്ന ഏതൊരാൾക്കും പവനന്റെ ചിന്തകളെയും ഗ്രന്ഥങ്ങളെയും നിരൂപണങ്ങളെയും സന്ധിക്കാതെ കടന്നുപോകാൻ സാധ്യമല്ല. അത്രമാത്രം പരന്നുകിടക്കുന്നു അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകൾ. 50-ലേറെ ഗ്രന്ഥങ്ങളുടെ കർത്താവ്, 10-ലധികം പത്രങ്ങളുടെ പത്രാധിപർ, 15-ലധികം സംഘടനകളുടെ പ്രസിഡന്റ്, ശതക്കണക്കിന് പത്രങ്ങളിലെ കോളമിസ്റ്റ് ആയിരുന്നു പവനൻ. 2 കൈകൊണ്ടും ലേഖനങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ച സവ്യസാചിയായ ഒരു അനുഗ്രഹീതനായ എഴുത്തുകാരനായിരുന്നു പവനൻ. കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ സാരഥി എന്ന നിലയിൽ പവനൻ നിർവഹിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനം കേരളത്തിന് മറക്കാൻ സാധ്യമല്ല. കൊടിമരം സ്വർണം പൂശുന്നതിനെതിരായി ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ ഉപവാസമനുഷ്ഠിക്കുമ്പോൾ ആനക്കാരന്റെ വടികൊണ്ടുള്ള അടികൾ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുന്ന ഒരു സമരഭടനെ നമുക്ക് മറക്കാനാവുമോ? തന്റെ അഭിപ്രായ സ്ഥൈര്യത്തിനു മുമ്പിൽ ലോകത്തെ മുട്ടുകുത്തിച്ച മഹാനായിരുന്നു പവനൻ. പവനൻ എല്ലാ സാഹിത്യ നായകന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും മന്ത്രിമാരെയും യുക്തിപൂർവം എതിർത്തിട്ടുണ്ട്, വിമർശിച്ചിട്ടുണ്ട്. അധികാരികളുടെ മുന്നിൽ വാലാട്ടി നിൽക്കാൻ ഒരിക്കലും പവനൻ തയ്യാറായിരുന്നില്ല. ഒരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലും അടിമപ്പണി ചെയ്യാൻ പവനൻ വന്നിട്ടില്ല. നായയെപ്പോലെ വാലാട്ടി നിൽക്കാനല്ല, സിംഹത്തെപ്പോലെ തലയുയർത്തി നിന്ന് ഗർജിക്കാനാണ് പവനൻ ശ്രമിച്ചിട്ടുള്ളത്. ആ കറകളഞ്ഞ വ്യക്തിത്വത്തെയാണ് കേരളം ബഹുമാനിച്ചത്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി ആയിരുന്നു, കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് ജനറൽ സെക്രട്ടറി ആയിരുന്നു, കേരള സാഹിത്യ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കലാമണ്ഡലം, SPCS, മലബാർ കേന്ദ്ര കലാസമിതി എന്നീ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ ഡയറക്ടർ ബോർഡ് അംഗമായിരുന്നു. വിശ്വവിജ്ഞാനം എഡിറ്റർ എന്ന നിലയിൽ പവനൻ നിർവഹിച്ച സേവനങ്ങളെ കേരളത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. നിരവധി അവാർഡുകൾ പവനന്റെ സേവനങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ്, 2 പ്രാവശ്യം കേരള സാഹിത്യ അക്കാദമി അവാർഡ്, സഹൃദയവേദി അവാർഡ് എന്നിവ അവയിൽപ്പെടും. സമഗ്ര സംഭാവനയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി പവനനെ ആദരിച്ചിട്ടുണ്ട്. പവനന്റെ തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ യുക്തിവാദത്തിന് ഒരു മുഖപുര, കവിയും കാലവും, ഒരു യാത്രയുടെ അനുഭവങ്ങൾ, കേരളം ചുവന്നപ്പോൾ, നവസാഹിതി, നിരൂപണം, പൊളിച്ചെഴുത്ത്, വിമർശനം മലയാളത്തിൽ, സാഹിത്യ ചർച്ച, 4 റഷ്യൻ സാഹിത്യകാരന്മാർ, നവ്യോപഹാരം, അനുഭവങ്ങളുടെ സംഗീതം, വള്ളത്തോൾ ഛായാചിത്രം, മഹാപണ്ഡിറ്റ് രാഹുൽ സാം സ്തുത്യായൻ, മാണി ബന്ദോപാധ്യായ തുടങ്ങി 50 വിശിഷ്ട ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് പവനൻ. പവനന്റെ ഇംഗ്ലീഷ് കൃതിയാണ് എ ജേർണി ത്രൂ മോസ്കോ ആൻഡ് ജോർജിയ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് LR മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏത് അവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണ് സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വെയിൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്ന് പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞുചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും, പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്, പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും, ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: കുതിരയേ, എന്തൊരു ഉന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരു ഉത്സാഹമാണതിൻ കാൽകളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലതിൻ സംസ്കാരം.
1: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനം നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോയുടെ ക്ഷണപ്രകാരം ഈ മാസം 6 മുതൽ 8 വരെയാണ് പ്രധാനമന്ത്രി ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്നത്. ശ്രീ മോദിയുടെ 4ാമത് ഇന്തോനേഷ്യൻ സന്ദർശനമാണ് ഇത്. പ്രസിഡന്റ് സുബിയാന്തോയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുന്ന പ്രധാനമന്ത്രി തന്ത്രപരമായ പങ്കാളിത്തത്തിന് കീഴിലുള്ള പ്രധാന മേഖലകളിലെ പുരോഗതി വിലയിരുത്തുകയും ചെയ്യും. ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വ്യോമയാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി പ്രാദേശിക വ്യോമ സർവീസ് പദ്ധതിയുടെ അടുത്തഘട്ടമായ വികസിതുഡാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ ഉദ്ഘാടനം ചെയ്തു. വികസിതുഡാൻ പദ്ധതിയുടെ തുടക്കം ഇന്ത്യയുടെ പ്രാദേശിക വ്യോമയാന മേഖലയിൽ പുതിയൊരു അധ്യായം കുറിക്കുമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു വ്യക്തമാക്കി. പദ്ധതിയുടെ ഭാഗമായി 100ലധികം പുതിയ വിമാനത്താവളങ്ങളും 200ഓളം ഹെലിപാഡുകളും വികസിപ്പിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഈ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പ്രാദേശിക വികസനങ്ങളെയും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങളെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറാനുള്ള അവസരവും ഈ സന്ദർശനം നൽകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 13ന് ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കുമാകും ഈ സമ്മേളനത്തിൽ മുൻഗണന നൽകുക. സവാളയുടെ സംഭരണ വില 13% വർദ്ധിപ്പിച്ചതായി കേന്ദ്ര സർക്കാർ. ക്വിന്റലിന് 1875 രൂപയിൽ നിന്ന് 2125 രൂപയായാണ് വർദ്ധിപ്പിച്ചത്. പുതുക്കിയ സംഭരണ വില സവാള കൃഷി ചെയ്യുന്ന കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനൊപ്പം ബഫർ സംഭരണ ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഇസ്രായേൽ ഉഭയകക്ഷി നിക്ഷേപ കരാർ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. 2025 സെപ്റ്റംബർ 8 ന്യൂഡൽഹിയിൽ കരാർ ഒപ്പുവച്ചത്. ഉഭയകക്ഷി സാമ്പത്തിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സുരക്ഷിതമായ നിക്ഷേപ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ കരാർ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിന് ഒരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തിക, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി അംഗരാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാരെ യോഗം ഒരുമിച്ച് കൊണ്ടുവരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്തെ ബിസിനസ് സ്ഥാപനങ്ങളുടെ വാട്സപ്പ് അക്കൌണ്ടുകൾ ഹാക്ക് ചെയ്ത് സൈബർ തട്ടിപ്പ് വ്യാപകമാകുന്നതായി കേരള പോലീസ്. സ്ഥാപനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. സ്ഥാപനങ്ങളുമായി സ്ഥിരമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന ഉപഭോക്താക്കളുടെയോ വിതരണക്കാരുടെയോ ഹാക്ക് ചെയ്യപ്പെട്ട വാട്സപ്പ് അക്കൌണ്ടുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ നടത്തുന്നത്. അപരിചിതമായ ലിങ്കുകളോ സാധാരണ രീതിക്ക് വിപരീതമായ എക്സ്റ്റൻഷനുകളോ ഉള്ള ഡോക്യുമെന്റുകൾ യാതൊരു കാരണവശാലും ഡൌൺലോഡ് ചെയ്യരുത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന സൈബർ ഹെൽപ്പ് ലൈൻ നമ്പറിൽ റിപ്പോർട്ട് ചെയ്യണം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച സെൽഫ് എന്യൂമറേഷൻ ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം പൂർത്തീകരിക്കുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. ജൂലൈ 31 വരെയാണ് എന്യൂമറേഷൻ നടത്തുന്നത്. ഇന്ന് മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമ വാർഷിക ദിനം. 1994 ജൂലൈ 5 ബേപ്പൂർ സുൽത്താൻ കൈരളിയോട് വിട പറഞ്ഞത്. വിവിധ നാടുകളിലെ സഞ്ചാരങ്ങളിലൂടെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെ താൻ നേടിയെടുത്ത അറിവുകൾ സരസവും ലളിതവുമായ ഭാഷയിൽ മലയാളിക്ക് കഥകളായും നോവലുകളായും സമ്മാനിച്ച ബഷീർ വിവിധ തലമുറകളിൽപ്പെട്ട വായനക്കാരെ സൃഷ്ടിച്ചു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന പട്ടിണിയും പരിവട്ടവുമായി കഴിഞ്ഞിരുന്ന സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളായി സാഹിത്യരചന നടത്താമെന്ന് തെളിയിച്ച ബഷീർ അതോടെ മലയാള സാഹിത്യത്തിൽ അവർക്കും തങ്ങളുടേതായ ഇരിപ്പിടം നൽകി. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി രാജ്യത്ത് എഥനോൾ ഉപയോഗത്തിലുണ്ടെന്നും അതൊരു പുതിയ ആശയമല്ലെന്നും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. സർക്കാരിന്റെ ജൈവ ഇന്ധന മിശ്രിത പരിപാടിയെക്കുറിച്ചുള്ള ക്രിയാത്മക വിമർശനങ്ങളെ സർക്കാർ സ്വാഗതം ചെയ്യുന്നുവെന്നും നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി ആവശ്യമായ തിരുത്തലുകൾ വരുത്തുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജസ്ഥാനിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം.
3: എഥനോൾ കാ കാം നാ ഹംനെ ഇൻവെന്റ് കിയാ 100 സാൽ സേ ഇസ് പെ കാം ഹോ റഹാ ജോ ഏക് ഹെൻറി ഫോർഡ് ഉസ്നേ ഉസ് സമയ ഗാഡി ചലായി ഹൈ ബയോഫ്യൂൽ സേ കെരോസീൻ സേ ഫോസൽ ഫ്യൂൽ സേ മൈ ബാത് കർ റഹാ ഹൂം 2006 സേ ലേക്കർ 2008 ഉസ് സമയ ഹമാരാ ഏക് ടാർഗറ്റ് താ കെ 5% ഹമേ ബയോഫ്യൂൽ ബ്ലെൻഡിംഗ് കർനി ഹൈ 10 സ്റ്റേറ്റ്സ് ഓർ യൂണിയൻ ടെറിട്ടറി മേ കർ നീ പായേ വോ ദൂസരി ബാത് ഹൈ 1.4% പേ ഹമാരി ഗാഡി രുക് ഗയി.
1: അമേരിക്കയിൽ ഉടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. താപസൂചിക 46 ഡിഗ്രി സെൽഷ്യസ് കവിയുമെന്ന് US നാഷണൽ വെതർ സർവീസ് അറിയിച്ചു. ഉയർന്ന താപനില വൈദ്യുതി വിതരണ ശൃംഖലകളിൽ കാര്യമായ സമ്മർദ്ദം ചെലുത്തുമെന്നും ഇത് ഫിഫ ലോകകപ്പ് മത്സരങ്ങളെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പുള്ളതിനാൽ കടുത്ത ചൂടിനെ നേരിടാൻ ന്യൂയോർക്ക് നഗരാധികൃതർ നടപടികൾ സ്വീകരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച് ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന കളിയിൽ പരാഗ്വയെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് ഫ്രഞ്ച് വട തോൽപ്പിച്ചത്. 70th മിനിറ്റിൽ എംബാപ്പെയാണ് പെനാൽറ്റിയിലൂടെ ഫ്രാൻസിന് വിജയ ഗോൾ നേടിയത്. ക്വാർട്ടറിൽ മൊറോക്കയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യൻമാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീട പോരാട്ടത്തിന് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലിൽ ഇടം പിടിച്ചത്. ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും ഫൈനലിലേക്ക് യോഗ്യത നേടി. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2nd മത്സരത്തിൽ ഇംഗ്ലണ്ടിന് ജയം. മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ത്യയെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇന്ത്യ ഉയർത്തിയ 191 റൺസ് വിജയലക്ഷ്യം ഇംഗ്ലണ്ട് 19th ഓവറിൽ മറികടന്നു. 5 മത്സര പരമ്പരയിലെ 3rd മത്സരം ചൊവ്വാഴ്ച നോട്ടിംഗ്ഹാമിൽ നടക്കും. ഡൽഹിയിൽ വോട്ടർപട്ടിക പുതുക്കുന്നതിനുള്ള പ്രത്യേക തീവ്രയജ്ഞത്തിന്റെ ആദ്യ 5 ദിവസങ്ങളിൽ ആകെ വോട്ടർമാരുടെ 32%ത്തിലധികം പേർക്ക് ഫോമുകൾ വിതരണം ചെയ്തു. ഡൽഹി ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ കാര്യാലയം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം ശനിയാഴ്ച വരെ തലസ്ഥാനത്തുടനീളം 46,54,989 ഫോമുകൾ വിതരണം ചെയ്തു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനിൽ നിന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസറും ബൂത്ത് ലെവൽ ഓഫീസറും ഉൾപ്പെടെയുള്ള സംഘം നേരിട്ടെത്തി പൂരിപ്പിച്ച ഫോം സ്വീകരിച്ചു. 1 മാസം നീണ്ടുനിൽക്കുന്ന ഭവന സന്ദർശന സർവേ ജൂലൈ 29 വരെ തുടരും. ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ഉമർ ഖാലിദ്, ഷർജിൽ ഇമാം എന്നിവർ സമർപ്പിച്ച ജാമ്യാപേക്ഷകൾ ഡൽഹി കോടതി തള്ളി. കർഗർ ദുമ കോടതിയിലെ അഡീഷണൽ സെഷൻസ് ജഡ്ജി സമീർ ബാജ്പേയാണ് ഇരുപ്രതികളും നൽകിയ ജാമ്യാപേക്ഷകൾ തള്ളിയത്. ജമ്മുകാശ്മീരിലെ ഷോപ്പിയാൻ ജില്ലയിൽ നിരോധിത സംഘടനയായ ലഷ്കർ ഇ തോയ്ബയിൽപ്പെട്ട 2 ഭീകരരെ സുരക്ഷാസേന വളഞ്ഞു. ഭീമന്ദർ മേഖലയിലെ തോട്ടത്തിൽ ഭീകരരുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്കാണ് തിരച്ചിൽ ആരംഭിച്ചത്. 7 ഗ്രാമങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ പ്രദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. അറബ് രാഷ്ട്രങ്ങളിലേക്കുള്ള സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ന് യാത്ര തിരിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങിയ കൊച്ചി വനിതാ പ്രവർത്തക സമിതി യോഗം നാളെ ആരംഭിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കൻ ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. അമേരിക്കയിലുടനീളം കടുത്ത ഉഷ്ണതരംഗം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം പിടിച്ച ഫ്രാൻസ്. ഐസിസി വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും കുറ്റം തന്നെയാണ്. എന്നിട്ടും സ്വർണ കച്ചവടത്തിന് ഇവിടെ ഒരു കുറവുമില്ല. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? സ്വർണമില്ലാതെ വിവാഹം നടക്കില്ല എന്നത് തന്നെയാണ് ന്യായീകരണം. എന്താന്ന് വെച്ചാൽ, ഓ, അത് പിന്നെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അവൾക്ക് സമ്മാനമായി കൊടുക്കുന്നതല്ലേ? ശരി, സമ്മതിച്ചു, അവൾക്ക് സമ്മാനമായാണ് കൊടുക്കുന്നതെങ്കിൽ അതിന്റെ അളവിന്റെ പേരിൽ കലഹിക്കുന്നത് എന്തിന്? ആ ആഭരണങ്ങൾ എന്തിന്റെ പേരിലാണ് ഭർതൃവീട്ടുകാർ അഴിച്ചു വാങ്ങി ലോക്കറിൽ കൊണ്ടുവയ്ക്കുന്നത്? ഭർത്താവിന്റെ കടം തീർക്കാൻ ആഭരണങ്ങൾ വിൽക്കുന്നത് എന്തിന്? ഭർത്താവിന്റെ സഹോദരിയുടെ കല്യാണത്തിന് ഈ സ്വർണം വിൽക്കാൻ നിർബന്ധിക്കുന്നത് എന്തിന്? അതായത്, അവളുടെ സ്വർണം അവളുടെ പേഴ്സണൽ ബിലോങ്സ് അല്ല എന്നല്ലേ? അതിന്റെ അവകാശം ഭർത്താവിനോ ഭർത്താവിന്റെ വീട്ടുകാർക്കോ ആണെങ്കിൽ അതിനർത്ഥം അത് സ്ത്രീധനം എന്ന് തന്നെയല്ലേ? സ്വർണം ഇങ്ങനെ വിനിമയം ചെയ്യപ്പെടുന്നിടത്തോളം പരോക്ഷമായി സ്ത്രീധനം അംഗീകരിക്കപ്പെടുന്നു എന്ന് തന്നെയല്ലേ? സ്ത്രീധന നിരോധനത്തോടൊപ്പം പ്രായോഗികമാക്കേണ്ടതായ ഒന്നാണ് സ്വർണ വിനിമയവും. എത്ര ജീവിതങ്ങളാണ് സ്വർണത്തിന്റെ പേരിൽ ഒടുങ്ങിത്തീരുന്നത്, അതൊന്നും നമ്മൾ പലപ്പോഴും അറിയാറേയില്ല. നാൾതോറും സ്വർണവില വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അഴിമതിക്കാർക്കും കൈക്കൂലിക്കാർക്കും വൻ വ്യവസായികൾക്കുമൊന്നും അതൊരു പ്രശ്നമേ ആയിരിക്കില്ല. എന്നാൽ സാധാരണ മനുഷ്യർ അവരുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ, അതിനുവേണ്ടി ഒരുതരി പൊന്നുണ്ടാക്കാൻ പെടുന്ന പാട് ഇത്ര വലുതാണെന്നറിയാമോ? ഒരു ജന്മം മുഴുവൻ എന്ന് തന്നെ പറയാം ഉരുക്കി കളഞ്ഞിട്ടാണ് രണ്ട് പെൺമക്കളുടെ വിവാഹം നടത്തിയതെന്ന് പറയുന്ന ഒരമ്മ. ആലോചന കൊണ്ടുവരാനോ വിവാഹം നടത്തുന്നതിനോ ഒരു പ്രയാസവും ഉണ്ടായില്ല. എന്നാൽ 10 പവൻ വെച്ച് രണ്ടുപേർക്കും സ്വർണം വാങ്ങാൻ പെട്ട പാട് നിസാരമായിരുന്നില്ല. അതും ഒരു വിധവയായ ഞാൻ. കൂട്ടിക്കൂട്ടി വച്ച് 1/2 പവൻ 1/2 പവൻ എന്ന കണക്കിന് എങ്ങനെ ഇതുവരെ കൊണ്ടെത്തിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല. അതിനു പകരം കൊടുക്കേണ്ടി വന്നത് എന്റെ ജീവിതമായിരുന്നു. ഇങ്ങനെ സ്വന്തം ജീവിതം എരിച്ചു തീർത്തുകൊണ്ട് മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന എത്ര രക്ഷിതാക്കൾ ഇവിടെയുണ്ടെന്നറിയാമോ? എന്തിനാണ് സ്വർണത്തിനോട് ഇത്രയും ഭ്രമം? ഇവിടെയുണ്ടായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏറിയ പങ്കിന്റെയും പിന്നിൽ സ്വർണമല്ലേ? പിടിച്ചുപറിക്കുന്നതിലേറെയും സ്വർണം, കട്ടെടുക്കുന്നതിലും ഏറെയും സ്വർണം, കുടുംബ പ്രശ്നങ്ങളിൽ ഭൂരിപക്ഷവും സ്വർണമാണ് കാരണം. അനുദിനം സ്വർണത്തിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ചില മാധ്യമങ്ങൾ സ്വർണവില പറയാൻ മാത്രം സമയം മാറ്റിവെക്കുകയും ചെയ്യുന്നു. സാമൂഹിക ജീവിത വ്യവസ്ഥിതിയിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന ഏതൊന്നും നിയന്ത്രിക്കപ്പെടേണ്ടത് തന്നെയല്ലേ? എങ്കിൽ ആത്മഹത്യയ്ക്കും കൊലപാതകത്തിനും പിടിച്ചുപറിക്കും കള്ളക്കടത്തിനുമൊക്കെ കാരണമായ സ്വർണത്തെ, അതിന്റെ വിനിമയത്തെ നിയന്ത്രിക്കുക എന്നത് ആവശ്യമായ കാര്യമല്ലേ? സ്വർണം എന്നത് ഇഷ്ടമുള്ള ആഭരണം എന്നതിനപ്പുറം സർവാഭരണ വിഭൂഷിതത്വം എന്നതിന്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് സ്വർണാഭരണങ്ങൾക്ക് ഇത്രയും പരസ്യങ്ങൾ? 101 പവനും കിലോ കണക്കിന് സ്വർണവും മകൾക്ക് സ്ത്രീധനമായി കൊടുക്കുന്നവരുണ്ട്. 2 പവനു വേണ്ടി ജീവിതം ഉരുക്കിക്കളയുന്നവരുമുണ്ട്. ഇതിനിടയിൽ എവിടെയാണ് നീതി ഉറപ്പുവരുത്തപ്പെടുന്നത്?

സ്വർണ വ്യാപാരത്തിന്റെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരമ്മ പറഞ്ഞതാണ്, മൂത്ത മകളുടെ കുറച്ച് ആഭരണങ്ങൾ രണ്ടാമത്തെ മകളുടെ വിവാഹത്തിന് വേണ്ടി തന്നു. അത് മാറ്റി കുറച്ച് പുതിയതെടുക്കണം. വാങ്ങിയ കടയിൽ തന്നെ കൊണ്ടുപോയി. അവർ പറഞ്ഞത് പഴയ ആഭരണങ്ങൾക്ക് നിലവിലുള്ള വില തരാം, പക്ഷേ പുതിയതെടുക്കുമ്പോൾ ജി എസ് ടിയും പണിക്കൂലിയും കൂടി നൽകണം. അതായത് അതേ തൂക്കം വാങ്ങിയാലും കൂടുതൽ പണം കയ്യിൽ നിന്ന് കൊടുക്കണം. 5000 രൂപ ഉണ്ടായിരുന്നെങ്കിൽ സദ്യയ്ക്ക് കൊടുക്കാമായിരുന്നു എന്ന് ചിന്തിക്കുകയായിരുന്നു ആ അമ്മ. അവർ വിചാരിച്ചത് ഇന്നത്തെ സ്വർണത്തിന്റെ വിലയനുസരിച്ച് കുറച്ച് കാശ് കയ്യിൽ കിട്ടും എന്നായിരുന്നു. ഇത് കുറേ അങ്ങോട്ട് കൊടുക്കണം, 18000 രൂപ കൂടി കൊടുക്കണം, അല്ലെങ്കിൽ എടുക്കുന്ന സ്വർണത്തിന്റെ അളവ് കുറയ്ക്കണം. കാര്യം കടക്കാരുടെ ന്യായം ശരിയാണ്, പക്ഷെ എങ്ങനെ നോക്കിയാലും കസ്റ്റമർ അങ്ങോട്ട് പണമടയ്ക്കേണ്ടതായി വരും. വിവാഹത്തിന് പൊന്നിട്ടേ മതിയാകൂ എന്ന് ശാഠ്യം പിടിക്കുന്നത് എന്തിന്? പൊന്നിടാത്ത പെണ്ണിന്റെ സൗന്ദര്യമാണ് എനിക്കിഷ്ടമെന്ന് പറയാൻ എന്തുകൊണ്ടാണ് യുവാക്കൾ തയ്യാറാകാത്തത്? ചിലയിടത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, അമ്മായിക്ക് വളയിടണം, ചെക്കന്റെ സഹോദരിക്ക് വളയിടണം, മറുവീട് കാണാൻ പോകുമ്പോൾ സ്വർണം കൊണ്ടുപോകണം, ചെക്കന് സ്വർണമിടണം. നോക്കൂ, ഇതൊന്നും ആചാരമല്ല. ആർഭാടം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് കച്ചവടം എന്ന് പറയുന്നതാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരുതരം ഔദാര്യ കച്ചവടം. ഒരു സത്യം പറയട്ടെ, പുതിയ തലമുറയിലെ ആൺകുട്ടികളൊക്കെ സ്വർണത്തിനും സ്ത്രീധനത്തിനുമൊക്കെ എതിരാണ്. വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അവൻ ഇതൊക്കെ സമ്മതിക്കുന്നത്. താൻ ഇതൊക്കെ വാങ്ങുന്നതിലൂടെ തന്റെ പെൺകുട്ടിയുടെ മുമ്പിൽ കുറച്ചെങ്കിലും അപഹാസ്യനാവുകയാണ് താനെന്ന് അവനറിയാം. ആചാരം അപഹാസ്യതയെ ഇല്ലാതാക്കുമായിരിക്കും. വളയിടലും മറുവീട് കാണുമ്പോൾ സ്വർണം നൽകലുമൊന്നും ആചാരമാണെന്ന് കരുതരുത്. സ്വർണക്കച്ചവടത്തിന് പിന്നിലെ തന്ത്രങ്ങൾ മാത്രമാണ്. സ്ത്രീധനം വാങ്ങി വിവാഹം കഴിക്കുന്ന പുരുഷന് അവന്റെ പെൺകുട്ടിയോട് എത്രമാത്രം നീതി പുലർത്താനാകും? ആ സ്നേഹത്തിൽ പണത്തിന്റെ സ്പർശമില്ലേ? സ്വർണം പുരണ്ട സ്നേഹമല്ലേ അത്? ഏതോ ഒരച്ഛന്റെ നടു പൊടിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഏതോ ഒരമ്മയുടെ ജീവിതം ഉരുക്കിയിട്ടാണ് താൻ സ്വർണം സ്ത്രീധനമെന്ന പേരിൽ അളന്നു വാങ്ങുന്നതെന്ന ഓർമ്മ അത് വാങ്ങുന്ന ഓരോ ആണിനും ഉണ്ടാകണം. തന്റെ നിപുണതകളുടെ കുറവാണ് അല്ലെങ്കിൽ വരുമാനമുണ്ടാക്കാനുള്ള കഴിവുകേടാണ് സ്ത്രീധനം വാങ്ങുന്നതിലൂടെ വെളിവാകുന്നത് എന്ന് അവർ മനസ്സിലാക്കണം. ഒരു കുടുംബത്തെ നയിച്ചു കൊണ്ടുപോകാൻ എനിക്കും ഞാൻ വിവാഹം കഴിക്കുന്ന പെണ്ണിനും കഴിവുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, അതിൽ ആത്മവിശ്വാസമുണ്ടെങ്കിൽ, പിന്നെ സ്ത്രീധനത്തിന്റെ ആവശ്യം എന്താണ്? വ്യക്തിത്വത്തിൽ നല്ല കോൺഫിഡന്റ് ഉള്ള ഒരുപാട് പെൺകുട്ടികളെ എനിക്കറിയാം. അവർ ആഭരണങ്ങൾ ധരിക്കുന്നു, എന്നാൽ സ്വർണത്തോട് അവർക്ക് വെറുപ്പാണ്. അല്ലെങ്കിൽ തന്നെ നോക്കൂ, പരസ്യത്തിലൊക്കെ ശരീരം മുഴുവൻ സ്വർണ്ണാഭരണം ധരിച്ചു നിൽക്കുന്നവർ. എത്ര നാണം കേട്ട കാഴ്ചയാണത്! വായിക്കുന്ന, ചിന്തിക്കുന്ന, സാംസ്കാരിക മൂല്യമുള്ള, സാമൂഹിക ബോധമുള്ള പെൺകുട്ടിയാണോ നിങ്ങൾ? എങ്കിൽ എനിക്കുറപ്പാണ് നിങ്ങൾക്ക് സ്വർണത്തോട് വെറുപ്പായിരിക്കും. അതല്ല, ലോലിത സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ സ്വർണത്തോട് ആർത്തിയുമായിരിക്കും.

മഞ്ഞ ഒരു നല്ല നിറമാണ്. എന്നാൽ സ്വർണത്തിന്റെ മഞ്ഞയ്ക്ക് ആ സൗന്ദര്യമില്ല തന്നെ. വെളിച്ചത്തിൽ തിളങ്ങുമെന്നതൊഴിച്ചാൽ അതിനൊരു വിസർജ്യ വർണ്ണമാണുള്ളത്. ആഭരണങ്ങളോട് ആവേശവും ആഗ്രഹവും കാണിക്കൂ, സ്വർണത്തോട് ഭ്രമം കാണിക്കാതിരിക്കൂ. സർവാഭരണ സ്വർണവിഭൂഷിത എന്നതൊക്കെ എത്രത്തോളം ഔട്ട്ഡേറ്റഡ് ആണെന്ന് ആലോചിച്ചു നോക്കൂ. ആധുനിക കാലത്തെ മനുഷ്യനാകൂ, ആധുനിക മനുഷ്യനാകൂ. ഓർക്കുക, സ്വർണം ഒരു ലോഹം മാത്രമാണ്, മറ്റെല്ലാം അതുവച്ചുള്ള കബളിപ്പിക്കലുകളുമാണ്, വ്യാമോഹിപ്പിക്കലുമാണ്, പണത്തിന്റെ ഇന്ദ്രജാല പ്രകടനങ്ങളാണ്, സാധാരണക്കാരെ പിഴിഞ്ഞെടുക്കാനുള്ള തന്ത്രങ്ങളാണ്. നാൾതോറും വില കൂട്ടുന്നത് ആരാണ്? എന്താണ് അതിന്റെ പിന്നിൽ? അതൊന്നും നമ്മൾ സാധാരണക്കാർക്കറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഒറ്റ കാര്യം തീരുമാനിക്കാം, ഞാനൊരു പുതിയ കാലത്തെ ആൺകുട്ടിയാണ്, എന്റെ പെൺകുട്ടി പൊന്നണിയരുത്. അങ്ങനെ ഇവിടത്തെ ആൺകുട്ടികൾ തീരുമാനിച്ചാൽ മാത്രം മതിയാകും നമ്മൾ ഏതൊക്കെയോ മേഖലകളിൽ സാംസ്കാരികമായി ഉയരാൻ. അതുപോലെ ആദർശവാദികളായ അച്ഛന്മാർ തീരുമാനിക്കണം എന്റെ മകളെ സ്വർണമണിയിച്ച് വിവാഹം കഴിപ്പിക്കുകയില്ല എന്ന്. പല ആദർശധീരന്മാരോടും ചോദിച്ചിട്ടുണ്ട്, എന്താ മകൾ സർവാഭരണ വിഭൂഷിതയായിട്ടാണല്ലോ വിവാഹപ്പന്തലിൽ നിൽക്കുന്നത്? മറുപടി രസകരമാണ്, ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ എന്താകാനാണ്, അവളുടെ അമ്മയ്ക്കും ബന്ധുക്കൾക്കും നിർബന്ധം സ്വർണമിട്ടേ തീരുവെന്ന്. അവരിട്ടതാണ്, എനിക്ക് അഴിച്ചെടുക്കാൻ പറ്റുമോ? സാർ, നിങ്ങൾ പുരോഗമനവാദിയായ സ്വാർത്ഥ വിദഗ്ധനാണ്. കൊള്ളാം സാർ, കൊള്ളാം, പറഞ്ഞു പറഞ്ഞ് ഏറെയായി. എന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ചെറുപ്പക്കാർ സ്വർണത്തിനും സ്ത്രീധനത്തിനുമെതിരെ അണിനിരക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള നേരമായി. മറ്റൊരു വിശേഷവുമായി നാളെ വീണ്ടും എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉപദേശങ്ങൾ ഉപകാരപ്രദമാകുമോ? ഇല്ല എന്നത് തന്നെയാണ് സത്യം. സാരോപദേശങ്ങളുടെ കാലം കഴിഞ്ഞുമോ? പ്രകാശമുള്ള ചിന്തകൾക്കാണ് ഇനിയുള്ള കാലത്ത് പ്രസക്തി. വാക്കുകൾ നക്ഷത്രങ്ങളാണ്. നക്ഷത്രപ്രകാശമുള്ള ആശയങ്ങൾ മനോമണ്ഡലങ്ങളിൽ പതിയും, ചിന്തകളുടെ പുതിയ സൂര്യനുദിക്കും. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഏറ്റവും ലളിതമായി കാര്യങ്ങൾ പറയാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. പറയുന്നത്

സംഭവമാണെന്ന് സാധാരണക്കാർ ധരിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ടുതന്നെ ഏതു ചെറിയ കാര്യവും സങ്കീർണമായി അവതരിപ്പിക്കാൻ മതങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതിലൂടെ മതങ്ങൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രാപ്യമായ എന്തോ ആണെന്ന് ധരിപ്പിക്കാനും കഴിയും. ഏറ്റവും ലളിതമായ രീതിയിൽ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിനേക്കാൾ സുന്ദരമായി മറ്റൊന്നുമില്ല തന്നെ. മറ്റൊരു ജീവിക്കുമില്ലാത്ത വിധം മനുഷ്യന് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നാണ് ഭാഷ എന്ന് മറന്നുപോകരുത്. അതെത്ര ലളിതമാകുന്നുവോ അത്രയും മനുഷ്യർ തമ്മിൽ അടുപ്പമുണ്ടാകും. പ്ലസ് ടു വരെയൊക്കെ സ്റ്റേറ്റ് സിലബസിൽ പഠിച്ചിട്ട് കോളേജിൽ ചെല്ലുമ്പോൾ ഇംഗ്ലീഷിൽ മാത്രം ക്ലാസ് കേൾക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സഹായനായിപ്പോകും. അതാരും മനസ്സിലാക്കില്ല. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്ന ചിന്തയാണ് എല്ലാവർക്കും. അവരവരുടെ ഭാഷയിൽ പഠിക്കാൻ കഴിയുകയും പരീക്ഷ എഴുതുകയും ചെയ്യാൻ കഴിയാത്ത നാട് സ്വാതന്ത്ര്യം നേടിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? മാതൃഭാഷ എന്ന് പറഞ്ഞ് ഊറ്റം കൊണ്ടാൽ മാത്രം പോരാ, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെടെയുള്ള പരീക്ഷകൾ മാതൃഭാഷയിൽ എഴുതാൻ കഴിയുമ്പോഴാണ് ഭാഷയ്ക്ക് അത്രയും ആർജവമുണ്ടാകുന്നത്. അങ്ങനെയൊരു കാലത്തിനു വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സൌമ്യവും ലളിതവും ശാന്തവുമായി മറ്റുള്ളവരോട് സംസാരിക്കുക എന്നതാണ് പ്രധാനം.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിറന്നൊഴുകുന്ന അമൃത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്രഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഒരു കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി നീല പത്മനാഭൻ എഴുതിയ മറ്റൊരു ദിവസം എന്ന കഥ കേൾക്കാം. ഇന്നും എല്ലാ ദിവസങ്ങളെയും പോലെ മറ്റൊരു സാധാരണ ദിവസമായി ഈ രാത്രി അവസാനിക്കാൻ പോവുകയാണോ? അകത്തിൽ വിരിയുന്ന ചിരി. ഈ വയസ്സിൽ ഇളം പ്രായക്കാരെ പോലെ റൊമാൻറിക് ഭാവനകളെ മനസ്സിൽ അലിഞ്ഞുതിരിയാൻ സമ്മതിച്ചുകൊണ്ട് ഹാളിലെ മണി തളർന്ന പരുവത്തിൽ 11 പ്രാവശ്യം അടിച്ചടങ്ങി. ഏകദേശം ഇവളുടെ കൂടെ ആരംഭമായ തന്റെ ദാമ്പത്യ ജീവിതകാലത്തിൽ തന്നെ തന്റെ കൂടെ കാലപ്രയാണത്തെ തുടങ്ങിയിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന ഈ ചുമർ ഘടികാരമെന്നത് ഒരു ആകസ്മിക ഐക്യമല്ലേ? അടുത്ത മുറിയിലെ അടഞ്ഞുകിടക്കുന്ന കഥകിടുക്കിൽ കൂടി വരുന്ന വൈദ്യുതി വെളിച്ചം, സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്ത് അവസാനിക്കുന്ന ടി വി സീരിയലിന്റെ കൂടെ ടിവിയെയും മുറിയിലെ ലൈറ്റിനെയും കെടുത്തിയിട്ട് അവിടെ തന്നെ കിടക്കുന്ന കട്ടിലിൽ ഉറക്കം തുടങ്ങുമല്ലോ. ഇന്നേതോ ഭക്തി സിനിമയാണെന്ന് തോന്നുന്നു. സുന്ദരാംബാളിന്റെ ഭക്തിസാന്ദ്രമായ നാദബീജികൾ റീംഗാരം ചെയ്യുന്നുണ്ട്. ആസ്വാദനത്തിന് കൂട്ടിനായി അടുത്ത തെരുവിൽ താമസിക്കുന്ന അവളുടെ ജ്യേഷ്ഠത്തെയും വന്നു ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രണ്ടുപേരുടെയും സംസാരവും ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ടല്ലോ. മനുഷ്യർക്ക് പ്രായമാകുന്തോറും ഇനി അധിക ദിവസം ഇഹലോഹവാസമില്ല എന്ന വിചാരത്താൽ വിചിത്രമായ ആഗ്രഹങ്ങൾ ഭണമുയർത്തുമെന്നത് തന്റെ ജീവിതത്തിലും സത്യമാവുകയാണോ? അല്ലെങ്കിൽ പണ്ടത്തെ ശൈലിയിൽ പറയുന്നതുപോലെ കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഈ വയസ്സിൽ ഇങ്ങനെയൊരു വേണ്ടാത്ത പ്രതീക്ഷയോ? ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്തെന്ന് അവൾ മറന്നുപോയിരിക്കാൻ വഴിയില്ല. സാധാരണയായി ആണുങ്ങളേക്കാൾ സ്ത്രീകളാണ് ഇതുപോലെയുള്ള തീയതികൾ, നക്ഷത്രം, തിഥി മുതലായവ കലണ്ടറിൽ നോക്കിയും അല്ലാതെയും കാലേ കൂട്ടി ഓർമ്മയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. ഇവളാണെങ്കിൽ ചില ദിവസങ്ങളിൽ അതിരാവിലെ തന്നെ അടുത്തും അകലെയും താമസിക്കുന്ന മക്കൾ, ചെറുമക്കൾ എന്നിവരെ ഫോണിൽ വിളിച്ചും പിറന്നാൾ ആശംസകളും മറ്റാശംസകളും പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഇത് തങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 45-ാമത്തെ കൊല്ലം തികയുന്ന ദിവസമാണ്. സാധാരണയായി ഈ ദിവസം ഇവളെവിടെ വീട്ടിൽ കാണാറില്ല. നല്ല സുഖമില്ലെന്നോ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞോ ദൂരസ്ഥലങ്ങളിലിരിക്കുന്ന കുട്ടികളുടെ വീടുകളിലേക്കോ പോയിരിക്കും. ഇന്നെങ്ങനെയോ ഇവിടെ തന്റെ കൂടെ ഇരിക്കേണ്ട ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ കഷ്ടം ആളായിരിക്കുകയാണ്. 45 കൊല്ലങ്ങൾ എന്നത് ചെറിയ കാര്യമോ? ആദർശ ദമ്പതികളൊന്നുമല്ലെങ്കിലും ഇത്രയും കാലം തട്ടിയും മുട്ടിയുമുള്ള ദാമ്പത്യ ജീവിതം എന്നത് നിസ്സാര കാര്യമാണോ? എല്ലാ പേർക്കും ലഭ്യമാകുന്നതാണോ? അടുത്ത കൊല്ലത്തെ 46-ാമത്തെ വാർഷികം, രണ്ടുപേർക്കുമുള്ള ശാരീരിക അസുഖങ്ങൾ, അസ്വസ്ഥതകൾക്കിടയിൽ ദർശിക്കാൻ സാധിക്കുമെന്നതിന് എന്താണ് ഉത്തരവാദം? എന്നിട്ടും അവൾക്കിങ്ങനെയൊക്കെ വിചാരിച്ചു നോക്കാൻ എന്തുകൊണ്ട് തോന്നുന്നില്ല? സുന്ദരാംബാളിന്റെ നാദബീജികൾ ഇപ്പോഴും മുഴക്കമായി കഥകിനെ ഭേദിച്ച് തന്റെ ചെവികളിൽ വന്നു പതിക്കുന്നുണ്ട്. പണ്ടൊക്കെ വീട്ടിലാർക്കെങ്കിലും പിറന്നാളെങ്കിൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഒരു അർച്ചന വഴിപാട്, വീട്ടിൽ ഊണിന്റെ കൂടെ പായസം, കുട്ടികളാണെങ്കിൽ കേക്ക് വാങ്ങിച്ചു വരുമായിരുന്നു. വഴക്ക് വക്കാണമില്ലാത്ത ഭാര്യാഭർത്താക്കന്മാരുണ്ടോ? പക്ഷെ അതുകൊണ്ട് പല സന്ദർഭങ്ങളിൽ കടിപിടിയുടെ പരമകാഷ്ഠയിൽ ഈ ദിവസം ദുഃഖദിനമാണെന്ന് പോലും വിചാരിച്ചു കൂവി കലിതീർത്തിട്ടുണ്ടല്ലോ രണ്ടുപേരും തന്നെ. കുട്ടികളുടെ വിദ്യാഭ്യാസം, ഉദ്യോഗം, വിവാഹം, അവരുടെ സന്താന ഭാഗ്യം, ചെറുമോൻ, ചെറുമോൾ, അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ എന്നിങ്ങനെ തുടരുന്ന ജീവിതത്തിൽ അന്ധത, ബധിരത എന്നിങ്ങനെയുള്ള അംഗവൈകല്യങ്ങൾ, തീരാവ്യാധികൾ മുതലായ ക്രൂരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കാതെ ദൈവം ഇതുവരെ കാത്തരുളിക്കൊണ്ടുതന്നെയല്ലേ ഇരിക്കുന്നത്.

0: വേറൊന്നല്ല, എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാൻഡറും കൂടെ എടുത്താൽ ഇപ്പം ശരിയായിട്ട്.
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു

0: രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
1: സൗകര്യം വളരെ കുറവാണ്, വാടകയും കുറവാണല്ലോ. അല്ല സാറേ, ഇത്ര പെട്ടെന്ന് ഒരു വീട് മാറ്റത്തിന്റെ കാര്യം എന്താണ്?
2: ഉണക്കമരം വെട്ടിമാറ്റിയില്ലേ, ഒടുവിൽ അത് പുരപ്പുറത്ത് വീഴും.
1: ഓ അതാണോ? അല്ല സാറേ, പുരപ്പുറത്ത് വീഴാതെ മരം വെട്ടിമാറ്റിക്കൂടെ? മാറ്റ, എന്റെ അടുത്ത് അതിന് പറ്റൊരാളുണ്ട്, ഞാൻ രാവിലെ അങ്ങോട്ട് അയച്ചുതരാം.
2: എടോ, കുടുംബാശ്വാസത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ കഠിനമായി അധ്വാനിക്കുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ എന്തിനു വേണ്ടിയാ?
1: ഈ അരച്ചാൻവാറിന് വേണ്ടി.
2: അല്ല.
1: അല്ലേ?
2: മനസമാധാനത്തിന്. ആരാണ് കുറ്റക്കാരെന്ന് ചോദിച്ചാൽ ചിലപ്പോ ഞാൻ തന്നെയാവും, പക്ഷെ മനസമാധാനം നഷ്ടപ്പെട്ട് ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല.
1: ശരിയാ, പക്ഷെ എന്റെ പരിപാടി അതല്ല.
2: നമുക്ക് നമ്മൾ ആദ്യം കണ്ട കോളേജിലെ വീട് വാടക ഇത്തിരി കൂടുതലാണെങ്കിലും ആ വീട് മതി.
1: ആയിക്കോട്ടെ, ഇപ്പൊ തന്നെ അഡ്വാൻസ് എടുത്തേക്കാം.
3: എനിക്കൊരു കാറൊക്കെ ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റും സാർ, ഇപ്പൊ തന്നെ ഓട്ടോക്ക് എത്രയാ ചെലവാകുന്നത്? കാറാകുമ്പോ അത്രയും വരില്ല.
3: ഞാനിപ്പോ ഇത്തിരി ടൈറ്റില്ല. ആ സാമുവലിന്റെ പേയ്മെന്റ്?
2: അത് ഒരെണ്ണത്തിന് വില പറഞ്ഞു വെച്ചിരിക്കുക. മാസാമാസം സാർ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളൂ.
3: ആ ഏതായാലും താൻ ഉച്ചയ്ക്ക് ഓഫീസിലേക്കോ.
1: എന്തായി?
2: മൂപ്പര് അഡ്വാൻസ് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ മേസ്ത്രി, നിങ്ങളുടെ ഒരാളുടെ ഉറപ്പിന്റെ പുറത്താ ഞാൻ കാറ് വാങ്ങുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ.
1: കാറ് കണ്ടീഷനാ.
2: ആ കോളനിയിൽ എല്ലാവർക്കും കാറുണ്ട്. ഇതൊക്കെ ഒരു ആർഭാടാണെന്ന് എനിക്കറിയാം, പക്ഷെ ഒരാൾക്ക് ഒരു ജീവിതല്ലേ ഉള്ളൂ. എന്റെ ഭാര്യക്കും മോൾക്കും ഇത്തിരി ലെക്ചർ കൊടുക്കാൻ പറ്റില്ല, എന്തർത്ഥം?
1: അത് കറക്റ്റാണ്.
2: എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഒരാൾ വേണല്ലോ.
1: അതെന്തിന്
2: എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനേ?
1: ഞാൻ പിന്നെ വേറെ ഡ്രൈവറിന്. സാറേ, 4 കൊല്ലം മദ്രാസിയിലെ ടാക്സി എടുത്ത കയ്യാണ് പിന്നെ.
4: അയ്യോ സുഖമായിട്ട്, ഇന്ന് കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിരുന്നു.
5: ആണോ
4: ചേച്ചി? പിന്നെ വരാം.
1: ഒന്ന് ആ ഞങ്ങൾ തല്ലാ മതി. ഇപ്പഴോ?
4: ഹായ്, ഇത് നമ്മുടെ കാറാണ് സുഖേട്ടാ. അയ്യോ എനിക്ക് സന്തോഷായി, മുള നമ്മുടെ കാറാ. എന്തിനും ഗേറ്റ് തുറക്കുന്നെ? അകത്ത് കേറ്റണ്ട, കുറച്ചു നേരം വെളിയിൽ കിടക്കട്ടെ. നാലാള് കാണട്ടെ സുഖേട്ടാ നമ്മുടെ കാറ്.
2: എങ്ങനെയുണ്ട് കാർ? ഇഷ്ടപ്പെട്ടോ?
4: അസലായിരിക്കുന്നു. ഇനി ഇപ്പൊ ഇത്തിരി മോശമായി തന്നെ എന്താ, ഒരു കാറായല്ലോ. ഈ കോളനിയിൽ നമുക്ക് തലയുയർത്തിപ്പിടിച്ച് നടക്കാല്ലോ. അതെന്താ
1: വണ്ടി അകത്തേർത്തേ?
4: വേണ്ട വേണ്ട, മേസ്റ്റർ ഇറങ്ങിക്കോ.
1: ഇതിന്റെ എഞ്ചിൻ ഇപ്പൊ നാട്ടിൽ കിട്ടൂല. പിന്നെ അതുപോലെ ബോഡി തീരെ കിട്ടൂല. ഒരുമാതിരി വണ്ടി ഒന്നും
2: മാരുതി.
1: ആ ഒരുമാതിരി പെട്ട വണ്ടി
2: മാരുതി.
1: ആ ഇതിനോടൊക്കൂല.
4: ഞങ്ങള് പുതിയ കാർ വാങ്ങി.
2: പുതിയതല്ല,
1: പുതിയതോ? ഇതോ? അതെ, പുതിയ ഏത് കാറിനേക്കാളും ഉറപ്പുള്ള വണ്ടിയാ അത്. മാത്രല്ല അതിന്റെ ബ്രേക്ക് ചവിട്ടിയാ ചവിട്ടോർത്ത് നിൽക്കും. പിന്നെ മറ്റുള്ള വണ്ടിയൊക്കെ ഇവിടെ ബ്രേക്ക് ചവിട്ടി ആകാശത്ത് പോയിട്ട് നിക്ക. താൻ ഏതാ? ഈ തല്ലിപ്പൊളി വണ്ടി എഞ്ചിനീയറുടെ തലയിൽ കെട്ടിവെക്കാൻ വന്ന ബ്രോക്കറായിരിക്കും.
6: ബ്രോക്കറോ? ഞാനോ? ആരാ എഞ്ചിനീയർ?
4: മേസ്ത്രി വണ്ടി എടുത്ത് അകത്തിടും.
1: സാറിന് ആരെങ്കിലും ചുമ്മാ തന്നായിരിക്കല്ലേ?
6: ചുമ്മാ തരേ? ഇത് ഏത് മോഡലാണെന്ന് അറിയോ?
1: ഏതായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള മോഡലായിരിക്കും.
6: നീ സൂക്ഷിച്ച് സംസാരിച്ചില്ലേ, എന്റെ വിധമാറും. ആളാരാണെന്നൊന്നും ഞാൻ നോക്കൂല.
1: മൈൻഡ് യുവർ വേർഡ്സ്, ഓക്കെ?
6: ഒന്ന് പോയേ, ആരായാള്?
1: എന്നെ നിനക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? ഒറ്റയടിക്ക് 14 കഷാക്കി കളയും ഞാൻ.
6: വെരലി കൂടി സംസാരിക്കരുത്.
2: വഴക്ക് വേണ്ട മേസ്ത്രി, ക്ഷമിച്ചുകള. അയാളെ കരാട്ടൊക്കെ പഠിച്ചിട്ടുള്ള ആളാ.
6: എന്ത് കരാട്ടെ? അതാള് വീട്ടിൽ മതി.
2: എന്നാലും ക്ഷമിച്ചുകള മേസ്ത്രി, വണ്ടി എടുത്ത് അകത്തത്. എന്നിട്ട് കാലത്ത് വാ, എനിക്ക് ഉടനെ ഡ്രൈവിംഗ് പഠിക്കണം.
6: അതൊക്കെ ഞാനേറ്റ്. ഈ മാതിരി ആളുകൾ നമുക്ക്
2: പറ്റൂല, പറ്റൂല, പറ്റൂല. എന്താ കുഞ്ഞിന്റെ, കുറച്ചുകൂടെ നേരത്തെ വന്നൂടായിരുന്നു.
6: ബസ് പിടിച്ച് ഇവിടെ എത്തണ്ടേ സാർ? എന്നാ പോവല്ലേ സാർ?
4: നിർത്തേ, നിർത്തേ മോളെ, നമുക്കിന്ന് കാറിൽ സ്കൂളിൽ വിടാ സുഖേട്ടാ.
2: ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാ.
4: അവളുടെ ആശയല്ലേ?
2: സമയമില്ലെന്നേ.
4: മേസ്ത്രി ഇറങ്ങി, എടുത്തോട്ട് പോട്ടെ. മേസ്ത്രി,
2: മോളുടെ സ്കൂളിലേക്ക് വലത്തോട്ടല്ലേ പോണത്?
4: നമുക്ക് എടുത്തോട്ട് വിട്ട് ചുറ്റി സ്കൂളിലെത്താം.
2: എന്തിനാ അങ്ങനെ ചുറ്റുന്നത്?
4: കാര്യമുണ്ട് സുഖേട്ടാ, നമ്മുടെ വണ്ടി ഞാൻ ആദ്യമായിട്ട് കയറുമല്ലേ. പോട്ടെ മേസ്ത്രി.
2: എവിടെ കാണുന്നു?
4: പോട്ടെ മേസ്ത്രി.
2: എടുത്തോട്ടോ വലത്തോട്ടോ?
4: എടുത്തോട്ട് തന്നെ.
2: ആ പോട്ടെ
4: മേസ്ത്രി. ആ കടയുടെ മുമ്പിൽ നിർത്തേ.
2: എന്തിന്?
4: ഒരു മിനിറ്റ് സുഖേട്ട, ഒന്ന് ഇറങ്ങി.
2: എന്തിനാണെന്ന്?
4: ഒന്ന് ഇറങ്ങി സുഖേട്ട, ഇറങ്ങു മോളെ.
2: മോഹനൻ നോക്കുന്നുണ്ട്.
4: നോക്കട്ടെ. തൂക്കൊന്ന് അളവെടുക്കണം ഉടുപ്പ് വയ്ക്കാൻ. ബാഗ്
5: ഇറക്കം ഉത്തരം മതിയോ?
4: ആ മതി.
2: കാഞ്ഞിരം സമയമില്ല കേട്ടാ,
4: കുറച്ച് കാത്തുനിന്നൂടെ. ബസ്സല്ലല്ലോ ഇത്, നമ്മുടെ കാറല്ലേ. നമ്മളെ കാശ് കൊടുത്ത് വാങ്ങിച്ച നമ്മുടെ കാറിന് എന്നെ കുറച്ച് വെയിറ്റ് ചെയ്യാം.
6: സാറിന് അഞ്ചനല്ലേ?
4: മമ്മി ദാ ചെറിയച്ചൻ മിണ്ടായിരിക്കും അവിടെ.
5: തുണി എവിടെ? തുണി?
4: ആ തുണി ഇപ്പൊ കൊണ്ടുവരാം. ഇനി വേണ്ടി വിട്ടോ, നമ്മൾ തോറ്റുപോയിട്ടില്ലെന്ന് അറിയട്ടെ. സ്വന്തം കാറൊക്കെ ആയി സുഖമായിട്ടാ ജീവിക്കുന്നെന്ന് മനസ്സിലാക്കട്ടെ.
6: എന്ത് സ്റ്റാർട്ടാവുന്നില്ല? സ്റ്റാർട്ടാവുന്നില്ല.
4: ശരിക്കും നോക്ക് മിസ്ത്രി, സ്റ്റാർട്ടാവാൻ ഞാൻ നടക്കടാ.
6: ഞാനിപ്പോ എന്ത് ചെയ്യാനാണ്? ഒരു രക്ഷയില്ല, ഇറങ്ങി തള്ളണ്ടി തന്നെ വരും. എന്തായാലും തള്ളണം. സാർ ഒന്ന് കയ്യച്ചാട്ടെ.
2: എന്ത് പണ്ടാരത്താണ് ഇവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത്?

ഒരു കാലത്ത് അമേരിക്കയിലെ വളരെ പ്രസിദ്ധമായൊരു വാണിജ്യ മുദ്രയായിരുന്നു മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്നത്. അഭിമാനോജ്വലമായൊരു വാണിജ്യ മുദ്രയായിരുന്നു അത്. വിശ്വസ്തത, മൂല്യം, ഗുണമേന്മ എന്നിവയെല്ലാം ഉറപ്പുവരുത്തുന്ന ഒരു വാണിജ്യ മുദ്രയായിരുന്നു അത്. ഒപ്പം അതിശക്തമായൊരു പ്രചോദനത്തിന്റെ ചരിത്രവും അതിന്റെ പിന്നിലുണ്ട്. സമർപ്പണം, ദൃഢചിത്തത, ഉത്സാഹം, കഠിനമായ ശ്രമം, ഏകോപനം എന്നിവയെല്ലാം ഈ വാണിജ്യമുദ്രയുടെ ചരിത്രപഥങ്ങളിൽ അടയാളം ചെയ്തിരിക്കുന്നു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന വാണിജ്യമുദ്ര ഇന്നും അതിതീവ്രമായ ആഗ്രഹത്തിന്റെയും സുദൃഢമായ വിശ്വാസത്തിന്റെയും സ്ഥിരപരിശ്രമത്തിന്റെയും പര്യായമായിരിക്കുന്നു. ഈ വാണിജ്യമുദ്രയെക്കുറിച്ച് പ്രഥമ ദൃഷ്ട്യാ വായിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് കണ്ണിൽപ്പെടുന്നത് മെയ്ഡ് ബൈ എഡിസൺ എന്നതായിരിക്കും. അതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവുമധികം കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സാങ്കേതിക വിദഗ്ധനും വ്യവസായിയുമാണ് തോമസ് ആൽവ എഡിസൺ. വൈദ്യുത ബൾബ്, ഗ്രാമഫോൺ, ഡിക്റ്റാഫോൺ, സിനിമാ പ്രൊജക്ടർ എന്നിങ്ങനെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ. ഇത്തരം കണ്ടുപിടുത്തങ്ങൾ വഴി എഡിസൺ വളരെ സമ്പന്നനാകുകയും ചെയ്തു. അങ്ങനെ പ്രശസ്തി കൊണ്ടും ധനം കൊണ്ടും പ്രതാപിയായി എഡിസൺ ജ്വലിച്ചു നിൽക്കുന്ന കാലം. ഒരു ദിവസം പ്രാകൃത വേഷധാരിയായ ഒരു യുവാവ് എഡിസനെ കാണാനെത്തി. അന്നത്തെ കാലത്ത് പ്രഭുവായ എഡിസനെ കാണുക അത്ര എളുപ്പമായിരുന്നില്ല. പക്ഷെ പല കടമ്പകളും കടന്നാണ് അയാൾ എഡിസന്റെ ബംഗ്ലാവിലെത്തിയത്. തന്നെ കാണാൻ ഒരു ഭിക്ഷാന്തേഹി വന്നു നിൽക്കുന്നു എന്നറിഞ്ഞ എഡിസൺ സെക്രട്ടറിയെ വിളിച്ച് അയാൾക്ക് എന്തെങ്കിലും കൊടുത്തുവിടാൻ പറഞ്ഞു. പക്ഷെ അയാൾ പോയില്ല. അയാൾ അവിടെ തന്നെ നിന്നു. നിവൃത്തിയില്ലാതെ എഡിസൺ പുറത്തേക്ക് വന്നു. നിങ്ങൾക്കെന്ത് വേണം? എന്തിനാണ് നിങ്ങൾ പോകാതെ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു ജോലി തരപ്പെടുത്തിയാൽ മതിയോ? അയാൾ പറഞ്ഞു. എഡിസൺ, എനിക്ക് നിങ്ങളുടെ സാമ്പത്തിക സഹായമോ ജോലിയോ വേണ്ട. അതിനൊന്നുമല്ല ഞാൻ വന്നത്. പിന്നെന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എഡിസൺ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ വ്യാപാര പങ്കാളിയാകണം. അതിനാണ് ഞാൻ വന്നത്. മുഷിഞ്ഞ വസ്ത്രധാരിയായ, കണ്ടാൽ ഭിക്ഷുക്കാരനെ പോലെ തോന്നുന്ന അയാൾക്ക് വ്യാപാര പങ്കാളിയാകണം എന്ന് പറഞ്ഞത് കേട്ട് എഡിസന്റെ സെക്രട്ടറിക്ക് ചിരി വന്നു. എന്നാലാകട്ടെ, എഡിസന്റെ ഭാവം മറ്റൊന്നായിരുന്നു. അതേക്കുറിച്ച് എഡിസൺ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. അയാളുടെ വസ്ത്രങ്ങൾ പഴയതും മുഷിഞ്ഞതും കീറിപ്പറഞ്ഞതുമായിരുന്നു. ദാരിദ്ര്യം വിളിച്ചു പറയുന്ന ശരീരപ്രകൃതമായിരുന്നു അയാൾക്ക്. ശരിക്കും ഒരു ഭിക്ഷാടക രൂപം. എന്റെ ബിസിനസ് പാർട്ട്ണർ ആകണമെന്ന് അയാൾ പറയുന്നത് വേണമെങ്കിൽ മാനസിക രോഗം ബാധിച്ച ഒരാളുടെ ജൽപ്പനമായി എനിക്ക് തള്ളിക്കളയാമായിരുന്നു. എന്നാൽ അയാളുടെ കണ്ണുകളിലെ തിളക്കം കേവലം ഒരു വഴിപോക്കിന്റേതോ മാനസിക രോഗിയുടേതോ ഭിക്ഷാടകന്റേതോ ആയിരുന്നില്ല. അതിൽ നിശ്ചയദാർഢ്യത്തിന്റെ പ്രകാശമുണ്ടായിരുന്നു. അതിതീവ്രമായ ആഗ്രഹത്തിന്റെ നക്ഷത്രങ്ങൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടു. വന്ന കാര്യം സാധിക്കാതെ അയാൾ മടങ്ങിപ്പോകില്ലെന്ന് എനിക്കുറപ്പായി. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? അയാൾ പറഞ്ഞു, എഡ്വിൻ ബാൻസ്. ഞാനൊരു ചെറിയ സംരംഭത്തിൽ ബാൻസിനെ പങ്കാളിയാക്കി. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രം. അധികം വൈകാതെ എഡിസൺ ബാൻസ് പങ്കാളിത്തം കരുത്താർജിച്ചു. മെയ്ഡ് ബൈ എഡിസൺ ഇൻസ്റ്റാൾഡ് ബൈ ബാൻസ് എന്ന ലോഗോ അമേരിക്കൻ ജനത ഏറ്റെടുത്തു. നോക്കൂ, മുഷിഞ്ഞ വേഷമോ ദാരിദ്ര്യമോ മുൻപരിചയക്കുറവോ ഒന്നുമല്ല കാര്യം. അതിതീവ്രമായ ഇച്ഛാശക്തി, ജീവിത അഭിലാഷത്തിന്റെ കരുത്ത്, അതേക്കാൾ വലുതായി ജീവിത വിജയത്തിന് മറ്റൊന്നും ആവശ്യമില്ല തന്നെ. നിങ്ങളുടെ ജീവിതം വിജയിക്കാൻ മറ്റൊരാളുടെ ജീവിത വിജയത്തിന്റെ പുസ്തകം വായിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ജീവിതത്തിന് വേണ്ടത് ജീവിക്കുവാനുള്ള അതിതീവ്രമായ ആഗ്രഹം തന്നെയാണ്. അതുണ്ടെങ്കിൽ ആത്മവിശ്വാസവും നിസർഗസിദ്ധമായ കഴിവുകളുമെല്ലാം തനിയെ മുളപൊട്ടിവരും, വികാസം പ്രാപിക്കും. ഓർക്കുക, 1000 മൈൽ നീണ്ട ഒരു ദീർഘയാത്രയാണെങ്കിലും അതാരംഭിക്കുന്നത് ഒരു ചുവടുവയ്പ്പോടുകൂടിയാണ്. ജീവിതത്തിന്റെ വിജയം അവരവരിലാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങളാണ് ജീവിച്ചു തീർക്കേണ്ടത് എന്ന ബോധമുണ്ടായാൽ മതി ജീവിതം വിജയതിലകമണിയാൻ എന്നോർക്കുക.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: സമ്മാനം, തന്റെ മന്ദാരപ്പൂവിനൊരു സമ്മാനം.
1: ശ്രോതാക്കൾ, വാട്സാപ്പ് ഗാരത്തിൽ ഇതുവരെ കേട്ടത് സുലൈ അയനിക്കോട് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ, സാംസ്കാരിക പൈതൃകത്തിന്റെ ശേഷിപ്പുകൾ.

സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് കരുമാടിക്കുട്ടനെ കുറിച്ച് കേൾക്കാം. കേരളത്തിലെ ശ്രദ്ധേയമായ ഒരു ബുദ്ധമത തീർത്ഥാടന കേന്ദ്രമാണ് കരുമാടിക്കുട്ടൻ. കറുത്ത് കട്ടിയുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് ബുദ്ധപ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്ന് 5 കിലോമീറ്റർ കിഴക്കായിട്ടാണ് കരുമാടിക്കുട്ടൻ സ്ഥിതി ചെയ്യുന്നത്. 11-ാം നൂറ്റാണ്ടിൽ പ്രതിഷ്ഠിച്ചതാണെന്ന് കരുതപ്പെടുന്നു. ഇന്ന് ഈ സ്ഥലം മുഴുവൻ പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലാണ്. കരുമാടിയിൽ നിന്നുള്ള ആൺകുട്ടി എന്ന് കരുമാടിക്കുട്ടനെ വിശേഷിപ്പിക്കാം. 3 അടി ഉയരമുള്ള കറുത്ത കരിങ്കൽ പ്രതിമയാണിത്. 1930 കൊളോണിയൽ ബ്രിട്ടീഷ് എഞ്ചിനീയറായ റോബർട്ട് ബ്രിസ്റ്റോയാണ് പ്രതിമ കണ്ടെത്തിയത്. പ്രതിമയ്ക്ക് വലതുഭാഗം മാത്രമേയുള്ളൂ. ഇടതുഭാഗം മുറിച്ചു മാറ്റപ്പെട്ട രീതിയിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. ഭാഗികമായ ഈ നാശം എന്തുകൊണ്ടാണെന്ന് ഇനിയും കണ്ടെത്താനായിട്ടില്ല. തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ പറയുന്നത് ശില്പം ബുദ്ധനല്ല ജൈന തീർത്ഥങ്കരുടേതാണ് എന്നാണ്. കരുമാടിക്കുട്ടന്റെ നിർമ്മാണ രീതി ജൈന വിഗ്രഹ ശൈലിയിലാണ്. കരുമാടിത്തോടിന്റെ കരയിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നതുകൊണ്ടാണ് കരുമാടിക്കുട്ടൻ എന്ന് വിളിക്കുന്നത്. കുട്ടനച്ഛൻ എന്നും ദേശവാസികൾ സ്നേഹപൂർവ്വം വിളിക്കാറുണ്ട്. കന്നുകാലികളെ രക്ഷിക്കുന്നവൻ എന്ന രീതിയിൽ പൂജ നടത്താറുമുണ്ട്. ബുദ്ധമതം കേരളമാകെ പടർന്നു പിടിച്ചിരുന്ന കാലത്തിന്റെ തിരിശേഷിപ്പുകളിൽ ഒന്നായാണ് കരുമാടിക്കുട്ടനെ ചരിത്രം വീക്ഷിക്കുന്നത്. 3-ാം നൂറ്റാണ്ട് മുതൽ ബുദ്ധമതം ഇവിടെ പ്രബലമായിരുന്നുവെങ്കിൽ ഹീനയാനമായിരുന്നു അപ്പോൾ. അവർ വിഗ്രഹാരാധന ചെയ്യില്ല. അതിനർത്ഥം 7-ാം നൂറ്റാണ്ടിന് ശേഷമാണ് മഹായാനം നിലവിൽ വന്നതിന് ശേഷമുള്ള പ്രതിമയാണിത്. എന്നാലും കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പഴയ ബുദ്ധപ്രതിമ അല്ല ഇത്. അത് കരുനാഗപ്പള്ളിയിലാണ്. മനുഷ്യനെ അവന്റെ യാഥാർത്ഥ്യങ്ങൾ പ്രതിബിംബിക്കുന്നതിന്റെ മാധ്യമമായി കലയെ കണ്ടെത്തിയിരുന്ന കാലം. അവിടെ കറുപ്പും വെളുപ്പുമെല്ലാം തുല്യമായിരുന്നു. എല്ലാറ്റിനും അവർ സൌന്ദര്യം കണ്ടിരുന്നു. തന്നെപ്പോലെ തന്നെ തന്റെ ആരാധനാമൂർത്തിയെയും നോക്കിക്കണ്ടിരുന്നു. കരുമാടിയിലെ ആൺകുട്ടി എന്ന നിലയിൽ മൂർത്തിയെ യഥാതഥമായി നോക്കിക്കാണാൻ കഴിഞ്ഞിരുന്ന ഒരു കാലം. സത്യധർമാദികളോട് ചേർന്നു നിന്ന കാലം. ബുദ്ധതത്വങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി ചേർത്തു നടന്നിരുന്ന ഒരു കാലം. ഹൈന്ദവ നവോത്ഥാനത്തോടെ ബുദ്ധതത്വങ്ങളെ കേരളം

Rahumania. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നില പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു ജയിൽപുള്ളി. മുട്ടത്ത് വർക്കി കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണിയുടേതായിരുന്നു. കെ ഡി ജോർജ് ചിത്രസന്നിവേശം നിർവഹിച്ചു. 15 പാട്ടുകൾക്ക് തിരുനയനാർ കുറിച്ചി രചന നിർവഹിച്ചു. ബ്രദർ ലക്ഷ്മണിന്റേതായിരുന്നു സംഗീതം. കമുകറ പുരുഷോത്തമൻ, ജിക്കി, ശാന്ത പി നായർ, ജാനമ ഡേവിഡ്, രാധ, ഗംഗ, പീലീല, കുമരേശൻ എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. 1957 ഒക്ടോബർ 3 പ്രദർശനത്തിനെത്തിയ ജയിൽപുള്ളി എന്ന ചിത്രത്തിൽ പ്രേംനസീർ, മുത്തയ്യ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, എസ് പി പിള്ള, ബഹദൂർ, കുട്ടൻപിള്ള, മിസ് കുമാരി, ശാന്തി, എസ് ആർ പല്ലാട്, വില്യംസ്, സോമശേഖരൻ, എം ജി നാരായണൻ, ശങ്കർ, തങ്കം, ബേബി, ജാനകർ എന്നിവർ വേഷമിട്ടു. തിരശ്ശീലയിൽ ഇപ്പോൾ കേൾക്കാം ജയിൽപുള്ളി എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര! പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെ ഇല്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകകാരൻ.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിനു മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇറാഖിന്റെ ദേശീയ പുഷ്പം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇറാഖിന്റെ ദേശീയ പുഷ്പം ഏതാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയയ്ക്കുക.

0: ഏത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വളരെ സാധാരണമായി അനുഭവിക്കുന്ന ഒന്നാണ് അക്കാദമിക് സ്ട്രെസ് അഥവാ അധ്യയന സമ്മർദ്ദം. എന്നാലാകട്ടെ, പഠനത്തിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന് ഒരു കുറുക്കുവഴിയില്ലതാനും അതുകൊണ്ട് തന്നെ അടുക്കും ചിട്ടയോടെയുമുള്ള പഠനത്തിന് അനിവാര്യമായ സമയം പാലിക്കൽ എന്നത് വിദ്യാർത്ഥികൾ വളരെയേറെ പ്രാധാന്യത്തോടെ സംവിധാനപ്പെടുത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രയാസകരമായി തോന്നുന്ന വിഷയങ്ങളോ പാഠഭാഗങ്ങളോ പഠിക്കാൻ ഊർജ്ജസ്വലവും അസ്വസ്ഥത തീരെയില്ലാത്തതുമായ സമയം തിരഞ്ഞെടുക്കണം. ശാന്തവും അലങ്കോലമല്ലാത്തതുമായ സ്ഥലത്തിരുന്ന് പഠിക്കുന്നതാവും ഏറ്റവും നല്ലത്. പഠന സഹായത്തിനുള്ള എല്ലാ കാര്യങ്ങളും കയ്യെത്തും ദൂരത്തുണ്ടാകണം. പഠനത്തിന്റെ ആദ്യത്തെ 10 മിനിറ്റ് മുൻപ് പഠിച്ചതിന്റെ അവലോകനത്തിലൂടെ ആരംഭിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ ഉതകും. സർവേ, ക്വസ്റ്റ്യൻ, റീഡ്, റെസിറ്റ്, റിവ്യൂ എന്ന SQ3R നിയമം ഏതുകാല പഠനത്തിനും ഏറ്റവും ഉചിതമാണ്. നോട്ട് തയ്യാറാക്കൽ എന്നത് ഉത്തരം മെച്ചമാക്കുന്നതിന് ഏറെ സഹായിക്കുമെന്നും ഓർക്കണം. ശ്രദ്ധ അല്ലെങ്കിൽ ഏകാഗ്രത കിട്ടുന്നില്ല എന്ന പരാതിയുള്ള എത്രയോ കുട്ടികളുണ്ട്. മനസ്സിനോടോ അധ്യാപകരോടോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആക്റ്റീവായി ക്ലാസ്സിലിരിക്കുന്നത് ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ സഹായിക്കും. വീട്ടിൽ പഠനത്തിനു വേണ്ടി കൂടുതൽ സമയം മാറ്റിവെക്കുക തന്നെ വേണം. ഭക്ഷണം, വ്യായാമം, വിശ്രമം എന്നിവയ്ക്ക് മതിയായ സമയം കണ്ടെത്തുകയും തലച്ചോറിന് റിലാക്സേഷൻ അനുവദിക്കുകയും വേണം. അസ്വസ്ഥമായിരിക്കുമ്പോഴും പഠനം ഒഴിവാക്കുന്നതാണ് നല്ലത്. സമ്മർദ്ദം, ഉത്കണ്ഠ, പുനരവലോകനം അഥവാ റിവിഷന്റെ കുറവ് എന്നിവയാണ് പലപ്പോഴും മറവിക്ക് കാരണമാകുന്നത്. പഠിച്ച ഏതൊരു കാര്യത്തെയും സ്വന്തം വാക്കുകളിലൂടെയും ശൈലിയിലൂടെയും സംഗ്രഹിക്കുന്നത് ഓർമ്മിച്ചെടുക്കുന്നതിന് സഹായിക്കും. പ്രയാസമുള്ള വിഷയങ്ങൾ ക്ലാസ്സിലോ സുഹൃത്തുക്കളുടെ മുമ്പിലോ പഠിപ്പിക്കുന്നത് പോലെ വിശദീകരിക്കുന്നതും ഓർമ്മയെ വികസിപ്പിക്കും. വിഷയങ്ങളെ മാനസികമായ സാങ്കല്പിക രൂപങ്ങളോടോ വസ്തുക്കളോടോ യോജിപ്പിച്ചുകൊണ്ട് പഠിക്കുന്നതും പെട്ടെന്ന് ഓർത്തെടുക്കുന്നതിന് സഹായിക്കും. ഇത്രയൊക്കെ കാര്യങ്ങളിൽ ഗൌരവപൂർണമായ സമീപനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായും ഏതൊരു പരീക്ഷയെയും അനായാസേന അഭിമുഖീകരിക്കാൻ സാധിക്കും. ഓർക്കുക, ഏത് പരീക്ഷയ്ക്കും അതിന്റേതായ കടമ്പകളുണ്ട്. കഠിനമായ അധ്വാനത്തിലൂടെ ഈ കടമ്പകൾ കടക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിന്റെ റിസൾട്ട് എന്നത് സൌര തേജസ് പോലെ പ്രകാശപൂർണമായിരിക്കും.
1: രക്ഷിതാക്കൾ അറിയാൻ അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ, ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം, പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര നൊമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്നും അരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദയം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രത്യേക പോക്കുവെയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാഹ്ന ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവെയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എല്ലാർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

0: ബട്ടർല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടർല ഐസ്ക്രീം പുളിയറക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം. 9895381668. ബട്ടർല ഐസ്ക്രീം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: സിനിമ ശബ്ദരേഖ.
3: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
4: പണ്ട് മാലോകറുന്നു പോലെ വാണനാടി മാമലനാട് ചങ്ങാതി.
0: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഗോളാന്തര വാർത്ത. സംവിധാനം സത്യൻ അന്തിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം ബി ശശികുമാർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മമ്മൂട്ടി, ശോഭന, കനക, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ, നെടുമുടി വേണു, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ, മീന ഗണേഷ്, മഞ്ജു പിള്ള, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങിയവർ.

0: ദിവാകര
1: സർ,
0: ഏതാ അവന്റെ കട?
1: അതാണ് സർ. ആ നിൽക്കുന്നത് പണിക്കാരൻ കുറുപ്പാണ്, മറ്റാളെ കാണുന്നില്ലോ സർ.
0: ഇവിടെ വാടോ, ഇവിടെ വരാൻ.
1: ഇപ്പൊ വരെ.
0: ഇതാണോ രമേശൻ നായരുടെ കട?
1: അതെ മോനെ.
0: ഞാൻ ആരാണെന്ന് മനസ്സിലായോ? ഇവിടെ പുതിയതായി ചാർജ് എടുത്ത എസ് ഐ ആണെന്ന് മനസ്സിലായല്ലേ? എന്നാൽ ഞാൻ വെറും എസ് ഐ അല്ല, ഞാനാണ് എസ് ഐ ഇരുമ്പൻ ജോർജ്. എവിടെയാണ് രമേശൻ നായർ?
2: ഇല്ല, ഞാനത് പറയില്ല, ആരും അതറിയാൻ പാടില്ല. അജ്ഞാതവാസമാണ് മകനെ. നിവിഡ നിഗൂഢ വനങ്ങളുടെ അന്തരാളങ്ങളിൽ എവിടെയോ അവൻ അവന്റെ ദിനങ്ങൾ എണ്ണി എണ്ണി കഴിയുകയാണ്.
0: ഏതവനടാ അത്?
1: അത് നാടക റേസിലാണ് മോനെ. ഈ ഗ്രാമീണ മേള
0: എല്ലാറ്റിനും പിടിച്ചോണ്ട്
1: വാടോ സാർ.
0: രമേശൻ നായർ എവിടാ ചോദിച്ചത്?
1: മൂപ്പർ കാലത്ത് വന്നിട്ട് പോയതാ, എങ്ങോട്ടാന്ന് പറഞ്ഞിട്ടില്ല.
0: നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. ഈ ഇരുമ്പൻ ജോർജ് നിനക്കൊന്നും ശരിക്കറിയില്ല.
1: ചിലപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോയിട്ടുണ്ടാവും.
0: എങ്കിൽ പുള്ളിയുടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ
1: ഇവിടുന്ന് വിളിച്ച പ്രസിഡന്റ് കേൾക്കൂലേ മോനെ? ആഫീസ് സുമാറ ഒരു മൈല് ദൂരത്താ.
3: ഇവനാ സാർ നേതാവ്.
0: നാടകം, പാട്ട്, നൃത്തം, ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഇനി കവലെ കിടന്ന് ശബ്ദിച്ച കാച്ചിക്കളയും ഞാൻ. മനസ്സിലായോടാ?
1: മനസ്സിലായി സാർ.
0: എല്ലാവരോടും ആയിട്ട പറയുന്നേ, പാടോ.
4: എന്താ കുറുപ്പിയേട്ട കാര്യം? ഇത് കുഴപ്പമാവുന്ന ലക്ഷണമാണല്ലോ. എന്തിനാണ് അവർ രമേശൻ നായർ പോലീസ് അന്വേഷിക്കുന്നത്?
5: പ്രശ്നത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഈ പ്രശ്നം നമ്മൾ ആലോചിക്കാൻ തുടങ്ങിയിട്ട് മാസം 6 കഴിഞ്ഞു. മഴ വരുന്നതിന് മുമ്പ് ഒരു തീരുമാനം എടുക്കണം. ആരെങ്കിലും ധൈര്യമായിട്ടൊരു അഭിപ്രായം പറയുക. നമ്മുടെ പഞ്ചായത്തിന് കുളം വേണോ റോഡ് വേണോ?
0: നമ്മുടെ പഞ്ചായത്തിന് കുളവും വേണം റോഡും വേണം.
5: അത് രണ്ടും കൂടെ എങ്ങനെ നടക്കും ഉഷാരടി?
3: എന്റെ പ്രസിഡന്റ്, കുളം ജലസേചനത്തിനും റോഡ് ഗതാഗതത്തിനുമാണ്.
5: എന്ന് വെച്ചാൽ ആ സ്ഥലത്ത് കുളം കുത്തിയാൽ റോഡ് എവിടെ വെട്ടും?
3: റോഡ് വെട്ടിക്കഴിഞ്ഞിട്ട് കുളം കുത്താം.
5: അപ്പൊ റോഡ് കുളമാവില്ലേ?
6: അതിന് നമ്മുടെ മിക്ക റോഡുകളും കുളമാണല്ലോ.
0: റോഡ് കുളത്തിലൂടെ
3: അതെ, എപ്പോഴും വെള്ളം ഉണ്ടാവില്ലല്ലോ.
5: നിങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പ്രസിഡന്റിന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ?
0: ആരാ പ്രസിഡന്റ്? ഇവിടെ എന്തൊരു ആൾക്കൂട്ടം?
5: ചർച്ചയാണ് സാർ, റോഡ് വേണോ കുളം വേണോ അതാ പ്രശ്നം.
0: ആണോ? എങ്കിൽ ഞാൻ ഇവിടുത്തെ കുളം കലക്കാൻ വന്ന എസ് ഐ ആണ്. ഇരുമ്പൻ ജോർജ്, രമേശൻ നായർ എന്ന മഹാൻ ഇവിടെ ഉണ്ടോ?
5: രമേശൻ നായർ എവിടെയുമുണ്ട്, പക്ഷെ ഇവിടെ ഇല്ല.
0: പോലീസിന് ജോലി ചെയ്യാൻ വയ്യാത്തൊരു നാടാണ് എന്ന് ഞാൻ കേട്ടു. ആളുകൾ പരാതി പറയാൻ സ്റ്റേഷനിൽ ചെല്ലാറില്ല എത്രേ, പോലീസുകാർക്ക് കൈമടക്കം കൊടുക്കാറില്ല എത്രേ.
5: സാർ, ആ കേട്ടതെല്ലാം നേരാണ്. ഈ നാട്ടുകാരുടെ വഴക്ക് തീർക്കുന്നതും തെറ്റ് തിരുത്തുന്നതും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഒക്കെ രമേശൻ നായരാണ്.
0: എന്നാൽ ഇന്ന് മുതൽ അത് വേണ്ടെന്നറിയിക്കാനാ ഞാൻ വന്നത്. ഒരു നാടാകുമ്പോ അവിടെ കളവ് നടക്കും, അടി നടക്കും, കൊലയും ബലാത്സംഗങ്ങളും നടക്കും. അങ്ങനെ കേസ് വരും, അന്യായക്കാരും പ്രതികളും പോലീസിന് കൈമടക്കും, കൂടുതൽ പണം തരുന്നവനെ നീതി ലഭിക്കും. ഇതൊക്കെ ഏത് അണ്ടഘടാകത്തിലും നാട്ടു നടപ്പാ. അതുകൊണ്ട് ഇന്നു മുതൽ കള്ളന്മാരെ ഞങ്ങൾ പിടിക്കും.
5: കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും.
0: കൊലപാതകളെ
5: അവരെ രമേശൻ നായർ പിടിക്കും.
0: അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എന്താ ജോലി?
5: നിങ്ങൾക്ക് എന്താ ജോലി എന്നുള്ളത് രമേശൻ നായർ പറയും. കുറ്റവാളികളെ പിടിച്ച അവരെ പോലീസിലേൽപ്പിക്കും, അവരെ കൊണ്ടത് കോടതിയിലാക്കാം, കോടതി ശിക്ഷിക്കുന്നവരെ കൊണ്ട് ജയിലിലാക്കാം, അത്യാവശ്യം പോസ്റ്റ്മോർട്ടത്തിന് കാവൽ നിൽക്കാം. അത്രയൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്ന.
0: ഈ രമേശൻ നായർ ആരാ? ദൈവോ?
5: ഈ നാടിനെ സംബന്ധിച്ച് അത് നേരാ. സ്ഥാനമോഹമില്ല, സ്വാർത്ഥതയില്ല, നാട്ടുകാരുടെ നന്മ, അവേ ഉള്ളൂ രമേശൻ നായരുടെ ഉന്നം.
0: കോലമോടൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ.
5: സാർ ഒന്നും ചെയ്യില്ല.
0: ഒന്ന് കാണാൻ എന്താ വഴി?
5: ഇന്ന് പ്രയാസ. എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക.
0: എന്തിനാ? സന്യസിക്കാനാ?
5: അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാതെ ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്ന് അവനെ പിടിക്കും, ഉറപ്പാ.

0: 가자 부자라.
1: 예?
0: 오리가 오리가 엑사이즈 오리 오리가 오리가.
2: 아, 이트레인 가는 니 양가라 간는 걸 뒤져라.
0: 대미사네, 옛날도 왠디래.
3: 수시라, 난 날라 시일아들 지비기온다 가르디아나 단다. 아침에 오면 다니게 수시일은 엔드 베이르트. 맞제, 난 양가나 지비기안 다야라 일라. 나는 다케 자라요 이 나틀에 재능을다 가르를 가르는 듣는 온데 이렇게 하는 수시라.
0: 재능을다 가르를 나이를 파트트로 온데 뜻들로.
3: 냥 팔아버튼 단어 보듯이. 비디피기 온다 문나리 이쁜들기. 아빠라케 와타나이 땀 부디야 부디야 다바랑을 건다티. 이뻐로 이 나르 나시기한 냥 삼마리 길라 수시라.
4: 엄마이. 엄마 이들로도 놓기. വല്ലോം കാണുന്നുണ്ടോ?
5: എന്ത്?
4: ആ ഫോട്ടോയിലോട്ടൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ.
5: നിന്റെ ഫോട്ടോ ആണോ?
4: എന്റെ ഫോട്ടോ ഒന്നും അല്ല. ദേ ഈ മുന്നിൽ നിൽക്കുന്ന അഞ്ചാറ് പേരില്ലേ, അതിന്റെ പുറകിലൊന്ന് നോക്കിയേ. ഈ കയ്യും കെട്ടി നിൽക്കുന്നത് ആരാ?
5: ആരാ?
4: അയ്യോ, അമ്മയുടെ മോൻ.
5: ഏ രമേശനോ? വന്നേ.
4: ബ്ലോക്ക് ഓഫീസർ പഞ്ചായത്ത് വളപ്പിലെ മാവന്തേനത്തില്ലേ, അതിന്റെ ഫോട്ടോയാ.
5: അടിയിലോ അവന്റെ പേരുണ്ടോ നോക്ക്.
4: അയ്യോ, പേരില്ല.
5: എന്നാൽ എന്റെ മോന്റെ ഫോട്ടോ പത്രത്തിൽ വന്നല്ലോ, ചില്ലറ കാര്യമാണോ? ഇത് കണ്ടോ, രമേശിന്റെ ഫോട്ടോ പത്രത്തില്.
6: എവിടെ? ഏ, ഇതില് രമേശനൊന്നും ഇല്ല.
4: അയ്യോ ഉവ്വേച്ചി, ദേ കള്ളിക്കള്ളി ഷർട്ടിട്ട് നിക്കണതേ, അത് രമേശേട്ടനാ.
6: ആളെ മനസ്സിലാക്കണെങ്കിലേ ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം.
5: നീ ഇപ്പൊ മനസ്സിലാക്കുന്നു വേണ്ട. നിന്റെ ഭർത്താവിന്റെ ഫോട്ടോ ഇതുവരെ പത്രത്തിൽ വന്നില്ലല്ലോ.
6: എന്റെ ഭർത്താവിന് ഗൾഫിൽ വേറെ പിടിപ്പത് ജോലി ഉണ്ടല്ലോ.
5: എന്ത് ജോലി? അവൻ അല്ലേലും അവന്റെ അച്ഛനെ പോലെയാ, നാല് കാശ് കണ്ടാ ചാവും. രമേശൻ അതല്ല, എന്റെ മട്ട. സ്വഭാവത്തിലും അതെ, സൗന്ദര്യത്തിലും അതെ. എന്തിനാ അധികം പറയണേ? ഈ നാട്ടുകാര് പറയണത് എല്ലാരും രമേശനെ കണ്ടു പഠിക്കണമെന്നാ. ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കൂ, നാലാളെ കൊണ്ട് അയ്യെന്ന് പറയിപ്പിക്കുന്ന വല്ല പ്രവൃത്തി അവൻ ചെയ്യൂ. ഈയിടെ കാളവൂട്ടുകാരൻ അയ്യപ്പൻ അവന്റെ രണ്ട് കാളയ്ക്കും രമേശൻ എന്ന് പേരിട്ടിരിക്കുന്നു. എന്താ കാരണം? എന്റെ മോനോടുള്ള ബഹുമാനം.
6: രമേശൻ എന്നുള്ള പേര് കാളക്കിടം കൊള്ളാം. അമ്മ കുവൈത്തിലെ അറബി മുതലാളിക്ക് സതീഷേട്ടെന്ന് പറഞ്ഞ ജീവനാ. അങ്ങേരുടെ 37 ഫാക്ടറി നോക്കി നടത്തുന്നത് സതീഷേട്ടൻ ഒറ്റൊരുത്തനല്ലേ.
5: മതി മതി മതി, വിശ്വസിച്ചു. ഒരുത്തി അടുക്കളയിൽ നേരം വെളുത്തപ്പ തൊട്ട് കിടന്ന് കഷ്ടപ്പെടുന്ന കാണാൻ വയ്യേ, ഒന്ന് ചെന്ന് സഹായിച്ചൂടെ. അവളും നിന്നെ പോലെ തന്നെ ഇവിടെ വന്ന് കേറിയ ഒരു പെണ്ണല്ലേ.
6: അതിനീ നടുവേദന ഒന്ന് മാറണ്ടമ്മേ.
5: അഞ്ചാറ് മാസമായി നടുവേദന തുടങ്ങിട്ട്.
6: എന്നുവെച്ചാ ഞാൻ നുണ പറയാ?
5: എന്ന് ഞാൻ പറഞ്ഞോ?
6: അറിയാം, രണ്ടു മക്കളെയും രണ്ട് രീതി കാണുന്ന ഒരമ്മ.
5: വെറും നുണയാ ഈ നടുവേദന, പുളുവടിക്കാൻ ബഹുമുട്ടിക്കുക.

0: ഞാൻ വല്ലതും സഹായിക്കണോല്ലേ? വേണ്ട ചേച്ചി, ചേച്ചിക്ക് സുഖമില്ലാത്തല്ലേ? ആ അത് ഈ അമ്മയ്ക്ക് പറഞ്ഞാ മനസ്സിലാവണ്ടേ? സീമമോളെ കുളിപ്പിച്ചു, യൂണിഫോം എടുത്തു കൊടുത്തില്ല. അത് സാരമില്ല, നിന്റെ ഈ തിരക്ക് കഴിഞ്ഞിട്ട് മതി. പിന്നെ ചേച്ചി, ഇന്നലെ ഉച്ചയ്ക്ക് അവൾ ഒന്നും കഴിച്ചു മട്ടില്ല. ചോറ്റുപാത്രം അതേപോലെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ആണോ? എന്നാ കുറച്ച് മുട്ട പൊരിച്ച അതിനകത്ത് വെച്ചേക്ക്. സതീശേട്ടന്റെ കുവൈറ്റിലെ അറബി മുതലാളിയുടെ 3 മക്കളും അതെ. എന്താ മുട്ട തീറ്റ?
1: അതിനനുസരിച്ച് അതുങ്ങൾക്ക് ബുദ്ധിയുണ്ട് കേട്ടോ.
0: ഞാൻ ലേഖയോട് പറയാൻ മറന്നു, സതീശേട്ടന്റെ ബർത്ത്ഡേക്ക് അറബി മുതലാളി പുത്തനൊരു കാറ് പ്രസന്റ് ചെയ്തത്രേ.
2: ഓ,
0: പക്ഷെ ഇന്ത്യയെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. എന്താ ഇവിടുത്തെ ഡ്യൂട്ടി?
3: എനിക്കിവിടെ
0: വായിക്കാൻ ഒരു വസ്തുല്ല.
4: ചെറിയമ്മയോട്
0: പറമോളെ. ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കാതെ പോയാലുണ്ടല്ലോ. വെറുതെ തേച്ചതാ, ചുളു വേണം. ആ ഉച്ചക്ക് വൈകാതെ ഒന്ന് ഊണഴിക്കണേ രമേശേട്ടാ.
3: ഞാനിന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോണ്ട്, ഊണ് അവിടെ കഴിക്കും.
0: അയ്യോ, ഞാൻ പിന്നെ കാലത്ത് കഷ്ടപ്പെട്ട് മുരിങ്ങയില തോരനൊക്കെ ഉണ്ടാക്കിയിട്ട്. വേണ്ട വേണ്ട, ചരക്കെടുക്കാൻ നാളെ പോയാ മതി.
3: എന്നിട്ട് കട പൂട്ടിടാനോ? നിനക്ക് ഇത് എവിടെ കിട്ടി ഭംഗിയില്ലാത്ത സാരി? ചെന്ന് മാറി.
0: എനിക്ക് ഇപ്പൊ ഇത്രയും ഭംഗിയൊക്കെ മതി, ഫാഷൻ പരേഡിന് പോകുന്നല്ലോ. ഈശ്വര ബെല്ലടിച്ചു കാണും.
3: മാച്ച് ചെയ്യുന്ന ഒരു പൊട്ട് തൊടാൻ പോലും അറിയില്ല.
0: അത്രയൊക്കെ മതിയെന്നേ?
3: എന്ന് നീ മാത്രം തീരുമാനിച്ചാ മതി. കളർ സെൻസും ഇല്ല. ലേഖ കൊട എടുത്തില്ല.
0: മഴയൊന്നും പെയ്യില്ല.

0: വേഗ ടീച്ചറെ, എന്താ ടീച്ചറെ ഇത്? കൃത്യസമയത്ത് എത്തണമെന്ന് നമ്മൾ കുട്ടികളെ ഉപദേശിച്ചാൽ മാത്രം മതിയോ? നമ്മളത് പാലിക്കണ്ടേ?
1: അത് സാർ, വഴിയിലൊരു പശു കയറി പൊട്ടിച്ച്
0: കുത്താൻ വന്നു അല്ലേ? കൊള്ളാം, ഇതേ പശു കഴിഞ്ഞ ആഴ്ചയിലും ടീച്ചറെ ഒന്ന് കുത്താൻ ശ്രമിച്ചല്ലോ. ഇനി വൈകി വരുമ്പോ പുതിയ എന്തെങ്കിലും കാരണം പറയണേ.
2: ഏറ്റില്ല അല്ലേ?
1: ഇല്ല.
0: ഉച്ചക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് അതുപോലെ
3: പിന്നെ
4: എന്നും ഇങ്ങനെ ചേട്ടന്റെ മോളെ മാത്രം കൊണ്ടുവന്ന് വിട്ടാ മതിയോ? എന്നാ സ്വന്തം കുഞ്ഞിനെ ഇവിടെ കൊണ്ട് ചേർക്കുന്നത്?
0: ഞാൻ പോട്ടെ ടീച്ചർ.
5: എന്റെ രമേശൻ നായരെ, ഇതിന്ന് കൊലപാതകത്തിലേ അവസാനിക്കൂ. ബാർബർ ഗോപി ആർക്കും ഒരു ദോഷം ചെയ്യാത്തവനാണല്ലോ.
6: കാരക്കൂട്ടിലെ ദാസൻ അങ്ങനെ വല്ലതുകൊണ്ടോ? ഒരുത്തെ മുണ്ടിന്റെ മടക്കി കുത്ത് അഴിച്ചിട്ടില്ലെന്ന് കണ്ടാ മതി, ഉടനെ അയാൾ കത്തി ഊരും.
5: എത്രയോ കള്ളുകുടിയന്മാരെ നമ്മൾ നന്നാക്കി, കള്ളന്മാരെ നാട് കടത്തി, കള്ളവാറ്റുകാരെ പിടികൂടി, അപസസഞ്ചാരികളായി എത്രയോ സ്ത്രീകളെ നമ്മൾ നേർവഴിക്ക് കൊണ്ടുവന്നു. ഇവനെ ഒന്ന് തളയ്ക്കാൻ പറ്റുന്നില്ല രമേശ് നായർ.
0: ഒന്ന് ഉപദേശിക്കാമെന്ന് വെച്ചാൽ അവൻ പിടിതരണ്ടേ പ്രസിഡന്റ്?
5: അതെ അതെ. പക്ഷെ നമ്മുടെ ആ സങ്കല്പം ഉണ്ടല്ലോ, സമ്പൂർണ്ണ സന്മാർഗ ഗ്രാമം, ഈ ചട്ടമ്പി കാരക്കൂട്ടിൽ ദാസൻ ഒരൊറ്റ ഒരുത്തനായ തടസ്സം.
0: മറ്റുള്ള ആളുകളെ മുഴുവൻ നമ്മൾ നന്നായി കഴിഞ്ഞു അല്ലേ?
5: പരസ്യമായിട്ട് ഇനിയിപ്പോ ദാസം മാത്രമേ ഉള്ളൂ, രഹസ്യമായിട്ട് നമുക്ക് അറിഞ്ഞോളല്ലോ. ഏതായാലും രമേശൻ നായർ ആത്മാർത്ഥമായിട്ടൊന്ന് ശ്രമിക്കണം.
7: അതെ, ആ ദാസനോടുള്ള കളി വേണ്ട. അവൻ എപ്പോഴാ എന്തിനാ കത്തി വരാന്നൊന്നും പറയാൻ പറ്റില്ല.
0: നിങ്ങൾ ജീപ്പ് വിളിക്ക്, ടൗണിൽ പോകാം ചരക്കെടുക്കാൻ.
7: ഓ
0: ഹസനക്ക എത്തിയില്ല മുന്നേ?
8: ആ മൂപ്പരാകത്തണ്ടി ഇരിക്കി.
0: വെള്ളപ്പനി സ്റ്റോക്ക് എത്തിയല്ലേ?
8: അയ്യോ വൈകുന്നേരം ആവല്ലോ.
0: അതെന്ത് പണിയാണ്, ഇന്നലെ വരുമെന്ന് പറഞ്ഞിട്ട്? പാലക്കാട് മട്ടയോ?
8: അത് ഉച്ചക്കെത്തും.
0: എന്ന് വെച്ചാ അതും ഇപ്പൊ ഇല്ല. എന്നാ പാണ്ഡ്യയിലെ വിട്ട് താക്കോലും കൂടെ നിന്ന്. എന്തിനാ തുറന്നു വെച്ചിരിക്കണേ? എവിടെ തന്നെ തുണയ മുതലാളി?
9: വാടോളാ വാ.
0: ഒളിച്ചിരുന്ന് വെച്ച് കീറാണല്ലേ.
9: അവിടെ ആള് നോക്കിക്കുമ്പോ തട്ടിയാ നീക്കൂല. ഇഷ്ടപ്പെട്ടി ഇരിക്കാൻ എന്തെങ്കിലും എടുത്തോ.
0: ഇതിപ്പോ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ?
9: രണ്ടുമല്ല, ബ്രേക്ക്ഫാസ്റ്റേ വീട്ടിൽ നിന്ന് കഴിച്ചു, ലഞ്ചിനൊരു 3 മണിയാവും. ഇത് അതിനിടയ്ക്കുള്ള ഒരു ലഘുഭക്ഷണ. ആ കൃഷ്ണകുട്ടി, നീ ആ ചായപ്പീടി ഒന്നൊരു പ്ലേറ്റിംഗ് വാങ്ങിച്ചു, നായർക്ക് ഇത്തിരി അപ്പം ഉറച്ചു കൊടുക്കാം.
0: എനിക്ക് നിങ്ങൾ ഇറച്ചൊന്നും വേണ്ട.
9: നീ പോയിട്ടോ കൃഷ്ണകുട്ടി. ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഹിന്ദുക്കൾ തീരെ പോരാ. ദോശ, സാമ്പാറ്, ചട്ടിണി, അതൊക്കെ ഒരു ഭക്ഷണമാണോടോ? ഞങ്ങളെ കണ്ടു പഠിക്ക്. നെയ്ച്ചോറ്, ബിരിയാണി, ആട്, മാട്, കോഴി, മീന്, പത്തിരി, പോത്ത്.
0: രാത്രി ആകുമ്പോഴേക്കും എത്ര കിലോ ആടുമീനും കേറുവാത്തോട്ട്.
9: നമുക്ക് പണം എന്തിനാടൂ, തിന്നാൻ, നല്ലോണം രസിച്ച് സുഖിച്ച് തിന്നാൻ. അല്ലാതെ താജ്മഹൽ പണിയാനൊന്നുമല്ല. നായൊരു കാര്യം ചെയ്യാം, ആ ഓണം കയറാൻ പോലും ഇങ്ങോട്ട് പോരെ, ഇവിടെ അടുത്തൊരു കട നോക്കാം. എന്റെ വീട്ടിൽ നല്ല ഒന്നാം തരം ഭക്ഷണം കൊണ്ടുതരാം. മാത്രമല്ല, കച്ചവടം ടൗണിലായാലേ നല്ല വരുമാനം ഉണ്ടാവും.
0: വരുമാനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ സനക്ക, നാട്ടുകാർക്ക് ഒരു സേവനല്ലേ, നല്ല സാധനങ്ങൾ ന്യായമായ വിലയ്ക്ക്. പിന്നെ എന്റെ നാട്ടുകാർ എന്നെ അവിടെ നിന്ന് വിടുമെന്ന് തോന്നുന്നുണ്ടോ?
9: അതെന്താ നാട്ടുകാരെ എനിക്ക് ചെലവിനിരുന്നേ?
0: ഹസനക്കേട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനവുമാണ്. ഹസനക്ക നാട്ടിൽ ചെന്ന് അന്വേഷിച്ചു നോക്ക്, മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാ.
9: അപ്പോ ഈ ടൗണിലെ ഹസനാണ് അവിടെ രമേശൻ നായർ.
0: ഹസനക്കേ ടൗണിൽ എങ്ങനെയാ?
9: ഞാനാ ഇവിടുത്തെ കണ്ണിലുണ്ണി.
0: ഓ, അത് ഞാൻ അറിഞ്ഞില്ല.
9: താൻ അറിയാത്ത എന്തെല്ലാം കാര്യങ്ങളിൽ ഓത്തുണ്ടോ? അങ്ങോട്ട് വെച്ചു.
0: ഹസനക്ക പൊന്നിയും മട്ടയും കിട്ടിയിട്ടില്ല.
9: അപ്പം തിന്നുന്ന നേരത്തെ കച്ചവടത്തിന്റെ കാര്യം മിണ്ടിപ്പോരുത്, പൊന്നിയും മറ്റേ മരണ സമയത്ത് വരും. ആ കൃഷ്ണകുട്ടി, ആ കടയിൽ നിന്ന് രണ്ട് ഏത്തപ്പഴം വാങ്ങിച്ചു.
0: എനിക്ക് പഴം വേണ്ട.
9: തനിക്കല്ല, രണ്ടു എനിക്കാ.
10: നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ ലേഖ? ഇല്ലല്ലോ ചേച്ചി, ഏർമേലെ തീർന്നു പോയി. സതീഷേട്ടൻ എന്നെ കൊല്ലും കത്തയക്കാൻ
11: വൈകിയെന്ന്.
0: അധികം മധുരം കഴിച്ചാലേ കൊല്ലു പുഴു തിന്നും.
10: നിന്റെ സ്റ്റാമ്പ് ഉണ്ടോ രമേശ?
0: ഇല്ല.
10: അതെ, സതീഷേട്ടന്റെ അറബി മുതലാളിയില്ലേ, അങ്ങേരുടെ മോന് 4th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയത്രേ.
0: അത് ഭയങ്കരം തന്നെ
10: അല്ലേ? ആ കുട്ടിയെ അഭിനന്ദിച്ച് ഒരു കത്ത് അയക്കാന്ന് വിചാരിച്ചു.
0: വളരെ നന്നായി. ലേഖ കുറച്ച് വെള്ളം വെള്ളം വേണ്ടിട്ടല്ല, നിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് വരുത്താനുള്ള എന്റെ ഒരു അടവായിരുന്നു. ഇതെന്താ നോക്കി? എന്റെ ഭാര്യ ലേഖ നാളെ മുതൽ ചുരിദാർ ഇട്ടുണ്ടാണ് സ്കൂളിൽ പോവുക.
1: സ്കൂളിൽ പോകുമ്പോ ടീച്ചർമാർ ചുരിദാർ ഇടിയേ, അത് വേണ്ട.
0: ഈ ലോകം മുഴുവൻ ഇപ്പൊ ചുരിദാർ കൊണ്ട് നിറഞ്ഞിരിക്കുക, പിന്നെ നിനക്കെന്താ ചുരിദാർ ഇട്ടുണ്ട് സ്കൂളിൽ പോയാല്? നീ ഒന്ന് ഇട്ട് നോക്ക, അളവ് നോക്കാലോ.
1: ഓ, എന്തിനെ രമേശിട്ട വെറുതെ കാശ് കളഞ്ഞത്?
0: ഏതായാലും ഞാൻ കൊണ്ടുവന്നില്ലേ, നീ ഒന്ന് ഇടു കുട്ടി. മൂടിയതല്ല ചുരിദാർ, ഞാൻ വാങ്ങിച്ചു കൊടുത്തല്ല, ലേഖയ്ക്ക് ആരോ കൊടുത്തതാ ചുരിദാർ.
3: നീ കഞ്ഞി കുടിക്കാൻ വാ.

0: സുശീലം വന്നിട്ടുണ്ട്.
1: സുശീലനോ? ഇന്ന് ലോക്കപ്പിന് ഇറങ്ങി, ഒരു സന്തോഷ വർത്തമാനം അറിയിക്കാൻ വന്നതാ. ഞാൻ നന്നായി കള്ളവാറ്റ് നിർത്താൻ തീരുമാനിച്ചു.
2: ആണോ? വളരെ നന്നായി സുശീല, വളരെ നന്നായി. കുറുപ്പെ വേഗം പോയി ചായ വാങ്ങിച്ചോ. ടൈലറോടും സഹദേവനോടും പ്രസിഡന്റോടും ഈ നാട്ടിലുള്ള സകലരോടും ഞാൻ പറയേ, സുശീല നന്നായെന്ന്. ആ സുശീല കേറി
1: ഇപ്പൊ ഇരിക്കുന്നില്ല, ഞാൻ നന്നായവരെ എനിക്ക് വീട്ടിൽ അറിയിക്കണം.
2: ഓഹോ,
1: എല്ലാവരോടും പ്രത്യേകിച്ച് രമേശൻ നായരോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. ഞാൻ ഒരു പുതിയ മനുഷ്യനായി നാട്ടുകാരെ, ഇനി വല്ല കൃഷിയോ കച്ചവടമൊക്കെ ചെയ്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹം.
2: അല്ലേലും സുശീലൻ പാവാണെന്ന് എനിക്കറിയായിരുന്നു. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത് കേട്ടോ.
1: അയ്യോ, ഇനി സഹായമൊന്നും വേണ്ട. ഈ ചെയ്തു തന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ ഈ ജന്മത്ത്? അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപാരം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. പോട്ടെ,
2: അല്ല ചായ കുടിക്കില്ലേ?
1: ആ പിന്നെ വരാ.
3: അങ്ങനെ രമേശേട്ടന്റെ തൊപ്പിയിൽ ഒരു തൂവൽ കൂടി.
2: അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് സഹദേവ.
3: ആ നോട്ടും സംസാരവും കണ്ടിട്ട് എനിക്ക് തോന്നില്ലായാലും നന്നായി എന്ന്.
2: കുറിപ്പ് നിങ്ങൾ എന്താ ഇങ്ങനെ ദോഷയ്ക്ക് എതിർക്കാവുന്നത്? മനുഷ്യരുടെ നന്മ കാണണ്ടേ? എന്താ പതിവില്ലാതൊരു മഴക്കോള്? രേഖ ഇന്നും കൊടയെടുത്ത് കാണില്ല. കുറിപ്പ കൊടയെടുത്തേ.

0: ഇടിവെട്ടത്തെ ശബ്ദം കേട്ടപ്പോ ഞാൻ രമേശൻ നായരെ ഓർത്തു, കൊടയും കൊണ്ട് വരുമല്ലോ എന്ന്. പക്ഷേ മഴ പെയ്യുന്ന ലക്ഷണമില്ല നായരെ.
1: എത്ര പറഞ്ഞാലും ഇലയൊക്കെ കൊടയെടുക്കില്ല മാഷേ.
0: അത് നിങ്ങളെ ഇങ്ങോട്ട് വരുത്താനുള്ള ടീച്ചറുടെ ഒരു അടവാ.
1: പക്ഷെ എനിക്ക് മാഷോട് ചെറിയ സംശയം ചോദിക്കാൻ.
0: എന്താണാവോ?
1: ഈ ലേഡി ടീച്ചേഴ്സിന് ചുരിദാർ ഇട്ടുണ്ട്, ക്ലാസ്സിൽ വരാൻ വരുമോ?
0: ഏ
1: ചുരിദാർ ചുരിദാർ.
0: ഇതാണോ സംശയം? എന്റെ നായരെ, നിങ്ങളുടെ ഭാര്യയുടെ ഡിവിഷനിൽ 5 കുട്ടികൾ കുറവാ. ജോലി ഇപ്പൊ തെറിക്കും. എവിടെങ്കിലും പോയി കുറച്ച് കുട്ടികളെ തപ്പ്, അതിനുശേഷം നമുക്ക് ഇഷ്ടം പോലെ ചുരിദാർ ഇടാം.
2: എന്താ ഇത്?
1: ഒന്നുമില്ല.

0: ദാസൻ ഇത് കൊണ്ടുപോവാണ്. എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം.
1: ദാസൻ ചട്ടമ്പിയെ ഞാൻ എവിടൊക്കെ അന്വേഷിച്ചു. എനിക്കൊരു ചെറിയ സഹായം വേണ്ടിയിരുന്നു.
0: ചട്ടമ്പികൾ ആരെയും സഹായിക്കാറില്ല. കുത്തും കുടലെടുക്കും, അത്രേ ഉള്ളൂ.
1: അത്ര എനിക്കും വേണ്ടു. കുത്തണം, പക്ഷെ കുടലെടുക്കണ്ട. ആ നാരി ഒരു പാഠം പഠിപ്പിച്ചാ മതി.
0: മനസ്സിലായില്ല.
1: ആ രമേശൻ നായരനെ കുളം തോണ്ടി 500 or 1000 എന്താ വേണ്ട ചെയ്യാൻ തരാം.
0: തന്നെ അവൻ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു അല്ലേ?
1: അവൻ കാരണം എനിക്ക് ജീവിക്കാൻ വയ്യെന്നായി.
0: എങ്കിൽ അവനെ അങ്ങ് കൊന്നേക്കാം.
1: ഓ, അത് വേണമെന്നില്ല. കുറെ കാലത്തെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത്. ഇനി ഒരുത്തനെ ഇങ്ങനെ ദ്രോഹിക്കാൻ പാടില്ല.
0: എങ്കിൽ കാല് രണ്ട് വെട്ടി കളയാം, പിന്നെ കണ്ണുകുത്തി പിടിക്കണം.
1: അതൊക്കെ ദാസൻ ചട്ടപ്പിടെ ഇഷ്ടം.
0: എങ്കിൽ 1101 അത്രയും രൂപ തരണം. 1000 എന്റെ റേറ്റ്, 101 രൂപ കൂർമ്മക്കാവിലെ ഭണ്ഡാരത്തിൽ ഇടാനാ. അതാ എന്റെ പതിവ്.
1: ഏറ്റു, എല്ലാം ഞാൻ ഏറ്റു.
0: എവിടടാ നിന്റെ മുതലാളി? പറയടാ.
2: പോയി, ഇവിടുന്ന് പോയി.
0: എങ്ങോട്ട് പോയി?
2: വീട്ടിലേക്ക്. അല്ല, വീട്ടിലേക്കല്ല, എങ്ങോട്ടോ പോയി.
0: സത്യം പറയുന്നതാണ് നിനക്ക് നല്ലത്. എന്റെ കത്തിക്ക് ജോലി ഉണ്ടാക്കണ്ട.
2: വീട്ടിലേക്ക് പോയി.
0: എങ്കിൽ വീട്ടിൽ വെച്ച് തന്നെയാണ് അവന്റെ അന്ത്യം.
2: ഈശ്വര, ഇതെന്ത് കഥ?
3: വൃത്തിയായിട്ട് എഴുതുമോളെ.
2: കൊല, കൊല, കുത്തിക്കൊല.
3: എന്താ കുറിപ്പേ?
2: ജീവന് കൊതിന്റെ ഓരിക്കോ.
3: ആ എന്താ കുറിപ്പേ, കാര്യം പറ.
2: അതൊന്നും പറഞ്ഞിക്കാൻ നേരല്ല. വാ, വരി, വാമളെ. ഞാനാ പറഞ്ഞത് പിൻഭാഗത്തോട് ഓടിക്കോളാൻ.
3: അത്ത കാര്യം പറയണോ?
4: എന്താ?
2: ദാസൻ, കാരക്കൂട്ടിൽ ദാസൻ കത്തി നിവർത്തി ഇപ്പെത്തും കുത്തും.
4: അയ്യോ രമേശേട്ടാ.
2: കരയില് വന്നു, എവിടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോയി വീട്ടിലുണ്ടെന്ന്. നിങ്ങളോട് ഓടാനല്ലേ പറഞ്ഞു.
3: ദാസൻ എന്താ എന്നെ കൊല്ലുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തു?
2: തെറ്റും ശരി നോക്കാനുള്ള സമയമല്ല ഇത്.
4: രമേശാ, ഉറപ്പ് പറയുന്ന കേക്ക് നീ ഓടിക്കാൻ മോനെ.
3: അമ്മ എന്നും ഉണ്ടായിരിക്കുന്നുണ്ട്.
4: രമേശേട്ടാ,
2: എനിക്ക് വയ്യ ഒരു കൊലക്കുറ്റത്തിന് സാക്ഷി പറയാൻ.
3: അമ്മേ,
4: രമേശേട്ടാ പോകണ്ട.

0: ജീവിക്കാൻ വയ്യ.
1: രമേശൻ നായരെ, വാതില് തുറക്ക്, വാതില് തുറക്കാൻ.
2: വാതില് തുറക്കാൻ അമ്മ സമ്മതിക്കുന്നില്ല ദാസ.
1: ഇത് കാരക്കൂട്ടിൽ ദാസനാണെന്ന് ആ തള്ളയോട് പറയണോ?
2: ദാസന് ഞാനൊരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ പ്രശ്നം?
1: കുറച്ചു കാലമായി എന്റെ കത്തിക്ക് പണിയില്ലാതിരിക്കുക, ഇന്നെനിക്ക് അതിന്റെ ദാഹം തീർക്കണം.
2: ദാസ, അക്രമം ഒന്നിനും ഒരു പരിഹാരമല്ല. ഇനി അഥവാ എന്നെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്ക്.
1: ദാസനേക്കാളും വലുതാണ് അവിടെ പോലീസ്. എനിക്ക് സംസാരിച്ചു നിൽക്കാൻ നേരമില്ല, തുറന്നില്ലേ ഞാൻ ചവിട്ടി പൊളിക്കും.
2: വേണ്ട ദാസ.
3: തുറക്കില്ലല്ലേ? നീ എന്തെങ്കിലും പുറത്തിറങ്ങുമല്ലോ. അപ്പൊ കാണാം.
4: അങ്ങനെട്ട് വീടില്ല.
5: എട്ട് ഞാൻ
4: വീഴ്ചല്ലട.
5: എന്താണ് വല്ല പരാതിയും പറയാനുണ്ടോ?
4: പരാതിയൊന്നുമില്ല.
5: പിന്നെ
4: കളി കാണാൻ വന്നതാ?
5: പോലീസ് സ്റ്റേഷനിലാണോടാ കളി കാണുന്നത്?
4: നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കളിക്കാമെങ്കിൽ എനിക്ക് കളി കണ്ടാലെന്താ?
5: ആ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട് കളിക്കുക.
4: എനിക്കും വേറെ പണിയൊന്നുമില്ല.
6: ദേവരുന്നു വേറൊരു കുരിശ്.
7: ഉറങ്ങും വരെ ശല്യപ്പെടുത്തന്നെ പറഞ്ഞിട്ടുണ്ടോ?
8: ഏ പറ്റും വരുന്നു സാർ.
7: ആരെ?
8: രമേശൻ നായര്.
7: ഏ ഇങ്ങോട്ടോ.
8: ആ
7: അതെ, ഇരുമ്പൻ ജോർജാണ്. അത് ഞാൻ ഏറ്റു. അവന്റെ മൂക്ക് ഇടിച്ച് പരത്തി ചതച്ച് മാവാക്കി ഞാൻ ദോശ ചൂടും. ഈ ഇരുമ്പനവന് ശരിക്കറിയില്ല. ഒറ്റയടിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ഐദ് ദിവസം നിലംപരിച്ചാക്കിയവനാ ഞാൻ. അതുകൊണ്ട് ആ ഡിവൈസിനോട് പറഞ്ഞേക്ക് ഇരുമ്പനോട് കളിക്കണ്ടെന്ന്. അവനെ കാച്ചി കഷായം കുടിച്ചു ഞാൻ. ഏ
9: കാരക്കുട്ടിൽ ദാസ് എന്ന ചട്ടമ്പി ഇന്നലെ രാത്രി വീട്ടിൽ കയറി ആക്രമിക്കാൻ വന്നു. പരാതിയാണ്, സാർ നടപടി എടുക്കണം.
7: നിങ്ങൾക്ക് പരാതി തരാം, പക്ഷേ നടപടിയെടുക്കണമെന്ന് ആജ്ഞാപിക്കാൻ നിങ്ങൾ വല്ല പാർട്ടി നേതാവോ മറ്റാണോ? താനാണോ ഈ രമേശൻ നായർ?
9: അതെ, സാർ എന്നെ ഒരിക്കൽ അന്വേഷിച്ചു എന്നറിഞ്ഞു.
7: എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല?
9: നേരം കിട്ടില്ല.
7: അതുകൊണ്ടല്ല, താൻ അഹങ്കാരിയാ. എടോ ഇവിടുത്തെ പോലീസുകാരെ ജോലിയില്ലാതെ വരുമാനമില്ലാതെ കിടന്ന് നട്ടം തിരിയാ. താൻ അതിന്റെ കാരണക്കാരൻ. തന്റെ കേസിൽ നടപടി എടുക്കാൻ എനിക്കിപ്പോ മനസ്സില്ല.
9: അങ്ങനെ പറയരുത് സാർ.
7: ഞാൻ അങ്ങനെയേ പറയൂ.
9: എങ്കിൽ ഞാൻ ഇക്കാര്യം സർക്കിൾ ഇൻസ്പെക്ടറോടോ ഡി എസ് പിയോടോ എന്ന് പറഞ്ഞോട്ടെ?
7: താൻ ഈ ഇരുമ്പനെ ഭീഷണിപ്പെടുത്ത. ഇത് അവന്മാരോട് പറഞ്ഞാൽ എനിക്കൊരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും. അതാ എനിക്കും വേണ്ടത്. മടുത്തുടോ, ഇവിടെയുള്ള ജീവിതമേ എനിക്ക് മടുത്തു.
9: ഞാൻ പറയാനുള്ളത് പറഞ്ഞു, എങ്കിൽ ഞാൻ പോട്ടെ സാർ.
7: താൻ പൂവേ, തൂങ്ങിച്ചാവേ, എന്തെങ്കിലും ചെയ്തോ.
10: വാദം കുറുന്തോട്ടിയം പിടികൂടി എന്ന് കേട്ടതേയുള്ളൂ. എന്താ കഥ?
7: ഞങ്ങൾ രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് കുതിച്ചതാ. അപ്പോഴാണ് അറിഞ്ഞത് അവൻ സ്ഥലം വിട്ടത്. എങ്കിലും ക്ലബിന്റെ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞു. കാരക്കുട്ടിൽ ദാസൻ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല.
10: നല്ല തീരുമാനം. പക്ഷെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു ചെറിയ തിരുത്തുണ്ട്. കൊന്ന കൊന്നവൻ അകത്തു പോകും. അതുകൊണ്ട് കയ്യും കാലും തല്ലി ചതച്ചിട്ടാ മതി.
9: പ്രസിഡന്റെ, ഒരു തെറ്റ് തിരുത്താൻ മറ്റൊരു തെറ്റ് ചെയ്യല്ല വേണ്ടത്. ഞാൻ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്.
11: ആള് കാര്യമായതിനു ശേഷം പോലീസ് വന്ന് കേസെടുക്കുമായിരിക്കും. എന്താ കാര്യം? മതയാനയ്ക്ക് മയക്കുവെടി, അതാ വേണ്ടത്.
9: ഞാൻ പറഞ്ഞു വരുന്നത്,
7: ഇക്കാര്യത്തിൽ രമേശേട്ടൻ ഞങ്ങളെ ഉപദേശിക്കരുത്. ഞാനടക്കമുള്ള ഈ നാട്ടിലെ ആപാലവൃദ്ധ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ആ തെമ്മടിയെ നിലംപൊരി ചാക്കും.
9: സദേവ, ഒരു കോപം കൊണ്ട് അങ്ങോട്ട് ചാടിയാൽ മറുകോപം.
7: രമേശേട്ടൻ വിട്ടേക്ക്, ഇത് ഞങ്ങൾ നോക്കിക്കോളാം.
12: അത് തന്നെ, ഞങ്ങളുടെ ചോര ഇളക്കിയാണ്. അവനെ കൈ കിട്ടുകയാണല്ലോ.
1: ഏതവനാടാ എന്നെ തല്ലേണ്ടത്? കാരക്കൂട്ടിൽ ദാസനെ എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വേണ.
10: രമേശ ഓടിക്കോ, ഓടിക്കോ.
9: ദാസ, എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിച്ചാൽ കൊള്ളാമെന്നുണ്ട്.
1: തന്റെ ഉപദേശത്തിന്റെ അവസാനത്തെ ദിവസമാണിന്ന്.
9: കുഴപ്പമില്ല, കുത്തുവേ കൊല്ലുവേ എന്ത് വേണം ചെയ്തോ. പക്ഷേ ഞാൻ എന്ത് കുറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാൽ കൊള്ളാം.
1: ഇറച്ചിക്ക് വേണ്ടിയാണോ തോലിന് വേണ്ടിയാണോ കൊല്ലുന്നത് എന്ന് അറവുകാരൻ അവന്റെ ആടുകളോട് ഒരിക്കലും പറയാറില്ല. പറയേണ്ട കാര്യമില്ല.
9: ഞാൻ ആടല്ല ദാസ. ദാസ വേണ്ട, വേണ്ട ദാസാ.

0: ¡Ay! ¡Ay! Oh.
1: ¡Nerto, nerto! ¡Cargue! ¡Nasa! ¡Nasa!
2: Bueno, ¿cari voy a?
1: Por allí, por qué.
3: ¡Mejor de
1: lo que
4: ഒന്ന് വേഗം നോക്കണം, കാറ്റ് പോകാറായ കേസാ.
5: അടിപിടിയോ അതോ കത്തിക്കുത്തോ?
6: അടിപിടിയാ, പൊരിഞ്ഞടി.
5: എങ്കിൽ പോലീസിനെ അറിയിക്കണം.
6: അയ്യോ, അടിപിടിയൊന്നും അല്ല സിസ്റ്ററെ, ഇത് അടിപിടി എന്ന് പറഞ്ഞൊന്ന് ഉരുണ്ടു വീണു പോയതാ,
4: അത്രേ ഉള്ളൂ.
5: എല്ലാരും കൂടെ തിരക്കുണ്ടാക്കാതെ മാറി നിൽക്കണം.
6: താൻ എവിടുത്തെ പുണ്ണാക്കുമാരനാടോ?
7: എന്തേ
5: അടിപിടിയാ,
7: പൊരിഞ്ഞ അടിപിടി. വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു.
6: ഞാൻ പറഞ്ഞത് സത്യമല്ലടോ.
4: ഒന്നും മിണ്ടാതിരിക്കണോ, ഇത് ആശുപത്രിയാ.
1: കുഴപ്പമാവുക പ്രസിഡന്റ്.
4: രമേശ് എന്നാലും ധൈര്യമായിട്ടിരിക്കും, അഥവാ അവൻ ചത്തു പോവാണെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗംഭീരമായൊരു അനുശോചന യോഗം കൂടി കളയാം.
6: എന്നിട്ട് കൊലക്കുറ്റത്തിന് രമേശായിട്ടകത്തായിക്കോട്ടെ.
4: വരാനുള്ളത് വഴി തങ്ങൂല്ല എന്റെ സഹദേവ. ഇപ്പൊ കൊണ്ടുവന്ന രോഗി മരിച്ചിട്ടൊന്നുമില്ല.
8: ഒന്നും പറയാറായിട്ടില്ല.
6: ഇവന് ബന്ധുക്കളാരുമില്ലേ?
7: എന്തിനാ
6: ഒന്ന് അറിയിക്കണ്ടേ? എടോ, ലോകത്ത് ഏതെങ്കിലും റൗഡിക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോടോ?
8: പിന്നെ റൗഡികൾ ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതെന്ന്.
6: ആ, ചിലപ്പോ മുളച്ചു വരും.
1: സ്വസ്ഥത തരുമോ?
5: ഇതായി മരുന്ന് പുറത്തുനിന്ന് വാങ്ങിക്കണം.
1: എങ്ങനെയുണ്ട്?
5: കുഴപ്പമൊന്നുമില്ല, ബോധം തെളിഞ്ഞു.
1: ഞാൻ നിനക്ക് അപമാനം വരുത്തി വെച്ചു. സ്വന്തം ഭർത്താവ് ഒരു കവല ചട്ടമ്പിയാവുന്നത് ഏത് ഭാര്യക്കും വിഷമം ഉണ്ടാക്കും.
9: അപ്പൊ ചട്ടമ്പിയാവൻ തീരുമാനിച്ചോ?
1: ആയിപ്പോയില്ലേ?
9: അങ്ങനെ തന്നെ തുടരാനാണോ ഭാവം?
1: എന്നല്ല,
9: പിന്നെ
1: നീ നിന്റെ അച്ഛനോടൊന്നും പോയി പറയണ്ട കേട്ടോ.
9: അയ്യോ, ഞാൻ അച്ഛന് ടെലഗ്രാം അയച്ചു പോയല്ലോ. രമേശേട്ടൻ ഈസ് എ റൗഡി, സ്റ്റാർട്ട് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞിട്ട്. എനിക്ക് രമേശേട്ടനെ അറിയില്ലേ? ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ.
1: അല്ലല്ലോ, നീ എന്നെ പറ്റി മറത്തൊന്നും ധരിക്കാതിരുന്നാ മാത്രം മതി എനിക്ക്.
9: ദേഹത്ത് വേദന ഒന്നുമില്ലല്ലോ?
1: ഏയ്, ഒന്നും പറ്റില്ല. ആ, ഏക്കേ, നാളെ മുതൽ ഈ വീട്ടിൽ ഒരാൾ കൂടെ അരിയിട്ടേക്കണം. ദാസനെ നോക്കാൻ അവന് സ്വന്തക്കാർ ആരുമില്ല. അവനും ഭക്ഷണം കൊടുക്കണം. വാ. പിന്നെ
2: ആരാ രമേശൻ നായര്?
1: ഞാൻ തന്നെ. എന്താ?
10: ഞങ്ങള് വള്ളിക്കാട്ടിന്ന് വരിക, ഒരു അർജന്റ് സംഗതി ഉണ്ടായിരുന്നു.
1: എന്ത് സംഗതി?
6: നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം.
1: ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല, പറഞ്ഞോളൂ.
6: അതല്ല, സംഭവം അറിയുമ്പോ സാറിന് മനസ്സിലാവും.
1: ശരി,
2: ഇത് പൂക്കോട്ടൂർ പാപ്പച്ചൻ, കേട്ടു കാണും, വലിയ അബ്കാരിയാ.
1: കേട്ടിട്ടില്ല. മാത്രമല്ല, ചാരായ കച്ചവടക്കാരോട് എനിക്ക് തീരെ താല്പര്യമില്ല.
2: വേണമെന്നില്ല, പക്ഷെ ഞങ്ങളെ ഒന്ന് സഹായിച്ചേ പറ്റൂ.
1: എങ്ങനെ?
2: വലിയൊരു റൗഡി കത്തിരിപ്പൂട്ട് സ്റ്റീഫൻ, അവനെ കൊണ്ട് പാപ്പച്ചായന് വലിയ ശല്യം. ഈ നാട്ടിലെ വലിയൊരു ചട്ടമ്പിയെ സാറടിച്ച് നിലംപരിശാക്കിയതൊക്കെ ഞങ്ങൾക്കറിയാം. അതുപോലെ സ്റ്റീഫനെ ഒന്ന് ഒതുക്കി തരണം.
1: നിങ്ങൾക്ക് ആള് തെറ്റിയതാവും.
2: അപ്പൊ രമേശൻ നായർ സാറല്ലേ?
11: ഈ നാട്ടിലെ ഓരോ വീട്ടിലും നിങ്ങൾ ചെന്ന് നോക്കുക, ഉമ്മറത്തൊരു ഫോട്ടോ ഉണ്ടാവും. മുരിങ്ങാച്ചോട്ടിൽ അച്ഛൻ നായരുടെ മകൻ രമേശൻ നായരുടെ, അയാൾ ഒരു കൂലിത്തല്ലുകാരനല്ല.
8: അപ്പൊ ദാസൻ ചട്ടമ്പിയെ മലത്തി.
11: കൂടുതൽ സംസാരിച്ചാൽ എന്റെ സമനില തെറ്റും. പറഞ്ഞേക്കാം
2: ചട്ടമ്പി സാറേ. ഒന്നുമില്ല സാറേ.
12: അവർക്ക് എന്താണാവ് വേണ്ടത്?
1: കുറിപ്പ് വീട്ടിൽ ചെന്ന് ദാസനുള്ള കഞ്ഞി എടുത്തിട്ടുണ്ട്, വാ ആശുപത്രി പോണം.
12: ഓ,
1: വിഷന്ന.
13: ഇവിടുന്ന് മുട്ടയും പാലും കിട്ടി.
1: മരുന്നൊക്കെ ശരിക്കും കഴിക്കണ്ടല്ലോ.
13: ഞാൻ നേഴ്സിനെ തെറി വിളിച്ചു.
1: ഇന്നും
13: മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഇവിടുന്ന് ഇറക്കി വിടുന്നു പറഞ്ഞു.
1: ദാസ, ഈ സ്വഭാവം ഇനിയെങ്കിലും നിർത്തണമെന്ന് ഞാൻ തന്നോട് പറഞ്ഞതല്ലേ?
13: വൈ എന്ന് വെച്ച് മെക്കിട്ട് കയറാൻ വന്നാ പിന്നെ?
1: എനിക്കറിയാം ദാസന്റെ പ്രശ്നം. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആരുമില്ലാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ആയിപ്പോവും. ഇവിടുന്ന് ഭേദമായിട്ട് ഇറങ്ങിയാൽ ദാസൻ പുതിയൊരു ജീവിതം തുടങ്ങണം.
13: അല്ലെങ്കിലും പഴയ ജീവിതം ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല. ഒരിക്കൽ തോറ്റാ പിന്നെ ചട്ടമ്പികൾക്ക് നാട്ടിൽ പിടിച്ചു നിൽക്കാൻ പാടാ.
1: തന്നെ തല്ലിപ്പോയതിൽ ഞാൻ വീണ്ടും മാപ്പ് ചോദിക്കുന്നു.
13: മാപ്പ ഇപ്പൊ ഒരുപാടായി.
1: ദാസൻ ഏതുവരെ പഠിച്ചു?
13: ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞാൻ അമ്മാവനെ തല്ലിയത്.
1: സ്വന്തം അമ്മാവനെയോ?
13: അച്ഛനും അമ്മയും മരിച്ച പിന്നെ ഞങ്ങളുടെ സ്വത്തൊക്കെ അമ്മാവൻ കൈയടക്കിയല്ലോ. അമ്മാവൻ എന്ന് പറയുന്ന ആ നാറിക്കൊണ്ട് എന്റെ അത്രയും വരുന്നൊരു മോൻ. അവന് പട്ടുടുപ്പും പൊന്നരഞ്ഞാണോ? ഞാൻ കിടക്കുന്നത് നെല്ലുകുത്തു വരയില്. സകല പണിയും ചെയ്യണം, അതിൻ്റെ ഇടയിൽ പഠിക്കും. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. ഒരു ദിവസം പുസ്തകം വാങ്ങാൻ കാശ് ചോദിച്ചപ്പോ അമ്മാവൻ എന്നോട് പറഞ്ഞു, നിന്റെ അച്ഛൻ സമ്പാദിച്ചൊന്നും ഇവിടെ ഇല്ലടാന്ന്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, തലങ്ങും വിലങ്ങും അടിച്ചു. ആ അടി പിന്നെ തൊഴിലാക്കി.
1: ഇനി ദാസൻ ഒറ്റയ്ക്കല്ല, ദാസന് സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ഒരാളുണ്ടെന്ന് കരുതിക്കോളൂ.
13: ആരാണത്?
1: ഞാൻ തന്നെ.
13: എനിക്ക് ഒരു സംശയം ചോദിക്കണമെന്നുണ്ടായിരുന്നു. നിങ്ങൾ കളരി പഠിച്ചിട്ടുണ്ടോ?
1: എന്തേ?
13: അല്ല, കളരിക്കാരെ ഇങ്ങനെ നിലം തൊടാതെ അടിക്കുന്നത് കണ്ടിട്ടുള്ളൂ.
4: അടിക്ക് അന്തകനും പറക്കുമെന്ന ചൊല്ല അങ്ങനെ അന്വർത്ഥമായി രമേശൻ നായരെ. ആ ധൂമകേതു ഒഴിഞ്ഞുപോയി. അതിന് കാരണക്കാരനായ രമേശൻ നായരെ അഭിനന്ദിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല.
1: മനുഷ്യരെല്ലാവരും പാവങ്ങളാണ് പ്രസിഡന്റെ. സാഹചര്യമാണ് അവനെ വഷളാക്കുന്നത്. ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു പൊങ്ങുതടിയായിരുന്നു കാരക്കുട്ടിൽ ദാസൻ. ഇനി അവനൊരു ലക്ഷ്യം ഉണ്ടാക്കണം.
4: അത് വേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഒരു പ്രത്യേക യോഗം വിളിച്ചു കൂട്ടാം. ദാസൻ എങ്ങനെ ലക്ഷ്യം ഉണ്ടാക്കാവുന്ന വിഷയത്തെ കുറിച്ച് ഒരു ചർച്ച നടത്താം.
6: അത് വേണ്ട പ്രസിഡന്റ്. ചർച്ച തീരുമ്പോഴേക്കും ദാസൻ വീണ്ടും പഴയ വടിയാവും. നമ്മുടെ കുളത്തിന്റെ റോഡിന്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ
4: ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല.
1: ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു പെട്ടിക്കട ഇട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
4: എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം.
6: ചർച്ച വേണ്ട.
4: ചർച്ച വേണം.
1: ലോൺ കിട്ടുമെങ്കിൽ ചർച്ചയുടെ കാര്യമില്ലല്ലോ.
4: ബാങ്കിൽ ജാമ്യത്തിന് ആളെ കിട്ടുമോ?
1: ഞാനാണല്ലോ അവനെ ഇവിടം വരെ എത്തിച്ചത്. ലോണും ഞാൻ തന്നെ സംഘടിപ്പിച്ചു കൊടുത്തോളാം.
0: നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശ് എന്നായത്. എനിക്ക് എനിക്ക്
6: അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല.
4: തീർച്ചയായും ഇന്ന് നമുക്കൊരു സുദിനമാണ് നാട്ടുകാരെ. ഇക്കാലമത്രയും കാരക്കൂട്ടിൽ ദാസൻ നമുക്ക് എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു. നിവർത്തിപ്പിടിച്ച കത്തിയോടെയല്ലാതെ നാം ആരും ദാസൻ ഇന്നു വരെ കണ്ടിട്ടില്ല. കാടിളക്കി നടന്നൊരു മതയാനയായിരുന്നു ദാസൻ. ആ മതയാനയെ നമ്മുടെ പ്രിയങ്കരനായ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായർ എന്ന പാപ്പാൻ തളച്ചിരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ അഭിമാനമുണ്ട്. കേരളത്തിലെ മറ്റേതെങ്കിലും ഒരു പഞ്ചായത്ത് ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്തതിന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ശുദ്ധതെമ്മാടി, കണ്ണിൽ ചോരയില്ലാത്ത തെണ്ടി, എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി, അവൻ ഇന്നു മുതൽ പുതിയൊരു മനുഷ്യനാവുകയാണ്. ശ്രീമാൻ മുരിങ്ങച്ചോട്ടിൽ രമേശൻ നായരുടെ നാമധേയം ഇനിയെങ്കിലും ഗിന്നസ് ബുക്കിൽ വരേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. കട്ടമ്പിദാസന്റെ ഈ പെട്ടിക്കടയുമായി സഹകരിക്കാൻ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ് നാട്ടുകാരെ. നാടമുറിച്ച് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ രമേശൻ നായരെ ഞാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു.
13: എന്താ ഇതിന്റെ പേര് പറഞ്ഞത്?
1: തീയൽ. തീയൽ
13: തീയൽ നല്ല പേര്.
1: ദാസൻ ഊണെങ്ങനെ സാധാരണ?
13: അങ്ങനെ ഊണായിട്ടൊന്നുമില്ല. വല്ല കാക്കയോ പൂച്ചയോ അടിച്ചു കൊന്ന് ചുട്ടുകിന്നു.
1: പൂച്ച തിന്നു?
13: പൂച്ചറച്ച് നല്ല ടേസ്റ്റാ. പിന്നെ ഈ ഉടുമ്പുണ്ടല്ലോ, അതിന്റെ ചോര കുടിക്കും. അടി കൊണ്ടാ പരിക്കേൽക്കാതിരിക്കാൻ ഉടുമ്പൻ ചോര ബെസ്റ്റാ. സാധാരണ ഉടുമ്പല്ല, പൊന്നുടുമ്പ്. ചോരയും കുടിച്ചാൽ അതിന്റെ നാക്കും പിഴുതെടുത്ത് വിഴുങ്ങിയിട്ട് രണ്ടു വയൽ സോടണം.
1: എന്തിനാ?
13: എന്നാലും ദഹിക്കും.
1: ഒരു പ്രത്യേക ജീവിതല്ലേ.
5: അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ ഇത് സതീശേട്ടനെ അറിയിക്കും. ഒരു വീടായ ഒരു വ്യവസ്ഥ വേണം. ഒന്ന് പതുക്കെ പറ. അമ്മയ്ക്കൊരു മോളില്ലാഞ്ഞത് ഭാഗ്യം. അല്ലെങ്കിൽ അവളെ ഇപ്പൊ രമേശൻ ആ നാറയ്ക്ക് കെട്ടിച്ചു കൊടുത്തേനെ. നിന്നോടല്ലേ പറഞ്ഞു. വേണ്ട വേണ്ട, ഞാൻ കൊണ്ടുപോവാ. നീ അങ്ങോട്ട് വരണ്ട.
1: അവിടെ നിക്കമ്മേ, ഒരാള് വീട്ടിൽ വന്നിട്ട് ഒന്നും സംസാരിക്കാതെ പോകുന്ന.
5: എന്നെ കൊണ്ടൊന്നും സംസാരിപ്പിക്കണ്ട.
1: അമ്മയ്ക്ക് എന്നത്തെ പേടിയാ?
5: എനിക്ക് ആരെയും പേടിയും കിടിയൊന്നും ഇല്ല. തനിക്ക് വീടും കുടിയൊന്നും ഇല്ലടോ.
13: വീടില്ല, കുടിയുണ്ടായിരുന്നു.
1: കേട്ടോ അമ്മേ, ദാസം മെരുങ്ങുന്ന ആളുകൾക്കൊക്കെ വലിയ സംശയമായിരുന്നു, പക്ഷെ മെരുങ്ങി. ഈ കാണുന്ന ദാസൻ പുതിയൊരു ദാസനാ. എന്റെ ഉപദേശം ഫലിച്ചു. ദാസന് സ്വന്തക്കാരാരുമില്ലമ്മേ. ഇനി മുതല് അമ്മയാണ് ദാസന്റെ അമ്മ.
5: എനിക്ക് ഇപ്പൊ ഉള്ള രണ്ട് മക്കളും മതി. പോരെങ്കിൽ മരുമക്കളും പേരക്കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ.
1: നമ്മൾ അങ്ങനെ സങ്കുചിതമായിട്ട് ചിന്തിക്കാൻ പാടില്ലമ്മേ. ഈ ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണെന്ന് കരുതണം.
5: നീ കേറി കേറി എന്നെ ഉപദേശിക്കാൻ തുടങ്ങിയോ
13: അമ്മേ.
5: അയ്യേ, എന്തൊരുപാട്. രമേശ, ഇനി ഇവഞ്ഞനെ വിളിച്ച എന്റെ മറ്റുമാറും ഞാൻ പറഞ്ഞേക്കാം.
1: അമ്മ പാവാ, ഇത്തിരി മുൻകോപം, അത്രേ ഉള്ളൂ. ഇനി ദാസൻ ഒരു പെണ്ണു കൂടെ കെട്ടിക്കഴിഞ്ഞാൽ എന്റെ ഭാരം ഒഴിഞ്ഞു.
13: ബ്രോക്കർ പറഞ്ഞു ഒരു പെണ്ണ് ശരിയായിട്ടുണ്ടെന്ന്.
1: എങ്കിൽ ഉടനെ നമുക്ക് പോയി കണ്ടോളെ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയതുകൊണ്ട് പല തിരക്കുകളും കാണുമല്ലോ, അതാ നേരം
1: ഇരുന്നാട്ടെ.
0: ഇവർക്ക് ഇതൊക്കെ മതി, ഞങ്ങളാ പ്രധാനപ്പെട്ട ആളുകൾ, ഞങ്ങൾ കുറച്ച് തിരക്കുള്ളവരാ. ഇദ്ദേഹത്തെ പറ്റി കേട്ട് കാണും, മുരുകെ ചോട്ടിൽ രമേശൻ നായർ.
2: ദാസനെ പറ്റി ബ്രോക്കർ എല്ലാം പറഞ്ഞല്ലോ അല്ലേ?
1: പറഞ്ഞു. ചെറുക്കനെ പെണ്ണിനെ പോറ്റാനുള്ള കഴിവുണ്ടോ എന്നെ ഞങ്ങൾ അന്വേഷിച്ചുള്ളൂ. പിന്നെ സാമ്പത്തികമായി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയാ.
2: സ്ത്രീധനത്തിന് ഞാനെതിരാ, സ്ത്രീധനത്തിന് മാത്രമല്ല സമൂഹത്തിലെ എല്ലാ തിന്മകൾക്കും ഞാൻ എതിരാ.
3: രമേശൻ നായർ ഞങ്ങളുടെ നാടിന്റെ നെടുന്തൂണാണ്.
1: എന്നാ രജിനോട് ചായ എടുക്കാൻ പറയാ കേട്ടാ. ചാരതേ,
4: അവൾ അവിടെ തന്നെ ഇരിക്കുക.
1: ചായ എടുക്കാൻ പറ.
4: ഞാൻ പറഞ്ഞു
0: നാണമായിരിക്കും
3: ഇപ്പോഴത്തെ പെൺകുട്ടിയൊക്കെ. നാണം
5: അഭിപ്രായം വേണ്ട,
3: ഞാൻ ഉമേലടോ.
0: ഒന്നും മിണ്ടാതിരിടോ, എങ്കിൽ ദാസനൊന്ന് അകത്തേക്കല്ലേ, വല്ലതും സംസാരിക്കണമെങ്കിൽ അതും ആവാലോ. ഒന്ന് കൂടെ ചെല്ല് സഹദേവ.
3: ഞാനും വരാം,
5: ഇരിക്കണോ?
3: വാ
5: വാ.

0: ഞങ്ങള് കുട്ടിയെ കാണാൻ വന്നതാ. ഞാനല്ല, ഇതാണ് ആള്. പിന്നെ എന്തെങ്കിലും സംസാരിക്കും.
1: കാരക്കൂട്ടിൽ ദാസൻ ഞാൻ. പെട്ടിക്കടയാണ് പെട്ടിക്കട. ബീഡി, മുറുക്കാൻ, സിഗരറ്റ്, പഴം. പഴം തന്നെ പലവിധമുണ്ട്. പൂവമ്പഴം, ഏത്തപ്പഴം, മൈസൂർ പഴം, പിന്നെ തീപ്പെട്ടി, സർബത്ത്. നല്ല കച്ചവടമാണ്. എന്താ പേര്?
2: തീർന്നില്ല ദാസ.
1: എനിക്ക് കുട്ടിയെ ഇഷ്ടപ്പെട്ടു.
2: നമുക്ക് പോവാം ദാസ.
1: അല്ല, നമുക്ക് ഇപ്പൊ തന്നെ കാര്യങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുത്തിട്ട് തിരിയാം.
3: അതാ നല്ലത് രമേശൻ നായരെ. അല്ല, നമുക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ സമയം എവിടെ ഇരിക്കുന്നു?
2: അതല്ല പ്രസിഡന്റ്, ഒന്നേട് വന്നേ. ഇത് നടക്കില്ല പ്രസിഡന്റ്.
3: എന്തേ?
2: അത് ആ പെണ്ണ് പിഴയ. ഈ ഞാനൊരിക്കൽ പോലീസിന് ഫോൺ ചെയ്ത് ഒരു ലോഡ്ജ് റെഡി വെച്ചപ്പോ അന്ന് അവൾ അവിടെ നിന്ന് പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് എന്റെ ഓർമ്മയിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.
3: ദാസന് പെണ്ണെ പിടിച്ച മട്ടാ.
2: നമ്മളത് പരസ്യമായിട്ട് പറയുന്നത് ശരിയല്ലോ, ഒരു പെൺകുട്ടിയല്ലേ.
3: വഴിയുണ്ട് നമുക്കേ, സംഗതി തിരിച്ചടിക്കാം.
2: എങ്ങനെ?
3: അതൊക്കെ ഞാൻ രമേശ് നായരും കൂടെ വന്നാ മതി.
1: ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് മാലയിട്ടാ മതി. വെച്ച് നീട്ടണ്ട, പറ്റിയ നാളെ തന്നെ.
3: അപ്പോഴേ നിങ്ങളുടെ മോള് നല്ല കുട്ടിയാ. കാരക്കുട്ടി ദാസണ്ടാ ഓടിയാ. ആ നല്ല കുട്ടിയെ ഈ നാറിയുടെ കൂടെ അയക്കണ്ട.
1: പ്രസിഡന്റ്,
2: ദാസ വന്നേ.
1: ഞാൻ നാറിയാണെങ്കിൽ പിന്നെ എല്ലാ യോഗ്യന്മാരും കൂടി എന്തിനാടോ എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടത്?
2: ദാസ, പ്രസിഡന്റ് പറഞ്ഞത് തെറ്റിപ്പോയതാണ്.
4: ഏതായാലും വിളിച്ചോണ്ട് വന്നവര് തന്നെ, അയാളെ അവമാനിച്ച ശരിയായില്ല.
1: ഒരു നിമിഷം എന്റെ തലേ കയറി നിരങ്ങണ്ട. എന്റെ സ്വഭാവം ഞാൻ കാണിക്കും. ഇവർക്ക് എനിക്കും ഇഷ്ടമാണെങ്കിൽ ഞാൻ അവളെ കെട്ടും.
2: വേറെ കാര്യമുണ്ട് ദാസ.
1: താൻ എന്നെ നന്നാക്കി എടുത്തോളം, മതിയടോ.
2: ദാസ സത്യം അറിയുമ്പോ ദാസന്റെ നിന്ന് പിന്മാറും.
5: ആ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ല. ആദ്യം നിങ്ങൾ പറഞ്ഞു ചെറുക്കൻ നാറിയണെന്ന്, ഇപ്പൊ പറയണു സത്യം അറിഞ്ഞാ പിന്മാറുമെന്ന്. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നല്ലേ? എന്നാ പിന്നെ അവനറിയണം.
3: കുഴപ്പമുണ്ടെന്ന് എന്നെ കൂട്ടിക്കോ.
2: പ്രസിഡന്റ്,
4: ഇത് നാട്ടുകാരെ മുഴുവൻ അവമാനിക്കുന്നതിന് തുല്യ. സംഗതി പറയാതെ ഒരുത്തൻ ഈ വീടിന്റെ പാലി ഇറങ്ങില്ല.
3: ആണോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. രമേശൻ ആരും ഉണ്ടാതെ നിൽക്കണം. എടോ മനുഷ്യാ, ഈ പെണ്ണേ മഹാപിഴയാ. ഞങ്ങൾക്ക് അവളെ വേണ്ട. ഈ നിൽക്കുന്ന രമേശൻ നായർ ലോഡ്ജ് മുറിയിൽ നിന്ന് പോലീസിനെ കൊണ്ട് ഇവിടെ പിടിപ്പിച്ചതാ, മനസ്സിലായോ? രമേശൻ നായരെ ഞാൻ ഇനി ഒരിക്കലും അഭിനന്ദിക്കുന്നതല്ല.
6: അതെന്താ പ്രസിഡന്റ്?
3: എല്ലാ അവതാര പുരുഷന്മാർക്കും ഒരേ ജന്മോദ്ദേശം ഉണ്ടായിരുന്നു. രമേശൻ നായരുടെ ജന്മത്തിനും അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വേണം കരുതാൻ.
7: സത്യമാണ് പ്രസിഡന്റ്. ഇല്ലെങ്കിൽ ഇത്രയും ദൂരത്ത് വന്ന് നമ്മൾ ഒരു പെണ്ണ് കാണുക, ആ പെണ്ണിനെ രമേശേട്ടൻ തിരിച്ചറിയുക. അവള് കാരണം നമ്മുടെ പഞ്ചായത്ത് തന്നെ തൊലഞ്ഞു പോവില്ലായിരുന്നോ? ആ ബ്രോക്കർ കിട്ടാ കൊടുക്കേണ്ടത്.
3: അതെ, ഒരുത്തൻ ഒരുവിധം നന്നായി വന്നതേ ഉള്ളൂ. പിന്നെ അവനെ കുഴിയിൽ ചാടിക്കാന്ന് വെച്ചാൽ രമേശൻ നായർ കൂടെ ഉണ്ടായിരുന്നു നിന്റെ ഭാഗ്യാന്ന് കരുതിക്കോ ദാസ.
1: ഭാഗ്യാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളല്ലോ തീരുമാനിക്കേണ്ടത്. പോലീസിൽ പിടിച്ചേൽപ്പിച്ചത് അവളെ തന്നെയാണെന്നുള്ള എന്താ ഉറപ്പ്?
2: ദാസ ഇതാരും പറഞ്ഞു കേട്ടതല്ലോ, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ.
1: എനിക്ക് വിശ്വാസമില്ല.
3: രമേശൻ നായർ അന്ന് നടന്ന് എന്താണെന്ന് വിശദമായി അവനൊന്ന് പറഞ്ഞു കൊടുക്കൂ.
2: നമ്മുടെ കൂമങ്കാവ് പാലത്തിൽ വലിയൊരു ബസ് അപകടം ഉണ്ടായിരുന്ന
5: കഴിഞ്ഞ മേടം 12-ാം തീയതി
2: അന്ന് ചരക്കെടുക്കാൻ ടൗണിൽ പോയിട്ട് രാത്രി ഞാൻ മടങ്ങിയില്ല. വണ്ടികളൊന്നും ഓടിയിരുന്നില്ലല്ലോ.

0: ബസ്റ്റാൻഡിന് അടുത്തൊരു ലോഡ്ജിൽ മുറിയെടുത്തു.
1: എനിക്ക് പോണം.
2: അങ്ങനെ പോകാനാണ് ഞാൻ എന്നെ കൊണ്ടുവന്നത്.
0: തൊട്ടടുത്ത മുറിയിലൊക്കെ ആണുങ്ങളും പെണ്ണുങ്ങളും കിടന്ന് ഒച്ച വയ്ക്കുന്നുണ്ടല്ലോ.
3: അത് സാറേയില്ല സാറേ, കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും.
0: അല്ല ഇവിടെ എന്താ ഏർപ്പാടെന്ന് പറഞ്ഞാ കൊള്ളാം.
3: എന്തിനാ സാറേ, ആവശ്യമില്ലാത്ത കാര്യം അന്വേഷിക്കുന്നേ.
0: ഓഹോ, അപ്പൊ ഞാൻ സംശയിച്ചത് തന്നെയാണ് പ്രശ്നം. രമേശൻ നായർ ഇത്തരം അസാൻമാർഗ പ്രവൃത്തികൾ സഹിക്കുന്നയാളല്ല.
3: അതാരായി രമേശൻ നായർ?
0: അത് ഞാൻ തന്നെയാണ്. ഇത്രയും വൃത്തികെട്ടൊരു സ്ഥലമാണിതെന്ന് ഞാൻ കരുതിയില്ല.
3: ചേടാ, ഇയാൾ ആള് കൊള്ളാലോ. താല്പര്യം ഉണ്ടെങ്കിൽ അത് പറ സാറേ, അതല്ല അസൗകര്യം ഉണ്ടെങ്കിൽ മുറി കാലിയാക്കി സ്ഥലം വിട്ടോന്നേ.
0: ഹലോ, പോലീസ് സ്റ്റേഷൻ.
4: രക്ഷപ്പെടാൻ നോക്കുന്നു, നടക്കാൻ.
0: ഈ കാണുന്നത് ആകാശവും ഇത് ഭൂമിയും ഇത് പുഴയും ഞാൻ രമേശൻ നായരുമാണെങ്കിൽ ദാസൻ ഇത് വിശ്വസിക്കണം.
5: ഞാനും അത്ര നല്ലവനൊന്നുമല്ല.
0: നീ ഇപ്പൊ നല്ലവനാണ്.
5: ആയിരുന്നു നമ്മൾ ആ പെണ്ണ് കാണുന്നത് വരെ. ഇപ്പൊ ഞാൻ പഴയ ദാസൻ തന്നെയാ.
6: നീ എന്തൊക്കെ പറഞ്ഞാലും ഒരു പിഴച്ച പെണ്ണ് എന്റെ പഞ്ചായത്തിന്റെ വഴി വരുന്ന പ്രശ്നമില്ല, മനസ്സിലായോ?
5: നിങ്ങൾ ആരുമല്ലോ, ഞാനല്ലേ കെട്ടുന്നത്.
0: എന്ന് വെച്ച് ദാസ അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ എങ്ങനെയായിരുന്നു കൂട്ടു നിൽക്കുക?
5: കൂട്ടു നിൽക്കാൻ തന്നെ ആരെങ്കിലും ക്ഷണിച്ചോ?
6: സൂക്ഷിച്ച് സംസാരിക്കണം.
5: സൂക്ഷിക്കലൊക്കെ നിർത്തി. ആനയെ ഇത്തിരി മെലിഞ്ഞെന്ന് വെച്ച് അതിനെ പിടിച്ച് തൊഴുത്ത് കെട്ടാമെന്ന് വിചാരിക്കണ്ട. ഇന്നെന്നെ വിളിച്ചോണ്ട് പോയി അപമാനിച്ച എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. അല്ലെങ്കിൽ എന്റെ പേര് കാരക്കൂടിൽ ദാസൻ എന്നല്ല.
6: രമേശ് എന്നാർക്ക് ഒരു പഴഞ്ചൊല്ല ഓർമ്മ വരുന്നുണ്ടോ?
0: ഉണ്ട് പ്രസിഡന്റ്. അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയാ കിടക്കൂല.
1: ഇതൊന്നും നല്ല പെൺകുട്ടികളുടെ സ്വഭാവമല്ല. ലേഖയുടെ അച്ഛൻ വന്നതേ അവളെ തിരുനെല്ലിയിൽ വിനോദസഞ്ചാരത്തിന് കൊണ്ടുവന്നല്ല, സ്വന്തം അമ്മയുടെ സാധ്യത്തിന് കർമ്മങ്ങൾ ചെയ്യാനാ.
7: അതിനാണുങ്ങൾ പോയാ പോരെ,
1: അത് നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ലേ തന്നെ ആ പാവം അച്ഛനല്ലാതെ അവൾക്ക് അങ്ങനെ മാറിയിരിക്കുന്നു.
7: ഞാൻ ലേഖയോട് പോണ്ടാന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ലമ്മേ, ഇവിടുന്ന് തിരുനെല്ലി വരെ സഞ്ചരിച്ച് അവള് ക്ഷീണിക്കണ്ടല്ലോ എന്ന് കരുതിയാ.
1: അയ്യട, എന്തൊരു സ്നേഹം! അവള് പോയാ ഇവിടെ ഇങ്ങനെ ചാരി ഇരുന്ന് നോവൽ വായിക്കാൻ പറ്റുള്ളൂന്നുള്ള പേടിയില്ലേ നിനക്ക്?
7: ഞാൻ നോവൽ വായിക്കുന്നതേ എനിക്ക് അതിനുള്ള സൗകര്യം ഉണ്ടായിട്ടാ. എന്റെ ഭർത്താവ് മാസം മാസം ഡ്രാഫ്റ്റ് അയച്ചു തരുന്നത് എന്നെ കൊണ്ട് ഇവിടുത്തെ അടുക്കള പണിയെടുപ്പിക്കാനല്ല.
1: അവളുടെ ഒരു ഡ്രാഫ്റ്റ്!
7: ലേഖ, ഞാൻ കാരണം നീ മോഹം പൊരിപ്പിക്കണ്ട. തിരുനെല്ലിക്കോ രാമേശ്വരത്തിക്കോ എവിടെയാണെന്ന് വെച്ചാ പോയിക്കോ. ഞാനും എന്റെ മോളും കുറച്ച് ബുദ്ധിമുട്ടണമെന്നല്ലേ ഉള്ളൂ. എന്റെ നടുവേനെ കുറച്ചുകൂടെ കൂടിക്കോട്ടെ. ലേഖ പോയില്ലെങ്കിൽ അമ്മയുടെ ആത്മാവിന് ശാന്തി കിട്ടാതെ വന്നാലോ?
8: അങ്ങനെയൊന്നും പറയരുത് ചേച്ചി, അച്ഛനൊറ്റയ്ക്ക്
7: കൂടുതലൊന്നും പറയണ്ടെന്നേ. നീ പൊയ്ക്കോ.
8: ചായ കുടിക്കച്ച.
9: മോള് നാളെ കാലത്ത് അങ്ങ് വീട്ടിലോട്ട് വന്നാ മതി. ഒന്നരയ്ക്ക് ഒരു മാനന്തവാടി ഫാസ്റ്റ് ഉണ്ട്, രാത്രിയിൽ അവിടെ എത്താം. എന്റെ കൂടെ പോസ്റ്റ് ഓഫീസിൽ പണിയെടുത്തിരുന്ന ഒരു നമ്പീശനെ ഓർമ്മയില്ലേ മോക്ക്? മൂപ്പർ അവിടെ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നമ്മൾ വെളുക്കുമ്പോ തിരുനെല്ലിൽ എത്തിയാ മതി.
8: എനിക്കിവിടുന്ന് പോരാൻ കഴിയില്ല അച്ഛാ. ലീവ് എല്ലാം കഴിഞ്ഞു. മാത്രമല്ല രമേശേട്ടന് നല്ല സുഖമില്ല.
9: അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ, ഒക്കെ വെറും വിശ്വാസമായിരിക്കാം. എന്നാലും കർമ്മം ചെയ്യാൻ എന്റെ മോള് വന്നില്ലെന്ന് അമ്മ ചോദിക്കില്ലേ, ഞാൻ എന്താ പറയാ?
8: വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ ഞാൻ വരാതിരിക്കും അച്ഛ.
0: ചേച്ചേ, തീരെ ശരിയായില്ല ലേഖ. അച്ഛൻ എന്തുമാത്രം വിഷമം തോന്നിക്കാണു.
8: ഞാൻ എന്ത് ചെയ്യണം?
0: കരയാതിരിക്കേ, ചേടത്തിയല്ലോ നിന്നെ കെട്ടിയിരിക്കുന്നത് ഞാനല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നീ അച്ഛന്റെ കൂടെ തിരുനെല്ലിയിൽ പോകും.
8: എന്റെ അമ്മ, അതുകൊണ്ടാ എനിക്ക് വിഷമം.
0: ഇതാണ് നിന്റെ കുഴപ്പം. വേണ്ടപ്പോ ഒരു തീരുമാനം എടുക്കില്ല, പിന്നെ കിടന്ന് കരച്ചിലും പിഴിച്ചിലും. കരയുമ്പോഴോ നിന്നെ കാണാനൊരു ചന്തോ ഇല്ല. നോക്ക്, മനസ്സുകൊണ്ട് നീ ആഗ്രഹിച്ചോ, അത് നടക്കാതിരിക്കാൻ പാടില്ല. ഇവിടെ യുദ്ധം നടന്നാലും ശത്രുരാജ്യങ്ങൾ ഇവിടെ ബോംബിട്ടാലും ഭൂമി പിളർന്നതേ ഈ വീട് രണ്ട് കഷ്ണമായാലും നീ പോകും, പോയിരിക്കും. ബസ് പോയിട്ടില്ല. അയ്യോ, ഒരു കാര്യം പറഞ്ഞു.
7: എന്താ രമേശേട്ടാ?
0: ഞാൻ പോയിരുന്നു.
7: എന്താണെന്ന് പറയുന്നേ.
0: ഞാൻ ആ സ്വെറ്റർ മടക്കി കട്ടിൽ വെച്ചിരുന്നു, മറന്നു.
7: സ്വെറ്ററോ? ഞാൻ എന്താ കാശ്മീരിലേക്ക് പോണേ?
0: നിനക്കറിയില്ല, തിരുനെല്ലിയിൽ നല്ല തണുപ്പായിരിക്കും. മോളിറങ്ങി. ഞാൻ പറഞ്ഞു കേട്ടോ.
7: മോൾ അവിടെ ഇരിക്കെ, എനിക്ക് സ്വെറ്റർ ഒന്നും വേണ്ട.
0: ലേക്ക് പറയുന്നത് കേൾക്ക്.
7: ചുമ്മാ ഇരി രമേശേട്ടാ, ദേ ബസ് വരുന്നു.
0: അയ്യോ ഇത്ര പെട്ടെന്നോ?
7: ദേ നേരത്തിന് വീട്ടിലൊന്നും എല്ലാം കഴിക്കണം കേട്ടോ. പിന്നെ ഞാൻ തിരുനെല്ലി വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ?
0: ഒന്നും കൊണ്ടുവരണ്ട, നീ വേഗം വന്നാ മതി. കമ്പി കമ്പി പിടിച്ചോ. ലേറ്റായി പോയി.
10: ടീച്ചറുടെ കൂടെ ചെല്ലണേ. ജാക്ക് ആൻഡ് ജിൽ went up the hill to fetch a pail of water. Jack fell down and broke his crown.
0: ടീച്ചർ,
7: ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലേ? കുട്ടികളെ കൃത്യനിഷ്ഠ പഠിപ്പിക്കേണ്ട രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വയ്യല്ലേ എന്ത് ചെയ്യും?
0: ടീച്ചർ ഒരു സീരിയസ് പ്രശ്നമുണ്ട്.
7: എന്താ?
0: ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കണ്ടു.
7: അതെ, ഇന്ന് വന്നതാ. ഒരു ടെസ്റ്റ് ആയിട്ട് ക്ലാസ് എടുക്കാൻ പറഞ്ഞതാ. എഫിഷ്യന്റ് ആണെന്ന് തോന്നി അപ്പോയിന്റ് ചെയ്യും.
0: അത് വേണ്ട ടീച്ചറെ. ഞാനത് പറയുന്നത് ശരിയല്ല, പറയാതിരിക്കുന്നത് ദ്രോഹമാണ് താനും. നമ്മുടെ കുട്ടികളെ നല്ലത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടീച്ചർ.
7: എന്ത് പറ്റി രമേശ് നായരെ?
0: അത് ആ കുട്ടിയുടെ ഫുൾ ഹിസ്റ്ററി എനിക്കറിയാം. ഒരിക്കൽ ആ കുട്ടിയെ ഹോട്ടലിൽ വെച്ച് പോലീസ് റെയ്ഡ് ചെയ്തപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ഇവിടെ വേണോ ടീച്ചറെ?
7: നേരാണോ ഇത്?
0: നേര്. നമുക്ക് നമ്മുടെ കണ്ണുകളെ വിശ്വസിക്കാമെങ്കിൽ 100% നേര്.
11: എന്തുമാത്രം കഷ്ടപ്പെട്ട് ഇട്ടുകൊടുത്തൊരു കടയായത്.
6: ഇവനൊന്നും നേരെയാവില്ല. നീ
11: കഷ്ടായി പോയി. ഇവന് വേണ്ടി ഒന്നും ബുദ്ധിമുട്ടിയിട്ട് ഒരു കാര്യമില്ല. രമേശേട്ട ഒപ്പിച്ചു കൊടുത്ത ബാങ്ക് ലോണായി കിടക്കുന്നത്. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ തന്നെ. ഇന്നലെ രാത്രി വന്ന ദാസം കടയും തല്ലി പൊളിച്ചിട്ട് നാട് വിട്ടെന്നാ കഴിവി.
0: ആരോ
11: അന്തരീക്ഷത്തിൽ നിന്നും ആന്റിനെ വെച്ച് പിടിച്ചെടുത്തതാ.
0: കഷ്ടായി പോയി.
6: എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് ബാധ ഒഴിഞ്ഞു പോയല്ലോ.
0: അങ്ങനെയൊന്നും പറയരുത് ബാല, ദാസം നല്ലവനായിരുന്നു.
11: ആ തരപ്പിണ്ണക്ക് ഇപ്പൊടു തരാം.
6: പരിപ്പ് കിട്ടിയില്ല,
11: പരിപ്പും തരാം.
6: ഉള്ളി ചോദിച്ചിട്ട് എത്ര നേരമായി?
11: ഉള്ളിയാണ് തൂക്കുന്നത്. കണ്ണുണ്ടോ നിനക്ക്?
0: ബാക്കി 3 രൂപ. ചേച്ചി
7: ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് എത്ര നേരമായി?
0: ഒരു തീപ്പെട്ടി ചോദിച്ചിട്ട് എത്ര നേരമായി? കുറിപ്പ് എടുത്ത് കൊടുക്കുക.
11: എന്നാ പിന്നെ ഇവരെ കണ്ട് പിരിച്ചു വിട്ടേക്ക. ഞാൻ ഒരു പണി എടുക്കുന്നുണ്ടേ. ഇങ്ങോട്ട് കഴിയുന്നു.
0: ആ എവിടെ വേണ്ട?
7: ഒരു കച്ചവടക്കാരൻ എപ്പോഴും ലാഭത്തെ പറ്റി ചിന്തിക്കും. എന്റെ ബിസിനസ്സിൽ എന്ത് കിട്ടിയാവോ? ഹെഡ് മിസ്സസ് പറഞ്ഞു താങ്കൾ ഈ നാട്ടിലെ വലിയൊരു മഹാനാണെന്ന്. എനിക്കും അത് ബോധ്യമായതാണല്ലോ. രണ്ട് മഹത്തായ കാര്യങ്ങളല്ലേ താങ്കൾ എനിക്ക് ചെയ്തു തന്നത്.
0: സാധനങ്ങൾ വാങ്ങാൻ വന്നാണെങ്കിൽ വാങ്ങാൻ പോകാം.
7: ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ.
0: നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് എനിക്ക് എങ്ങനെ അറിയാം?
7: എന്റെ കാര്യങ്ങൾ നിങ്ങളല്ലേ ഇപ്പൊ തീരുമാനിക്കുന്നത്.
0: ഇവിടെ കച്ചവടത്തിന് തിരക്കാ.
7: എനിക്ക് തിരക്കില്ല, കാത്തു നിൽക്കാം.
0: എന്ത് കാര്യത്തിന്?
7: ദേ ഞാൻ അവിടെ ഉണ്ട്, കട പൂട്ടുന്നവരെ നിൽക്കാം.

0: ഇതൊന്ന് ലിസ്റ്റാക്കി. മല്ലി 250,
1: മല്ലി 250,
0: വെള്ളുള്ളി 300,
1: വെള്ളുള്ളി 300,
0: ചുവന്നുള്ളി 400,
1: ചുവന്നുള്ളി 400,
0: പിന്നെ ചായപ്പൊടി 300,
1: ചായപ്പൊടി
0: 300,
1: ചായപ്പൊടി
0: 300.
1: ഞാനിപ്പോ
2: എനിക്ക് ധൃതി ഇല്ലായിരുന്നല്ലോ.
1: എനിക്ക് കുട്ടിയോടൊന്നും പറയാനില്ല, വെറുതെ എന്നെ എന്തിനാ കാത്തു നിൽക്കണം?
2: ഈ ജന്മത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തിട്ടില്ല.
1: സമൂഹത്തിലെ തിന്മകളെ ഞാൻ എന്നും എതിർത്ത് പോന്നിട്ടുണ്ട്. അവിടെ ഞാൻ ആരുടെ മുഖം നോക്കാറില്ല.
2: നോക്കാൻ നിങ്ങൾക്ക് കാഴ്ചശക്തി ഉണ്ടായിട്ട് വേണ്ടേ? കുരുടനാണ് നിങ്ങൾ. തിമിരം ബാധിച്ച രണ്ട് കണ്ണുകളാണ് ദൈവം നിങ്ങൾക്ക് തന്നത്. എന്നെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് വലിയൊരു വിജയിയെ പോലെ നിങ്ങൾ പോയി. ദിവസം മുഴുവൻ കോടതി മുറ്റത്തെ വെയിലിൽ കണ്ണീരോടെ ഞാൻ നിന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായപ്പോ കോടതി എന്നെ വെറുതെ വിട്ടു. പക്ഷെ നിങ്ങൾ വിട്ടില്ല. ഞാൻ വൃത്തികെട്ട ഒരു പെണ്ണാണെന്ന് നാട്ടുകാർ മുഴുവൻ അറിയുന്നത് അന്ന് നിങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് അത് വിളിച്ചു
1: കൂവിയപ്പോഴാണ്.
2: ഹേ മനുഷ്യ, ഒരു ജോലി ശരിയാക്കി തരാമെന്നും പറഞ്ഞ് എനിക്ക് പരിചയമുള്ള ഒരു സ്ത്രീ എന്നെ ഹോട്ടലിൽ വിളിച്ചോണ്ട് പോയതാ. ചേച്ചി നമുക്ക് പോവാം, നേരെ ഒത്തിരി വൈകി.
3: നീ ഒന്ന് അടങ്ങിയിരിക്കെ, അങ്ങേരിപ്പം വരും. ജോസഫേട്ടൻ പല തിരക്കുള്ള ആളാ.
2: എങ്കിൽ നമുക്ക് നാളെ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന് കാണാം.
3: വീട്ടിൽ ആരും ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഞാൻ ഏറെ നിർബന്ധിച്ചിട്ടാണ് എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചത്. കയ്യിൽ വന്ന ഭാഗ്യം തട്ടിക്കളയരുത്.
2: എന്നാലും ചേച്ചി, ഈ രാത്രിയിൽ ഇങ്ങനെ ഒരു ലോഡ്ജിൽ ഇത്രയും വൈകിട്ട് വീട്ടിൽ എങ്ങനെ കയറി ചെല്ലും? നമുക്ക് പോവാം ചേച്ചി.
3: വന്നു എന്നാ തോന്നേ. വരൂ വരൂ.
1: ഞാൻ ഇത്തിരി വൈകി, ഇതാണോ കുട്ടി?
3: അതെ, അവള് പേടിച്ചിരിക്കുക. രാത്രിയായെന്നും പറഞ്ഞ് പാവം കൊച്ച. ജോസഫേട്ട എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി കൊടുക്കണം.
1: നമുക്ക് ശരിയാക്കാം. അന്നാമ്മ പറയുമ്പോ എങ്ങനെയാ തട്ടിക്കളയുന്നത്? കുട്ടി ഏതുവരെ പഠിച്ചു?
2: ബി എ കഴിഞ്ഞു.
1: ഈ കാലത്താവുന്ന വലിയ പഠിപ്പല്ല.

പോലീസുകാർക്കും വക്കീലിനും ജഡ്ജിക്കും ഒക്കെ അറിയാം സത്യം. പക്ഷേ ദയവീത് ഒരു ജോലി ചെയ്ത് ജീവിക്കാനെങ്കിലും എന്നെ അനുവദിക്കണം.

0: യെസ്, അന്നത്തെ കോടതി വിധിയുടെ കോപ്പി ഫയൽ ചെയ്തിട്ടുണ്ട്. ജോലി തരാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഒരു സ്ത്രീ ആ കുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടിരുത്തിയതാണ്.
1: അപ്പൊ ശരിക്കും അവൾ നിരപരാധിയാണല്ലേ?
0: അതെ, ചതിക്കാനുള്ള പരിപാടിയായിരുന്നു. പക്ഷെ എസ്കേപ്പ്. കോടതിക്ക് അത് ബോധ്യമായതുകൊണ്ടാണ് ആ കുട്ടിയെ വെറുതെ വിട്ടത്.
2: ഇനിയും പഠിപ്പിക്കാം. പഠിച്ച് പഠിച്ച് നാളെ കലക്ടറായിട്ട് ഇവള് നമ്മളെ പോറ്റുവാനായിരുന്നല്ലോ വിചാരം. ഉള്ളതല്ലേ ഇവക്ക് വേണ്ടി ചെലവാക്കി, ഒടുവിൽ സമ്മാനിച്ചു തന്നതോ? ചീത്തപ്പേരും.
3: നീ കുറച്ച് സ്വയം തരണോ?
2: എനിക്ക് കുറച്ച് തരണമുണ്ട് മനുഷ്യ. വേറൊരു പെൺകുട്ടി ഇവിടെ വളർന്നു വരുന്നുണ്ടല്ലോ, നാളെ അതിന്റെ ഗതി എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ?
4: അമ്മേ,
2: ഇനി ആ വിളി എനിക്ക് കേൾക്കണ്ടടി.
4: ഞാൻ ഒരു കുറ്റം ചെയ്തിട്ടല്ല അമ്മ എന്നെ ഇങ്ങനെ ശപിക്കുന്നത്.
2: ഇനിയും ഞങ്ങൾ ഉപദ്രവിക്കാൻ നിനക്ക് എവിടെയെങ്കിലും പോയി തൊലഞ്ഞുകൂടെ?
4: അമ്മേ,
2: ഓടി എന്റെ മുമ്പിൽ.
3: എന്താ?
1: എല്ലാരും എന്നോട് പൊറുക്കണം. ഈ കുട്ടിയെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയതാ.
3: ഓഹോ, ഇത് പറയാനാണോ ഇത്രയും ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? നാട്ടുകാരെ മുന്നിൽ വെച്ച് വായി തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് ഒരു പെണ്ണിന്റെ ജീവിതം തുലച്ചിട്ടെ തെറ്റിദ്ധരിച്ചതാത്രേ, ദ്രോഹി. എടോ, എല്ലാ വീട്ടിലും കേറി ചെന്ന് താൻ പറയോ ഇവൾ നിരപരാധിയാണെന്ന്? നീ പറഞ്ഞാലാരെങ്കിലും വിശ്വസിക്കുവോ? ഒരിക്കൽ ചീത്തയായ പേരെ പിന്നെ ഒരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ല.
1: പ്രതിവിധികൾ ഉണ്ടല്ലോ.
3: എന്ത് പ്രതിവിധി?
1: കല്യാണം ഞാൻ നടത്തും, ചെലവുകളും ഞാൻ വഹിക്കും.
4: ബുദ്ധിമുട്ടണമെന്നില്ല. വല്ലവന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നല്ലാതെ അയാൾ ഒരു തെമ്മാടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല.
2: ആരാടി തല കെട്ടി വെച്ചത്? ആരാണെന്ന് തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ചു പുറത്താക്കി ഞാൻ.
1: ഇനിയും നിങ്ങൾ ആ കുട്ടിയെ ദ്രോഹിക്കരുത്.
2: ദ്രോഹിച്ചാൽ ഇയാൾ എന്തോ ചെയ്യും?
1: തെറ്റെന്റേതാണ്, ചെയ്യാത്ത തെറ്റിന് ആ കുട്ടിയെ ശിക്ഷിക്കാൻ ഞാൻ സമ്മതിക്കില്ല.
2: എന്നാ താൻ കൊണ്ടോ രക്ഷിക്കണോ?
1: രക്ഷിക്കും, എനിക്കുണ്ട് വീടും കുടുംബം ഒക്കെ. ഇനി ഒരാളെ കൂടെ സംരക്ഷിക്കാനുള്ള ചുറ്റുപാടും ഉണ്ട്. പേടിപ്പിക്കാൻ നോക്കരുത് കേട്ടോ. കുട്ടി വിഷമിക്കണ്ട, എല്ലാം നമുക്ക് ശരിയാക്കാം. മനസാക്ഷിയില്ലാത്ത ആളുകൾ.
2: രമേശൻ നായരോ, ആ കുട്ടിയെ പറഞ്ഞു വിട്ടു കേട്ടോ.
1: അറിഞ്ഞു. അത് എനിക്കൊരു അബദ്ധം പറ്റിയത് ടീച്ചറേ. ആ കുട്ടി നമ്മൾ വിചാരിക്കുന്ന പോലെ ചീത്തയല്ല, വളരെ വളരെ നല്ല കുട്ടിയാ. പോലീസ് അവളെ തെറ്റിദ്ധരിച്ചു പോയതാ, ഞാൻ എല്ലാം അന്വേഷിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനി അവളെ അപ്പോയിന്റ് ചെയ്യാം.
2: അയ്യോ, മാനേജർ വേറെ ആളെ എടുത്തു പോയല്ലോ.
1: അത് മാനേജറോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും.
2: ഇനിയൊരു നിവൃത്തിയില്ല. രമേശൻ നായരെ, ശരിക്കുള്ള സത്യം അറിയുന്നതിന് മുമ്പ് നമ്മൾ ആരെ പറ്റിയും ഒരു അഭിപ്രായം പറയാൻ പാടില്ല.
1: ശരിയാണ്, ശരിയാണ്. അമ്മേ, അമ്മേ, മോൾ എവിടെ? ചേച്ചി
5: ഉറങ്ങി.
1: എത്ര നേരത്തെയോ?
5: എത്രയും നേരത്തെ ഉറക്കുന്നതാ നല്ലതെന്ന് തോന്നി.
1: അവൾക്ക് കൊടുത്തേക്ക് ഫൈവ് സ്റ്റാറാ.
5: അവിടെ എങ്ങാനും വെച്ചേക്ക്.
1: എന്താമ്മേ, എല്ലാവർക്കും എന്ത് പറ്റി?
2: ഇവിടെ വാടാ, ഇവിടെ. ഈ കുട്ടി അറിയോ നീ
1: എങ്ങനെ ഇവിടെ എത്തി?
2: ഈശ്വര, അപ്പൊ എല്ലാം നേര് തന്നെ.
1: പറ ഇവിടെ എങ്ങനെ എത്തിയെന്ന്.
4: എന്നെ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞില്ലേ?
1: അയ്യോ, ഞാൻ അങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞതല്ല.
2: എങ്ങനെയുള്ള അർത്ഥത്തിലായാൽ നീ പറഞ്ഞോ?
1: പറഞ്ഞു എന്ന് വെച്ചാല്.
2: നീ വന്നേ.
1: അല്ലമ്മ, ഞാനും ചോദിക്കട്ടെ.
2: ഒന്നും ചോദിക്കണ്ട, നീ വന്നേ. നീയും ആ പെണ്ണുമായിട്ട് എന്താ ബന്ധം?
5: അമ്മക്ക് ഇനി അത് മനസ്സിലായില്ലേ?
2: നിന്നെ ഇവിടെ ആരും വിളിച്ചില്ല. അമ്മ വിളിച്ചിട്ടാണോ ആ പെണ്ണിങ്ങോട്ട് കയറി വന്നത്? നിന്നോട് അപ്പുറത്തേക്ക് പോവാനാ പറഞ്ഞത്?
1: നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാരക്കൂട്ടിൽ ദാസിന് പെണ്ണ് കാണാൻ.
2: എനിക്കതൊന്നും കേക്കണ്ട. ആ കുട്ടിയെ സംരക്ഷിച്ചോളാന്ന് നീ വാക്കുകൊടുത്തോ ഇല്ലയോ?
1: അമ്മ ഉദ്ദേശിക്കുന്ന ഒരർത്ഥവും അതിനില്ല. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരാളാണോ അമ്മേ?
2: ഇതുവരെ ആയിരുന്നില്ല,
1: ഇനിയും ആവില്ലമ്മേ. ഏ, ഇത് മുരിങ്ങച്ചോട്ടിൽ അച്ഛനായ മോൻ രമേശനാ.
2: ആ രമേശൻ ഭാര്യയില്ലാത്ത നേരം നോക്കി ഏതോ ഒരു പെണ്ണിനോട് വീട്ടിൽ കയറി വരാൻ പറഞ്ഞത് എന്തിനാ? എടാ, നിന്റെ ചേട്ടത്തി എന്തൊക്കെയാ പറഞ്ഞുണ്ടാക്കിയെന്നറിയാമോ?
1: ആ സ്ത്രീക്ക് വട്ടാണ്.
2: വട്ടില്ലാത്ത നിന്റെ ഭാര്യയെ വിശ്വസിക്കൂടാ. രമേശ, പെണ്ണിന്റെ മനസ്സ് നിനക്ക് അറിഞ്ഞൂടാ.
1: ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്ന് പറ.
2: നാളെ നേരം വെളുക്കുമ്പോ അവളെ അവളെ വീട്ടിൽ കൊണ്ടുവിടണം.
1: അത്രല്ലേ ഉള്ളൂ? ശരി, ഞാൻ കൊണ്ടുവിട്ടേക്ക്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് അവളോട് രണ്ടു വാക്ക് സംസാരിക്കണം.
2: അനങ്ങിപ്പോരുത്, ആ മുറിയുടെ ഭാഗത്തേക്ക് വന്നേക്ക് ഇത് പറഞ്ഞേക്കാം.

0: എങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത്?
1: കൊണ്ടുപോകുന്നില്ല, പോകുന്നേ ഉള്ളൂ. ബസ് വരും, ഇവിടെ നിൽക്കും, കുട്ടി അതിൽ കയറും, പോകും. ഇത് ബസ് സ്റ്റോപ്പാണ്, കൂടുതൽ സംസാരിക്കണ്ട.
0: പിന്നെ എവിടുന്ന് സംസാരിക്കും?
1: എവിടുന്ന് സംസാരിക്കണ്ട. അമ്മ പറഞ്ഞതുപോലെ ആളുകൾക്ക് തെറ്റിദ്ധരിക്കാൻ നമ്മളായിട്ട് ഇടം കൊടുക്കരുത്. ഒരു സൽപ്പേരുണ്ടാക്കിയെടുക്കാൻ വർഷങ്ങളെടുക്കും, ചീത്തപ്പേരുണ്ടാക്കാൻ ഒരു നിമിഷം മതി കുട്ടി. ഒരുങ്ങിയച്ചോട്ടിൽ രമേശൻ നായരെന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കുള്ള മതിപ്പ് അന്വേഷിച്ചാലറിയാം. ആള് വരുന്നു, സംസാരം വേണ്ട, പരിചയം ഭാവിക്കണ്ട.
2: എന്തായാലും സംഭവിച്ചത് എന്നെയാ? ആ എവിടേക്ക് രമേശേട്ടാ?
1: ഞാനൊന്ന് തനിച്ച് ടൗൺ വരെ പോവാ.
2: അതെന്താ തനിച്ച് ടൗണിൽ പോകാൻ പേടിയാണോ?
1: അല്ല, പറഞ്ഞു എന്നേ ഉള്ളൂ.
2: ഞങ്ങൾ വരട്ടെ.
1: ഓ,
0: എല്ലാ പ്രതീക്ഷയും നശിച്ചപ്പോ ഒരു പുൽത്തുരുമ്പ് കിട്ടിയെന്ന് വിചാരിച്ചു. എന്നിങ്ങനെ ബസ് കയറ്റി വിടാനായിരുന്നെങ്കിൽ വീട്ടിൽ വെച്ച് എന്തിനാ പറഞ്ഞത് സംരക്ഷിച്ചോളാമെന്ന്?
1: അങ്ങനെ പറഞ്ഞു വെച്ച് നേരെ വീട്ടിൽ കയറി വരെയാ വേണ്ടത്?
0: എന്റെ മുമ്പിൽ മറ്റൊരു വഴിയില്ലായിരുന്നു.
1: ഏതായാലും ഇതൊരു ശരിയായ വഴിയായില്ല. കുട്ടി വീട്ടിൽ ചെന്ന് പേപ്പർ പരിശോധന നോക്കി എല്ലാ സ്ഥലത്തേക്കും അപേക്ഷയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടാതിരിക്കില്ല, ഞാനും ശ്രമിക്കാം.
0: വേണ്ട, ഇത്രയൊക്കെ ചെയ്തു തന്നല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ വീട്, ഇനി എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വീടില്ല. എന്നേക്കുമായാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.
1: എന്താ അങ്ങനെ?
0: ഒന്നാമത് ആ വീടുമായി എനിക്കൊരു ബന്ധമില്ല, അതെന്റെ വീടല്ല. ആ വീട്ടിലുള്ളവരും എന്റെ ആരുമല്ല. ആകെ ഉണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചപ്പോ കുഞ്ഞായിരുന്ന എന്നെ ഏറ്റെടുക്കാൻ ആളില്ലാതായി. അങ്ങനെ അവരെനിക്ക് അഭയം തന്നു. ബന്ധത്തിന്റെ പേരിലല്ല, മനുഷ്യത്വത്തിന്റെ പേരിൽ മകളെപ്പോലെ എന്നെ വളർത്തി. പക്ഷെ ഞാൻ കാരണം അവരുടെ അഭിമാനത്തിന് ക്ഷതമേറ്റു. ഇനി അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കാവില്ല. നിങ്ങൾ വിഷമിക്കണ്ട, ഈ ലോകത്തുള്ള ആർക്കും ഇനി ഞാനൊരു ബാധ്യതയാവില്ല. തീരുമാനിച്ചു, എന്റെ വഴി എനിക്ക് മനസ്സിലായി കഴിഞ്ഞു. എന്റെ നാശത്തിന് നിങ്ങളാണ് കാരണക്കാരനെന്ന് ഞാൻ ആരോടും പറയില്ല, കത്തും എഴുതി വെക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിൽ അജ്ഞാതയായ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നു എന്നറിഞ്ഞാ അത് ഞാനായിരിക്കുമെന്ന് കരുതിയാ മതി.

0: ಅಲ್ಲಿ ಅಲ್ಲಿ ಅಲ್ಲಿ ನೋಡ್ತಾರೆ ಅಲ್ಲಿ
1: അതൊരു ജീവിക്കാനൊരു വഴിയാണ്ട്.
2: ഈ കലാരംഗത്ത് തന്നെ നല്ലൊരു ഭാവി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസം ഉണ്ട് ചേട്ടാ.
1: എന്തോ എന്താ ഈ പോകുന്നുണ്ട്, എനിക്ക് അത്ര വിശ്വാസം തോന്നുന്നില്ല.
2: ഇയാളെന്താ കോടിമ തൂങ്ങിപ്പോ?
3: രമേശ് ചേട്ടാ എങ്ങോട്ടാ?
2: അത്യാവശ്യമായിട്ട് തലമുറ പോവാ, തിരിച്ചു വന്നിട്ട് കാണാം.

0: ആ കുട്ടി ആത്മഹത്യയല്ല വേണ്ടത്, തന്നെ തട്ടിക്കളയണം, എന്നിട്ട് അന്തസ്സായിട്ട് ജയിലിൽ പോണം.
1: അസനിക്ക,
0: അത്ര വലിയ ദ്രോഹമല്ലേ താൻ ആ കുട്ടിയോട് കാണിച്ചത്?
1: അറിഞ്ഞുകൊണ്ടല്ലോ അസനിക്ക, മാത്രമല്ല ഞാൻ അതിന് പ്രായച്ചിത്തം ചെയ്യാൻ തയ്യാറുമാണ്.
0: എന്ത് പ്രായച്ചിത്തം?
1: എന്തും
0: എങ്കിൽ താൻ അവളെയും കെട്ടിക്കോ.
1: അസനിക്ക, തമാശ പറഞ്ഞില്ല, നേരവും കാലവും കണ്ടു കേട്ടോ.
0: ജോലിയും കളഞ്ഞ് കല്യാണം മുടക്കി ചീത്തപ്പേരും കപ്പിച്ചിട്ട് പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും?
1: ഒരു ജോലി ശരിയാവുന്നവരെ അവളെ എവിടെയെങ്കിലും താമസിപ്പിക്കാൻ പറ്റുമെന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. അസനക്കയുടെ വീട്ടിലാവുമ്പോ
0: അതെന്താ തന്റെ വീട്ടിൽ താമസിപ്പിച്ചാൽ?
1: എന്റെ വീട്ടിലാവുമ്പോ അമ്മ, ചേട്ടത്തി, പിന്നെ എന്റെ ഭാര്യ അവർക്ക് തെറ്റിദ്ധരിക്കും.
0: എനിക്കും ഉണ്ട് ഭാര്യ, ഉമ്മയും ചേട്ടത്തിയും ഒക്കെ, അവർക്കും അറിയാൻ തെറ്റിദ്ധരിക്കാൻ.
1: അപ്പൊ പിന്നെ എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എന്ത് ചെയ്യും?
1: എന്ത് ചെയ്യും?
0: എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല.
1: അസനക്ക അല്ലാതെ ആരുമില്ല എന്നെ ഈ ദുർഘടത്തിൽ നിന്ന് രക്ഷിക്കാൻ.
0: അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
0: ആ വഴി ശരിയാവത്തില്ല.
1: ഏത് വഴിയായിരുന്നു?
0: ആ വഴി ശരിയാവത്തില്ലെന്നേ.
1: ആ വഴി ഒന്ന് പറ.
0: ശരിയാവാത്ത വഴി തന്നോട് പറയുന്നേ. ഒരു ജോലി കിട്ടുന്നത് വരെ ആ കുട്ടി എവിടെങ്കിലും ഒന്ന് താമസിപ്പിക്കണം, അത്രല്ലേ ഉള്ളൂ.
1: അതെ, അത്രേ ഉള്ളൂ.
0: അതത്ര എളുപ്പമല്ല. ഒന്നാമത് ഇതൊരാൺകുട്ടി അല്ല.
1: അതാണല്ലോ പ്രശ്നം.
0: രണ്ടാമത് ആ കുട്ടിക്ക് തൊട്ടാ പൊട്ടുന്ന പ്രായമാണ്.
1: അതിന് തൊടുന്ന എന്തിനാ?
0: ആരാണോ തൊടുന്നത്? എന്നാലും ഒരു പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും നമ്മൾ ആലോചിക്കണം. തന്നെ പോലെ എടുത്തുകാരുടെ സ്വഭാവക്കാരനല്ല ഞാൻ. തന്നെ എനിക്ക് അങ്ങനെ കൈയൊഴിയാനും വയ്യ. പിന്നെ അല്പം കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴിയുണ്ട്.
1: അത് സാരമില്ല.
0: തനിക്ക് സാരമില്ല, പക്ഷെ എനിക്ക് സാരമുണ്ട്. എന്നാലും ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കാം.
2: ഏതോനെ ഈ പണിത്തിരക്കിന്റെ ഇടയിൽ ഞമ്മളെ കാണാൻ? ഒന്നും വെക്ക, നടക്കണ്ട കല്യാണിയേ.
3: ആ നിക്ക് നിക്ക് നിക്ക് വെക്ക്.
2: സിമന്റ് നിറച്ചെടുത്താ എന്റെ കൗത്തുളിക്ക് പോവാ. കൂലിക്ക് കണക്ക് പറഞ്ഞാ മാത്രം പോരെ മോളെ. എന്റെ പെരയിലേ പണം കായ്ക്കണം ആരോന്നുമില്ല. ഒരെണ്ണത്തിന് പണിയെടുക്കണമെന്നില്ല. കൂലി കൂലി കൂലി. വെക്കൻ ചെല്ല്. എടാ ചാത്തു, ആ പുതുതായിട്ട് വന്ന ചെക്കനുണ്ടല്ലോ, ഓന് പെണ്ണുങ്ങളോട് ചൊള്ളാനേ നേരമുള്ളൂ. നാളെ ഓന്റെ പൊടി ഇവിടെ കാണാൻ പാടില്ല. ഏ ആ സുൽത്താനായിരുന്ന ജുമയ്യത്തായി എന്നാണല്ലോ ഞമ്മള് കരുതിയത്. ജിളിക്കണ്ടാസാ, നിലമ്പൂരിൽ നിന്ന് മരം ലേലം വിളിച്ചെടുക്കാന്ന് പറഞ്ഞു പറ്റിച്ച്. കൊണ്ടോട്ടിയിൽ നിന്ന് നല്ല ആശാരിമാരെ കൊണ്ട് തരാന്ന് പറഞ്ഞു, അതും പറ്റിച്ച്. ഇപ്പൊ എന്തിനാടാ ജി വന്നത്?
0: അതെ സഫിയത്തെ, എനിക്ക് പെട്ടെന്ന് മംഗലാപുരം വരെ.
2: ഈ നോണ എന്റെ കെട്ടികളോട് പറഞ്ഞു, ഓള് വിശ്വസിക്കും.
0: അല്ല
2: വേണ്ട വേണ്ട വേണ്ട, അന്റെ ഒരു സഹായവും ഇനി ഞമ്മക്ക് വേണ്ട. മരവും കിട്ടി, ആശാരിമാരെ ഏർപ്പാടാക്കി.
0: അയ്യോ, ഞാൻ എല്ലാം പറഞ്ഞു ഉറപ്പിച്ചിരുന്നതാണല്ലോ.
2: അസജ്ജന്റെ കയ്യിൽ അന്റെ ബാപ്പ, അതായത് ഇന്ത്യക്കാക്ക, അന്റെ അടുത്ത് ഒരിക്കൽ കോയമ്പ് വാങ്ങിക്കാൻ പണം തന്നയച്ചു. ആ പണം കൊണ്ടുപോയി ഹോട്ടലിൽ നിന്ന് ബിരിയാണി വാങ്ങി തിന്ന്. ചോദിച്ചപ്പോ പറഞ്ഞതാ, ഒരു കുസ്തടവയ്ക്ക് ധർമ്മം കൊടുത്തു. പാവക്കാക്ക അത് വിശ്വസിച്ചു. ഞമ്മൾ എന്നെ വിശ്വസിക്കില്ല മോനെ.
0: അതൊക്കെ പഴയ കഥയല്ലേ.
2: ഇപ്പോഴും എനക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അത് പോട്ടെ, ഇതിപ്പോ എന്തിനാണ് വന്നത്? ഞമ്മളെ കൊണ്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ ഉണ്ടല്ലേ, ഇല്ലെങ്കിൽ പരുല്ല.
0: അയ്യോ, ഞാൻ പെരവണിയൊക്കെ അവിടം വരെയായി.
2: ആശാരിക്കൂല്ല, അന്നേ ഞമ്മള് വിശ്വസിക്കൂല.
0: എന്നാ ഒരു സഹായം ചോദിക്കാൻ തന്നെ വന്നത്?
2: എന്ത് സഹായം?
0: കൈ ഒഴിയരുത് സഫിയാത്ത, എന്റെ മാനം പോവും.
2: കാര്യം പറയടോ.
0: അതായത്
2: ഇതെന്താണ് പുയ്യാപ്പിളയും പുയ്യണോ അവിടെ ഇവിടെ ആയിട്ട് നിക്കണത്? സാരില്ല മോളെ, ഇജ്ജ് ബേജാറാവണ്ടെന്ന്, ഇക്ക് നേരെയാവും. എന്താടോ ഇത്? അനക്ക് നല്ല തണ്ട് നടി ഉണ്ടല്ല. സ്നേഹിച്ച പെണ്ണിനെ വീട്ടിൽ കയറ്റാത്തോടെ മോന്തെ കെട്ടി രണ്ട് കൊടുത്തോടെ എനക്ക് അല്ല. പിന്നെ കേറി വരി, അകത്തൂത്തിരിക്ക.
0: നിങ്ങൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമാണ്. കല്യാണം രജിസ്റ്റർ ഓഫീസ് വെച്ച് വീട്ടിൽ കയറ്റാൻ നിവൃത്തി ഇല്ലാത്തോണ്ട് അങ്ങോട്ട് പോയില്ല.
1: ഇല്ല, അങ്ങനെ പറയാൻ
2: ബരി കേറി വരിന്ന്. ആ നിക്ക് നിക്ക് നിക്ക്. നിക്കാ കഴിഞ്ഞ് പുയ്യാപ്പളയും പുയ്യണ്ണോ ആദ്യമായിട്ടൊരു വീട്ടിൽ കയറി വരികയല്ലേ. അത് ഹിന്ദുക്കട മുറ പോലെ തന്നെ ആയിക്കോട്ട്, വലത് കാല് വെച്ച് കയറി.
0: വലത് കാല്, വലത് കാല്, വലത് കാല്.
2: ഇങ്ങോട്ട് ഇരിക്ക്. പാലുണ്ടാവോന്ന് അറിയില്ല സാ. സുലൈമാനി മതിയാ?
0: മതി മതി മതി,
2: കുത്തിരിക്കേ.
1: എന്തിനാ ഭാര്യയാണ് ഭർത്താവെന്നൊക്കെ പറയാൻ പോയത്?
0: ഒരു വിശ്വാസം വരണ്ടേ.
1: ഇന്ന് എന്റെ പെങ്ങളാന്ന് പറയുന്നില്ലേ?
0: പെങ്ങളാന്ന് പറഞ്ഞാൽ സഫിയാത്ത എന്നെ സംശയിക്കും, ഞാനും ഈ കുട്ടിയും തമ്മില്. മനസ്സിലായില്ലേ? വീട്ടുകാർക്ക് ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചുകൊണ്ട് തൽക്കാലം വീട്ടിൽ കയറാൻ നിർത്തിയില്ല, അത്രേ പറഞ്ഞിട്ടുള്ളൂ.
1: ഏയ്, ഇത് തീരെ ശരിയായില്ല.
0: അപ്പൊ സഫിയാത്ത എന്നെ സംശയിച്ചോട്ടെന്നോ?
1: ഈ കുട്ടിയുടെ ഭർത്താവാണോ ഞാൻ?
0: എന്റെ പൊന്നു നായരെ. നിങ്ങൾ ഈ കുട്ടിയുടെ ഭർത്താവല്ല. പക്ഷെ ഇപ്പൊ സുലൈമാനി എടുക്കാൻ വേണ്ടി അകത്തോട്ട് പോയ സാധനം ഉണ്ടല്ലോ സഫിയാത്ത, അതൊരു വിളഞ്ഞ വിത്ത. എന്നെ പറ്റി വല്ല സംശയം തോന്നിയാ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. സ്നേഹിക്കുന്നവർക്ക് മാലാഹയും ശത്രുക്കൾക്ക് പിശാചുമാണ് സഫിയാത്ത. നന്നായി.
2: മോളെന്താ ഇങ്ങനെ കെട്ടിയന്റെ അടുത്തല്ലേ ഇരിക്കേണ്ടത്? സ്നേഹത്തിനൊന്നും നമ്മളെതിരല്ല, പക്ഷേ ഉമ്മാനേം ബാപ്പാനേം സങ്കടപ്പെടുത്താൻ പാടില്ല. എന്താണോ എന്റെ പേര്?
0: പേര് കൃഷ്ണൻകുട്ടി. കൃഷ്ണൻകുട്ടി. ഭാര്യന്റെ പേര് ജാനു. ജാനു ഒന്നും ജാനകി എന്നൊക്കെ മാറി മാറി വിളിക്കും. ഇല്ലേ കൃഷ്ണൻകുട്ടി,
2: രണ്ടാളും നല്ല ചേർച്ച.
1: അപ്പൊ ഞാൻ ഇറങ്ങട്ടെ?
2: എങ്ങനെ എങ്ങനെ?
0: അല്ല സഫിയാത്ത, പിന്നെ ഈ കൃഷ്ണൻകുട്ടിക്ക് കൊച്ചിയിലാണ് പണി, ലീവ് ഇല്ല. ഇന്ന് രാത്രി അവിടെ ചെന്നില്ലെങ്കിൽ പണി
2: പോവും. നമ്മൾ എന്താണ് ഈ കേക്കണത്? നിക്കാഹ് കഴിച്ചിട്ട് പെണ്ണിനെ ഒറ്റക്കിട്ടിട്ട് ഇന്ന് തന്നെ പോകാനാ? അത് പറ്റൂല. ഇല്ല കൃഷ്ണൻകുട്ടി, അത് ശരിയാവൂല.
1: എനിക്ക് ഉടനെ പോയേ പറ്റൂ.
0: അവിടെ ചെന്ന് ലീവ് എടുത്തിട്ട് കൃഷ്ണൻകുട്ടി നാളെ തന്നെ വരും. സഫിയാത്ത,
1: നാളെയൊന്നും എനിക്ക് വരാൻ പറ്റില്ല.
2: കൊച്ചിയിൽ എന്ത് പണിയാണ്?
0: കൊച്ചിയില് ഈ ചരക്കുകൾ വാങ്ങിക്കുക, കൊടുക്കുക, അങ്ങനെ പല പല ബിസിനസ്സുകളാണ്. നിവൃത്തി ഇല്ലാത്തോണ്ടല്ലേ സഫിയാത്ത. കൃഷ്ണൻകുട്ടി പോയിട്ട് തിരിച്ചു വരും.
2: എന്താ മോളെ ഇജ്ജൊന്നും മിണ്ടാത്ത്, ഇന്ന് പോണ്ടാന്ന് പറയേ.
1: പോയി നോക്കൂ.
2: അവിടെ നിക്കടോ. അന്റെ പെണ്ണിനോട് സ്നേഹത്തിൽ രണ്ട് വർത്താനം പറയാണ്ട് പോക.
0: പറഞ്ഞോളൂ, രണ്ട് വർത്താനം പറഞ്ഞോളൂ.
2: ഇങ്ങോട്ട് തിരിഞ്ഞിക്കട നമുക്ക്.
1: ഞാൻ പോയിട്ട് വരട്ടെ.
4: അങ്ങനെ
1: പറയാൻ പാടില്ലായിരുന്നു.
4: ഹസനക്ക് എന്ത് പറഞ്ഞു? ഞാൻ പിന്നെ ഇവിടെ പോവാൻ?
1: അല്ല, നീ പോന്നു.
4: കൊറേ നേരായി. ഞാൻ വരുമ്പോ രമേശേട്ടൻ ബോധം കെട്ട് ഉറങ്ങായിരുന്നു. ഇതങ്ങ് കുടിച്ചോ, വെളിവ് വരട്ടെ.
1: നീ ഇല്ലാത്ത 3 ദിവസം എല്ലാം കൊണ്ടും മനസ്സിന് സന്തോഷം പോയി.
4: ഒക്കെ അമ്മ പറഞ്ഞു.
1: ആ പറഞ്ഞല്ലേ.
4: ഊവ്, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടാണെന്ന് കരുതി ഒരു പെൺകുട്ടി രാത്രി ഇവിടെ കയറി വന്നതും.
1: പഞ്ചായത്ത് പ്രസിഡന്റ്?
4: അതേനെ, ആ കുട്ടിക്ക് വീട് മാറിപ്പോയതല്ലേ.
1: അമ്മ പറഞ്ഞല്ലേ.
4: രത്നച്ചേച്ചി, ഞാൻ വരാൻ കാത്തിരിക്കുകയാണത്രേ. രമേശേട്ടൻ ആ കുട്ടിയെ സംരക്ഷിക്കാമെന്ന് വാക്കുകൊടുത്തെന്നും നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ഉണ്ടെന്നും എന്നോട് പരിദോഷണം പറയാൻ.
1: എന്തുണ്ടവൻ?
4: ഒന്നും ഉണ്ടായിട്ടല്ലോ. ചേച്ചിക്ക് പറഞ്ഞു രസിക്കാൻ, ആള് സിനിമയ്ക്ക് പോയിരിക്ക.
1: എങ്ങനെയുണ്ടായിരുന്നു തിരുനെല്ലി?
4: ഒക്കെ വിശദമായിട്ട് പറയാം. ഇത് കുടിച്ചിട്ട് രമേശേട്ടൻ വന്നൊന്ന് കുളിക്ക്.
5: ആ വേപ്പൻ തൈ കളയണ്ട. അത്രി താത്തി വെട്ട.
1: അമ്മേ, എന്താ അമ്മ ഇത് വളച്ചുകെട്ടി പറഞ്ഞ? അമ്മ ഇതൊരു മഹാസംഭവമായി കളഞ്ഞല്ലോ. ആ പെണ്ണു വന്നത് ഉണ്ടായ സത്യം ഞാനങ്ങ് പറയാന്ന് വെച്ചതാ. അപ്പഴാ ഒരു കാര്യവും ഇല്ലാതെ അമ്മ ഇല്ലാത്തൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്.
5: എന്നിട്ട് നീ എന്തെങ്കിലും പറഞ്ഞോ?
1: പറഞ്ഞ അമ്മ നുണ പറഞ്ഞൊന്നാവൂലേ?
5: തൽക്കാലം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇരിക്കട്ടെ. നിന്റെ ചേട്ടന്റെ ഭാര്യ നിനക്കറിയാലോ, അവൾ ഒന്നിന് 10 ലേഖയുടെ ചെവിയിലെത്തിക്കും. അതുകൊണ്ട് ഞാൻ ഒരു മുഴ മുമ്പേ അങ്ങ് എറിഞ്ഞു.
1: എന്തിന്? ചേച്ചി പറയുന്നു, ഞാൻ പറയുന്നു, അവള് വിശ്വസിക്ക.
5: രമേശ, ഞാൻ ഇന്നലെയും നിന്നോട് പറഞ്ഞു, പെണ്ണിന്റെ മനസ്സ് നിനക്കറിഞ്ഞൂടാ. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ സംരക്ഷിക്കാന്ന് വാക്കുകൊടുത്തു അറിഞ്ഞാലേ ഏത് പെണ്ണാടാ അത് സഹിക്കുക? തൽക്കാലം സഹിച്ചാ തന്നെ അതവളുടെ മനസ്സിലൊരു തീപ്പൊരിയായിട്ട് അവിടെ അങ്ങനെ കിടക്കും.
1: അതിലെ തീപ്പൊരിക്ക് കാരണമല്ല വേണ്ട.
5: ഈ തീപ്പൊരിക്ക് മാത്രം കാരണം വേണ്ട. ഏതായാലും നീ അവളെ വീട്ടിൽ കൊണ്ടു നാക്കിയില്ലേ?
1: അത് അതെ, അവളുടെ കഥ കേട്ടാലുണ്ടല്ലോ.
5: അവൾ കഥ എഴുത്തുകാരിയാണോ?
1: അതല്ല, അവളുടെ സ്വന്തം കഥയെ വളരെ ദയനീയമാണമേ. അതുകൊണ്ട് ഞാൻ പിന്നെ.
5: വേണ്ട വേണ്ട വേണ്ട, അവളുടെ കഥ നീ ഇനി ഇവിടെ പ്രസംഗിക്കണ്ട. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അവൾ അവളുടെ വീട്ടിലും ആയി. നിനക്ക് ഈ നാട്ടിലുള്ള സൽപ്പേര്, ആൾക്കാർക്ക് നിന്നോടുള്ള മതിപ്പ്, ഇത് മറന്നിട്ട് ഒരു കളിയും വേണ്ട.
4: ഞാൻ പോട്ടെ.
6: നിക്കണേ, പടത്തെ പറ്റി കുറച്ച് സംസാരിച്ചിട്ട് പോവാം.
4: അയ്യോ, അമ്മ നോക്കി നിക്കണ്ടാവും.
6: ആ ഞാൻ ഇപ്പൊ കർപ്പൂരമില കൊടുത്തേക്ക, നല്ല നോവല.
4: എന്നാ ശരി.
6: ആഹാ, നീ എത്തിയോ? ഞങ്ങള് സിനിമ കണ്ടിട്ട് വരിക. എന്താ പാട്ട്, എന്താ ഡാൻസ്, ഒന്നുകൂടെ കാണണം.
4: അല്ലേ, ഒരു പ്രധാന കാര്യം പറയാനുണ്ട്.
6: എന്താ ചേച്ചി?
4: മോളെ, നീ അകത്തു നിന്ന് ഉടുപ്പ് മാറ്റ്, വാ ഇരിക്കേ. നമ്മള് പെണ്ണുങ്ങള് പച്ച പാവങ്ങളാലേക്കെ, ഈ പുരുഷന്മാരെ വിശ്വസിക്കാനേ പാടില്ല.
6: എന്താ ചേച്ചി?
4: ഞാനതെങ്ങനെയാ നിന്നോട് പറയുക? എന്നാലും നിനക്കെങ്ങനെ വരുമെന്ന് ഈ ചേച്ചി ഒരിക്കലും കരുതിയില്ല മോളെ. ആരെങ്കിലും ഇത് വിശ്വസിക്കോ? നാട്ടിലെ മാതൃകാ പുരുഷൻ, അന്യ പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാത്തവൻ. ആ മനുഷ്യൻ ഇങ്ങനെ കാണിക്കുമെന്ന് അതും ഭാര്യയില്ലാത്ത തക്കം നോക്കി ആരുടെ കാര്യാച്ചി? ലേഖേ, നമ്മുടെ രമേശിന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട്. ഇത് കേട്ടിട്ട് നീ എന്താ ഞെട്ടാത്തത്? ഞാൻ ഞെട്ടിയേച്ചേ? ചേച്ചിക്ക് മനസ്സിലാവഞ്ഞിട്ടാ? അല്ല, സ്വന്തം ഭർത്താവിനെ പറ്റി ഇങ്ങനെയൊക്കെ അറിഞ്ഞാൽ ഇത്രയും ഞെട്ടിയാ പോരാ? എനിക്ക് കുറച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഞെട്ടാൻ ചേച്ചി. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല, ഞാൻ ഓർക്കായിരുന്നു. എന്ത്? ഈ നാട്ടിൽ കിടന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് രമേശേട്ടൻ ഇത്രയും കാണിച്ച കുവൈറ്റിലെ ചേച്ചിയുടെ സതീശേട്ടൻ എന്തൊക്കെയാവും കാട്ടിക്കൂട്ടുന്നത്? അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം.
7: ഉമ്മ ഉസ്മാന്റെ വീട്ടിൽ പോകാറുണ്ടാവുമല്ലോ. ഞാൻ അന്വേഷിച്ചതായി പറയണം, വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു.
2: നിർത്ത് നിർത്ത്, അടുത്തെങ്ങാനോ നാട്ടിൽ വരണ കാര്യം ചെയ്തിട്ടുണ്ട്?
7: അത് കാണാനില്ല.
2: കൊല്ല ഒന്നായില്ല എന്റെ പടച്ചോനെ. ബാക്കി വായിക്ക്.
7: എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു. പിന്നെ
2: പിന്നെ
7: ബാക്കി ഞാൻ വായിക്കുന്നില്ല ഉമ്മ.
2: വായിക്കടോ.
7: ഈ ബഷീർക്ക് എന്തിനുമ്മ എല്ലാ കത്തിനും ഇങ്ങനെ എഴുതരുത്?
2: എന്തെഴുതിയത്?
7: വായിക്കണോ?
2: വായിക്കേ.
7: കത്ത് കൊണ്ടുവരുന്ന നമ്മുടെ പോസ്റ്റ്മാൻ എം കെ സുരേന്ദ്രന് ഉമ്മ പതിവ് പോലെ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. ഉമ്മ 25 രൂപ കൊടുക്കാൻ താല്പര്യപ്പെടുന്നു.
2: ഞാൻ പറഞ്ഞെടുത്തോ മോളെ. മോളെ, ഈ കത്തിന്റെ അടിഭാഗം ഒന്ന് വായിച്ചോട്ട്.
4: ആരുടെ കത്ത് ഉമ്മ?
2: എന്റെ മോൻ ബഷീറിന്റെ. വായിക്കേ.
4: വീട് പണി ഉഷാറായി നടക്കുന്നുണ്ടെന്ന് കരുതുന്നു. എനിക്കിവിടെ സുഖം തന്നെ, ഉമ്മയ്ക്കും അങ്ങനെ തന്നെ എന്ന് വിചാരിക്കുന്നു എന്ന് സ്വന്തം മകൻ ബഷീർ.
2: അത്രേ ഉള്ളൂ മോളെ. ഈ ബെടുക്കൂസം കത്തിൽ എഴുതാത്തെല്ലാം വായിച്ച് വായിച്ച് 25 രൂപ വെച്ച് പണം എത്ര പറ്റിച്ചു പോയെന്നറിയോ? എടാ ഹോമുക്കേ, അനക്ക് പണം വേണമെങ്കിൽ ചോദിച്ചു വാങ്ങിക്കോടാ. അല്ലാണ്ട് ഏറ്റവും പാനെ അറിയാത്ത പെണ്ണുങ്ങളെ പറ്റിക്കല്ലേ വേണ്ടത്. നിക്കടാ അവിടെ. എടാ നിക്കേ.
4: പോസ്റ്റ്മാൻ ആള് കൊള്ളാലോ.
2: ദാരിദ്ര്യം കൊണ്ടാ മോളെ, ശമ്പളം കിട്ടണ എണ്ണിച്ചുട്ടപ്പം കൊണ്ട് വിറ്റോളൊക്കെ എങ്ങനെ കയ്യാനാ? ഞമ്മളിവിടെ ഒറ്റ തടിയല്ലേ. എന്നെ വേണോ 2000 രൂപ മാസത്തില്. ബസീർ അയച്ചു തരണോണ്ട് ഞമ്മളൊന്നും അറിയണില്ല.
4: ഉമ്മയുടെ മോന് ബോംബെയിൽ എന്താ ജോലി?
2: ഓനവിടെ ഒരുപാട് പണിയുണ്ട് മോളെ. ചെലപ്പോ കുളിക്കാനും ഉറങ്ങാനും കൂടി ഓന് നേരം കിട്ടൂല. ഒരു ഇന്ത്യക്കാരനാ ഓന്റെ മോലാളി. മൂപ്പർക്ക് 100 കൂട്ടം ബിസിനസ്സാ, കടപ്പുറത്തും കപ്പലിലും ഒക്കെ ആയിട്ട്. അയാൾക്കാണെങ്കി ബസീർ സ്വന്തം മോനെ പോലെയാ.
4: കടപ്പുറത്തും കപ്പലിലെന്ന് പറഞ്ഞ മർച്ചന്റ് നേവിയിലാണോ?
2: ആ അങ്ങനെ ഏതാണ്ട് ഇംഗ്ലീഷ് ആണ് കേട്ടാ. മിഗ്ലിങ്ങാ മഗ്ലിങ്ങാ. പക്ഷെങ്കി അവിടുത്തെ പോലീസുകാരെ കണ്ടോ പൊറുതി മുട്ടിയിരിക്കാ. അവറ്റകളോനെ പണിയെടുക്കാൻ സമ്മതിക്കൂലേ മോളെ. വെറുതെ ഇട്ട് പായിപ്പിക്കുക, പിടിച്ചിടിക്കുക. ചെലപ്പോ 1-2 ആഴ്ച ഓനെ സ്റ്റേഷനിൽ നിന്ന് വിടൂല്ല. എന്നാലും ഇന്ത്യക്കാരൻ എങ്ങനെയെങ്കിലും ഓനെ ഇറക്കിക്കൊണ്ട് വരും. അതാണ് സ്നേഹം. വീട് പണി കഴിഞ്ഞാ ഓനിങ്ങ് പോരും. എന്നിട്ടൊരു പെണ്ണും കെട്ടി ഇവിടെ തന്നെ കൂടും. ആ പറഞ്ഞ പോലെ എന്റെ കിഷൻകുട്ടീനെ പറ്റി ഒരു വിവരവും ഇല്ലല്ലോ മോളെ. വീട്ടുകാരോട് വയക്കൂടിയിട്ട് കെട്ടിയതാണെങ്കിലും കെട്ടിയോളൂ കെട്ടിയോളൂ എന്നല്ലേ. അന്നെ ഇവിടെ ആക്കിയിട്ട് ഓൻ പോയിട്ട് ദിവസം എത്രയായി?
4: കൊച്ചിയില് വലിയ തിരക്കായിരിക്കും ഉമ്മ.
2: ഒരു കത്തും കാണാനില്ല. അനക്കുമല്ലോ ഒരു പുത്തൻ പെണ്ണിന്റെ മനം പൊടച്ചില്. എന്താ നിക്കാ കഴിഞ്ഞ കാലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ എന്നും മക്കാറാക്കും. കുയ്യാപ്ല ബസീറിന്റെ പാപ്പ അറിയുന്ന ഒരിക്കലും പുറത്തിറങ്ങൂല. എന്താ ഇറങ്ങാത്ത? ഇറങ്ങാൻ ഞാൻ സമ്മതിക്കൂല. കിഷൻകുട്ടി ഇങ്ങ് പറട്ട്, അന്റെ കൂടെ 1 ആഴ്ച ഞമ്മൾ ഓനെ പിടിച്ചിവിടെ കെട്ടിയിടും.
8: മുട്ടത്തറക്കാരെടുക്കുന്ന ശാന്തി മുഹൂർത്ത നമ്മുടെ ചരിത്ര നാടകമായതുകൊണ്ട് തീർച്ചയായും നമുക്ക് കിട്ടും. ഉറപ്പല്ലേ?
9: ഇരയാട്ട്
8: ക്ലബിലോട്ട് കാണുന്നില്ലല്ലോ.
9: ഞാൻ ഇവിടെ തന്നെ ഇല്ലേ.
8: ചായ 200. ഏ ഗ്രാമീണ വേളക്ക് 2 ആഴ്ച ഉള്ളേ.
9: ആഹാ, നാടകത്തിന്റെ റിഹേഴ്സൽ കൂടെ പറയേ.
8: പൊടി പൊടിക്കുമല്ലേ. ഞാനാ ശ്രീരാമൻ.
9: ദൈവമേ,
8: ഇവ ഹനുമാൻ. ആ ഇന്നു മുതൽ ഡ്രസ് ധരിച്ചാണ് റിഹേഴ്സൽ
9: വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ വന്നേക്കാം.
8: ഓ
9: പിന്നെ സഹദേവ, സംഗതി കലക്കണം. 1 സമ്മാനം നമ്മൾ അടിക്കണം, ഇല്ലെങ്കിൽ അതിന്റെ മാനക്കേട് എനിക്ക് അറിയാലോ.
8: അയ്യോ രമേശേട്ട ധൈര്യമായിട്ടിരിക്കുന്നേ. ഞാനല്ലേ ശ്രീരാമൻ,
10: അതാണ് പ്രശ്നം.
8: അവിടെ ഞങ്ങൾ ആ ഡ്രസ്സിന്റെ അളവൊക്കെ നോക്കിട്ട് വരട്ടെ.
10: സഹദേവ, നാടകത്തിൽ എനിക്ക് വല്ല വേഷം ഉണ്ടോ?
8: ഹനുമാന്റെ വേഷം ഇവന് കൊടുത്തു പോയി.
10: എന്താ ചിരിക്കുന്നേ? ചിരിക്കാൻ മാത്രമുള്ള തമാശ ഒന്നും അതിലില്ല.
9: അല്ല, ആ വേഷം കുറുപ്പിനായിരുന്നെങ്കിൽ അത്രയും മേക്കപ്പ് ലാഭം. ഒരു വാല് മാത്രം പിറ്റിയതാ മതിയല്ലോ.
10: ചുക്കുവള്ളപ്പടി
11: സഹദേവനോ
10: എവിടം വരെ ആയിരുന്നേട്ടാ?
11: ഏതാണ്ട് എല്ലാം റെഡി ആയിരുന്നു. ആത്മപ്രശംസയാണെന്ന് കരുതരുത്. ഡ്രസ് മൊത്തത്തിൽ ഗംഭീരമായിരുന്നു. ഇനി കൈകേയുടെ ബ്ലൗസ് മാത്രമേ ബാക്കിയുള്ളൂ.
10: അത് കുഴപ്പമില്ല. ശ്രീരാമന്റെ വേഷം ഒന്ന് ഇട്ട് നോക്കാം.
11: ഇട്ട് നോക്കാം. ഈ കളറുണ്ടല്ലോ സ്റ്റേജിൽ തിളങ്ങും.
10: കൊള്ളാം അല്ലേ?

0: അസലായിട്ടുണ്ട്.
1: എന്ത്
0: ഡ്രസ്? ഇതാണ് ശ്രീരാമ വേഷം. വനവാസ വേഷം വേറെ വെച്ചിട്ടുണ്ട്.
1: അയോധ്യയിലെ ദശരഥ പുത്രൻ ശ്രീരാമന്റെ വേഷം ഇതാണോ എന്നാ ഞാൻ ചോദിച്ചത്.
0: ശ്രീരാമനെ താൻ എനിക്ക് പരിചയപ്പെടുത്തി തരുമൊന്നും വേണ്ട. ഈ വേഷത്തിന് എന്താ ഒരു കുഴപ്പം?
1: എങ്കിലും ഒരു ബ്രേസർ കൂടെ തയ്ച്ചാടോ ഈ ബ്ലൗസിന്റെ അടിയിലോട്ട്. ഇടാൻ
0: ബ്രേസർ ഞാൻ സീതയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ
1: കണ്ടോടാ, ഈ മരങ്ങോടനെ കൊണ്ട് തയ്പ്പിക്കേണ്ട തയ്പ്പിക്കേണ്ട ഒരു 100 പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ.
0: നീ ആരെയാടാ മരങ്ങോടനെന്ന് വിളിച്ചത്?
1: മര്യാദക്ക് ഈ തുണിയുടെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണം.
0: നീ ആരെയാ മരങ്ങോടനെന്ന് വിളിച്ചത്?
1: അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഈ തുണിയുടെ പൈസ എനിക്ക് ഇപ്പൊ കിട്ടണം.
0: ആരെയാ നീ മരങ്ങോടനെന്ന് വിളിച്ചത്?
1: തന്നെ തന്നെയാ വിളിച്ചത്.
2: ഇത്
1: കണ്ടുവരാൻ വെച്ചേട്ടാ, എന്റെ ശ്രീരാമനെ ഇയാൾ സീതയാക്കി.
0: ശ്രീരാമൻ കെട്ടാൻ പറ്റിയ ഒരു
2: മോന്ത.
1: രമേശേട്ട പറഞ്ഞോട്ട് ഞാൻ ഇപ്പൊ പോകുന്നു.
2: എന്റെ
0: തൊഴിലിനെ പറഞ്ഞു.
2: ആര് പറഞ്ഞു തൊഴിലിനെ പറ്റി? രമേശൻ വന്നത് നന്നായി. ഇതാണ് എന്റെ കണ്ണ് തെറ്റിയ രണ്ടുപേരും കൂടെ അടിയും പിടിയും ബഹളോ. എന്താ ചെയ്യാ?
3: തീർന്നോ?
2: ആ ഒന്ന് തീർന്നു.
4: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
5: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
6: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഗോളാന്തര വാർത്ത

0: കിഷൻകുട്ടി കിഷൻകുട്ടി ഇവിടെ എങ്ങനെ വന്ന്
1: സഫിയാത്ത എങ്ങനെ ഇവിടെ വന്നു
2: കിഷ്ണൻകുട്ടി അതാര്
1: നിങ്ങൾ ആളുകൾക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കും
2: ആൾക്കാരവിടെ
0: അനക്ക് കൊച്ചിയിലാണ് കച്ചവടം എന്ന് പറഞ്ഞിട്ട്
1: അതെ കൊച്ചിയിലായിരുന്നു കച്ചവടം ആ കച്ചവടം പൊളിഞ്ഞു പോയി പിന്നെ ഇവിടെ തുടങ്ങി നിങ്ങൾ പിന്നെ എന്റെ ചായ വാങ്ങിച്ചു
0: ഞമ്മക്ക് എന്റെ ചായ ഒന്നും വേണ്ട എളേപ്പാന്റെ മോന്റെ നിക്കാഹായിരുന്നു കൗവത്തറ്റം കോഴി ബിരിയാണിയാ
2: കൊച്ചിയിൽ നിങ്ങൾക്ക് എന്തിന്റെ കച്ചവടം
1: കൊച്ചിയിൽ എനിക്ക് കപ്പലിന്റെ കച്ചവടം ഞാൻ അങ്ങനെ പല കച്ചവടം ചെയ്യും അതൊക്കെ നിങ്ങളോട് പറയണമെന്നുണ്ടോ എനിക്കിപ്പോ ഉടനെ ഒരു ചായ കിട്ടണം പറ്റുമോ ഇവിടെ നല്ല കച്ചവട നല്ല ലാഭം കട ഇന്നലെ തുടങ്ങിയോളൂ സഫിയാത്ത
0: എന്നിട്ട് ഇജ്ജന്റെ പെണ്ണിനോട് ഒരു വാക്ക് പറഞ്ഞ ഇത്രയും ദിവസമായിട്ട് ആ ബൈക്കൊന്ന് വന്ന
1: അല്ല ഞാൻ ഇതിന്റെ തിരക്കില്
0: എന്ത് തിരക്ക് ഒരു പെണ്ണിനെ നിക്കാഹയച്ചോണ്ട് വന്നിട്ട്
1: ഞാൻ ഇന്നങ്ങോട്ട് വരാതിരുന്നതാ
0: അന്നെ വിശ്വസിച്ച് വീടും കൂടി വിട്ടു വന്ന ഒരു പെണ്ണല്ലേ ഓള് രണ്ടുപേരും കത്തെഴുതാൻ കൂടി എനിക്ക് കഴിഞ്ഞില്ല അല്ലേ
1: ഞാൻ ഇന്ന് തന്നെ വരികയാണ് സഫിയാത്ത നമ്മൾ ഇവിടെ നിന്ന് ആ കാര്യം സംസാരിക്കണ്ട ആളുകൾ വേറെ വല്ലതൊക്കെ ധരിക്കും ഞാനിവിടെ പുതിയ ആളാണല്ലോ
0: ഓൾ അവിടെ അന്നെ കാണാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരിക്കയാണ്
1: അറിയാം അറിയാം സഫിയത്ത് ഇങ്ങോട് വന്നേ ഓട്ടോ ഓട്ടോ കേൾക്കോ അടുത്ത ബസ്സിനെ എത്തിക്കോളാം
0: നമ്മൾ പൊയ്ക്കോളാം ഉടനെ വന്നില്ലെങ്കിൽ നമ്മൾ ഓളെയും കൂട്ടി ഇങ്ങോട്ട് വരും
1: ഞാൻ വരും കേട്ടോ ബസ് സ്റ്റാൻഡിൽ വിട്ടാ മതി
2: അല്ല നിങ്ങൾക്ക് കൃഷ്ണൻകുട്ടി എന്നൊരു പേരുണ്ടോ
1: കൃഷ്ണൻകുട്ടി നാരായണൻകുട്ടി ഔക്കാദർ കുട്ടി ഇബ്രാഹിം കുട്ടി ഒക്കെ എന്താ പേരാ നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ
2: നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി ഈ ചാടിക്കരിക്കുന്ന സ്വഭാവം മുമ്പില്ലല്ലോ
1: അത് കുറുപ്പേ ആ സ്ത്രീ ഒരു ഭ്രാന്തിയാ എന്റെ ഒരു കൂട്ടുകാരൻ ചേച്ചിയാ രമേശ് എന്നുള്ള പേര് എത്ര വട്ടം പറഞ്ഞാലും അവരെന്നെ കൃഷ്ണൻകുട്ടി എന്ന് വിളിക്കൂ എന്ത് ചെയ്യും ഒരു ചായ വാങ്ങിച്ചു
2: അപ്പൊ ഈ ചായ
1: ഓ അത് ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോ കുറുപ്പ് ഒരു ചായ കുടിച്ചോളൂ
2: കുറുപ്പ് എപ്പ ചായ കുടിക്കുന്ന കുറുപ്പിനെ അറിയാം
3: ഇനി ഒച്ച വെച്ചോ ബഹളം കുട്ടിക്കോ അവിടെ പാണ്ഡ്യാലയിൽ വെച്ചത് വേണ്ട കൂലിക്കാരും കച്ചവടക്കാരും കേട്ടാ എന്ത് വിചാരിക്കും നമ്മൾ തമ്മിൽ ഏതോ ഒരു പെണ്ണിന് വേണ്ടി വഴക്കടിക്കുകയാണെന്ന് അല്ലേ അങ്ങനല്ലേ വിചാരിക്കൂ എന്നെ ചീത്ത വിളിക്കണോ വേറെ
1: പിന്നെ ഞാൻ എന്താ വേണ്ടത്
3: പറഞ്ഞല്ലോ എന്നെ ചീത്ത വിളിക്കാൻ ഞാനത് കേക്കണ്ടവനാ കാരണം ഒരുത്തൻ ഒരു ഊരാക്കുടുക്കിപ്പെട്ടപ്പോ ഞാൻ അയാളെ സഹായിക്കാൻ പോയി ഇക്കാലത്ത് ആരും ആരെയും സഹായിക്കാൻ പാടില്ല സഹായിച്ചാൽ അവൻ ചീത്ത വിളി കേൾക്കണം അടിയും കൊള്ളണം
1: സഫിയത്തേക്കാണ് ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അസനക്കൊക്കെ അറിയോ ജീവിതത്തിൽ ആദ്യമായിട്ട് മുരിങ്ങച്ചോട്ട് രമേശൻ നായർ നുണ പറഞ്ഞു സഫിയത്തോടും കടയിലെ കുറുപ്പിനോടും ഒക്കെ ഒന്നല്ല ഒരു പത്ത് നുണ
3: എന്റെ നായരെ ഒരു കാര്യം പറഞ്ഞ ഇങ്ങക്ക് എന്നോട് ദേഷ്യം തോന്നരുത് ഇന്നൊക്കെ ഒരു കുഴപ്പമുണ്ട് തന്നെ താൻ പൊക്കി പറയുക അത് കുറച്ച് കൂടുതലാ കുറച്ചല്ല വളരെ കൂടുതലാ ആരാ ഈ മുരിങ്ങച്ചോട്ട് രമേശൻ നായർ മൗലാന അബ്ദുൽ കലാം ആസാദോ ഗാന്ധിജിയോ ഒന്നും അല്ലല്ലോ പച്ച മനുഷ്യന്മാർ കുറച്ചൊക്കെ നുണ പറയും പറയേണ്ടി വരും ആരും ദ്രോഹിക്കാനൊന്നും അല്ലല്ലോ
1: ഞാനും ആ കുട്ടിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് ഹസനക്ക സഫിയാത്തോട് പറഞ്ഞതല്ലേ എല്ലാ കുഴപ്പത്തിനും കാരണമായത്
3: ഒരു വലിയ കുഴപ്പം ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരു ചെറിയ കുഴപ്പം ചെയ്തു നിങ്ങളുടെ കാര്യം ചെയ്യും ആ കുട്ടിയോട് വിളിച്ചിട്ട് പൊക്കോളി അപ്പൊ പിന്നെ സഫിയാത്ത നിങ്ങൾ അന്വേഷിച്ച് വരില്ലല്ലോ
1: ഞാൻ എങ്ങനെ വിളിച്ചിട്ട്
3: പോകാൻ അതെനിക്ക് എങ്ങനെ അറിയാം
1: എന്റെ ഹസനക്ക ആപത് ഘട്ടത്തിൽ സഹായിക്കുന്ന ആളാണ് ഒരു നല്ല സുഹൃത്ത്
3: അങ്ങനെ സഹായിച്ച ഒരു സുഹൃത്തിനെ മറ്റേ സുഹൃത്ത് ചീത്ത വിളിക്കാൻ പാടില്ല മനസ്സിലായോ
1: പക്ഷേ
3: എന്ത് പക്ഷേ നേരെ നിങ്ങൾ സഫിയാത്ത ചെന്ന് കാണ ഇനി അന്വേഷിച്ച് കടയിലേക്ക് വരണ്ടെന്ന് പറയേ എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണിന് പണി ഉണ്ടാക്കി കൊടുക്കാൻ നോക്ക് അതേ ഉള്ളൂ വഴി എനിക്ക് തിരക്കുണ്ട് പിന്നെ കാണാം

0: Света? Света?
1: Ума, വീട് പണി നടക്കുന്ന സ്ഥലത്ത.
0: അതെവിടെയാ ആ സ്ഥലം?
1: ഗേറ്റ് കടന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒരു അര കിലോമീറ്റർ നടക്കണം.
0: അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ സഫിയത്തെ കാണുന്നില്ല. ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവനെ, എനിക്കെപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ പറ്റിയെന്ന് വരില്ല. എനിക്കൊരു വീടുണ്ട്, കുടുംബമുണ്ട്, ചെലവിലുള്ളത് ഹസനൊക്കെ അവിടെ തരും. എന്നെ അന്വേഷിച്ച ഒരാളും ഇനി നാട്ടിലേക്ക് വരരുത്. എളാപ്പടമുള്ള കല്യാണത്തിനോ മൂത്താപ്പടമുള്ള ചാവടിയന്തരത്തിനോ എന്തിനായാലും ശരി, അതുവഴി പോകുമ്പോ കൃഷ്ണൻകുട്ടി കൃഷ്ണൻകുട്ടി എന്ന് വിളിച്ചോണ്ട് ആ സ്ത്രീ എന്റെ കടയിൽ വരാൻ പാടില്ല. കുട്ടിക്ക് അറിയാലോ കാര്യങ്ങളൊക്കെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം.
1: എന്റെ ജോലിക്കാരും വല്ലതും
0: ജോലി വേണമെങ്കിൽ പുറത്തിറങ്ങി കടന്ന് അന്വേഷിക്കണം. ഇങ്ങനെ വീട്ടുകാവിൽ നിന്ന് ജോലി ആരെങ്കിലും കൂടെ ഉരുട്ടി വായിൽ വെച്ച് തരുമോ? എനിക്ക് അവിടെ 100 കൂട്ടം കാര്യങ്ങളാ. പോവാ, ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു എന്ന് വരില്ല.
1: ഞാൻ അന്നേ മരിച്ചോളാന്ന് പറഞ്ഞതാണല്ലോ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു ബുദ്ധിമുട്ടും സഹിക്കണ്ട. എന്തായാലും ഈ ജീവനം കൊടുക്കുന്നതാ നല്ലത്.
0: എന്താ കുട്ടി, പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ മരണം മാത്രമേ ഉള്ളൂ വഴി?
1: ഇനി അതേ ഉള്ളൂ എനിക്ക് വഴി.
0: അല്ല, ജീവിച്ചു പൊരുതണം. ജീവിതം തരാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോടു ഞാൻ വാങ്ങിടും എന്ന കവിവാക്യം എപ്പോഴും ഓർക്ക.
1: കവിത എഴുതുന്ന അത്ര എളുപ്പമല്ല ജീവിക്കാൻ.
0: എളുപ്പമാണ്,
1: ഒരു പേനയും ഒരു തുണ്ട് പേപ്പറും ഉണ്ടെങ്കിൽ കവിത എഴുതാം. ജീവിക്കണമെങ്കിൽ ജോലി ചെയ്ത് പണം ഉണ്ടാക്കണം. ഒരു ജോലി ശരിയാക്കി തരാൻ എനിക്ക് ആരുമില്ലല്ലോ.
0: അയ്യോ, ജോലി ശരിയാവും, നമുക്ക് ശരിയാക്കാം. കുട്ടി ഇങ്ങനെ തൊട്ടതിനെ പിടിച്ചോ കരയാനോ ആത്മഹത്യ ചെയ്യാനും തുടങ്ങിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ അന്വേഷിക്കട്ടെ, സംയമനം പാലിക്കുക. എന്നാ പിന്നെ ഞാൻ പോയിട്ട് പിന്നെ വരാം. സഫിയാത്തെ കുട്ടി തടുത്തോളം കേട്ടോ.
2: കൃഷ്ണൻകുട്ടി, സഫിയാത്തേക്ക് സന്തോഷായി മോനെ. ഇജ്ജ് വന്നല്ല മോളെ. കൃഷ്ണൻകുട്ടിക്ക് ചായയൊക്കെ കാച്ചി കൊടുത്ത. കെട്ടിയോ വന്നിട്ട് എന്റെ മോത്തൊരു തെളിച്ചല്ലാത്ത എന്താ മോളെ? കൃഷ്ണൻകുട്ടി എന്നെ വയക്കുമല്ലോ പറഞ്ഞ.
0: ഞാനൊന്നും പറഞ്ഞില്ല സഫിയാത്ത, ചെലപ്പോ ഞാൻ ഉടനെ പോകുന്നതിന്റെ
2: കൃഷ്ണൻകുട്ടി മൊത്തത്തിലുള്ളാണ്ട് ഈ പോക്ക് തീരെ ശരിയല്ല ഏട്ടാ. ജോളെ വിളിച്ച് പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയേ. നിക്കാ കഴിഞ്ഞോ കൊടുക്കാനോ പൊതയ്ക്കാനോ എന്തെങ്കിലും ഇജ്ജ് വാങ്ങി കൊടുത്തിട്ടുണ്ടാ. ഏ ചെല്ലു മോളെ, ഇജ്ജ് പോയി ഒന്ന് കുളിച്ചാളാ. എന്നിട്ട് രണ്ടാളും പോയി വല്ല സിനിമയെ നാടകം എന്തെങ്കിലും ഒക്കെ കണ്ടിട്ട് വരി. ആ ചെല്ലേന്ന്.
0: എനിക്ക് ഉടനെ പോണം സഫിയാത്ത.
2: മിണ്ടി പോരുത് പറയാലേ. എന്നെ ഇജ്ജ് പറഞ്ഞ ദേഷ്യം പിടിപ്പിക്കരുത്. എന്താണ്ടോ എന്റെ വിചാരം? പോക്കും ഉണ്ടാവില്ല മോനെ, കെട്ടിയന്റെ കൂടെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനും ചിരിച്ചു കളിച്ച് രസിക്കാനും ഒക്കെ ഒരാസ. മാറി കൊടുക്കാൻ നല്ല ഒരു അടിപ്പാവടേം കൂടി ഇല്ല പാവത്തിന്. ഇജ്ജ് കൂട്ടിക്കൊണ്ട് പോയി അഞ്ചാറ് സാരിയും ഉപ്പായത്തിന്റെ തുണിയൊക്കെ മേടിച്ചു കൊടുക്കി.
0: എങ്കിൽ ഞാൻ ഉടനെ പോയി വാങ്ങിച്ചോണ്ടാ സഫേത.
2: നിക്കടോ അവിടെ ഇരിക്കടോ. ആ കസരമിനോട്ട് ഇരിക്കാൻ. ഓളിപ്പൊ കുളിച്ചിട്ട് വരും. രണ്ടാളും കൂടെ ഒന്നിച്ചു പോയി മേടിച്ചാ മതി കേട്ടാ. അദ്രിമാൻകുട്ടി എന്ന് വെച്ചാ നാട്ടുകാർക്ക് മുയ്യോനും പേടിയാ. ബസീറിന്റെ ബാപ്പ മൂപ്പരെ വരച്ച വരെ നിർത്തോളാ ഈ സഫിയാത്ത. ഹസനോട് ചോദിച്ചാ മതി. അന്റെ വേഷം കിട്ടുന്ന ഞമ്മടെ അടുത്ത് വേണ്ടട്ടാ.

0: എന്താ വേണ്ട സാർ?
1: എടുത്തോണ്ടിരിക്കുന്നുണ്ട്.
0: അപ്പൊ സാറിനുള്ളതും ഭാര്യയാണ് സെലക്ട് ചെയ്യുന്നത്?
1: അതെന്റെ ഭാര്യ ഒന്നുമല്ല, വേറെ ആരുടെ ഭാര്യ.
0: സോറി സാർ.
2: ഇതെങ്ങനെയുണ്ട്?
1: കൊള്ളാം,
2: ഇതെടുത്തോളൂ. ഇതാര്? രമേശൻ സാറോ? സാർ ഇവിടുന്നാണോ ഡ്രസ് എടുക്കാറ്?
1: അല്ല, ഞാൻ ഇവിടെ തനിച്ച് വെറുതെ ഒന്ന് കയറിയോ?
2: വെറുതെ ആരെങ്കിലും തുണിക്കടയിൽ കയറുവോ സാറേ?
1: അല്ല, വെറുതെ അല്ല, ലേഖയ്ക്ക് ഒരു സാരി വാങ്ങണം, പട്ടു സാരി. ടീച്ചർ എന്താ ഇവിടെ?
2: ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നതാ, അപ്പൊ ചെറിയ ഷോപ്പിംഗ് നടത്തി കളയാന്ന് കരുതി. പട്ടു സാരി വാങ്ങണമെങ്കിൽ ലേഖ ടീച്ചറെ കൂട്ടാമായിരുന്നില്ലേ?
1: അത് ഞാൻ സെലക്ട് ചെയ്യുന്ന എല്ലാം അവൾക്ക് കിട്ടാ. ഇതെങ്ങനെയാണ് ടീച്ചറേ?
2: അതിനിത് പട്ടല്ലല്ലോ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ മിസ്റ്റർ?
1: സോറി.
2: ഈ ചുരിദാറൊക്കെ എവിടെ?
0: ദാ അവിടെ, ആ റെഡിമെയ്ഡ് സെക്ഷനിലെ.
2: എക്സ്ക്യൂസ് മീ,
1: ഞാൻ തനിച്ചേ ഉള്ളൂ, എന്റെ കൂടെ വേറെ ആരും വന്നിട്ടില്ല. അല്ലേലും തുണിക്കടയില് നമ്മൾ തനിച്ചേ വരാൻ പാടുള്ളൂ.
2: അങ്ങനെയൊക്കെ ഉണ്ടോ?
1: അങ്ങനെയൊക്കെ ഉണ്ട് ടീച്ചറേ. ടീച്ചറെ കുടിക്കാൻ കാപ്പിയോ ചായോ?
2: ഇതതിന് ഹോട്ടലല്ലോ.
1: ഓ, പറഞ്ഞ പോലെ ഹോട്ടലല്ലോ അല്ലേ. ഇങ്ങനെ നമുക്കിറങ്ങാം.
2: അപ്പൊ സാരി?
1: ഓ, തിരക്കിനിടയിൽ അത് ഞാൻ മറന്നു. എനിക്ക് ടീച്ചർ ഇറങ്ങിക്കോളൂ.
2: എന്താ ഒരു പരിഭ്രമം പോലെ?
1: എന്ത് പരിഭ്രമം? ഒരു പരിഭ്രമം ഇല്ല, എന്തിനാ പരിഭ്രമം വെക്കുന്നത്?
2: ശരി, ഞാൻ നടക്കട്ടെ.
1: ഓ,
2: ദാ ബില്ല്.
1: 4200 രൂപ.
2: സാരിക്കൊക്കെ ഇപ്പൊ എന്താ വില?
3: സിനിമക്കൊന്നും പോയില്ലേ മക്കളെ?
1: 5 വർഷത്തേക്കുള്ള തുണി വാങ്ങിയിട്ടുണ്ട് സഫിയത്ത.
3: അരി എത്ര മാപ്പിളയും ചോദിക്കുമ്പോ പയർ അഞ്ഞാരി എന്നാണോ പറയ? സിനിമയുടെ കാര്യം എന്നോട് ചോദിച്ചത്.
1: സിനിമ കാണാൻ എന്റെ ബസ് വിട്ടു പോകും.
3: എവിടത്തേക്കുള്ള ബസ്?
1: അല്ല, എന്നിട്ട് കട പൂട്ടണേ.
3: ഇന്ന് ആ കട തുറന്ന് അങ്ങനെ കിടക്കേ ഉള്ളു. ഡോ കിഷൻകുട്ടി, മനസ്സനായ കുറച്ച് മനസാക്ഷി വേണം. ഇന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടും പോകൂല.
1: അയ്യോ സഫിയാത്ത, എനിക്ക് പോയേ പറ്റൂ.
3: എവിടെയാണ് എനിക്ക് പോകേണ്ടത്? കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് ഇവിടെ ഉള്ളപ്പോ ഇതുവരെ എവിടേക്കാ പോണെന്ന്? 2 കോയിനെ അർത്തക്കണത്. നെയ്ച്ചോറുണ്ട്, അരിപ്പത്തിരി ഉണ്ട്, വയറ് നിറച്ച് അതും കഴിച്ചിട്ട് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങിക്കൊള്ളി.
1: സഫിയാത്ത, അത്
3: ഏത്?
1: എനിക്ക് മാറാൻ തുണിയൊന്നുമില്ല. വീട്ടിൽ പോയത് എടുത്തോണ്ട് വന്നിട്ട് നാളെ ഇവിടെ കൂടാ.
3: എന്റെ മോനെങ്ങനെ നാളെ കൂടണ്ട കേട്ടാ, ഇന്ന് കൂടിയാ മതി. കിഷൻകുട്ടി, നിന്റെ ബസീറിന്റെ ലുങ്കിയും കുപ്പായം പാടുണ്ട് ഇവിടെ. ഏതാ വേണ്ടച്ചാ എടുത്തു കൊടുത്തോളി, ഇങ്ങോട്ട് വന്നാട്ടെ. ഇതുണ്ട്, നിന്റെ മോൻ ബസീറിന്റെ മുറിയാ. വേറൊരാളെ നമ്മൾ ഇതിനകത്ത് കേട്ടിട്ടില്ല. അനക്ക് വേണ്ടിട്ടാ ഇന്ന് ഈ മുറി ഒരുക്കിയത്. മനസ്സിലായ പോത്ത എനക്ക്. വെക്കം കൈ കഴിയിട്ട് വാ, ഞമ്മള് നെയ്ച്ചോറ് വിളമ്പി വെക്കാം. മുള ജാനു, നിങ്ങള് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചുകൊടുക്കുന്ന ഇക്കാകും കഴിച്ചു. അതുകൊണ്ടായില്ല, ആണുങ്ങളെ വശീകരിച്ച് നിർത്താൻ പെണ്ണുങ്ങൾക്ക് വേണം ഒരു മിടുക്ക്. അനക്കതില്ല.
2: അതുമ്മ
3: എന്തുകൊണ്ടാവോ പോണം പോണെന്ന് പറയണത്? ഇച്ച് കൊള്ളാഞ്ഞിട്ട്. അനക്കറിയോ ബസീറിന്റെ ബാപ്പ വറ്റുകൊണ്ട് കോയിനെ തളിച്ച മാതിരിയാ. ഞമ്മടെ അടുത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിക്കും. ആരുടെ മിടുക്കാ? ഞമ്മടെ മിടുക്ക്. ആ മൂപ്പർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, കുളിക്കാൻ എണ്ണയും കോയമ്പം തേപ്പിച്ചു കൊടുക്കല്, പിന്നെ പല കഥകളും പറഞ്ഞു കൊടുക്കല്, പാട്ടുകൾ പാടിക്കൊടുക്കല്. ആശിച്ച പൂമണി മാരന്റെ മാറിൽ ചായാൻ കൽബിയിൽ ഹാജത്ത്, ആദ്യ സമാഗമരാവിൽ നൽകാൻ ഉണ്ടന്റെ മേനിയിൽ ദൗലത്ത്. ഡറബേ, ഈ പാട്ട് മൂപ്പർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ഇത് പാടിക്കഴിയുമ്പോ ഞമ്മളെങ്ങനെ കെട്ടി ഒരു പിടുത്ത. പെണ്ണുങ്ങൾ അങ്ങനെയാ വേണ്ടത്. അനക്ക് തിരിഞ്ഞാ.

0: അത് ചെന്റെ കണ്ണു പൊട്ടിക്കു സുബറ ഓനെന്താ എനിക്ക് പൊക്കളഞ്ഞേ? അന്നോടല്ലേ ഇവിടെ കുസ ഞാൻ ചോദിക്കണത്, ഓൻ എന്തുകൊണ്ട് പോയി?
1: അത്
0: മുണ്ടരുത്, പുതുക്കക്കാരനായതുകൊണ്ട് ഓന് കുറച്ചതാണുണ്ടാവും. ചെല്ലി അത് മാറ്റേണ്ടത്, ചെല്ലടി ചെന്ന് ഓനെ സ്നേഹിക്കടി.
1: സ്നേഹിച്ചോനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് വരുവാൻ.

0: ¿Qué, Mesa? ¿No era Mesa? ഏത് എപ്പോ ഒന്ന് എന്താ ഞങ്ങൾ വിളിക്കായിരുന്നു?
1: ഒരുപാട് വൈകി പോയമേ, ചരക്കെടുക്കാൻ പോയിട്ട് ജീപ്പ് കേടായി. പിന്നെ അതവിടെ നന്നാക്കി ഇല്ല, നന്നാക്കില്ല, അവിടെ ഇട്ടു. ആകെ ഇതിന് ലോറി കിട്ടി. അതേ കയറി ഇവിടെ എത്തിയപ്പം മണി 4. പിന്നെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ഉറക്കം കളയണ്ടെന്ന് വിചാരിച്ച് ലേഖണമെന്നില്ലേ മേ?
0: ഉണരാൻ അവൾ ഉറങ്ങിയിട്ട് വേണ്ടേ? പാതിരാ കഴിഞ്ഞിട്ടും അവൾ ഗേറ്റിൽ തന്നെ നോയിക്കൊണ്ടിരിക്കുക. നീ വരുന്നുണ്ടോ വരുന്നുണ്ടോന്ന്.

0: മക്കളെ, നമ്മൾ ദാസനല്ല,
1: ദാസനാണല്ലോ.
2: ഡ്രൈവർ കാർ വാടക എവിടെപ്പ? 100 രൂപ. ഞാൻ 200 രൂപ കൊടുക്കുന്ന 100 രൂപ ഇനാം. കാരണം ഞാനിപ്പോ പഴയ കാരക്കൂട്ടിൽ ദാസനല്ലേ, പണക്കാരൻ. ഡേയ് ഇങ്ക വാട. ഇന്ത കവലയിലെ 2 ഏക്കർ സ്ഥലം വേണമല്ലോ, പെരിയൊരു പലചരക്ക് കട തുടങ്ങണം, തുടങ്ങിത്താൻ തീരുവേൻ.
0: അല്ല, ഇതെന്താ പുലികളിയോ?
1: ഇവനത് ഇത്രയും കാലം എവിടെയായിരുന്നു?
2: ഞാൻ മേട്ടുപാളയത്തായിരുന്നു. അങ്ങ് മുത്തുമാരി കൗണ്ടർ, നല്ല തങ്കമാന മനുഷ്യൻ. അന്താള് വട്ടിക്ക് പണം കൊടുക്കും.
3: ആർക്ക്?
2: ആർക്കുമല്ല, വട്ടി. വട്ടി എന്ന് പറഞ്ഞാ പലിശ. പലിശക്ക് പണം കൊടുക്കും. ആരെങ്കിലും പലിശ കൊടുക്കാൻ അമാന്തിച്ചാൽ എന്നെ കൂപ്പിട്ട് വിളിക്കും. ദാസപ്പ, അങ്ങനെ മൂപ്പർ എന്നെ വിളിക്കുന്ന പേര്. എന്നിട്ട് പറയും, അന്താള് വട്ടി കൊടുക്കലേ, അപ്പടിയാ എന്നും കേട്ടോണ്ട് ഞാൻ ഒരു ഒറ്റ ഓട്ടാ ഇന്ത കത്തിയെടുക്കും എന്നൊരലർച്ചയാ. വട്ടി താനേ വരും. തൊഴിൽ ചെയ്യുന്നെങ്കിൽ തമിഴ്നാട്ടിൽ ചെയ്യണം സുശീല. അങ്ക കത്തി എടുത്താൽ എടുത്ത പോലെ ഇരിക്കും. എന്നാ മതിപ്പ്
3: തെരിയുമാ?
2: ആമാ, നമ്മൾ പഠിച്ച തൊഴിൽ വേണ്ടെന്ന് വെക്കുന്ന എന്തിനാ സുശീല?
3: അത് ശരിയാ. വാറ്റ് നിർത്തേണ്ടി വന്നപ്പോ ഈ ഞാൻ തന്നെ പല പണി നോക്കി. നാടുകുത്ത്, പുള്ളിമുറി, മുച്ചിട്ട്, മീൻ കച്ചവടം, ഒന്നിനു കുറച്ച് വെക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കില്ല. ഈ ചാരായം വാറ്റുന്നതിന്റെയും അത് വെക്കുന്നതിന്റെയും അത് കുടിച്ച ആൾക്കാർ നാലു കാലിൽ നടന്നു പോകുന്ന കാണുന്നതിന്റെ ഒരു സുഖം ഓ ഈ ലോകത്ത് വേറെ ഒരു പണിക്കും കിട്ടില്ല ദാസ.
4: അങ്ങനെ നിവൃത്തില്ലാതെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ ട്യൂബായിട്ട് ഇറങ്ങിയത്.
2: ശരിയാ സുശീല, ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. നീ കുറച്ചു

0: ഞാനന്ന് സുശീലിനോട് തെറ്റ് ചെയ്തു, പണം വാങ്ങിച്ചു. പക്ഷെ രമേശൻ നേരെ തള്ളാൻ പറ്റിയില്ല.
1: അത് സാരല്ല, അയാൾ തിരിച്ചടിക്കുന്നു നമ്മൾ ആരെങ്കിലും വിചാരിച്ചു.
0: ആ, എന്നിട്ട് അവൻ എന്നെ പെണ്ണ് കെട്ടിക്കാൻ കൊണ്ടുപോയി. നടന്നില്ല. സുശീലിനറിയോ, പകലത്തെ അടി ഇടി കുത്തുചണ്ട എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ ഇത്തിരി മനനിമ്മതിക്ക് വേണ്ടി ഞാൻ മേട്ടുപ്പാളയത്ത് MGR പാലത്തിന്റെ മേലെ ചെന്നിരിക്കും. എല്ലാ ദിവസവും ആ പെണ്ണന്റെ മനസ്സ് കയറി വരും സുശീല. എനിക്കവളെ കെട്ടണം, അതിനാ ഞാൻ വന്നത്. അതിനുള്ള പണവുമുണ്ട്. സുശീലൻ എന്റെ ആളായി നിന്ന് അത് നടത്തി തരണം. എനിക്ക് വേറെ ആരുമില്ല സുശീല.
1: ഒരു റൗഡി കരയുന്നു.
2: രമേശനാണോ ഭാസ്കരനാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അന്ന് പെണ്ണ് കാണാൻ കൂടെ വന്നില്ലേ ആ പൊക്കമുള്ളവൻ?
3: രജനി കുറ്റക്കാരിയല്ല, അവളെ ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അയാള് പറഞ്ഞു. അന്ന് വൈകുന്നേരം ബാഗ് കൊടുത്തുവിടുന്ന ഇറങ്ങിയതാ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല.
1: സ്വന്തം മോള് എങ്ങടാ പോയത് നിങ്ങൾ അന്വേഷിച്ചില്ലേ?
0: നമുക്ക് പോവാൻ സുശീല.
4: അപ്പോ ആ പെണ്ണിനെ അവൻ വെച്ചോണ്ടിരിക്കുകയാണ് രഹസ്യമായിട്ട്.
0: ഇല്ലാത്ത കുറ്റങ്ങൾ പറഞ്ഞുണ്ടാക്കി ഒടുക്കം അവളെ അവൻ തട്ടിയെടുത്തു. അവനെ കൊന്ന് കൊലവിളിച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകൂ.
1: ദാസാ, എടുത്തിയാടി വിവരക്കേടൊന്നും കാണിക്കരുത്. നാട്ടിലെവിടെയും അവളെ അവൻ താമസിപ്പിച്ചിട്ടില്ല.
5: പിന്നെ എവിടെയായിരിക്കും?
0: ചൊവ്വാ ഗൃഹത്തിലായാലും ഞാനത് കണ്ടുപിടിക്കും.
1: അവിടെ ഒന്നും ആയിരിക്കില്ല. ടൗണിൽ അവന് ചില സിൽബന്ധികളൊക്കെ ഉണ്ട്. ഏതായാലും ദാസം വാ, നമുക്ക് കാര്യമായിട്ട് അന്വേഷിക്കാം.

0: అయ్యా అయ్యా
1: മുനീറേ ധർമ്മക്കാരൻ
0: ധർമ്മം കേക്ക് വരലങ്ക ഏതാവത് വേലൊന്നും
1: നടക്കണ്ട
0: ഇല്ല ഇന്ന് ചാക്ക് ചുമട് എല്ലാം എടുക്കൂ കൂലി ഇങ്ങ ഇഷ്ടമുള്ളത് കൊടുത്താ പോതുങ്ക
1: ഓ പണിക്ക് വന്നതാണോ
0: ആമാ

0: വത്സല ടീച്ചറുടെ അനുജന്റെ കല്യാണം രമേശേട്ടനെ നേരിട്ട് ക്ഷണിക്കാൻ വന്നതാ.
1: അതിനെന്താ, ഞങ്ങള് തലേ ദിവസം തന്നെ എത്തിയേക്കാലോ.
0: അല്ല രമേശേട്ടാ, അതെപ്പോഴാ രമേശേട്ടാ എനിക്ക് പട്ടുസാരി വാങ്ങിച്ചത്? ടീച്ചർ പറഞ്ഞു.
1: അതെ, ടീച്ചർ അത് പറയും. പക്ഷെ ടീച്ചർക്ക് അറിയില്ലോ ഞാൻ ആ പട്ടുസാരി തിരിച്ചു കൊടുത്ത കാര്യം.
0: തിരിച്ചു കൊടുത്തോ?
1: കൊടുത്തു. വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ലേഖ ആർഭാടങ്ങളോടൊന്നും തീരെ താല്പര്യമില്ലെന്ന്, അതുകൊണ്ട് തിരിച്ചു കൊടുത്തു.
0: അയ്യോ, അതുണ്ടായിരുന്നെങ്കി ഇപ്പൊ കല്യാണത്തിന് കൊടുക്കായിരുന്നു.
1: ഇഷ്ടല്ല ലേഖക്ക്, ഇഷ്ടല്ല അതുകൊണ്ടാ. അല്ലേ, ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്, എനിക്ക് ചായത്. അല്ല, എനിക്ക് ചായത്ത് നോക്കിയേ, ടീച്ചർ കുളിക്കാൻ വെള്ളം ചൂടാക്ക്. ടീച്ചർക്ക് ചായ എടുത്ത് നോക്കിയേ, എനിക്ക് വെള്ളം ചൂടാക്ക് കുളിക്കാൻ.
2: രമേശനാക്ക് ഒരു കത്തുണ്ട്, പാണ്ഡ്യാലി അസനക്ക് തന്നതാ.
3: ശരി,
1: ഓക്കെ. ഈ മഞ്ഞസാരി നിനക്ക് നന്നായി ചേരുമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് ഇഷ്ടായില്ല, ഇപ്പോഴോ
0: സമ്മതിച്ചു.
1: കട പറഞ്ഞില്ലേ,
4: അസനക്ക് ബസ് കാരടുത്ത് കത്ത് കൊടുത്തയച്ചു, അത്യാവശ്യമാണെങ്കിലോ എന്ന് വിചാരിച്ചു ഉടനെ കൊണ്ടുവന്നതാ. ഏതോ ഒരു പെണ്ണിനെ പറ്റി പറയാനാണ് അത്ര.
1: പെണ്ണ? ഏത് പെണ്ണ്? എന്ത് പെണ്ണ്? അല്ലേലും താൻ എന്തിനാ എനിക്കുള്ള കത്ത് പൊട്ടിച്ചത്?
4: ഓഹോ, നമ്മളൊന്നും ഇപ്പൊ എനിക്ക് നിനക്ക് നോക്കായോ? രജനി എന്ന് പറഞ്ഞ ഏതോ ഒരു പെണ്ണിന്റെ പ്രശ്നത്തിനെ കത്തെഴുതി.
1: രജനി എന്ന് പറഞ്ഞ പെണ്ണാണെന്ന് ആര് പറഞ്ഞു?
4: പിന്നെ ആണാണോ?
1: എടോ, രജനി എന്ന് പറഞ്ഞാൽ രാത്രി. രാത്രിക്ക് പല പര്യായങ്ങളുണ്ട്. നിശ, നിശീതിനി, യാമിനി, രജനി. രജനി, ഈ രജനീഗന്ധി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? രാത്രിയിൽ സുഗന്ധം പരത്തുന്ന പൂ. മനസ്സിലായോ?
4: ഇപ്പൊ മനസ്സിലായി. രാത്രിയെ പറ്റി സംസാരിക്കാനാണല്ലേ അസനക്ക കത്തുകൊടുത്തയച്ച.
1: അതെ, ഈ അസനക്ക നന്നായിട്ട് കവിത എഴുതും. ഞാൻ അംഗീകരിക്കാറേയില്ല, എപ്പോഴും വഴക്ക. ഉടക്ക് ഞാൻ പറഞ്ഞു, ഞാനൊരു വിഷയം തരാം, രജനി, അതായത് രാത്രി. രാത്രിയെ പറ്റി ഒരു കവിത. അതെ, എഴുതി കാണും.
4: എനിക്കൊരു പിടിയും കിട്ടുന്നില്ല.
1: ബുദ്ധി ഇല്ലാത്തവർക്ക് അതൊന്നും പിടിയിട്ടില്ല. അല്ലേലൊക്കെ പോയി കട തുറക്ക്. ബാബളെ,
5: ഒന്ന് വേഗമാട്ടന്റെ ദാമോര, 12 മണിക്ക് ലോറി അയക്കാനുള്ളതാ. ഒരു ചാക്ക് എടുത്ത് പോയിട്ട് നേരെ വെത്താടാ നമുക്ക്. ഒന്ന് വേഗം നടത്തോടെ എനക്ക്.
6: അങ്ക ലോറിയിലേറ്റി.
5: എന്തേറ്റി? നീ എടുക്കുന്നത് കള്ളപ്പണിയാ, അത് അങ്ങെ പോകും. നേരസ്യ, 2 ചാക്ക് ഈ പാണ്ടിയുടെ തലയിൽ ഏറ്റി കൊടുക്ക.
6: 2 മൂട്ടയാ?
5: മൂട്ടയല്ല, അരിച്ചാക്ക്. അവിടെ നിക്കണ നമുക്ക്.
6: ഇത് പോതും,
5: പോതും. അതുകൂടെ വെച്ചു കൊടുക്ക.
6: മുടിയാതുങ്ക,
5: കുഴിഞ്ഞു കൊടുക്കോ, കുഴിഞ്ഞു കൊടുക്കോ.
6: എന്നെ കൊല്ലാതുങ്ക.
5: നടാ, ചീത്ത കേൾക്കാനും പണിയെടുക്കാനും പാണ്ടികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അല്ലേ. വെച്ചോ.
1: അസനക്കല്ലേ? അസനക്കയില്ലേന്ന്? അസനക്ക
6: അങ്കേ, അങ്കേ,
1: അങ്കേ.
5: എന്റെ പാണ്ഡ്യാലേ കയറി വന്നിട്ട് എന്നോട് ചോദിച്ചാ എന്താ എന്റെ അർത്ഥം?
1: എന്നെ അടിയന്തരായിട്ട് കാണാന്ന് കത്ത് കൊടുത്ത് വെച്ചിട്ടാ ഞാൻ വന്നത്.
5: ആ കത്ത് കൊടുത്ത് അയച്ചു.
1: കാര്യം എന്താന്ന് പറ?
5: ഈ ഹസൻ ഉണ്ടല്ലോ, വെറും ഒരു ആപ്പ ഊപ്പ ഹസനല്ലെന്ന് താൻ മനസ്സിലാക്കിയോ?
1: അതെനിക്ക് നേരത്തെ മനസ്സിലായത്.
5: ഇല്ല, വേണ്ടോണ്ട മനസ്സിലാക്കിയിട്ടില്ല. അവളുണ്ടല്ലോ ഇങ്ങടെ ആ പെണ്ണ.
1: എന്റെ പെണ്ണല്ല,
5: എന്ന ആരുടെയെങ്കിലും പെണ്ണ്. അവളുടെ പേരെന്താ?
1: രജനി.
5: രജനി. അവളിൽ നിന്ന് താൻ എന്നേക്കുമായി രക്ഷപ്പെടാൻ പോകുന്നു, ഒപ്പം അവളും രക്ഷപ്പെടാൻ പോകുന്നു. അബുദാബിയിലെ ഒരു ഇന്ത്യൻ സ്കൂളില് ആ കുട്ടിക്ക് ടീച്ചറായിട്ടൊരു ജോലി കിട്ടുന്നു എന്ന് വിചാരിക്ക. എങ്ങനെയുണ്ടാവും?
1: എങ്ങനെ എങ്ങനെ?
5: അതേടോ നായരേ, മോലിയാരുടെ മോൻ അബ്ദുള്ള കുട്ടി, അവന്റെ ആ സ്കൂള് അബുദാബിയില്, തനിക്ക് വേണ്ടി ഞാൻ അവന്റെ കാല് പിടിച്ചു. പെണ്ണിന് ഭാഗ്യമുണ്ടെങ്കിൽ ഈ മാസം തന്നെ കടന്നു കിടക്കാം.
1: ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അസനക്ക.
5: വേണ്ട വേണ്ട വേണ്ട, നിങ്ങള് വിചാരിച്ചത് ഞാൻ വെറും ഒരു യൂസേഴ്സ് ആണെന്ന്.
1: അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല.
5: വേണ്ട, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ റെയിൻബോ ട്രാവൽസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് താൻ അവളെയും കൂട്ടി അവിടെ ചെല്ലുക, എന്നിട്ട് ഇന്ന് തന്നെ പാസ്പോർട്ടിന്റെ കടലാസുകളൊക്കെ ശരിയാക്കുക.
1: ഈ ഉപകാരം ഞാൻ ഒരിക്കലും.
5: നിങ്ങൾ ചെല്ലുകാരെ. ഡേയ് മാലിമുത്തു.
6: ഞാൻ ഇല്ലെങ്ക.
5: ഞാൻ ഇല്ല. എന്നാ
6: ഇല്ല, ഞാൻ മൂട്ട മൂട്ട
5: മൂട്ട കൊതുക്. പോയി പറ

0: കുടിയിൽ പലതും ചെയ്യും, അതൊക്കെ ഉളിഞ്ഞൊക്കെ പാടും. നായെ
1: കെട്ടിയതും കെട്ടോളൂ, അത് ഞാൻ അറിഞ്ഞില്ല.
0: എന്നോട് പറയണോ? പറയണോ? നിക്കട അവിടെ, എടാ അവിടെ നിക്ക, എല്ലാം പറഞ്ഞേരടാ, അവിടെ നിക്കട. ഇച്ചി നമ്മളെ അറിയില്ല.
2: എന്താ സഭയത്ത് അവിടെ ശബ്ദം കേട്ടത്?
0: ഏതോ ഒരു നമുക്ക് വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കാണെന്നേ. നമ്മള് നല്ലോണം ഒന്നങ്ങ് കൊടുത്തു.
3: നാട്ടുകാരെ ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. നമ്മളൊക്കെ വിചാരിച്ചു അവൻ മാന്യനാണെന്ന്. അല്ല നാട്ടുകാരെ, അവനൊരു പരമനാറിയാണെന്ന് തെളിയിച്ചിരിക്കുന്നു. എങ്ങനെ? അവനിതാ ടൗണിൽ മറ്റൊരു ഭാര്യ. അതെ, സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ, ഒരു രണ്ടാം ഭാര്യ. ഈ കാലം വരെ നമ്മളെ അവൻ പറ്റിച്ചു. ഇനി അവന്റെ പരിപ്പ് ഈ നാട്ടിൽ വേവുകയില്ല സുഹൃത്തുക്കളെ. ആട്ടിൻ തോലിട്ട് ആ ചെന്നായിക്ക് ടൗണിൽ മറ്റൊരു ഭാര്യ. നാട്ടുകാരെ, ഇനിയെങ്കിലും ശ്രദ്ധിക്കൂ, രമേശൻ നായരുടെ തനിനിറം പുറത്തായി. സത്യമാണ് സുഹൃത്തുക്കളെ, രമേശൻ നായർക്ക് ടൗണിൽ ഒരു രഹസ്യ ഭാര്യ.
4: അപ്പൊ അറിയേണ്ടവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. അതേതായാലും നന്നായി. നമ്മളെ സന്മാർഗിയുടെ ആദ്യ ഭാര്യയുടെ അച്ഛനാ
5: മീനാക്ഷി അമ്മേ. എനിക്ക് അഞ്ചും പത്തും ഇല്ല, ഒരേ ഒരു മോളാ. നിങ്ങളുടെ മോൻ എന്റെ പാവം മോളോട് എന്തിനാ മീനാക്ഷി അമ്മ ഇങ്ങനെ കാണിച്ചത്?
6: അവൻ രമേശൻ അങ്ങനെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ?
5: പിന്നെ മുറ്റത്തെ പറമ്പിലൊക്കെ ആളുകൾ കൂടി നിൽക്കണം എന്തിനാണ്? ഞാൻ മാത്രം ഇത് വിശ്വസിക്കരുതെന്നാണോ? എന്റെ മോളെവിടെ? അവക്ക് ഇപ്പോഴും ജീവനുണ്ടോ? മോളെ, ലേഖേ, മോളെ,
7: മോക്ക് വലിയ പഠിപ്പും പത്രാസും ഒക്കെ കാണുമായിരിക്കും, പക്ഷെ ബുദ്ധിയില്ല. നല്ല അച്ചടി ഭാഷയിൽ ഞാൻ അന്നേ പറഞ്ഞതാ, രമേശന്റെ പോക്ക് ശരിയല്ല, അവന് വേറൊരു പെണ്ണുമായിട്ട് ബന്ധമുണ്ടെന്ന്. കേട്ടില്ല? കുത്തുവാക്ക് പറഞ്ഞ് എന്നെ കൊച്ചാക്കാൻ നോക്കി. ഇപ്പെന്തായി? എന്റെ ഭർത്താവ് ഒരിക്കലും ഇത്രയും ചീത്ത പേരുണ്ടാക്കില്ല. ഞാനും എന്റെ മോളും പോവുക. നാണോ മാനോ ഉള്ളവർക്ക് ഇനി ഈ വീട്ടിൽ ജീവിക്കാൻ ഒക്കില്ല. മാടി.
4: ആളോട് സ്ഥലം കാലിയാക്കി തുടങ്ങി സന്മാർഗിയുടെ ഏട്ടന്റെ ഭാര്യ
5: സുശീല.
8: ഇവിടെ ഉണ്ടല്ലേ. കള്ളന്മാരെ രമേശൻ നായർ പിടിക്കും, കൊലപാതകികളെ രമേശൻ നായർ പിടിക്കും. ഇനിയിപ്പി രമേശൻ നായർ എന്ന് പറയുന്ന സ്ത്രീലമ്പടനെ ആര് പിടിക്കൂടോ പ്രസിഡന്റ്?
4: ഏതോ തെണ്ടികള് എന്തോ വിളിച്ചു കൂവിന്ന് വെച്ചിട്ട് ഞങ്ങളുടെ രമേശൻ നായര് ഞങ്ങൾക്കറിയാം.
8: ലോക ചരിത്രത്തിൽ ഇന്നേ വരെ തീയില്ലാതെ പുക ഉണ്ടായിട്ടില്ല പ്രസിഡന്റ്.
4: എന്ത് തീയുണ്ടായിന്നാ ഈ പറയണത്? ഈ കേട്ട ആരോപണത്തിന് എന്തെങ്കിലും തെളിവുണ്ടോ? വല്ലവനും വല്ലതും കണ്ടിട്ടുണ്ടോ?
2: കണ്ടിട്ടുണ്ട്, ദാസം കണ്ടിട്ടുണ്ട്, അവനെ അവന്റെ പുതിയ ഭാര്യയും ഈ ദാസം കണ്ടിട്ടുണ്ട്. വല്ലവനും വല്ല സംശയം ഉണ്ടെങ്കിൽ തെളിയിക്കാം, ഈ നിമിഷം തെളിയിക്കാം.
8: ഇവൻ പറഞ്ഞു രമേശൻ നായരും ഭാര്യയും ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന്. അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയാ ഞങ്ങൾ വന്നത്.
0: ഞാൻ പറഞ്ഞില്ലടോ എന്നോട് ഇവിടെ നായന്മാരും ഇല്ലാന്ന്. ഇവിടെ ഉള്ളത് കിഷൻ കുട്ടി, ഓന്റെ കെട്ടിയോളും, ജാനുവ. അവര് കുറച്ച് ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്. രണ്ടാളും പാസ്പോർട്ട് കിസ്പോർട്ട് ഒന്നും പറഞ്ഞ് പുറത്ത്
4: പോയിക്കാസ്കൾ. ഇത്ര ആൾക്കാരെയും കൂട്ടി ജീപ്പും വാടക എടുപ്പിച്ച് ഞങ്ങൾ ഇവിടെ കൊള്ളുന്നത് കിഷൻ കുട്ടി അവന്റെ ഭാര്യ ജാനുവിനെ കാണിക്കാനാടാ?
1: ഞാൻ കണ്ടതാണ്.
4: എന്താണ്ടാ നീ കണ്ടത്?
0: കിഷൻകുട്ടിയും കെട്ടിയോളും വന്നേക്കണേ.

0: അമ്മ ഉറങ്ങിയില്ലേ? അമ്മേ,
1: നീ എന്റെ മകനായി ജനിച്ചതിൽ ഞാൻ അഹങ്കരിച്ചു. ഇപ്പൊ അതിനുള്ള ശിക്ഷ കിട്ടി.
0: ശിക്ഷയോ? ഇല്ലമ്മേ.
1: എന്നാലും നീ ഇങ്ങനെ ചെയ്തല്ലോ രമേശ.
0: ഞാൻ അങ്ങനെ ചെയ്യും അമ്മേ. അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരു ബുദ്ധിമോശം പറ്റി? എല്ലാവരും ഒന്നിച്ചു കണ്ടപ്പോ എന്റെ നാവ് അനങ്ങിയില്ല. എല്ലാം മനസ്സിലാക്കിയ മട്ടിൽ അവരിറങ്ങി പോവുകയും ചെയ്തു. ലേഖയുടെ അച്ഛനെ ആ കൂട്ടത്തിൽ കണ്ടപ്പോ സമനില വീണ്ടെടുക്കാൻ തന്നെ കുറെ സമയമെടുത്തു. അമ്മ എന്നെ അവിശ്വസിക്കരുത്. എന്റെ മനസ്സും ശരീരവും ശുദ്ധമാണമ്മേ, അത്ര എനിക്ക് പറയാനുള്ളൂ.
1: എന്റെ ഓർമ്മയിൽ ഇന്ന് വരെ ഈ വീട്ടിൽ ഞാൻ തനിച്ചു കഴിഞ്ഞിട്ടില്ല. അകത്തിരിക്കാൻ പേടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നത്.
0: അതെന്താ?
1: പോയി, എല്ലാരും പോയി.
0: ലേഖ? ലേഖ പോയ അമ്മേ?
1: അവളുടെ അച്ഛൻ അവളെ കൊണ്ടുപോയി.
2: ഇല്ല, രമേശൻ ഒരു തെറ്റും ചെയ്തില്ല. എല്ലാ എന്റെ കുറ്റമാ. എന്റെ മകക്ക് നല്ല ഒരു ഭർത്താവിനെ കണ്ടുപിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല.
0: അച്ഛൻ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്.
2: ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനേക്കാൾ വലിയ സത്യമൊന്നും എനിക്ക് അറിയണ്ടോ?
0: അച്ഛൻ എന്ത് കണ്ടെന്നാ പറയുന്നേ?
2: ഞാൻ മാത്രമാണോ? എല്ലാവരും കണ്ടില്ലേ?
0: ആരും ഒന്നും കണ്ടിട്ടില്ല. കാണാൻ മാത്രം ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു.
2: രക്ഷിച്ചോളൂ, ഇനിയും പോയി രക്ഷിച്ചോളൂ. പക്ഷേ എന്റെ മോളെ താൻ രക്ഷിച്ചിടത്തോളം മതി.
0: അച്ഛൻ ഇപ്പൊ എന്റെ കൂടെ വാ, അല്ലെ ഞാൻ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാം. ഹസനിക്ക, സഫിയാത്ത, പിന്നെ ആ കുട്ടി, സത്യം എല്ലാം അവര് പറയും.
2: അവരെ കൊണ്ട് താൻ പറയിപ്പിക്കുന്ന നുണകളൊക്കെ സത്യമാണെന്ന് ഞങ്ങൾ ധരിക്കണം അല്ലേ?
1: അച്ഛാ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്.
2: ഇയാളോട് നമുക്കിനി എന്താ മോളെ സംസാരിക്കാനുള്ളത്?
1: അതല്ല അച്ഛാ, ഇവിടെ ഇത്രയും പറഞ്ഞല്ലോ. എനിക്ക് മാത്രമായി ചിലത് ചോദിക്കാനുണ്ട്. പിന്നീട് ചോദിക്കാൻ അവസരം കിട്ടില്ലല്ലോ.
0: പിന്നീട് ഒരിക്കലും സംസാരിക്കാൻ അവസരം കിട്ടില്ലെന്ന് ലേഖ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോ പരസ്പരമുള്ള ധാരണ, തിരിച്ചറിവ്, സ്നേഹം എന്നൊക്കെ പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ?
1: ഇതൊക്കെ ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. എന്നോട് കാണിച്ച സ്നേഹവും ഇഷ്ടമൊക്കെ വെറും അഭിനയമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു രഹസ്യം സൂക്ഷിക്കാത്ത രമേശേട്ടൻ ഈ കുട്ടിയുടെ കാര്യം എന്താ എന്നോട് പറഞ്ഞില്ല?
0: അത് അമ്മ പറഞ്ഞു.
1: അമ്മയോടല്ല, രമേശേട്ടനോടാ ഞാൻ ചോദിക്കുന്നത്. വിവാഹം കഴിഞ്ഞ ഭർത്താവിന്റെ കാര്യങ്ങൾ അറിയുന്നതും ചെയ്യുന്നതും അമ്മയും അച്ഛനും അല്ല, ഭാര്യയാണ്. അങ്ങനെ തന്നെയാ തിരിച്ചു. പതിവില്ലാത്ത ഒരു ദിവസം രാത്രി വീട്ടിൽ വരാതെ ചോദിച്ചപ്പോ ജീപ്പ് കേടാ എന്ന് രമേശേട്ടൻ നുണ പറഞ്ഞു ഇല്ലേ?
0: അത്
1: ഒരാൾ നുണ പറയേണ്ടി വരുന്നത് തെറ്റുകൾ ചെയ്യുമ്പോഴാണ്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. അസിനിക്ക് കൊടുത്തയച്ച ആ കത്തിൽ പറഞ്ഞ രജനിയല്ലേ ഈ പെണ്ണ്? അവൾക്ക് സാരി വാങ്ങാൻ പോയപ്പോഴല്ലേ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് വത്സല ടീച്ചർ രമേശേട്ടനെ കണ്ടത്? എനിക്ക് നിങ്ങളുടെ മുഖം ഇനി കാണണ്ട. എന്നെ നിങ്ങളെ ചതിച്ചു.
0: നിർത്ത്, എന്നെ പറ്റി എന്താ നീ വിചാരിച്ചേ? കുറെ നുണങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച് നിന്റെ മനമയക്കം വന്ന പെൺകൊന്നാണെന്നോ? എനിക്ക് ആരെ ഒന്നും ബോധ്യപ്പെടുത്താനില്ല എന്റെ മനസാക്ഷി അല്ലാതെ.
1: ഒരേ സമയത്ത് രണ്ടുപേരെ ഭാര്യമാരാക്കുന്നതാണോ നിങ്ങളുടെ മനസാക്ഷി?
0: ലേഖ, ഇല്ല, എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ല എന്ന് ഉറപ്പുള്ളപ്പോ ഒന്നും ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ദൈവത്തിന്റെ മുമ്പ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്കത് മതി. നിനക്കെങ്കിലും അത് മനസ്സിലാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. സ്നേഹമുള്ളിടത്തെ വിശ്വാസം ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഓർത്തില്ല. അവിശ്വാസത്തോടെ ഒന്നിച്ച് ജീവിക്കുക വളരെ പ്രയാസമുള്ള കാര്യമാണ്, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ആവുമ്പോൾ. ലേഖയുടെ അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ തമ്മിൽ കാണേണ്ടി വരും, ഒരു വക്കീലിന്റെ ജഡ്ജിയുടെ മുമ്പിൽ വെച്ച്.
3: വല്ലടത്തും പോയി കുറുപ്പ് ഒരു പെണ്ണെ കെട്ട്, ഒരു ജോലി ആവട്ടെ, നായരിന് കട തുറക്കുന്ന മട്ടില്ല.
4: നല്ല ചാരായം ദുർവാസ എടുക്കട്ടെ.
5: ചാരായം തന്നെ കൊണ്ടുപോണോ?
4: ചാരായം ചാരായം ചാരായം ചാരായം ചാരായം.
3: എങ്ങനെയുണ്ട് സുശീല?
4: കുഴപ്പമൊന്നുമില്ല സാറേ, ഞാൻ വീണ്ടും ചാരായ കച്ചവടം തുടങ്ങിയത് ആളുകൾ അറിഞ്ഞു വരുന്നല്ലേ ഉള്ളൂ. ഒരു പരസ്യമാകുന്ന ഒരു ലേശം ഒന്ന് അലയേണ്ടി വരും. ആ, ഞാൻ വൈകുന്നേരം സ്റ്റേഷനിൽ വന്നു.
5: അത് മതി, ഞങ്ങൾ അല്പം തിരക്കിലാ. പല സ്ഥലത്തും കളവും പിടിച്ചു പറയും നടക്കുന്നതായി പരാതി വരുന്നുണ്ട്. നാട് നന്നാകാൻ തുടങ്ങി. വരട്ടെ.
4: ഓ ശരി, ലേശം മൂടിന് വേണ്ടി
5: ഞാൻ ഇങ്ങോട്ട് പാടും. വണ്ടി വിടെ.
0: ഇന്ന് കട തുറക്കാന്ന് വെച്ചു, വെറുതെ പൂട്ടിയിട്ട് അങ്ങനെ ഒരു നഷ്ടം വരുന്നുണ്ടല്ലോ.
1: ഞാൻ ആലോചിക്കുകയായിരുന്നു ലേഖയുടെ വീട് വരെ ഒന്ന് പോയാലോ എന്ന്. വേണമെങ്കിൽ ഞാൻ അവരെ കാല് പിടിച്ച് പറയാം.
0: എന്റെ അമ്മയ്ക്ക് അങ്ങനെ ഒരു ഗതികേട് വന്നിട്ടില്ല. അമ്മ എന്ന് പറഞ്ഞതുപോലെ അവളുടെ മനസ്സിലൊരു തീപ്പൊരി വീണ് കഴിഞ്ഞു. എന്നെ അവൾ മനസ്സിലാക്കുന്നില്ല. അമ്മയ്ക്കറിയില്ല എന്റെ എല്ലാ സ്നേഹവും ഞാൻ അവൾക്ക് കൊടുത്തു. പക്ഷേ ഇതുകൊണ്ട് വേറെ നേട്ടങ്ങളുണ്ടായി.
6: ഇത്രയേ ഉള്ളൂ ലോകം എനിക്ക് മനസ്സിലായി. ഞാൻ മഹാനാണ് ദൈവമാണെന്ന് പറഞ്ഞവരൊക്കെ ഒരു നിമിഷം കൊണ്ട് എന്നെ തള്ളി പറഞ്ഞു. ആർക്കും സത്യം അറിയണ്ട. ഇനിയത് ആരെയും ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് നിർബന്ധമില്ല. പിരിയുന്നതാണ് നല്ലതെന്ന് അച്ഛൻ പറഞ്ഞപ്പോ അവൾ എതിർത്തില്ലല്ലോ. അത് തന്നെയാ നല്ലത്. സാരല്ലമ്മേ, ഈ മുറിവണങ്ങാൻ ചിലപ്പോ കുറച്ച് സമയം എടുത്തുനിന്ന് വരും. കാരണം എനിക്ക് അവൾ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. എത്രയും വേഗം ഒരു വക്കീലിനെ കണ്ട് കാര്യങ്ങൾ തീരുമാനിക്കണം. ആ ആരായത്? ഇരിക്കൂ. വീട്ടിൽ വരുന്ന അതിഥികൾ ഇങ്ങനെ നിൽക്കാൻ പാടില്ല. പിന്നെ എന്തൊക്കെയുണ്ട്, സുഖാണോ?
7: ഒരാഴ്ചക്കുള്ളിൽ പാസ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞു.
6: ആണോ, അതൊരു വലിയ കാര്യമാണല്ലോ. എന്നാലും ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിച്ചത് കുട്ടിയാ, അനാഥ പെൺകുട്ടി, ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞു. ഞാൻ തുലഞ്ഞു പോയെങ്കിലും കുട്ടിക്ക് ജീവിക്കാൻ ഒരു വഴി തുറന്നു കിട്ടിയല്ലോ. എനിക്ക് വളരെ സന്തോഷമായി. കുടിക്കാൻ ചായ കാപ്പിയോ? ആ എല്ലാരും ഉണ്ടല്ലോ.
8: ഈ ബലാലാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, ഇവന്റെ നുണ. ഈ പൊല്ലാപ്പിന് എല്ലാം കാരണം ഇവൻ ഒരുത്തന.
6: അല്ല സഫിയാത്ത, ഹസനക്ക എന്നെ സഹായിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. എല്ലാരും എന്നെ സഹായിച്ചിട്ടേ
9: ഉള്ളൂ. രണ്ടാഴ്ചക്കുള്ളിൽ ഈ കുട്ടിന്റെ വിസ വരും. അബ്ദുള്ള കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു.
6: ഉണ്ടായിരുന്നല്ലേ, വളരെ വളരെ സന്തോഷം.
8: ഇവളെ പറ്റി ഇനി എന്റെ മുമ്പ് ബേജാറാവണ്ട. അബുദാബി പോണ വരയ്ക്കും ഇവളെ ഞമ്മള് നോക്കിക്കോളാം.
6: എനിക്കിനി ഒരു ബേജാറുമില്ല സഫിയാത്ത. ഞാനും എന്റെ ഭാര്യയും പിരിയാൻ തീരുമാനിച്ചു.
9: നിങ്ങള് വരി, ഒരു കാര്യം പറയാം.
6: ഇനി എന്ത് രഹസ്യ അസനക്ക?
9: നിങ്ങൾ വരി നേരെ പറയട്ടെ.

0: കൊത്തിയ പാമ്പ് തന്നെ വിഷമിറക്കണം എന്ന് ശാസ്ത്രമുണ്ടല്ലോ, ഞങ്ങളതങ്ങ് ചെയ്തു. ആ കുട്ടിന്റെ മനസ്സിൽ ഇപ്പൊ ഒന്നുമില്ല, താർമേഹങ്ങളില്ലാത്ത ആകാശം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതന്നെ.
1: അറിയാതെയാണെങ്കിലും ഒരുപാട് പ്രയാസങ്ങൾ ഞാൻ ഉണ്ടാക്കി. മാപ്പ, ഞാൻ ചേച്ചിയോട് പറഞ്ഞു ലക്ഷ്യത്തിലൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു ഭർത്താവിനെ കിട്ടാൻ ഭാഗ്യം ഉണ്ടാവൂ എന്ന്.

0: ചെയ്യുമല്ലോ.
1: സിനിമാ ശബ്ദരേഖയും ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഗോളാന്തര വാർത്ത. സംവിധാനം സത്യനന്ദിക്കാട്. തിരക്കഥ ശ്രീനിവാസൻ. നിർമ്മാണം ബി ശശികുമാർ. ഛായാഗ്രഹണം വിപിൻ മോഹൻ. സംഗീതം ജോൺസൺ. അഭിനേതാക്കൾ മമ്മൂട്ടി, ശോഭന, കനക, ശ്രീനിവാസൻ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ശങ്കരാടി, മാമുക്കോയ, നെടുമുടി വേണു, ബോബി കൊട്ടാരക്കര, കെ പി എസ് സി ലളിത, സുകുമാരി, കരമന ജനാർദ്ദനൻ നായർ, മീന ഗണേഷ്, മഞ്ജു പിള്ള, കോഴിക്കോട് നാരായണൻ നായർ തുടങ്ങി

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭരണം, നേതൃത്വം എന്നിവയിലെ സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക ഉൾപ്പെടുത്തൽ, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വ്യതിയാനം, ഭക്ഷ്യസുരക്ഷ, പോഷകാഹാരം എന്നിവയിൽ സ്ത്രീകളുടെ പങ്ക് എന്നീ നാല് മുൻഗണനാ മേഖലകളിലാണ് ബ്രിക്സ് വനിതാ സമിതി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനാവശ്യമായ പൊതു തീരുമാനങ്ങൾ എടുക്കാൻ ഈ യോഗം അംഗരാജ്യങ്ങൾക്ക് അവസരമൊരുക്കും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: പ്ലസ് വൺ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് CMM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. തുടർന്ന് പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ടീമാകാം, പുതിയ സ്വപ്നങ്ങൾ കൈ എന്ന പേരിൽ ക്ലാസുകളും നടക്കും. വൈകിട്ട് സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്കും തുടക്കമാകും. സാംസ്കാരിക സമ്മേളനവും സംഗീത വിരുന്നും സംഘടിപ്പിച്ചിട്ടുണ്ട്. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാവും.
0: വയോജനക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് നടക്കും. വയോജനക്ഷേമത്തിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് യോഗം ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വ്യാപാര സ്ഥാപനങ്ങളെയും അവയുടെ സാമ്പത്തിക വിഭാഗങ്ങളെയും ലക്ഷ്യമിട്ട് വാട്സപ്പ് വഴി പുതിയ രീതിയിലുള്ള സൈബർ സാമ്പത്തിക തട്ടിപ്പ് വ്യാപിക്കുന്നു. അക്കൌണ്ട്സ് വിഭാഗത്തിലേക്ക് അക്കൌണ്ട് സ്റ്റേറ്റ്മെന്റ് എന്ന പേരിൽ അപകടകരമായ എക്സ്റ്റൻഷനുകളോടുകൂടിയ സ്ക്രിപ്റ്റ് ഫയലുകൾ വാട്സപ്പ് വഴി അയച്ചു നൽകിയാണ് തട്ടിപ്പ് നടത്തുന്നത്. പൊതുജനങ്ങൾ വിഷയത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെപ്പറ്റി സൈബർ സുരക്ഷ വിദഗ്ധ ഡോക്ടർ പാട്ടത്തിൽ ധന്യമേനോൻ ആകാശവാണി വാർത്തകളോട്.
2: വാട്സാപ്പിൽ കൂടെ വരുന്ന എല്ലാ അറ്റാച്ച്മെന്റ്സും സേഫ് ആവണം എന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുന്ന അറ്റാച്ച്മെന്റ്സിൽ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്റ്റൻഷൻ എക്സിക്യൂട്ടബിൾ ഫയൽസ് അറ്റാച്ച് ചെയ്തിട്ടാണ് എന്ന് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ അത്തരം എക്സിക്യൂട്ടബിൾ ഫയൽസ് ഓപ്പൺ ചെയ്യുന്നതോടുകൂടി അത് ഫോണിലോ അല്ലെങ്കിൽ വാട്സാപ്പ് വെബ് വഴിയാണെങ്കിൽ ലാപ്ടോപ്പിലോ ഇൻസ്റ്റാൾ ആവുകയും ലാപ്ടോപ്പും അല്ലെങ്കിൽ ഫോൺ കംപ്ലീറ്റ്ലി ആരാണോ ഈ മെസ്സേജ് അയച്ചിട്ടുള്ളത് അവരുടെ കൺട്രോളിൽ വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അല്ലെങ്കിൽ ഡേറ്റ അറ്റ്ലീസ്റ്റ് ട്രാൻസ്ഫർ ആവാനുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വാട്സാപ്പ് ബിസിനസ് വഴി ഇത്തരം കാര്യങ്ങൾ നടന്നു വന്നത് കാണുന്നത് ഓർഗനൈസേഷൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ്. നാട്ടിൽ മാത്രമല്ല, ഗ്ലോബലി നടക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾക്ക് ഒരു ഒരു മെത്തഡോളജി, ഒരു സിസ്റ്റത്തിനകത്ത് ഒരു മെത്തഡോളജി ഉണ്ടാക്കിയിടുക. ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം മെയിൽ വന്നാൽ മാത്രമേ ചില കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെയുള്ള ഒരു ചിട്ടകൾ പാലിക്കുക എന്നുള്ളതാണ് അതിനകത്തൊരു പോംവഴി ഉള്ളത്.
0: ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ യാനങ്ങൾ പിടിച്ചെടുക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയ ശേഷം ഫിഷറീസ് വകുപ്പും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായി നടത്തിയ പെട്രോളിംഗിനിടെ 198,150 രൂപ പിഴ ഇനത്തിലും മത്സ്യലേലത്തിലും കൂടി ഈടാക്കിയിട്ടുണ്ട്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അടിയന്തരമായി ബന്ധപ്പെട്ട തീരദേശ ഫിഷറീസ് സ്റ്റേഷനുകളിലെയോ കൺട്രോൾ റൂമിലെയോ അധികാരികളെ വിവരം അറിയിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടങ്ങി. ആദ്യഘട്ടത്തിൽ ഭവനങ്ങളുടെയും കെട്ടിടങ്ങളുടെയും കണക്കെടുപ്പാണ് ആരംഭിച്ചത്. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് എന്യൂമറേറ്റർമാർ വിവരങ്ങൾ സ്ഥിരീകരിക്കും. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെയും കർണാടക തീരത്ത് ഇന്നും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. അതേസമയം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. സന്യാസിയായി, ഭിക്ഷക്കാരനായി, മായാജാലക്കാരനായി തെരുവുകളിലൂടെ അലഞ്ഞു നടന്ന ഒരു സാഹിത്യകാരൻ മലയാളിക്ക് ഉണ്ടായിരുന്നു. യാത്രകൾക്ക് ഒരിടവേള നൽകിയ ശേഷം അദ്ദേഹം എഴുത്തു തുടങ്ങി. അതും സാധാരണക്കാരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള സാഹിത്യരചന. ഇന്ന് ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം. 1994 ജൂലൈ 5 ബഷീർ കൈരളിയോട് വിട പറഞ്ഞത്. പ്രിയ സാഹിത്യകാരനെപ്പറ്റി പ്രഭാഷകനും അധ്യാപകനും ഗ്രന്ഥകാരനുമായ ഡോക്ടർ എം എ സിദ്ദിഖ് ആകാശവാണി വാർത്തകളോട്.
4: മലയാളിയുടെ ആന്തരിക മനസ്ഥിതിയിലേക്ക് നേരിട്ട് കടന്നു കയറുന്ന ഒരു ഭാഷയുമായി, അതുവരെയില്ലാത്ത ജനകീയമായ ഭാഷയുടെ ഒരു ധ്വനിയുമായി ബഷീറും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളും മലയാളത്തിന്റെ മനസ്സിലേക്ക് കടന്നു കയറുകയായിരുന്നു. ബഷീറിന്റെ സാഹിത്യ സംസ്കാരം ഒരു പുതിയ ഭാഷയും ഒരു പുതിയ ആർട്ടും പരിചയപ്പെടുത്തുകയായിരുന്നു എന്ന് ബാല്യകാല സഖിയുടെ അവതാരികയിലൂടെ പോൾ നമ്മളെ ഓർമ്മിപ്പിച്ചു. മൈനർ ആർട്ടാണ് ബഷീറിന്റെ എഴുത്ത് എന്നുവരെ വിമർശിക്കുന്ന ശക്തരായ വിമർശകർ മലയാളത്തിലുണ്ടായി. എന്നിട്ട് പോലും വായനക്കാർ അദ്ദേഹത്തെ നിരന്തരമായി സ്വീകരിക്കുകയും അദ്ദേഹം മരണപ്പെട്ട് ഇത്രകാലം കഴിഞ്ഞിട്ടും മലയാളത്തിലെ ഏറ്റവും സമകാലികനായ എഴുത്തുകാരനായി ബഷീർ നിലനിൽക്കുകയും ചെയ്യുന്നു. വല്ലപ്പുഴ ആയുർവേദ ചികിത്സാലയത്തിൽ കഠിനമായ ഭ്രാന്തിന്റെ ചികിത്സയിൽ കഴിയുന്ന കാലത്താണ് ബഷീർ പാത്തുമ്മയുടെ ആട് എന്ന കൃതി എഴുതുന്നത്. സജീവമായ കഥാപാത്ര സംസ്കാരം കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കൃതിയാണ് പാത്തുമ്മയുടെ ആട്. തന്റെ ഭ്രാന്തിനെ തന്റെ മനസ്സുകൊണ്ട് തന്നെ ചികിത്സിക്കുന്ന ഒരു തെറാപ്യൂട്ടിക് അനുഭവമായി അദ്ദേഹം പാത്തുമ്മയുടെ ആടിനെ കൊണ്ടുവരികയായിരുന്നു.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയുമായ കെ കരുണാകരന്റെ 108 ജന്മവാർഷിക ദിനം ഇന്ന്. 1918 ജൂലൈ 5 കണ്ണൂരിനടുത്ത് ചിറക്കലിലാണ് ലീഡർ എന്നറിയപ്പെടുന്ന കെ കരുണാകരന്റെ ജനനം. ഏതു പ്രതിസന്ധികളെയും അസാമാന്യ മെയ്വഴക്കത്തോടെ നേരിടാൻ കഴിയുന്ന അസാധാരണ വ്യക്തിത്വമായിരുന്നു കെ കരുണാകരനെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടിബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. പത്തനംതിട്ട ജില്ലയിൽ മറ്റന്നാൾ ഷിഗല്ല ബോധവത്കരണ ദിനമായി ആചരിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അവലോകന യോഗത്തിന് ശേഷം മന്ത്രി പി സി വിഷ്ണുനാഥാണ് ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് മന്ത്രിതല യോഗത്തിന് ആതിഥ്യമരുളാനൊരുങ്ങി കൊച്ചി. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ട്രോളിംഗ് നിരോധന കാലയളവിൽ അനധികൃത മത്സ്യബന്ധനം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ. മലയാളത്തിന്റെ പ്രിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനം ഇന്ന്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 5-ന്റെ തട്ടകത്തിലൂടെയാണ്. ഇന്ന് ബഷീർ അനുസ്മരണ ദിനം. 1687 ജൂലൈ 5. ഭൗതിക ശാസ്ത്ര ചരിത്രത്തിൽ ദൂരവ്യാപകവും വിപ്ലവകരവുമായ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥങ്ങളിൽ പ്രമുഖമായ ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 1841 ജൂലൈ 5 സഞ്ചാരി സംഘങ്ങളെ ലോകത്തിൻ്റെ വിവിധ കോണുകളിലെത്തിക്കുന്ന ഉല്ലാസയാത്രാ പദ്ധതിയിലൂടെ ലോക ഭൂപടത്തിൽ മേൽവിലാസമുറപ്പിച്ച തോമസ് കുക്ക് ദേ തൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുന്നു.

0: അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലാന്റിലും ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകത്തിലെ അതിവേഗം വളരുന്ന സുപ്രധാന സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യ ഓസ്ട്രേലിയയുടെ നിർണായക സാമ്പത്തിക പങ്കാളിയാണെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ്. ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിക്കായി ശ്രീ മോദിയുമായി മെൽബണിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള LNG കപ്പൽ നീക്കത്തിലുണ്ടായ തടസ്സങ്ങളെ തുടർന്ന് ഈ വർഷം മാർച്ചിലാണ് അവശ്യവസ്തു നിയമപ്രകാരം അടിയന്തര ഉത്തരവ് പുറപ്പെടുവിച്ചത്. ടയർ 2, ടയർ 3 നഗരങ്ങളിലും വിദൂര പ്രദേശങ്ങളിലും വിമാനയാത്ര പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് പ്രാദേശിക വ്യോമയാന വികസന പദ്ധതിയായ വികസിത് ഉഡാന്റെ അടുത്ത ഘട്ടത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചു. ചെറിയ നഗരങ്ങളെ വിദൂര പ്രദേശങ്ങളുമായി വ്യോമപാതയിലൂടെ ബന്ധിപ്പിക്കുന്ന ഉഡാൻ പദ്ധതി രാജ്യത്തിന്റെ വ്യോമയാന മേഖലയിലെ ഒരു സുപ്രധാന മുന്നേറ്റമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഉഡാൻ യോജന छोटे छोटे शहरों और दूर दराज के क्षेत्रों को एयर कनेक्टिविटी से जोड़ा जाएगा. साथ ही अब जयपुर में मेट्रो का विस्तार भी होने जा रहा है.
0: വികസിത് ഉഡാൻ പദ്ധതിയുടെ സമാരംഭം ഇന്ത്യയുടെ പ്രാദേശിക കണക്ടിവിറ്റിയിൽ പുതിയ അധ്യായമാകുമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി റാംമോഹൻ നായിഡു പറഞ്ഞു. ജോധ്പൂർ വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത പുതിയ ടെർമിനൽ രാജസ്ഥാനിൽ ഉടനീളം ടൂറിസം, വ്യാപാരം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ഉത്തേജനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 13 ന്യൂയോർക്ക് സന്ദർശിക്കുന്ന അദ്ദേഹം 3-ാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ വ്യാപാര സാങ്കേതിക കൌൺസിൽ യോഗത്തിൽ പങ്കെടുക്കും. തുടർന്ന് ബ്രസൽസിൽ യൂറോപ്യൻ യൂണിയൻ, ബെൽജിയൻ പ്രതിനിധികളുമായി വിദേശകാര്യമന്ത്രി സംവദിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങളിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും സമ്മേളനത്തിൽ മുൻഗണന നൽകുമെന്ന് ശ്രീ റിജിജു പറഞ്ഞു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9 തിരുവനന്തപുരത്ത് യോഗം ചേരും. സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങൾ ഉൾപ്പെടെ പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും തുടർന്നുള്ള 2 ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിൽ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനതല +1 പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. 10:30 മുതൽ 1 മണി വരെ +1 പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി ക്ലാസുകൾ നടക്കും. വെനസ്വേലയിലുണ്ടായ ഭൂചലനങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 2954 ആയി. 16,000-ലധികം പേർക്ക് പരിക്കേറ്റതായും വെനസ്വേല ദേശീയ അസംബ്ലി പ്രസിഡന്റ് ജോർജ് റോഡ്രിഗസ് അറിയിച്ചു. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമൂഹത്തിലെ പിന്നാക്കം നിൽക്കുന്നവരുടെയും ദുർബലരുടെയും ഉന്നമനത്തിനായി രാംവിലാസ് പാസ്വാൻ ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാംവിലാസ് പാസ്വാന്റെ ജീവിതം ദരിദ്രരുടെ ക്ഷേമത്തിനായി സമർപ്പിച്ചതാണെന്ന് ശ്രീ അമിത്ഷാ അനുസ്മരിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണ പ്രക്രിയ ഉറപ്പാക്കാൻ രാംവിലാസ് പാസ്വാൻ തുടർച്ചയായ ശ്രമങ്ങൾ നടത്തിയിരുന്നതായി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. പ്രശസ്ത പാണ്ഡ്വാനി ഗായിക തേജൻ ഭായിയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അനുശോചിച്ചു. ശക്തമായ ശബ്ദ സാന്നിധ്യം കൊണ്ട് തേജൻ ഭായി മഹാഭാരത കഥകളെ ജീവസുറ്റതാക്കിയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. തേജൻ ഭായിയുടെ വിയോഗം കലാ സാംസ്കാരിക ലോകത്തിന് നികത്താനാകാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് തേജൻ ഭായ് അന്തരിച്ചത്. ഇന്ത്യൻ നാടോടി കലാരംഗത്തെ മികച്ച സംഭാവനകൾക്ക് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നിവ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ഈ മാസം 1 മുതൽ രാജ്യത്ത് പ്രാബല്യത്തിൽ വന്ന വികസിത് ഭാരത് ജി റാംജി പദ്ധതി തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നതുകൂടാതെ മിനിമം വേതനവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ ഉന്നമനമാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു.
3: ഹർ മസ്ദൂർ കോ മാംഗ്നേ പർ സുനിശ്ചിത് കാം മിലേ ഓർ ഇസ്ലിയേ മൻരേഗ മേ ജിത്നി കമിയാ തീ ഉൻകോ ദൂർ കർതേ ഹുവേ 1 जुलाई से विकसित भारत जी राम जी योजना पूरे देश में लागू हो गई है. इस राशि में मुझे बताते हुए प्रसन्नता है कि इसमें मजदूरों की मजदूरी भी बढ़ा दी गई है. अब किसी भी राज्य में मजदूर को 300 रुपया रोज से कम नहीं मिलेगा.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് ഐടി മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ഇൻസ്റ്റാഗ്രാം പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ അവലോകനം ചെയ്യുകയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ഫിലാഡൽഫിയയിൽ നടന്ന മത്സരത്തിൽ പരാഗ്വേയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസിന്റെ മുന്നേറ്റം. ക്വാർട്ടറിൽ മൊറോക്കോയാണ് എതിരാളികൾ. കാനഡയെ 3-0 പരാജയപ്പെടുത്തിയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ ക്വാർട്ടർ ഉറപ്പിച്ചത്. ICC വനിതാ 2020 ലോകകപ്പ് ഫൈനൽ ഇന്ന്. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ നടക്കുന്ന കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. ഇരു ടീമുകളും തോൽവി അറിയാതെയാണ് കിരീടപ്പോരാട്ടത്തിനിറങ്ങുന്നത്. സെമിഫൈനലിൽ ഓസ്ട്രേലിയ വെസ്റ്റിൻഡീസിനെയും ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെയും പരാജയപ്പെടുത്തിയാണ് ഫൈനൽ യോഗ്യത നേടിയത്. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാലവർഷം ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തെ തുടർന്ന് അടുത്ത 4 ദിവസങ്ങളിൽ മധ്യ ഇന്ത്യയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിനത്തിന്റെ ആശംസകൾ പുടിൻ അറിയിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യവും ഇരുവരും ചർച്ച ചെയ്തു. അമർനാഥ് തീർത്ഥയാത്രയുടെ 2-ാം ദിവസം പിന്നിടുമ്പോൾ ഇതുവരെ 32,313 പേർ ഗുഹാക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി റിപ്പോർട്ട്. അതേസമയം തീർത്ഥാടകരുടെ 4-ാം സംഘം ഇന്ന് പുലർച്ചെ ജമ്മുവിലെ ഭഗവതി നഗർ യാത്രി നിവാസിൽ നിന്ന് കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെ പുറപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനം നാളെ ആരംഭിക്കും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യത്തിൽ പ്രകൃതി വാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനുള്ള ഒരുക്കങ്ങൾ കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വനിതാ പ്രവർത്തക സമിതി യോഗത്തിന് നാളെ തുടക്കമാകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇടം നേടി ഫ്രാൻസ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ബയോസ്കോപ്പ്, ചലച്ചിത്ര ഗാന പരിപാടി.
2: ബയോസ്കോപ്പിൽ ഇന്നാദ്യം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി, ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം KJ യേശുദാസും KS ചിത്രയും.

ചിത്രം സ്വപ്നക്കൂട്. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം വിധു പ്രതാപ്.

സ്പീഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

എസ് രമേശൻ നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ചിത്രം സദാനന്ദൻ്റെ സമയം. സംഗീതം മോഹൻ സിത്താര. രചന യൂസഫലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ബയോസ്കോപ്പിലിനെ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ.
1: അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്?
2: ഇത് കൊള്ളാം.
3: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
2: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ചിത്രം ക്രോണിക് ബാച്ചിലർ. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം. ആലാപനം കെ ജെ യേശുദാസും ഗംഗയും.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിത്താര, രചന കൈതപ്രം.

വിദ്യാസാഗർ സംഗീതം നൽകി, ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച്, വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം പട്ടാളം.

കണ്ണെഴുതി പൊട്ടുംതൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന കാവാലം നാരായണ പണിക്കർ.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി.
1: ചിത്രം മനസ്സിനക്കരെ. സംഗീതം ഇളയരാജ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലെ ഇനി പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ, കെ. എസ്. ചിത്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കഥാപ്രസംഗം, പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സുദർശനൻ.
2: വീണക്കമ്പിയിൽ വിരലൊടിച്ചുകൊണ്ട് റാണി പാടുന്നു

പാട്ടു തീർന്നു. റാണി ഓടിച്ചെന്ന് ഹാർമാച്ചസിനെ ആലിംഗനം ചെയ്തു. തന്റെ കരവല്ലികൾ കൊണ്ട് റാണി ഹാർമാച്ചസിനെ വരിഞ്ഞു മുറുക്കുന്നു. ആ കണ്ണുകളിൽ കാമദാഹം, ചുണ്ടുകളിൽ ചുംബനദാഹം. രണ്ടുപേരും ആ തൽപ്പത്തിൽ വീണു കഴിഞ്ഞു. മഹാറാണിയുടെ സുഗന്ധപൂരിതമായ കബരീഫരം ഹാർമാച്ചസിന്റെ പെരുമാറിൽ ചിതറിക്കിടക്കുന്നു.

0: ആ സൗന്ദര്യ സാമ്രാജ്യത്തിൽ ഹാർമാച്ചസ് ലയിച്ചു ചേരുന്നു. നിർവൃതിയുടെ കൈകളിൽ വഴുതി വീണ ഹാർമാച്ചസിനെ മഹാറാണി വീഞ്ഞു കുടിപ്പിക്കുന്നു.
1: ഹാർമാച്ചസ്, ഇതാ ഈ വീഞ്ഞു നുകരൂ.
0: നിമിഷങ്ങൾ കഴിഞ്ഞില്ല, ഹാർമാച്ചസിന്റെ കഠാര മഹാറാണി കൈക്കലാക്കി. ആ കഠാരയുടെ കൂർത്ത മുന മഹാറാണി ഹാർമാച്ചസിന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ചു.
2: ഹാർമാച്ചസ്, ഞാൻ ജയിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ തോൽപ്പിച്ചിരിക്കുന്നു.
0: ഹാർമാച്ചസ് ചാടി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ സാധിക്കുന്നില്ല.
2: ഹാർമാച്ചസ്, ഇല്ല, നിങ്ങൾ കെഴുന്നേൽക്കാൻ സാധ്യമല്ല, കാരണം നിങ്ങൾ ഇപ്പോൾ കുടിച്ച വീഞ്ഞിൽ മയക്കുമരുന്നുണ്ട്. ഞാൻ നിങ്ങളെ കീഴടക്കിയിരിക്കുന്നു.
0: എന്നെ വധിക്കാൻ വന്ന രാജകീയ ഘാതക, ഇപ്പോൾ നിങ്ങളുടെ ഈ കഠാര നിങ്ങളുടെ മാറിൽ കുത്തിയിറക്കാൻ എനിക്ക് എന്താ പ്രയാസം, പറയൂ.
2: പക്ഷേ ഞാൻ നിങ്ങളെ കൊല്ലുന്നില്ല. ഇത്രയും സുന്ദരനായ ഒരു പുരുഷനെ കൊല്ലാൻ എനിക്കാവില്ല. ഞാൻ ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു.
0: ഹാർമാച്ചസ്,
2: നിങ്ങളെ എനിക്ക് വേണം.
0: ഉറങ്ങിക്കോളൂ,
2: പേടിക്കണ്ട,
0: സമാധാനമായി ഉറങ്ങിക്കോളൂ. റാണി ആ കഠാര വലിച്ചെറിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബോധം തെളിഞ്ഞപ്പോ സ്വന്തം മുറിയിൽ കിടക്കുന്നു ഹാർമാച്ചസ്. ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോൾ മുറി പുറത്തു നിന്ന് പൂട്ടിയിരിക്കുന്നു. താക്കോൽ പഴുതിലൂടെ നോക്കിയപ്പോൾ മുറിക്ക് പുറത്ത് ആയുധധാരികളായ കാവൽക്കാർ. ആ മുറിയുടെ മൂലയ്ക്ക് ഒരു വലിയ ഭാണ്ഡക്കെട്ട്. അഴിച്ചു നോക്കിയപ്പോ ചോര പുരണ്ട ഒരു മൃതശരീരം. തന്നെ സഹായിച്ച കോട്ടകാവൽക്കാരൻ പാലസിന്റെ മൃതശരീരം.
2: തന്റെ കഠാര പാലസിന്റെ നെഞ്ചിൽ കുത്തിയിറക്കിയിരിക്കുന്നു.
0: എല്ലാ രഹസ്യങ്ങളും റാണി അറിഞ്ഞിരിക്കുന്നു. പുറത്തു പാദപതന ശബ്ദം. ആരോ വാതിൽ തുറക്കുന്നു.
2: അതാ നിൽക്കുന്നു മഹാറാണി. ഹാർമാച്ചസ്, എന്താണിത്? ഓ, വഞ്ചകനായ കാവൽക്കാരൻ പാലസ്. ആരവിടെ? ഈ ഭാണ്ഡം എടുത്തുകൊണ്ട് പോകൂ.
0: റാണി ആ കഠാര വലിച്ചൂരി.
2: ഹാർമാച്ചസ്, ഈ കഴിഞ്ഞ രാത്രി നിങ്ങൾ എന്നെ വധിക്കാൻ വരികയാണെന്ന് എനിക്കറിയാമായിരുന്നു. നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് മുൻകൂട്ടി ചങ്ങലയിൽ തളയ്ക്കാമായിരുന്നു. പക്ഷേ ഹാർമാച്ചസ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചുപോയി.
0: ഹാർമാച്ചസ്,
2: ഇതാ നിങ്ങളുടെ കഠാര, കൊന്നുകൊള്ളൂ. ഈ നിമിഷം നിങ്ങൾ എന്നെ കൊന്നുകൊള്ളൂ. നിങ്ങളുടെ കൈകൊണ്ട് സന്തോഷത്തോടെ ഞാൻ മരിച്ചു കൊള്ളാം.
0: റാണി തന്റെ മേലങ്കി വലിച്ചു മാറ്റി മാറിടം തുറന്നു കാട്ടി.
2: ഹാർമാച്ചസ്, എന്താ മടിച്ചു നിൽക്കുന്നത്? കൊല്ലുന്നില്ലേ? എന്താ നിങ്ങൾക്ക് ധൈര്യമില്ലേ? ഈജിപ്തി

0: ഒരു ചുംബനം.
1: ഇല്ല ഇല്ല, സാധ്യമല്ല.
0: എന്താ അങ്ങക്കെന്നെ ഇനിയും വിശ്വാസമായില്ലേ? എങ്കിൽ വേണ്ട, അങ്ങയെ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകളുടെ ജീവനേക്കാൾ വലുതാണോ ഒരു ചുംബനം? ഹർമാച്ചുസ് റാണിയെ ചുംബിക്കുന്നു. സന്തോഷവതിയായി വിജയഭാവത്തിൽ റാണി മടങ്ങിപ്പോയി. വീണ്ടും വാതിലടച്ചു. പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. സ്വന്തം മുറിയിൽ ഇപ്പോഴും ബന്ധിതനാണ് ഹർമാച്ചുസ്. ഇടയ്ക്കിടയ്ക്ക് മഹാറാണി വരും. ഒരു ദിവസം റാണി വന്നപ്പോ ഹർമാച്ചുസ് ചോദിച്ചു,
1: മഹാറാണി എന്നെ എന്തിനിങ്ങനെ തടവിലിട്ടിരിക്കുന്നു? ഒന്നുകിൽ ആ കാവൽക്കാരൻ പാലസിനെ കൊന്ന പോലെ എന്നെയും കൊല്ലൂ, അല്ലെങ്കിൽ എന്നെ സ്വതന്ത്രനാക്കൂ.
0: ഹർമാച്ചുസ്, ഇപ്പോൾ നിങ്ങൾ പുറത്തു പോകുന്നത് അപകടമാണ്. നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് തൽക്കാലം ഞാൻ ഈ തടവിലിട്ടിരിക്കുന്നത്. നിങ്ങൾ സുരക്ഷിതനായി ജീവിച്ചിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ്.
2: എന്തു ചെയ്യാം? സ്വർണക്കൂട്ടിൽ ബന്ധിതനായ ഒരു പഞ്ചവർണക്കിളിയുടെ അവസ്ഥയിലാണ് ഹർമാച്ചുസ്.

0: ദിവസങ്ങൾ പലതു കഴിഞ്ഞു. ഒരു ദിവസം കാർമിയൻ വന്നു.
1: രാജകുമാര, അങ്ങയെ മോചിപ്പിക്കാൻ മഹാറാണി ഉത്തരവായിരിക്കുന്നു.
2: അന്തപുരത്തിലെ പട്ടണത്തയിൽ റാണി അങ്ങയെ കാത്തിരിക്കുന്നു. ഇനിയുള്ള കാലം മഹാറാണിയുടെ പാദം തലോടി അങ്ങക്ക് ഈ കൊട്ടാരത്തിൽ സുഖമായിട്ട്
3: കഴിയാം.
2: തീർന്നില്ല, ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. നമ്മുടെ വിമോചന പ്രസ്ഥാനത്തിന്റെ മുഴുവൻ നേതാക്കളെയും നാട് കടത്തിയിരിക്കുന്നു. ഈജിപ്തിന്റെ സിംഹാസനത്തിൽ അങ്ങിരിക്കുന്നത് കാണാൻ കൊതിച്ചു നടന്ന പതിനായിരക്കണക്കിന് ദേശസ്നേഹികളെ അടിച്ചമർത്തി ആ വിമോചന പ്രസ്ഥാനത്തെ മഹാറാണി തകർത്തിരിക്കുന്നു.
4: ഇത് സത്യമാണോ? ഇത് സത്യമാണോ?
3: ഒരു കൊടുങ്കാറ്റ് പോലെ ഹാർമാച്ചു റാണിയുടെ മുമ്പിലെത്തി.
4: മഹാറാണി, എന്റെ ആൾക്കാരെ ആരെയും ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് പറഞ്ഞതല്ലേ? ഇല്ലേ, ഞാനിത് പൊറുക്കില്ല.
1: ഹാർമാച്ചുസ്, പേടിക്കണ്ട,
2: അങ്ങയുടെ അച്ഛനും അമ്മാവനും സുരക്ഷിതരാണ്. പിന്നെ ചില കലാപകാരികളെ പിടിച്ച് നാട് കടത്തി.
1: സാരമില്ല, അവരെയൊക്കെ നമുക്ക് തിരിച്ചു വിളിക്കാം.
2: ഹാർമാച്ചുസ്, നിങ്ങളുടെ ലക്ഷ്യമാണ് എന്റെയും ലക്ഷ്യം, ഈജിപ്തിന്റെ മോചനം.
1: ഹാർമാച്ചുസ്, നിങ്ങൾ അറിഞ്ഞോ, റോമൻ ത്രികൂട ഭരണ സമിതിയിലെ മാർക്കാന്റണി നമ്മളെ ആക്രമിക്കാൻ വരുന്നു പോലും.
2: ഇല്ലെങ്കിൽ സമ്മാനങ്ങളുമായി ഞാൻ അയാളെ അങ്ങോട്ട് ചെന്ന് കാണണം അത്രേ.
5: മഹാറാണി എന്തു പറഞ്ഞു?
2: ഇല്ല ഹാർമാച്ചുസ്, മാർക്കാന്റണിക്ക് മുമ്പിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല.
1: ഹാർമാച്ചുസ്, നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, നമ്മുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കണം. പക്ഷെ ചില്ലി കാശ് എന്റെ കയ്യിലില്ല,
2: ഖജനാവ് കാലിയാണ്,
1: കാൽ കാശിന് മാർഗം ഞാൻ കാണുന്നില്ല.
2: ഹാർമാച്ചുസ്, അങ്ങക്ക് എന്നെ സഹായിക്കാൻ കഴിയും.
5: ഞാൻ എങ്ങനെ സഹായിക്കും?
2: അങ്ങ് ഈജിപ്തിന്റെ പരമ്പരാവകാശിയായ പുരോഹിതൻ കൂടിയല്ലേ.
1: നമ്മുടെ പിരമിഡുകൾക്കുള്ളിൽ അളവറ്റ നിധിയുണ്ടല്ലോ, അവ കണ്ടുപിടിക്കാനുള്ള രഹസ്യം അങ്ങക്ക് മാത്രമേ അറിയൂ. അങ്ങ് വിചാരിച്ചാൽ ഈ ആപത്തിൽ നിന്നും എന്നെയും ഈ നാടിനെയും രക്ഷിക്കാം.
5: മഹാറാണി ഈജിപ്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുമെങ്കിൽ ആ നിധി ഞാൻ കാട്ടിത്തരാം.
2: ഹാർമാച്ചുസ്, ഈജിപ്തിലെ എല്ലാ ദേവതമാരെയും സാക്ഷി നിർത്തി ഞാനിതാ സത്യം ചെയ്യുന്നു, അങ്ങ് ആ നിധി കാട്ടിത്തരികയാണെങ്കിൽ മാർക്കാന്റണിയെ ധിക്കരിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഞാൻ അങ്ങയെ ഭർത്താവായി സ്വീകരിക്കും. സത്യം, സത്യം.
0: സാൻഡ്രിയായുടെ തീരത്തു നിന്നും നൈൽ നദിയുടെ മാറിലൂടെ ഒരു കപ്പലതാ പോകുന്നു. നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചു കപ്പൽ പിരമിഡുകളുടെ നാട്ടിലെത്തി. ദാ നിരനിരയായി പിരമിഡുകൾ ഉയർന്നു നിൽക്കുന്നു.
6: പ്രതിഭൂമിയിൽ നിരനിരയായി സ്മൃതി മണ്ഡപങ്ങൾ.

ലോകത്തിൽ വെച്ച് ഏറ്റവും വില കൂടിയ മുത്തുകളും പവിഴങ്ങളും രത്നങ്ങളും സ്വർണനാണയങ്ങളും മരതകക്കല്ലുകളും എല്ലാം വാരിയെടുത്ത് രണ്ടുപേരും പിരമിഡിന് പുറത്തു കടന്നു. രണ്ടുപേരും കപ്പലിലെത്തി. നൈൽ നദിയുടെ മാറിലൂടെ ആ യാനപാത്രം അലക്സാണ്ട്രിയയിലേക്ക് തിരിച്ചു പോകുന്നു. കപ്പലിന്റെ മുഖത്തൊട്ടിൽ രണ്ടുപേർ മാത്രം, ക്ലിയോപാട്രയും ഹാർമാച്ചുസും. കാമകേളിയുടെ ആനന്ദ ദിനങ്ങൾ. പരസ്പര പ്രണയാശ്ലേഷത്തിൽ രണ്ടുപേരും പരിസരം പോലും മറന്നിരിക്കുന്നു. നൈൽ നദിയുടെ തീരങ്ങൾക്ക് അന്ന് തിരകളോട് വല്ലാത്ത സ്നേഹം.

0: ആ മധ്യവിധു യാത്ര കഴിഞ്ഞു. രണ്ടുപേരും അലക്സാണ്ട്രിയയിലെത്തി.
1: ഹർമാച്ചസ്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അങ്ങയുടെ കാമുകിയും അങ്ങന്റെ കാമുകനുമായിരുന്നു.
0: ഇപ്പോഴിതാ നമ്മൾ അലക്സാണ്ട്രിയയിലെത്തി. ഇവിടെ ഞാൻ മഹാറാണിയാണ്, ഈജിപ്തിന്റെ മഹാറാണി.
2: മഹാറാണി, നമ്മുടെ വിവാഹം?
1: വിവാഹമോ ഹർമാച്ചസ്, നമ്മളിപ്പോ ശരിക്കും വിവാഹിതരല്ലേ?
2: അതെ, പക്ഷേ ജനങ്ങൾ അറിഞ്ഞിട്ടില്ല.
1: ആ റോമാക്കാരൻ മാർക്കാന്റണിയുടെ ഒരു സന്ദേശവാഹകൻ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. നാളെ രാജ്യസഭയിൽ വെച്ച് ഞാൻ അയാൾക്ക് ചുട്ട മറുപടി കൊടുത്ത് പറഞ്ഞയക്കും. അതിനുശേഷം നമ്മുടെ വിവാഹം. എന്താ തൃപ്തിയായില്ലേ?
0: റാണി കൊട്ടാരത്തിലേക്ക് പോയി. പിറ്റേ ദിവസം രാജ്യസഭയിൽ എല്ലാവരും ഹാജരായി. റോമാ സാമ്രാജ്യത്തിന്റെ ദൂതൻ പരിവാരങ്ങളുമായി എത്തി. മഹാറാണി എഴുന്നേറ്റു.
1: റോമൻ ഭരണാധിപനായ മാർക്കാന്റണിയുടെ വെല്ലുവിളി ഈജിപ്തിലെ റാണി ഭയക്കുന്നില്ല. പക്ഷേ നാം യുദ്ധം ആഗ്രഹിക്കുന്നില്ല. രാജകീയ സൗഹൃദത്തിനായി റാണി ക്ലിയോപാട്ര മാർക്കാന്റണിയെ അങ്ങോട്ട് വന്ന് കാണുന്നതാണ്.
0: ഹാർമാച്ചസ് ചാടി
1: എഴുന്നേറ്റു.
0: തീപാറുന്ന കണ്ണുകളുമായി മഹാറാണി ഹാർമാച്ചസിനെ ഒന്ന് നോക്കി.
1: ആരാണ് നിങ്ങൾ? നിങ്ങൾക്കെന്താണ് ഇവിടെ കാര്യം? ലോകഭരണാധികാരികൾ സംസാരിക്കുന്ന ഈ രാജ്യസഭയിൽ കൊട്ടാരം ജോൽസിന് എന്ത് കാര്യം?
3: മഹാറാണി, ഈജിപ്തിലെ ദേവതമാർ സാക്ഷി നിർത്തി നിങ്ങൾ സത്യം ചെയ്തില്ലേ? മാർക്കാന്റണിയെ വെല്ലുവിളിച്ചിട്ട് എന്നെ ഭർത്താവായി സ്വീകരിക്കുമെന്ന് വാക്ക് പറഞ്ഞതല്ലേ? എവിടെയാ പ്രതിജ്ഞ?
4: ഹേ പതിതനായ ഹാർമാച്ചുസ്, സ്വന്തം രാജ്യത്തോടും ജനങ്ങളോടും സ്വന്തം സുഹൃത്തുക്കളോടും ചെയ്ത പ്രതിജ്ഞ ഒരു പെണ്ണിന്റെ അസ്ഥിരമായ പ്രണയത്തിനു വേണ്ടി ത്യജിച്ച നിങ്ങളാണോ എന്റെ പ്രതിജ്ഞാലംഘനത്തെ കുറിച്ച് വിളിച്ചു കൂവുന്നത്?
1: ഒരു പുരുഷന്റെയും അടിമയായിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ പ്രേമിക്കും, ഇനിയും പ്രേമിക്കും, പക്ഷെ ഞാൻ വിവാഹം കഴിക്കില്ല.
3: ഈജിപ്തിലെ എല്ലാ ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കട്ടെ.
1: ആരവിടെ ഈ രാജ്യദ്രോഹിയെ പിടിച്ചു കെട്ടു.
0: ഉരുപ്പിടിച്ച വാളുമായി രാജകിങ്കരന്മാർ പാഞ്ഞു വരുന്നു. അതിലൊരു തന്നെ വാൾ ഹാർമാച്ചുസ് തട്ടിയെടുത്തു, പക്ഷേ കാൽ തെറ്റി നിലത്ത് വീണു.
1: ഒരു ഭടൻ ഓടി വന്നു വീണ് കിടക്കുന്ന ഹാർമാച്ചുസിന്റെ തലയ്ക്ക് ആഞ്ഞുവെട്ടി.
0: ഹാർമാച്ചുസ് തളർന്നുപോയി. ഊരിപ്പിടിച്ച വാളുമായി ചുറ്റും നിൽക്കുന്നു ഭടന്മാർ.
1: അരുത്, അയാളെ കൊല്ലരുത്, കൊണ്ടുപോയി ചികിത്സിക്കാൻ ഏർപ്പാട് ചെയ്യൂ.
0: കൊട്ടാരം വൈദ്യം വന്നു, ഹാർമാച്ചുസിനെ ചികിത്സിക്കുന്നു. പക്ഷേ തലയൊന്ന് അനക്കാൻ പോലും കഴിയുന്നില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. പൂന്തോട്ടത്തിന്റെ ചാരത്തുള്ള സ്വന്തം മുറിയിൽ ഹാർമാച്ചുസ് ഏകനാണ്. ആരും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല. മധുര പ്രതീക്ഷകൾ നൽകിയ മഹാറാണി പോലും അയാളെ തിരിഞ്ഞു നോക്കുന്നില്ല.

ദിവസങ്ങൾ വീണ്ടും പലത് കഴിഞ്ഞു. ഒരു ദിവസം രാത്രിയിൽ ഹർമാച്ചുസ് തന്റെ കിടക്കയിൽ മയങ്ങിക്കിടക്കുന്നു. വാതിൽ തുറന്നാരോ കടന്നു വരുന്നു. മഹാറാണി

0: മഹാറാണിയുടെ സുഗന്ധപൂരിതമായ വസ്ത്രാഞ്ജലം ഹാർമാച്ചസിനെ തഴുകുന്നു.
1: പ്രിയപ്പെട്ട ഹാർമാച്ചസ്,
0: അങ്ങെന്നെ പ്രേമിച്ചു, എന്നെ ആരാധിച്ചു, എന്നെ വിശ്വസിച്ചു, പക്ഷെ ഞാൻ അങ്ങയെ വിട്ടിയാക്കി. ഹാർമാച്ചസ്, ഭൂമിയിൽ വെച്ച് ഇനി ഒരിക്കലും നിങ്ങളെ കണ്ടെന്ന് വരില്ല. ഇതാ നിങ്ങൾക്കുള്ള എന്റെ അവസാനത്തെ ചുംബനം. റാണി ഹാർമാച്ചസിന്റെ നെറ്റിത്തടത്തിൽ ചുംബിക്കുന്നു.

0: മഹാറാണി പോയി. പിറ്റേ ദിവസം കാർമിയൻ മുറിയിൽ വന്നു.
1: ഹർമാച്ചുസ് രാജകുമാര, അറിഞ്ഞോ? റോമിലേക്കുള്ള കപ്പൽ തയ്യാറായിരിക്കുന്നു.
0: മഹാറാണി മാർക്കാന്റണിയെ കാണാൻ ടാർസസ് തീരത്തേക്ക് നാളെ പുറപ്പെടുന്നു. സ്വർണച്ചങ്ങലയിൽ ബന്ധിച്ച് അങ്ങയെ കൂടി കപ്പലിൽ കൊണ്ടുപോകുന്നുണ്ട്. പണ്ട് മഹാറാണി അങ്ങയോട് പറഞ്ഞ പ്രേമവചസ്സുകൾ ഇനി ആന്റണിയോട് പറയുന്നത് അങ്ങയ്ക്ക് കാതുകുളിർക്ക കേൾക്കാം.
2: കാർമിയൻ, നിർത്തു, പോകൂ എന്റെ മുമ്പിൽ നിന്ന്.
0: പിറ്റേ ദിവസം റോമിലേക്കുള്ള കപ്പൽ പുറപ്പെട്ടു. കപ്പലിന്റെ അമരം സ്വർണം പൊതിഞ്ഞിരിക്കുന്നു. പങ്കായങ്ങൾ വെള്ളികൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ട്രയറിലെ ഏറ്റവും വില കൂടിയ പട്ടുകൊണ്ടാണ് കപ്പൽ പായ കെട്ടിയിരിക്കുന്നത്. കപ്പലിന്റെ മുഖത്തട്ടിൽ മധ്യഭാഗത്ത് ഒരു സുന്ദര പര്യങ്കത്തിൽ വീനസ് ദേവതയെ പോലെ ശയിക്കുന്നു റാണി ക്ലിയോപാട്ര. ചുറ്റും വീണ വായിച്ചുകൊണ്ട് മഞ്ജുളാങ്കിമാർ, ഒരു ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി അംഗരക്ഷകന്മാർ, അവർക്ക് പിന്നിൽ സ്വർണ ചങ്ങലയിൽ ബന്ധിതനായ ഹർമാച്ചുസ്. കപ്പൽ റോമിലെ മനോഹരമായ ടാർസസ് തീരത്തണഞ്ഞു.

0: റാണി ക്ലിയോപാട്രയെ സ്വീകരിക്കാൻ മാർക്കാന്റണി കപ്പലിലെത്തിയിരിക്കുന്നു.
1: ശ്രേഷ്ഠനായ ആന്റണി അവിടുന്ന് എന്നെ വിളിച്ചു. ഞാനിതാ അങ്ങേ കാണാൻ വന്നിരിക്കുന്നു. ഇന്നു മുതൽ ഞാൻ അവിടുത്തെ സാമന്ത രാജ്ഞി മാത്രം.
0: ആന്റണി അത്ഭുതപ്പെട്ടു നിൽക്കുകയാണ്. താൻ പ്രതീക്ഷിച്ചത് ഒരു സ്ത്രീയാണ്. പക്ഷേ ഇതാ സാഗരത്തിൽ നിന്നും ഒരു ദേവത പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ഒരു സൗന്ദര്യ ദേവത.

വിശ്വമനോഹരിയായ റാണി, ഭവതിയോട് എനിക്ക് യാതൊരു പരിഭവങ്ങളുമില്ല. പ്രകൃതി ഒരിക്കലും ഇത്രയും സൗന്ദര്യം നൽകി മറ്റൊരു സ്ത്രീയെയും അനുഗ്രഹിച്ചിട്ടില്ല. ഞാൻ ഭവതിയെ പ്രേമിക്കുന്നു.

പ്രിയപ്പെട്ട ആന്റണി, അങ്ങയുടെ പ്രേമം അനശ്വരമായിരിക്കട്ടെ. ഇനി എന്നും ഞാൻ അങ്ങയുടേത് മാത്രമായിരിക്കും. നമ്മുടെ ബന്ധം അക്ഷയമായിരിക്കട്ടെ. മാർക്കാന്റണി അപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്.

0: തന്റെ പൂർവകാല പ്രണയകഥകളൊക്കെ മഹാറാണി മറന്നിരിക്കുന്നു. വീണ്ടും കാമോത്സവത്തിന്റെ രാവുകൾ. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കാർമിയൻ ഹാർമാച്യൂസിന്റെ മുറിയിൽ വന്നു. രാജകുമാര, ഇന്നത്തെ രാത്രി അങ്ങയുടെ അവസാനത്തെ രാത്രിയാണ്. അങ്ങയെ കൊല്ലാൻ മഹാറാണി രഹസ്യമായി ഏർപ്പാട് ചെയ്തു കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങ് എത്രയും വേഗം രക്ഷപ്പെടണം. റോമിലേക്ക് വന്ന ഒരു കപ്പൽ അത് രാവിലെ തിരിച്ചു പോകുന്നുണ്ട്. അതിൽ കയറി അങ്ങ് രക്ഷപ്പെടണം. അങ്ങക്ക് വേണ്ടി എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. അങ്ങ് രക്ഷപ്പെടൂ. പക്ഷേ പോകുന്നതിന് മുൻപ് അങ്ങ് എനിക്കൊരു സഹായം ചെയ്യണം. ദാ ഈ വാളുകൊണ്ട് അങ്ങ് എന്റെ കഴുത്ത് വെട്ടണം.
1: കാർമിയൻ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്?
0: രാജകുമാര, അങ്ങേ വഞ്ചിച്ചത് ഞാനാണ്. എല്ലാം റാണിയെ മുൻകൂട്ടി അറിയിച്ചത് ഞാനാണ്.
1: കാർമിയൻ, നീ എന്തിനത് ചെയ്തു?
0: എന്റെ ആശ, എന്റെ ദുരാശ, എന്റെ അസൂയ, എന്റെ പ്രതികാരം, എന്റെ മുറപ്പുരുഷനായ അങ്ങയെ ഞാൻ എന്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു, ആരാധിച്ചു. എന്റെ ജീവിതം പോലും അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പ്രതീക്ഷയോടെ ഞാൻ സ്വപ്നങ്ങൾ നെയ്തു. പക്ഷേ അങ്ങ് എല്ലാ പ്രതിജ്ഞയും മറന്ന് റാണി ക്ലിയോപാട്രയുമായി കൂടുതൽ അടുത്തു. നിങ്ങളുടെ അവിശുദ്ധമായ ആ ബന്ധം എനിക്ക് സഹിച്ചില്ല. നിങ്ങളെ തമ്മിൽ അകറ്റാൻ, ഹർമാച്യൂസ്, അങ്ങയോട് പ്രതികാരം ചെയ്യാൻ ഞാൻ എല്ലാം റാണിയോട് തുറന്നു പറഞ്ഞു. സ്വതന്ത്ര ഈജിപ്റ്റ് എന്ന ആശയത്തെ പോലും ഞാൻ എന്നേക്കുമായി തകർത്തു കളഞ്ഞു. ഞാൻ മഞ്ചകയാണ്, എന്നെ കൊന്നു കളയൂ, കൊന്നു കളയൂ.
2: കാർമിയൻ, നിന്നെ കൊല്ലാൻ എനിക്ക് അവകാശമില്ല. ഞാനും തെറ്റു ചെയ്തവനാണ്. വിശ്വസിച്ച പ്രസ്ഥാനത്തോടും പതിനായിരക്കണക്കിന് ദേശസ്നേഹികളോടും ഈജിപ്തിലെ സകല ദേവതമാരോടും തെറ്റു ചെയ്തവനാണ് ഞാൻ. അതുകൊണ്ട് നിന്നെ കൊല്ലാനുള്ള അവകാശം എനിക്കില്ല. മാത്രമല്ല കാർമിയൻ, ഒരിക്കൽ കൂടി നിന്റെ സഹായം എനിക്ക് വേണം. എന്റെ പ്രതിജ്ഞ എനിക്ക് പാലിക്കണം. പറയൂ, നീ എന്നെ സഹായിക്കുമോ?
0: പ്രിയപ്പെട്ട രാജകുമാര, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വഞ്ചിക്കില്ല. പൊയ്ക്കോളൂ, വേഗം പൊയ്ക്കോളൂ, പോയി രക്ഷപ്പെടൂ. ഹർമാച്യൂസ് കാർമിയൻ പറഞ്ഞ കപ്പലിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷെ യാത്ര ആരംഭിച്ചു രണ്ടാം ദിവസം കൊടുങ്കാറ്റിൽപ്പെട്ട് കപ്പൽ തകർന്നു.
1: അയാളുടെ ബോധം മറയുന്നു. ഓർമ്മ വരുമ്പോൾ ഒരു മുക്കുവ കുടിലിൽ കിടക്കുന്നു ഹർമാച്യൂസ്.
0: ബോധം വീണപ്പോ മുക്കുവന്മാരൊക്കെ തുള്ളിച്ചാടുന്നു.
1: കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ശരീരത്തിന്റെ ക്ഷീണമൊക്കെ മാറി. ഒരു ദിവസം അർദ്ധരാത്രിയിൽ കുറച്ച് സ്വർണ നാണയങ്ങൾ ആ കുടിലിൽ വെച്ചിട്ട് ഹർമാച്യൂസ് ഇറങ്ങിപ്പോയി കളഞ്ഞു. വേഷം മാറി അലക്സാണ്ട്രിയയിലെത്തി.
0: മഹാറാണി കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു. റാണിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി എല്ലാം വിട്ടറിഞ്ഞിട്ട് മാർക്കാന്റണിയും കൂടെ വന്നിരിക്കുന്നു.
1: രണ്ടുപേരും ഭാര്യാഭർത്താക്കന്മാരെ പോലെ ജീവിക്കുന്നു. തൽക്കാലം ഇവിടെ നിൽക്കുന്നത് ആപത്താണ്.
0: അബുദ്ധ സ്പഷണത്തിലേക്ക് പോകുന്ന ഒരു വഞ്ചികിൽ നടുപ്പടിയിലിരിക്കുന്നു ഹർമാച്യൂസ്. ആരും അയാളെ തിരിച്ചറിഞ്ഞില്ല. വഞ്ചിക്കാർ പാട്ടുപാടിക്കൊണ്ട് തണ്ടു വലിക്കുന്നു. പക്ഷേ പാടുന്നതൊക്കെ മഹാറാണിയെക്കുറിച്ചുള്ള പാട്ടുകൾ.

0: വഞ്ചിയ ബുദ്ധസിലെത്തി, ഹർമച്ചുസ് ക്ഷേത്രത്തിലെത്തി. അവിടെ ഒറ്റയാളെയും കാണാനില്ല. ക്ഷേത്ര ഭിത്തികളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് ചുറ്റും കാട് പിടിച്ചു കിടക്കുന്നു.
1: വിശുദ്ധ ദേവതമാരെ സാക്ഷി നിർത്തി ഈജിപ്തിന്റെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രതിജ്ഞയെടുത്തത് ഇവിടെ വെച്ചാണ്. വിമോചന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ എന്നെ രാജാവായി വാഴിച്ചത് ഇവിടെ വെച്ചാണ്. ഞാൻ കാരണം പ്രസ്ഥാനം മാത്രമല്ല ക്ഷേത്രം പോലും തകർന്നിരിക്കുന്നു. എല്ലാം തകർത്തിട്ട് വീണ്ടും താൻ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു.
0: ഹർമച്ചുസ് മഹാപുരോഹിതന്റെ മുറിയുടെ വാതിലെത്തി. അതായിരിക്കുന്നു അച്ഛൻ. ചിത്രപ്പണികൾ ചെയ്ത കസേരയിൽ പുരോഹിത വസ്ത്രമണിഞ്ഞ് ശിലാതുല്യനായിരിക്കുന്നു അച്ഛൻ.
2: മുണ്ഡനം ചെയ്ത ശിരസും

0: പാദപതനം കേട്ട് അച്ഛൻ മുഖം തിരിച്ചു. ഇല്ല, തന്നെ മനസ്സിലായില്ല, കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു.
1: അച്ഛ, ഞാനാണ് ഹാർമച്ചുസ്.
2: ശപിക്കപ്പെട്ടവനെ, നീ വന്നോ? എല്ലാം നശിപ്പിച്ചിട്ട് നീ വന്നോ? പിരമിഡുകൾ പോലും കൊള്ളയടിച്ചവനെ, നീ എന്റെ മകനല്ല, നീ വഞ്ചകനാണ്. പാതാളഗഹ്വരങ്ങൾ നിന്നെ വിഴുങ്ങും, സകല ദേവതമാരുടെയും ശാപം നിന്റെ മേൽ പതിക്കും. ഇതൊക്കെ കാണാൻ ഞാൻ മാത്രം ബാക്കി. എടാ എടാ, അടുത്തു അടാ, കൊടും പാവി രാജ്യദ്രോഹി.
0: കയ്യിലിരുന്ന വടി കൊണ്ട് അച്ഛൻ ഹാർമച്ചുസിനെ തല്ലുന്നു. പക്ഷെ അച്ഛൻ നിലത്ത് വീണു.
1: ഇല്ല,
0: ആ ശോക പഞ്ചരം ജീവൻ വെടിഞ്ഞു. പുത്രദുഃഖത്താൽ തപിച്ചുകൊണ്ടിരുന്ന ആ പിതൃഗാത്രം നിശ്ചലമായി.
1: പരിമള തൈലങ്ങൾ പൂശി അച്ഛന്റെ മൃതശരീരം സംസ്കരിച്ചിട്ട് അകലെ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു ഹാർമച്ചുസ്.
0: മറ്റാരും അറിയാതെ ഒളിമ്പസ് പർവ്വതത്തിൽ ഒരു ഗുഹയിൽ താമസിക്കുന്നു. കൂട്ടിന് മറ്റാരുമില്ല, താനും തന്റെ സ്വകാര്യ ദുഃഖങ്ങളും മാത്രം.

0: വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇതാ ഒളിമ്പസ് പർവ്വതത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഒരു സന്യാസി. പക്ഷെ ആളുകൾ അദ്ദേഹത്തെ കണ്ടുപിടിച്ചു, അവർ ചുറ്റും കൂടി, അവർ അദ്ദേഹത്തിന് ഒരു പേരും കൊടുത്തു, ഒളിമ്പസ് ദേവൻ. രോഗശാന്തിക്ക് അദ്ദേഹം അവർക്ക് മരുന്ന് കൊടുത്തു, നക്ഷത്രഫലം കുറിച്ചു കൊടുത്തു. അതൊക്കെ സഫലമായപ്പോ ഒളിമ്പസ് ദേവന്റെ കീർത്തി നാടെങ്ങും പരന്നു. ഒരു ദിവസം റാണി ക്ലിയോപാട്രയുടെ സന്ദേശവും കൊണ്ട് ഒരു ദൂതൻ ഒളിമ്പസ് ദേവനെ കാണാനെത്തി. മാർക്കാന്റണിക്ക് സുഖമില്ല, വിഷാദ രോഗം. കാരണം ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ ആന്റണി പരാജയപ്പെട്ടു. റാണി ക്ലിയോപാട്രയുമായി കാമലീലകൾ ആടി നടന്ന് അവരുടെ പ്രേമത്തിന് വേണ്ടി ലോക സാമ്രാജ്യം നഷ്ടപ്പെടുത്തിയ മാർക്കാന്റണി ഇപ്പോൾ വിഷാദചിത്തനാണ്. ഒന്നിനും ഉത്സാഹമില്ല, മഹാറാണിയെ പോലും ശ്രദ്ധിക്കുന്നില്ല, ആരെയും കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. അകലെ ഒരു ദ്വീപിൽ ടിമോണിയം എന്നൊരു കുടിൽ കെട്ടി അവിടെ താമസിക്കുന്നു. ആന്റണിയെ ചികിത്സിച്ച് വീണ്ടും ഉല്ലാസവാനാക്കാൻ മഹാറാണി ദൂതനെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഒളിമ്പസ് കൊട്ടാരത്തിലെത്തി. അല്ലയോ ഒളിമ്പസ്, താങ്കൾ വളരെ പ്രഗത്ഭനായ ഭിക്ഷക്കാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ അസുഖം ഭേദപ്പെടുത്തിയാൽ വളരെ വിലപ്പെട്ട സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും.
1: മഹാറാണി വിഷമിക്കണ്ട, എന്നെ സഹായിക്കാൻ വിശ്വസ്തയായ ഒരു പരിചാരികയെ കൂടി അയച്ചാലും.
0: കാർമിയൻ, ഒളിമ്പസിനോടൊപ്പം നീ തന്നെ പോകൂ. രണ്ടുപേരും ടിമോണിയത്തിലെത്തി. ഒരു തന്ത്രം പ്രയോഗിച്ചു. മഹാറാണി ആത്മഹത്യ ചെയ്തെന്ന് മാർക്കാന്റണിയോട് കള്ളം പറഞ്ഞു. ഇത് കേട്ട ആന്റണി ഒരു പരിചാരകന്റെ വാൾ വലിച്ചൂരി സ്വന്തം നെഞ്ചിൽ കുത്തിയിറക്കി. ആന്റണിയുടെ മരണം റാണി ക്ലിയോപാട്രയെ മാനസികമായി തകർത്തു.
2: എവിടെയാ ഭിക്ഷക്കുരൻ? വിളിക്കൂ അയാളെ, അയാളെ വിളിക്കൂ. ഹേ ഒളിമ്പസ്, എനിക്കൊരു പാത്രം വിഷം തയ്യാറാക്കി തരൂ. എന്റെ പ്രിയപ്പെട്ട ആന്റണിയുടെ സബിതത്തിലേക്ക് എനിക്കും പോകണം, വേഗമാകട്ടെ.
0: ഒളിമ്പസ് വിഷം തയ്യാറാക്കി കൊടുത്തു. റാണി അത് വാങ്ങി കുടിച്ചു.
1: മഹാറാണി, മരിക്കും മുമ്പ് ഒരു കാര്യം കൂടി അവിടുന്ന് അറിഞ്ഞിരിക്കണം.
0: ഞാൻ ഒളിമ്പസ് അല്ല.
1: അവിടുന്ന് പരാജയപ്പെടുത്തിയ ഹാർമാച്ചുസ്.
0: ഞാനിതാ മഹാറാണിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ ഈ നാട് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. റാണി അത്തൽപ്പത്തിലേക്ക് തളർന്നു വീണു.
1: മരണത്തിന്റെ നിഷ്പന്താവസ്ഥയിലും സൗന്ദര്യത്തിന്റെ റാണിയായി കിടക്കുന്നു വിശ്വമോഹിനിയായ ക്ലിയോപാട്ര.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ക്ലിയോപാട്ര എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സുദർശനൻ.
4: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രക്ഷിതാക്കളെ പലപ്പോഴും ആശങ്കയിലാഴ്ത്തുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്, കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസേബിലിറ്റി. നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിൽ പിന്നോട്ട് പോകുമ്പോൾ അവന് ശ്രദ്ധ കുറവാണ് എന്നോ അവൻ പഠിക്കുന്നില്ല എന്നോ നമ്മൾ സാധാരണയായി പറയാറുണ്ട്. എന്നാൽ ആ പിന്നോട്ടു പോക്കിന് പിന്നിൽ ഒരു രോഗാവസ്ഥയാകാം. ഈ വിഷയത്തെക്കുറിച്ച് ശരിയായ ധാരണയില്ലാത്തതിനാൽ പല കുട്ടികളുടെയും ഭാവി ഇതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നുണ്ട്. എന്താണ് പഠന വൈകല്യം? ഇതെങ്ങനെ തിരിച്ചറിയാം? ഇതിന് പരിഹാരം എന്താണ്? വിശദമായി കേൾക്കാം. എന്താണ് പഠന വൈകല്യം? പഠന വൈകല്യം എന്നത് ഒരു കുട്ടിയുടെ ബുദ്ധിക്കുറവല്ല. ഒരു സാധാരണ ബുദ്ധിയോ അതിൽ കൂടുതലോ ഉള്ള ഒരു കുട്ടിക്ക് തലച്ചോറിന്റെ ചില ഭാഗങ്ങളിലെ പ്രവർത്തനത്തിലുള്ള ചെറിയ വ്യത്യാസം കാരണം എഴുതാനും വായിക്കാനും കണക്കുകൂട്ടാനും മറ്റും ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇത്. ഇത് കുട്ടിയുടെ പഠനത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കും. ഓരോ കുട്ടികളിലും ഈ വൈകല്യം ഓരോ രീതിയിലായിരിക്കും കാണപ്പെടുന്നത്. പഠന വൈകല്യങ്ങളെ പ്രധാനമായും മൂന്ന് തരങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന്, ഡിസ്ലെക്സിയ അഥവാ വായിക്കാനുള്ള വൈകല്യം. അക്ഷരങ്ങൾ തിരിച്ചറിയാനും വാക്കുകൾ കൂട്ടി വായിക്കാനും വാക്യങ്ങൾ മനസ്സിലാക്കാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട്, ഡിസ്ഗ്രാഫിയ എഴുതാനുള്ള വൈകല്യമാണിത്. അക്ഷരങ്ങൾ വൃത്തിയായി എഴുതാൻ കഴിയില്ല, അക്ഷരത്തെറ്റുകൾ കൂടുതലായിരിക്കും, ചിഹ്നങ്ങൾ ശരിയായി ഉപയോഗിക്കാൻ കഴിയില്ല. മൂന്ന്, ഡിസ്കാൽക്കുലിയ അഥവാ കണക്കുകൂട്ടാനുള്ള വൈകല്യം. ലളിതമായ കണക്കുകൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഗണിത ചിഹ്നങ്ങൾ മനസ്സിലാക്കാനും ഗുണനപട്ടിക പഠിക്കാനും പ്രയാസമായിരിക്കും. ഈ വൈകല്യങ്ങൾ ഒരു കുട്ടിയുടെ ബുദ്ധിയെ ബാധിക്കില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ, ലിയനാർഡോ ഡാവിഞ്ചി തുടങ്ങിയ പ്രമുഖർക്കും ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കൾക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ചെറിയ പ്രായത്തിൽ, അതായത് പ്രീ സ്കൂൾ, സംസാരിക്കാൻ കാലതാമസമുണ്ടാകുക, വാക്കുകൾ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, പല കളികളിലും നിയമങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. സ്കൂൾ പ്രായത്തിൽ, അതായത് കിൻഡർ ഗാർട്ടൻ മുതൽ നാലാം ക്ലാസ് വരെ, അക്ഷരമാല പഠിക്കാൻ ബുദ്ധിമുട്ട്, വാക്കുകൾ കൂട്ടി വായിക്കാൻ പ്രയാസപ്പെടുക, അക്ഷരത്തെറ്റുകൾ കൂടുതലായി വരുത്തുക, അക്ഷരങ്ങളും അക്കങ്ങളും തിരിച്ചെഴുതുക, ഉദാഹരണത്തിന് ബി എന്നതിന് പകരം ഡി എന്നെഴുതുക, ഘടികാരത്തിൽ സമയം നോക്കാൻ ബുദ്ധിമുട്ട്. ഉയർന്ന ക്ലാസുകളിൽ, അഞ്ചാം ക്ലാസ് മുതൽ, വായിക്കുന്നതിൽ വേഗത കുറവ്, കണക്കിൽ സ്ഥിരമായി പിന്നോട്ടു പോവുക, വാക്കുകൾ ശരിയായി ഉച്ചരിക്കാൻ ബുദ്ധിമുട്ട്, പുസ്തകങ്ങളിൽ നിന്ന് നോക്കി എഴുതാൻ പ്രയാസം, ഓർമ്മക്കുറവ്. ഈ ലക്ഷണങ്ങൾ സ്ഥിരമായി കണ്ടുവരികയാണെങ്കിൽ അത് പഠന വൈകല്യമാകാനുള്ള സാധ്യതയുണ്ട്. എന്താണ് പരിഹാരം? പഠന വൈകല്യത്തിന് ശരിയായ ചികിത്സ നൽകിയാൽ കുട്ടിയുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഒന്ന്, കൃത്യമായ രോഗനിർണയം. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു മനഃശാസ്ത്രജ്ഞനെയോ ശിശുരോഗ വിദഗ്ധനെയോ കാണിക്കുക. ഈ വൈകല്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനുള്ള പരിശോധനകൾ ഇന്ന് ലഭ്യമാണ്. രണ്ട്, പ്രത്യേക പരിശീലനം അഥവാ റെമഡിയൽ ടീച്ചിങ്. പഠന വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് സാധാരണ ക്ലാസുകളിൽ പഠിക്കാൻ പ്രയാസമായിരിക്കും. അവർക്ക് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ഈ പരിശീലനം നൽകുന്നതിന് പ്രത്യേക അധ്യാപകരുണ്ട്. മൂന്ന്, രക്ഷിതാക്കളുടെ പിന്തുണ. കുട്ടികളെ വഴക്കു പറഞ്ഞോ കുറ്റപ്പെടുത്തിയോ പഠിപ്പിക്കാൻ ശ്രമിക്കരുത്. അത് അവരുടെ ആത്മവിശ്വാസം തകർക്കും. ഈ അവസ്ഥയെ മനസ്സിലാക്കി അവരെ സ്നേഹത്തോടെയും പിന്തുണയോടെയും ചേർത്ത് പിടിക്കുക. നാല്, സ്കൂളിലെ സഹായം. കുട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് അധ്യാപകരെ അറിയിക്കുക. ക്ലാസ് റൂമിൽ ഈ കുട്ടികൾക്ക് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. അഞ്ച്, ആത്മവിശ്വാസം വളർത്തുക. പഠനത്തിൽ പിന്നോട്ട് പോയാലും മറ്റു കഴിവുകളിൽ അവർ മിടുക്കരായിരിക്കും. ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുക. ഇത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രിയ രക്ഷിതാക്കളെ, പഠന വൈകല്യം ഒരു കുറ്റമല്ല, അതൊരു രോഗമാണ്. അതിന് ചികിത്സയുണ്ട്. ഈ അവസ്ഥയെ തിരിച്ചറിയാനും കുട്ടിയെ പിന്തുണയ്ക്കാനും രക്ഷിതാക്കൾക്ക് സാധിച്ചാൽ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ കഴിയും.
1: രക്ഷിതാക്കളറിയാൻ അവതരണം ഗായത്രി ദേവി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: മസക്കലിയിൽ ഇന്നാദ്യം യാദൂൻ കെ ഭാരത് എന്ന ചിത്രത്തിനു വേണ്ടി രാഹുൽ ദേവ് ബർമൻ സംഗീതം നൽകി നജ്റു സുൽത്താൻപുരി രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ആശാ ഭോസ്ലെയും മുഹമ്മദ് റഫിയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
1: അൻപത് എന്ന ചിത്രത്തിന് വേണ്ടി മദൻ മോഹൻ സംഗീതം നൽകി. രാജ മെഹദി അലിഖാൻ രചന നിർവഹിച്ച ഗാനം. ആലാപനം ലതാ മങ്കേഷ്കർ.

മസക്കലിയിൽ ഇനി അഗ്നിപത് എന്ന ചിത്രത്തിന് വേണ്ടി അജയ് അതുൽ സംഗീതം നൽകി അമിതാഭ് ഭട്ടാചാര്യ രചന നിർവഹിച്ച ഗാനം ആലാപനം സോനു നിഗം.

ചിത്രം ഓം ശാന്തിയോ, സംഗീതം വിശാൽ പട്ലാനിയും ശേഖറും ചേർന്ന്, രചന ജാവീദ് അക്തർ, ആലപിച്ചിരിക്കുന്നത് സോനു നിഗമും ശ്രേയ ഘോഷാലും.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി.
2: മനുഷ്യർ എന്ന ചിത്രത്തിന് വേണ്ടി ആനന്ദ് മിലിൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറും SP ബാലസുബ്രഹ്മണ്യവും ചേർന്ന്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം. മസക്കലി
1: സനം തേരി കസം എന്ന ചിത്രത്തിന് വേണ്ടി ഹിമേഷ് റഷ്മിയ സംഗീതം നൽകിയ ഗാനം രചന നിർവഹിച്ചിരിക്കുന്നത് സമീർ അഞ്ചാനും ഹിമേഷ് റഷ്മിയും ചേർന്ന്. ആലാപനം അങ്കിത് തിവാരി, പാലക് മുച്ചർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കേരളത്തിന്റെ ഇതിഹാസം.
1: കേരളത്തിന്റെ ഇതിഹാസത്തിൽ ഇന്ന് കരിന്തണ്ടനെ കുറിച്ച് കേൾക്കാം. പ്രകൃതിയുടെ പച്ചപ്പും കോടമഞ്ഞിന്റെ കുളിരും ചരിത്രത്തിന്റെ ആഴങ്ങളുമുള്ള വയനാടിന്റെ മണ്ണ്, വയനാടിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ച വയനാടൻ ചുരത്തിന്റെ ചരിത്രത്തിലേക്ക് നമ്മളെ കൈപിടിച്ചു നടത്തിയ ഒരു മനുഷ്യനുണ്ട്, വയനാട്ടിലെ ആദിവാസി ഗോത്രത്തലവനായിരുന്ന കരിന്തണ്ടൻ. ചുരത്തിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന ആ ധീരന്റെ കഥയാണ് ചരിത്രത്തിൽ അധികം രേഖപ്പെടുത്താതെ പോയ കഥ. വയനാടിന്റെ ചരിത്രം വയനാട്ടിലെ ആദിവാസി ജനതയുടെ ചരിത്രം കൂടിയാണ്. ആദിവാസി സമൂഹങ്ങൾ തലമുറകളായി കാടിനെ അറിഞ്ഞും കാടിനെ സംരക്ഷിച്ചും ജീവിച്ചു. കരിന്തണ്ടൻ വയനാടൻ കാടുകളെക്കുറിച്ച് ആഴത്തിൽ അറിവുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. കാടിന്റെ ഓരോ തുടിപ്പും വഴികളും അദ്ദേഹത്തിന് മനപാഠമായിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ വയനാട്ടിൽ ആധിപത്യം ഉറപ്പിച്ച സമയത്താണ് കരിന്തണ്ടന്റെ ജീവിതത്തിലെ പ്രധാന സംഭവം നടക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് അവരുടെ വാണിജ്യ ആവശ്യങ്ങൾക്കായി വയനാട്ടിലേക്ക് എളുപ്പത്തിൽ എത്താനുള്ള ഒരു വഴി ആവശ്യമായിരുന്നു. നിലമ്പൂർ, കോഴിക്കോട്, മൈസൂർ തുടങ്ങിയ സ്ഥലങ്ങളുമായി വയനാടിനെ ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു പാത. അവർ ധാരാളം പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും കുന്നുകളും കാടും നിറഞ്ഞ ഭൂപ്രകൃതി കാരണം അവർക്കത് സാധിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് അവർ കരിന്തണ്ടന്റെ സഹായം തേടിയത്. ഒരുപാട് മലനിരകളും കൊടും വനങ്ങളും നിറഞ്ഞ ഈ വഴി പുറം ലോകത്തിന് അജ്ഞാതമായിരുന്നു. എന്നാൽ കരിന്തണ്ടന് ഈ വഴികൾ തന്റെ കൈവെള്ളയിലെ വരകൾ പോലെ പരിചിതമായിരുന്നു. കാടിനെ അറിഞ്ഞ കരിന്തണ്ടൻ ബ്രിട്ടീഷുകാർക്ക് വഴി കാണിക്കാൻ തയ്യാറായി. കരിന്തണ്ടൻ തന്റെ അറിവുകളും അനുഭവങ്ങളും ഉപയോഗിച്ച് വയനാടൻ ചുരത്തിന്റെ ദുർഘടമായ വഴികളിലൂടെ ബ്രിട്ടീഷുകാർക്ക് പാതയൊരുക്കി. ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെയും ഉദ്യോഗസ്ഥരെയും കൂട്ടി കരിന്തണ്ടൻ കാടിന്റെ ഉള്ളിലേക്ക് നടന്നു. മലനിരകളും കൊടും വനങ്ങളും കടന്ന് വയനാടിനെ താഴ്വാരവുമായി ബന്ധിപ്പിക്കുന്ന വഴി അദ്ദേഹം കണ്ടെത്തി. ബ്രിട്ടീഷുകാർ കരിന്തണ്ടന്റെ സഹായത്തോടെ വയനാടൻ ചുരം നിർമ്മിച്ചു. ഇന്നത്തെ വയനാടൻ ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം കരിന്തണ്ടൻ കണ്ടെത്തിയ അതേ പാതയാണ്. ഈ ചുരം വയനാടിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചു. വയനാടിന്റെ സമ്പത്ത് പുറം ലോകത്തേക്ക് എളുപ്പത്തിലെത്തിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. അതോടെ വയനാട് ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായി മാറി. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഭാഗം ഇവിടെ തുടങ്ങുന്നു. കരിന്തണ്ടന്റെ അറിവിനെ ചൂഷണം ചെയ്ത ബ്രിട്ടീഷുകാർ ഈ വഴി കണ്ടെത്തിയതിന്റെ മുഴുവൻ ബഹുമതിയും തങ്ങൾക്കാണ് എന്ന് വരുത്തി തീർത്തു. തങ്ങളുടെ വഴികാട്ടിയായ കരിന്തണ്ടനെ അവർ ചതിച്ചു. വഴി വെളിപ്പെടുത്തിയതിനു ശേഷം കരിന്തണ്ടനെ അവർ വധിച്ചു. വയനാടൻ ചുരത്തിന്റെ മുകളിൽ വെച്ച് ഒരു വെടിയുണ്ട കരിന്തണ്ടന്റെ ജീവൻ കവർന്നെടുത്തു. കഥ അവിടെയും തീർന്നില്ല. കരിന്തണ്ടന്റെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുന്നു എന്ന വിശ്വാസം എവിടെയും പരന്നു. കരിന്തണ്ടനെ കൊന്നതിനു ശേഷം ചുരത്തിൽ ദുരൂഹമായ അപകടങ്ങൾ സംഭവിച്ചു അത്രേ. വാഹനങ്ങൾ നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് പതിക്കുകയും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതിന് കാരണം കരിന്തണ്ടന്റെ ആത്മാവാണെന്ന് ആളുകൾ ഉറച്ചു വിശ്വസിച്ചു. ഈ ആത്മാവിനെ തളയ്ക്കാൻ ഒരു മന്ത്രവാദി വന്നു. കരിന്തണ്ടന്റെ ആത്മാവിനെ അയാൾ ചങ്ങല കൊണ്ട് ബന്ധിച്ച് ഒരു മരത്തിൽ തളച്ചുവെന്നായി ഐതിഹ്യം. ഈ മരം ഇന്നും വയനാടൻ ചുരത്തിന് സമീപം കാണാം. വയനാട്ടിലെ പച്ചപ്പിനടിയിൽ ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട ഈ മരം ഇന്നും ഒരുപാട് കഥകൾ പറയുന്നു. കരിന്തണ്ടന്റെ ഓർമ്മയ്ക്കായി വയനാടൻ ചുരത്തിൽ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ പ്രതിമ വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുന്ന എല്ലാ യാത്രക്കാരെയും സ്വാഗതം ചെയ്യുന്നു. കരിന്തണ്ടൻ ഒരു ചരിത്രപുരുഷൻ മാത്രമല്ല, വയനാടിന്റെ ആത്മാവ് കൂടിയാണ്. വയനാടിന്റെ വികസനത്തിന് വഴിയൊരുക്കിയ ആ ധീരന് നമ്മൾ നൽകേണ്ട ആദരം വളരെ വലുതാണ്. വയനാടൻ ചുരത്തിലൂടെ കടന്നുപോകുമ്പോൾ ഓർക്കുക, ഈ വഴി കണ്ടെത്തിയത് ഒരു ബ്രിട്ടീഷുകാരനല്ല, മറിച്ച് കരിന്തണ്ടൻ എന്ന ഒരു ആദിവാസി യുവാവാണ്. വയനാടൻ ചുരം ഇന്നും കരിന്തണ്ടന്റെ പേരിൽ നിലകൊള്ളുന്നു. പ്രിയ ശ്രോതാക്കളെ, കരിന്തണ്ടന്റെ കഥ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് നമ്മൾ മറന്നുപോയ ഒരുപാട് ജീവിതങ്ങളുടെ കഥയാണ്. പ്രകൃതിയെ അറിഞ്ഞും പ്രകൃതിയെ സ്നേഹിച്ചും ജീവിച്ച ആദിവാസി സമൂഹങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് നൽകിയ സംഭാവനകൾ മറക്കാൻ പാടില്ല തന്നെ. വയനാടൻ ചുരത്തിന്റെ ചരിത്രം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ.

മദ്യപാനം എന്നത് ഒരു വ്യക്തിയുടെ ആ നിമിഷത്തെ മാനസികാവസ്ഥയെ മാത്രമല്ല, മറിച്ച് തലച്ചോറ് സമ്മർദ്ദങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്ന രീതിയെ തന്നെ ദീർഘകാലത്തേക്ക് മാറ്റിമറിക്കുന്ന ഒന്നാണ്. മദ്യം തലച്ചോറിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് തുടക്കത്തിൽ ശരീരത്തിന് ശാന്തത നൽകുന്ന ഗാബ പോലുള്ള രാസസന്ദേശങ്ങളെ ഉത്തേജിപ്പിക്കുകയും സ്ട്രെസ് സർക്യൂട്ടുകളുടെ പ്രവർത്തനത്തെ താൽക്കാലികമായി മന്ദീഭവിപ്പിക്കുകയും ചെയ്യുന്നു. മദ്യപിച്ച ഉടനെ ആളുകൾക്ക് വലിയ രീതിയിൽ റിലാക്സേഷനും സന്തോഷവും അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. എന്നാൽ ശരീരം ഈ മദ്യത്തെ വിഘടിപ്പിച്ച് പുറന്തള്ളാൻ തുടങ്ങുന്നതോടെ തലച്ചോറ് ഈ അവസ്ഥയെ പ്രതിരോധിക്കാൻ ശ്രമിക്കും. ഇതിനായി അത് ഉത്തേജനം നൽകുന്ന രാസസന്ദേശങ്ങൾ അമിതമായി വർദ്ധിപ്പിക്കുകയും സ്ട്രെസ്സുമായി ബന്ധപ്പെട്ട നാഡീവ്യൂഹങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. നിരന്തരമായ മദ്യപാനം തലച്ചോറിലെ ഈ രാസസമതുലനാവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കും. തൽഫലമായി തലച്ചോർ സമ്മർദ്ദങ്ങളോട് കൂടുതൽ പെട്ടെന്ന് പ്രതികരിക്കാൻ തുടങ്ങുകയും വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള അതിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യും. മദ്യപിക്കാത്ത സമയങ്ങളിൽ പോലും കടുത്ത ആകുലത, പെട്ടെന്നുള്ള ദേഷ്യം, ഉറക്കക്കുറവ്, മാനസികമായ അസ്ഥിരത എന്നിവ വ്യക്തികളിൽ പ്രകടമാകുന്നത് ഈ രാസമാറ്റങ്ങൾ കൊണ്ടാണ്. എന്നാൽ ഒരു വ്യക്തി മദ്യപാനം പൂർണ്ണമായി നിർത്തുമ്പോൾ തലച്ചോറ് ഈ തകരാറുകൾ പരിഹരിച്ച് അതിന്റെ പഴയ സന്തുലിതാവസ്ഥയിലേക്ക് മടങ്ങാൻ ആരംഭിക്കുന്നു. മദ്യപാനം അവസാനിപ്പിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള തലച്ചോറിന്റെ ശേഷിയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്നതായി ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഈ കാലയളവിൽ വ്യക്തികളിലെ ആകുലതകളും വിഷാദ രോഗലക്ഷണങ്ങളും 25 മുതൽ 30% വരെ കുറയുന്നതായി ഗവേഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ അവരുടെ ഉറക്കം സ്വാഭാവിക നിലയിലാവുകയും വൈകാരികമായ പ്രതികരണങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളതാവുകയും ചെയ്യും. മദ്യം പൂർണ്ണമായി ശരീരത്തിൽ നിന്ന് മാറുമ്പോൾ തലച്ചോറിലെ കെമിക്കൽ സിഗ്നലിംഗ് സംവിധാനങ്ങളും സ്ട്രെസ് റെസ്പോൺസ് സർക്യൂട്ടുകളും തനിയെ പുനഃക്രമീകരിക്കപ്പെടുന്നതിന്റെ ഫലമാണ് ഇത്. മദ്യപാനം ഉപേക്ഷിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന മാറ്റങ്ങളാണ് ഇവയെല്ലാം. വ്യക്തമായ ചിന്താശേഷി, ശാന്തമായ മാനസികാവസ്ഥ, നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഉണ്ടാകുന്ന ആന്തരിക ഭയങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവയെല്ലാം ഇതിലൂടെ വ്യക്തിക്ക് തിരികെ ലഭിക്കുന്നു. ചുരുക്കത്തിൽ, മദ്യം നൽകുന്ന താൽക്കാലിക ശാന്തത ഭാവിയിലേക്കുള്ള വലിയൊരു മാനസിക കടബാധ്യതയാണെങ്കിൽ മദ്യവർജനം തലച്ചോറിന് നൽകുന്നത് യഥാർത്ഥവും ശാശ്വതവുമായ സമാധാനമാണ്.

പച്ചവെള്ളവും ചൂടുവെള്ളവും കണ്ടാൽ ഒരേപോലെയാണ്. തൊട്ടാൽ മാത്രമേ ഉള്ളിലെ തണുപ്പും ഉള്ളിലെരിയുന്ന തീക്കനലും തിരിച്ചറിയാനാവൂ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് ആരെയും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ആരെയും അടുത്തറിയണം, ഹൃദയം തൊട്ട് അനുഭവിച്ചറിയണം. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

തമിഴകം കേൾക്കാം തമിഴ് ഗാനങ്ങൾ. എന്നെ അറന്താൾ എന്ന ചിത്രത്തിൽ നിന്നുമാണ് തമിഴകത്തിൽ ഇന്ന് ആദ്യ ഗാനം. സംഗീതം ഹാരിസ് ജയരാജ്, രചന വിഘ്നേഷ് ശിവൻ, ആലാപനം വിജയ് പ്രകാശ്, ഗാനബാല തുടങ്ങിയവർ ചേർന്നു.

ഞാനും റൌഡിദാൻ എന്ന ചിത്രത്തിനുവേണ്ടി അനിരുദ്ധ് രവിചന്ദർ സംഗീതവും ആലാപനവും നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. രചന വിഘ്നേഷ് ശിവൻ.

0: ചിത്രം ഓ കാതൽ കൺമണി. സംഗീതം എ ആർ റഹ്മാൻ. ആലാപനം എ ആർ റഹ്മാൻ, ജോണിറ്റ ഗാന്ധി എന്നിവർ ചേർന്നു.
1: Ah!

യാൻ എന്ന ചിത്രത്തിൽ നിന്നുള്ള ഗാനമാണ് തമിഴകത്തിൽ അടുത്തത്. സംഗീതം ഹാരിസ്, ജയരാജ്, രചന കപിലൻ, ആലാപനം ഗാനബാല, എം സി വിക്കി.

റെമോ എന്ന ചിത്രത്തിനു വേണ്ടി അനിരുദ്ധ് ദേവിചന്ദർ സംഗീതം നിർവഹിച്ച ഗാനമാണ് തമിഴകത്തിലൂടെ ശ്രോതാക്കൾ അടുത്തു കേൾക്കാൻ പോകുന്നത്. രചന വിഘ്നേശ് ശിവൻ, ആലാപനം അനിരുദ്ധ് ദേവിചന്ദർ.

എന്നെ അറിന്താൽ എന്ന ചിത്രത്തിനു വേണ്ടി ഹാരിസ് ജയരാജ് സംഗീത സംവിധാനം നിർവഹിച്ച് താമരെ രചന നിർവഹിച്ച ഗാനം. ആലാപനം ബെന്നി ദയാൽ, മഹതി എന്നിവർ ചേർന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കാത്തിരുന്നു കേൾക്കാം കരുണാസായി റേഡിയോ.
1: ബട്ടല്ല ഐസ്ക്രീം, ബന്ധങ്ങളിലെ ബുദ്ധിമുട്ട് അലിഞ്ഞു തീരാൻ തണുപ്പിന്റെ മാധുര്യവുമായി ബട്ടല്ല ഐസ്ക്രീം പുളിയർക്കോണം. ഹോൾസെയിലിനും റീറ്റെയിലിനും എന്തിന് ഹോം ഡെലിവറിക്കുമായി വിളിക്കാം 9895381668. ബട്ടല്ല ഐസ്ക്രീം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: വാരണാസിയിലെ വലിയ പണക്കാരൻ മഹാധനൻ, അയാളുടെ ഒരേയൊരു മകൻ ചെറുപ്പത്തിൽ പഠിക്കാതെ കളിച്ചു നടന്നു. യുവാവായപ്പോൾ മറ്റൊരു പണപ്പെട്ടിയുടെ ഏകപുത്രിയെ വിവാഹം കഴിച്ച് സുഖഭോഗങ്ങളിൽ മുഴുകി കാലം കഴിച്ചു. ഭാര്യയും ഒട്ടും പഠിപ്പുള്ളവളായിരുന്നില്ല. മാതാപിതാക്കൾ മരിച്ചപ്പോൾ രണ്ടു വക സ്വത്തും പണവും ഈ മക്കൾക്ക് ചേർന്നു. ധനം വളർത്താനോ നിലനിർത്താനോ അവർക്ക് അറിവില്ല. അവർ ധൂർത്തടിച്ചു, പണം തീർന്നു, ഇളകാ മുതലുകളും വിറ്റുതീർന്നു. കുടിയിരുപ്പ് പോലും നഷ്ടപ്പെട്ടു. തൊഴിലൊന്നും ശീലിച്ചിട്ടില്ലാത്തതിനാൽ പിച്ചയെടുത്തു. മഹാധനന്റെ മകൻ മഠത്തിന്റെ പുറമതിൽ ചാരി നിന്ന് ഉച്ചിഷ്ടം ഭക്ഷിക്കുന്നത് കാണാനിടയായ ബുദ്ധന്റെ ചുണ്ടുകളിൽ കരുണാർദ്രമായ ഒരു ചെറു പുഞ്ചിരി പരന്നു. കാരണം ആരാഞ്ഞ ആനന്ദനോട് ഭഗവാൻ പറഞ്ഞു, ആനന്ദ, ഇവനെ നോക്കൂ, മഹാധനികന്റെ മകൻ. ഇവൻ ചെറുപ്പത്തിൽ വേണ്ടതുപോലെ പ്രയത്നിച്ചിരുന്നുവെങ്കിൽ എത്ര മികവ് നേടുമായിരുന്നു. നഗരത്തിലെ പ്രഥമ ശ്രേഷ്ഠിയാകാമായിരുന്നു. ഇവൻ ഭിക്ഷുസംഘത്തിൽ ചേർന്നിരുന്നെങ്കിൽ അർഹത പദവിയിലെത്തുമായിരുന്നു. അവന്റെ ഭാര്യ അനാഗാമിയാകുമായിരുന്നു. വേണ്ടപ്പോൾ വേണ്ടത് ചെയ്യാതിരുന്നതിനാൽ ഇങ്ങനെ അഗതികളായി. ഇതും പറഞ്ഞ് ഭഗവാൻ ഈ ഗാഥകൾ ചൊല്ലി. ചെറുപ്പത്തിൽ ബ്രഹ്മചര്യം ശീലിക്കാതെ നടന്നവൻ ധനം വേണ്ടത് നേടാതെ വയസ്സാകുന്ന വേളയിൽ മീനൊഴിഞ്ഞ കുളത്തിങ്കൽ ക്ഷീണിക്കും കൊറ്റിയെ പോലെയാവാം. ചെറുപ്പത്തിൽ ബ്രഹ്മചര്യം ശീലിക്കാതെ നടന്നവൻ ധനം വേണ്ടതു നേടാതെ വയസ്സാകുന്ന വേളയിൽ പോയതോർത്തു കിടക്കുന്നു മുറുക്കം പോയ വില്ലുപോൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ജൂലൈ 5-ന്റെ തട്ടകത്തിലൂടെയാണ്. ഇന്ന് ബഷീർ അനുസ്മരണ ദിനം. 1687 ജൂലൈ 5. ഭൗതിക ശാസ്ത്ര ചരിത്രത്തിൽ ദൂരവ്യാപകവും വിപ്ലവകരവുമായ സ്വാധീനം ചെലുത്തിയ ഗ്രന്ഥങ്ങളിൽ പ്രമുഖമായ ഐസക് ന്യൂട്ടന്റെ പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. 1841 ജൂലൈ 5, സഞ്ചാരി സംഘങ്ങളെ ലോകത്തിന്റെ വിവിധ കോണുകളിലെത്തിക്കുന്ന ഉല്ലാസയാത്ര പദ്ധതിയിലൂടെ ലോക ഭൂപടത്തിൽ മേൽവിലാസമുറപ്പിച്ച തോമസ് കുക്ക് ദേ തന്റെ ആദ്യ യാത്ര ആരംഭിച്ചിരിക്കുന്നു.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അസ്സലാമു അലൈക്കും. ഞാനാണ് അബ്ദുള്ള, ഹിസ് ഹൈനസ് അബ്ദുള്ള. മനസ്സിലായില്ലേ? നമസ്കാരം, മോഹൻലാലാണ്. നിങ്ങൾ വളർത്തി വലുതാക്കിയ മോഹൻലാൽ. കലാപ്രേമികളായ നിങ്ങൾക്ക് വേണ്ടി പ്രണവം ആർട്സ് നിർമ്മിക്കുന്ന ചിത്രമാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള. സിബി മലയിലാണ് സംവിധായകൻ. ഞാൻ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ നല്ല പാട്ടുകൾ ഉണ്ടാവണമെന്ന് എൻ്റെ മനസ്സാഗ്രഹിച്ചു. അതിൻ്റെ സാഫല്യമാണ് ഈ ചിത്രത്തിലെ ഗാനങ്ങൾ. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതിയ ഗാനങ്ങൾക്ക് രവീന്ദ്രനാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ദാസേട്ടനും ശ്രീകുട്ടനും സുജിത്തും ചിത്രയും പാടിയിരിക്കുന്നു. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഈ സംഗീതമേള എന്നെ സ്നേഹിക്കുന്ന, സംഗീതത്തെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന, അമ്മയെ സ്നേഹിക്കുന്ന നിങ്ങളുടെ മുന്നിൽ സാദരം ഞാൻ അവതരിപ്പിക്കട്ടെ. കാലബിന്ദുവിൽ എവിടെ നിന്നു ആരംഭിച്ച മഹാപ്രവാഹത്തിൽ ഞെട്ടറ്റു വീണ പൊന്നശോകപ്പൂ പോലെ ഞാനും. ലക്ഷ്യമറിയില്ല, ഒഴുക്കായിരുന്നു, എങ്ങോട്ടെന്നറിയാത്ത ഒഴുക്ക്. തുരുമ്പു വന്ന വീണക്കമ്പികളിൽ ഏതോ നഷ്ടസംഗീതം ഉണരുന്നത് കേട്ടുകിടന്നു. മൂർധാവിൽ ഇറ്റുവീണ കണ്ണുനീർത്തുള്ളികളിൽ അമ്മയുടെ ഹൃദയരക്തം കലർന്നിരുന്നു. മഴമേഘങ്ങൾ കാത്തിരിക്കുന്ന ആകാശത്തിന് താഴെ, വേനലിൽ നീറുന്ന വരണ്ട ഭൂമിയിലൂടെ, ഉടഞ്ഞ അസ്ഥിക്കഷ്ണങ്ങൾക്കും കിനാവുകളുടെ ജീർണജടങ്ങൾക്കുമിടയിലൂടെ എങ്ങോട്ടാണ് ഈ യാത്ര? ശാന്തിതീരം എവിടെയാണ്? ഇവിടെയാണോ?

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. VBGRAMJI പദ്ധതിയുടെ ആദ്യ ഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി എൻ ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. നാളെ മുതൽ ഇന്തോനേഷ്യ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8-ന് ഓസ്ട്രേലിയയിലെത്തും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. VBGRAMJI പദ്ധതിയുടെ നടത്തിപ്പിനായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപയുടെ ആദ്യ ഗഡു അനുവദിച്ചതായി കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പദ്ധതിയുടെ നടത്തിപ്പ് സംബന്ധിച്ച് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മന്ത്രിമാരുമായി നടത്തിയ ഓൺലൈൻ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വേതനത്തിൽ കാലതാമസമുണ്ടാകാതിരിക്കാൻ തനതു വിഹിതം കൃത്യസമയത്ത് നൽകണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഈ മാസം 20-ന് തുടക്കമാകും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി സംസ്ഥാനത്തെ ലോക്സഭാ രാജ്യസഭാ അംഗങ്ങൾ ഈ മാസം 9-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പാർലമെന്റിൽ ഉന്നയിക്കേണ്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. വനിതാ ശിശുവികസന മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: നാളെയും മറ്റന്നാളുമായി കൊച്ചിയിൽ നടക്കുന്ന ബ്രിക്സ് വനിതാ പ്രവർത്തക സമിതി യോഗത്തിനും ബുധൻ വ്യാഴം ദിവസങ്ങളിലെ വനിതാ മന്ത്രിതല യോഗത്തിനുമുള്ള തയ്യാറെടുപ്പുകൾ അന്തിമഘട്ടത്തിലാണ്. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്ന പ്രമേയത്തിലാണ് പരിപാടി നടക്കുന്നത്. നേതൃത്വം, ഭരണം, സാമ്പത്തികം, ഡിജിറ്റൽ ഉൾപ്പെടുത്തൽ, കാലാവസ്ഥാ പ്രവർത്തനം എന്നിവയിൽ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമിടുന്നത്. ഭരണത്തിലും നേതൃത്വത്തിലും സ്ത്രീ പങ്കാളിത്തം, ഡിജിറ്റൽ സാമ്പത്തിക രംഗങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം, വനിതാ സംരംഭകത്വവും നൈപുണ്യ വികസനവും, കാലാവസ്ഥാ വെല്ലുവിളികൾ ചെറുക്കുന്നതിലും ഭക്ഷ്യസുരക്ഷയിലും പോഷകാഹാരത്തിലും സ്ത്രീകളുടെ പങ്ക് എന്നിവയാണ് മുൻഗണനാ മേഖലകൾ.
0: സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. പ്ലസ് വൺ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി 10:30 മുതൽ 1 മണിവരെ ആമുഖ ക്ലാസുകൾ നടക്കും. സംസ്ഥാനത്തെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. നെല്ലിന്റെ ഗുണമേന്മ ഉറപ്പാക്കണമെന്നും കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തമാക്കുകയാണ് ലക്ഷ്യമെന്നും കോട്ടയം ജില്ലാതല അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. കോട്ടയം, കുട്ടനാട് പ്രദേശങ്ങളിൽ നെല്ലിന്റെ നിറം മാറുന്നത് പരിശോധിക്കാൻ കാർഷിക സർവകലാശാലയിലെ പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി വ്യക്തമാക്കി. ആരോഗ്യവകുപ്പിൽ കഴിഞ്ഞ 10 വർഷത്തിന്

0: നടത്തിയ പർച്ചേസുകളിൽ വകുപ്പുതല അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മെഡിക്കൽ കോളേജുകളിലും വിവിധ ആശുപത്രികളിലും കോടികൾ മുടക്കി വാങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നശിക്കുന്നത് സംബന്ധിച്ച പരാതികളിലാണ് അന്വേഷണമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ പരാതി വിജിലൻസിന് കൈമാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. എന്റെ ക്ഷയരോഗമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി 2025 മികച്ച ക്ഷയരോഗമുക്ത പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാര വിതരണം നാളെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കോട്ടയത്ത് നടക്കുന്ന പരിപാടിയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾക്കായുള്ള ടി ബി ബോധവൽക്കരണ പരിപാടിയും സ്പീക്കർ ഉദ്ഘാടനം ചെയ്യും. കൊച്ചിയിലും കോഴിക്കോടും കോറോ ഹെൽത്ത് എന്ന കമ്പനി 750 അധികം തൊഴിലാളികളെ പിരിച്ചുവിട്ട നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് CITU സംസ്ഥാന സെക്രട്ടറിയും മുൻ തൊഴിൽ മന്ത്രിയുമായ വി ശിവൻകുട്ടി. നിയമവിരുദ്ധ പിരിച്ചുവിടലിനെതിരെ ലേബർ കമ്മീഷണറെയും ലേബർ കോടതികളെയും സമീപിക്കാൻ CITU മുൻകൈയെടുക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. തൊഴിലാളി വിരുദ്ധ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സമൂഹമാധ്യമമായ ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച് കേന്ദ്ര സർക്കാർ. 7 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്ന് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ ഭരണസ്തംഭനത്തിൽ സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്ന് മുൻമന്ത്രി വി ശിവൻകുട്ടി. നഗരത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിലച്ചെന്നും മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നില്ലെന്നും അദ്ദേഹം ആരോപിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടുന്നില്ലെന്നും നഗരസഭയിലെ സുപ്രധാന രേഖകൾ കടത്താനുള്ള നീക്കങ്ങൾ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിക്കണമെന്നും ശ്രീ ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. പാലാ നഗരസഭയിലെ സ്വതന്ത്ര കൂട്ടായ്മയ്ക്കുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ്. മണ്ഡലം കമ്മിറ്റി കൂടിയ ശേഷമാണ് പിന്തുണ പിൻവലിച്ചത്. സ്വതന്ത്ര കൂട്ടായ്മയ്ക്കെതിരെയുള്ള പ്രമേയം കോൺഗ്രസ് പാസാക്കി. ഇടുക്കി മൂന്നാർ ടൌണിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ മണിക്കൂറുകൾ നീണ്ട ഗതാഗത കുരുക്കിൽ വലഞ്ഞ് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ. പഴയ മൂന്നാർ ഭാഗത്ത് മണ്ണിടിച്ചിൽ സാധ്യതയെ തുടർന്നാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: സമാന്തര പാതയിലും തിരക്കേറിയതോടെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകാൻ കഴിയാതെ വാഹനങ്ങൾ ടൌണിൽ തന്നെ മണിക്കൂറുകളോളം കുടുങ്ങിക്കിടന്നു. മാട്ടുപെട്ടി, ഇരവികുളം ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴികൾ എന്നിവിടങ്ങളിലുമെല്ലാം കനത്ത ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. വിനോദസഞ്ചാരികൾ മണിക്കൂറുകളോളം വാഹനങ്ങളിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യമുണ്ടായി. വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും ഗതാഗത നിയന്ത്രണവും ഒരുമിച്ചെത്തിയതോടെയാണ് മൂന്നാറിൽ വ്യാപകമായ ഗതാഗത കുരുക്കുണ്ടായത്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 6 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ ബ്രസീൽ നാളെ നോർവേയെ നേരിടും. പുലർച്ചെ 1:30 മത്സരം. 5:30 നടക്കുന്ന മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വയോജന ക്ഷേമ പദ്ധതികൾ കൂടുതൽ ഫലപ്രദമാക്കാൻ സംസ്ഥാന വയോജന കമ്മീഷന്റെ നേതൃത്വത്തിൽ തദ്ദേശ ഭരണ മേധാവികളുടെ യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. വയോജന ക്ഷേമത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതിയിൽ വകയിരുത്തുന്ന ഫണ്ട് കൂടുതൽ കാര്യക്ഷമമായും ഫലപ്രദമായും വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വിൽപ്പനയും വ്യാപനവും തടയാനുള്ള ഓപ്പറേഷൻ തൂഫാൻ പ്രവർത്തനം ഊർജ്ജിതം. യജ്ഞത്തിന്റെ ഭാഗമായി ഇന്ന് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ കണ്ടെത്തിയ വ്യാജ വാറ്റ് കേന്ദ്രത്തിൽ സൂക്ഷിച്ചിരുന്ന 1454 ലിറ്റർ വാഷ് നശിപ്പിച്ചു. അതിനിടെ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 171 പേർ അറസ്റ്റിലായി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയിട്ടുള്ളവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് എന്യൂമറേറ്റർമാർ വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. വി ജീറാംജി പദ്ധതിയുടെ ആദ്യഗഡുവായി സംസ്ഥാനങ്ങൾക്ക് 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗത്തിനൊരുങ്ങി കൊച്ചി. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ നാളെ ആരംഭിക്കും. സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി N. ഷംസുദ്ദീൻ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ തരിശുനിലങ്ങളുടെ മാപ്പിംഗ് 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് കൃഷിമന്ത്രി TC. സംസ്ഥാനത്ത് മഴ ശക്തമാകും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ശാസ്ത്ര കൗതുകം.
1: ശാസ്ത്ര കൗതുകത്തിൽ ഇന്ന് പുഷ്യരാഗം. പുരാണത്തിലെ ദിവ്യരത്നമോ ഭൂമിയിലെ കൊരണ്ടമോ? ഈ വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നവരത്നങ്ങളിൽ ഏറ്റവും തിളക്കമുള്ളതും വിശ്വാസങ്ങളുടെ ഭാരം പേറുന്നതുമായ ഒരു രത്നമാണ് മഞ്ഞ പുഷ്യരാഗം അഥവാ എലൂസഫയർ. പുഷ്പരാഗം, ഗുരുരത്നം, ഗുരുപ്രിയ, ഗുരുമണി എന്നിങ്ങനെ സംസ്കൃതത്തിലും മറ്റു ഭാഷകളിലും ഈ കല്ലിന് നിരവധി പേരുകളുണ്ട്. ഓരോ പേരിന് പിന്നിലും ഒരു വിശ്വാസത്തിന്റെയും പുരാണത്തിന്റെയും സ്വാധീനവുമുണ്ട്. വ്യാഴഗ്രഹത്തിന്റെ പ്രതിരൂപമായി കണക്കാക്കപ്പെടുന്ന ഈ രത്നം ധനത്തിന്റെയും വിജ്ഞാനത്തിന്റെയും താക്കോലാണ് എന്നാണ് പരമ്പരാഗത വിശ്വാസം. പുഷ്യരാഗത്തിന്റെ പ്രാധാന്യം കേവലം ജ്യോതിഷത്തിലൊതുങ്ങുന്നില്ല. പുരാതന കാലം മുതൽ തന്നെ ഈ രത്നം അധികാരത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടിരുന്നു. ബൈബിൾ പുരാണമനുസരിച്ച് ജെറുസലേമിലെ ആദ്യ ദേവാലയങ്ങൾ സ്ഥാപിച്ച സോളമൻ ചക്രവർത്തിയുടെ കിരീടത്തിലും ആഭരണങ്ങളിലും ഈ രത്നം തിളങ്ങി നിന്നിരുന്നു. അതുപോലെ പണ്ടുകാലത്ത് പൂജാരിമാരും സന്യാസിമാരും ആത്മീയതയുടെയും ഏകാഗ്രതയുടെയും ഭാഗമായി ഈ രത്നം ധരിച്ചിരുന്നു. ധനദേവതയായ കുബേരന്റെ ദിക്കായ വടക്കാണ് നവരത്നമോതിരത്തിൽ ഇതിന് നൽകിയിട്ടുള്ള സ്ഥാനം. ഇത്തരം വിശ്വാസങ്ങളെല്ലാം ഈ കല്ലിന് ഒരു ദിവ്യമായ പരിവേഷം നൽകാൻ സഹായിച്ചു. എന്നാൽ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയുടെ കണ്ണിലൂടെ പുഷ്യരാഗത്തെ നോക്കുമ്പോൾ അത് കേവലം ഒരു രത്നം മാത്രമാണ്. പുഷ്യരാഗം എന്നത് കൊരണ്ടം കുടുംബത്തിൽപ്പെട്ട ഒരു ധാതുവാണ്. കൊരണ്ടം കല്ലുകൾ ഓക്സൈഡ് കലർന്നവയാണ്. അതിൽ പ്രധാനമായും അടങ്ങിയിരിക്കുന്നത് അലുമിനിയം ഓക്സൈഡാണ്. അലുമിനിയം ഓക്സൈഡ് കൂടുതലായി കലരുന്നതിനാലാണ് ഈ കല്ലുകൾക്ക് മഞ്ഞ, സ്വർണം, തേൻ എന്നീ മനോഹരമായ നിറങ്ങൾ ലഭിക്കുന്നത്. ഇതിന് കടുപ്പം നൽകുന്നതും ഈ ഘടകമാണ്. മോസ് സ്കെയിലിൽ 9 കാഠിന്യമുണ്ടതിന്. വജ്രത്തിന് തൊട്ടു പിന്നിൽ കടുപ്പത്തിൽ 2 സ്ഥാനമാണ് ഈ രത്നത്തിനുള്ളത്. ഈ വിലയേറിയ കല്ലുകൾക്ക് നല്ല നിറവും ശുദ്ധിയുമുള്ള രൂപത്തിൽ ലഭിക്കുന്നത് പ്രധാനമായും ശ്രീലങ്ക, ബ്രസീൽ എന്നിവിടങ്ങളിലെ ഖനികളിൽ നിന്നുമാണ്. ഭൂമിയുടെ അഗാധമായ താപത്തിലും മർദ്ദത്തിലുമാണ് ഈ കൊരണ്ടം കല്ലുകൾക്ക് രൂപം നൽകുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് പ്രകൃതി സ്വയം സൃഷ്ടിക്കുന്ന അനർഹമായ ശിലാഖണ്ഡമാണ് ഇത്. ഇവിടെ ജ്യോതിഷപരമായ ഒരു ശക്തിയുമല്ല, മറിച്ച് ഭൗമശാസ്ത്രപരമായ ഒരു അത്ഭുതമാണ് ഈ കല്ലിന്റെ ഉത്ഭവത്തിന് പിന്നിൽ. ശുദ്ധമായ പുഷ്യരാഗം വെളുത്ത വസ്ത്രത്തിൽ വെയിലത്ത് വച്ചാൽ മഞ്ഞരശ്മികൾ പടരുന്നതായി കാണാൻ കഴിയുന്നത് അതിന്റെ രാസഘടനയും പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാനുള്ള ഒപ്റ്റിക്കൽ ഗുണങ്ങളും കാരണമാണ്. പലതരം പുള്ളികളുള്ളവ, പാൽ നിറമുള്ള പാട, കീറലുള്ളവ, മങ്ങിയ നിറമുള്ളവ എന്നിവയെല്ലാം ദോഷയുക്തമായ പുഷ്യരാഗങ്ങളാണെന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ ദോഷങ്ങളെല്ലാം രത്നത്തിന്റെ ഗുണനിലവാരത്തെയും വിപണി മൂല്യത്തെയും ബാധിക്കുന്ന ഘടകങ്ങൾ മാത്രമാണ്. കുറഞ്ഞ ക്വാളിറ്റിയുള്ള രത്നം ധരിച്ചാൽ ഫലം ലഭിക്കില്ല എന്ന് പറയുന്നത് നല്ല വിലയുള്ള രത്നം വാങ്ങാനുള്ള കച്ചവടപരമായ ഒരു തന്ത്രം കൂടിയാണ്. പുരാണങ്ങളനുസരിച്ച് വലാസുരൻ എന്ന അസുരന്റെ ശരീരഭാഗങ്ങളിൽ നിന്നാണ് രത്നങ്ങളുണ്ടായത്. അസുര രാജാവിന്റെ തൊലിയാണ് മഞ്ഞ പുഷ്യരാഗക്കല്ലുകളായി മാറിയതെന്ന ഐതിഹ്യം, ത്വക്ക് സംബന്ധമായ അസുഖങ്ങളെ ചേർക്കാൻ ഈ കല്ല് ധരിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസത്തിന് അടിസ്ഥാനമായി. പനി, പാണ്ഡുരോഗം, ശ്വാസമുട്ടൽ, കരൾ രോഗങ്ങൾ, പ്രമേഹം, വന്ധ്യത തുടങ്ങിയവ പരിഹരിക്കാൻ ഈ രത്നം ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു. വിഷജന്തുക്കൾ കടിച്ച മുറിപ്പാടിൽ നല്ല പുഷ്യരാഗം വച്ചാൽ വിഷം പെട്ടെന്നിറങ്ങുമെന്ന് ആയുർവേദം പറയുന്നു. ഈ വാദങ്ങളെല്ലാം പ്രാചീന നാട്ടറിവുകളുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമാണ്. ഈ രോഗശാന്തി വാദങ്ങൾക്ക് ശാസ്ത്രീയ അടിത്തറയില്ല. രത്നങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ആന്തരിക പ്രവർത്തനങ്ങളെയോ രാസപ്രവർത്തനങ്ങളെയോ ബാധിക്കുന്നതായി ശാസ്ത്രം തെളിയിച്ചിട്ടില്ല. എന്നിരുന്നാലും ഒരു രത്നം ധരിക്കുമ്പോൾ ചിലർക്ക് രോഗശമനം ലഭിക്കുന്നുവെങ്കിൽ അതിന് കാരണം പ്ലസിബോ എഫക്റ്റാണ്. അതായത്, ഈ കല്ല് തന്റെ രോഗം മാറ്റുമെന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുമ്പോൾ അയാളുടെ മനസ്സ് ശരീരത്തിൽ ചില അനുകൂല മാറ്റങ്ങൾ വരുത്തും. രോഗശാന്തിക്ക് നമ്മൾ ഡോക്ടർമാരെയും ശാസ്ത്രീയ ചികിത്സാ രീതികളെയും ആശ്രയിക്കേണ്ടതുണ്ട്. പുരാതന കാലം മുതലേ ഈ രത്നം ധരിച്ചാൽ ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാകില്ലെന്ന് വിശ്വാസമുണ്ടായിരുന്നു. കൂടാതെ മുൻകോപം വരാതെ മനസ്സ് നിയന്ത്രിക്കാനും ബുദ്ധി വർദ്ധിപ്പിക്കാനും മരണഭയം ഇല്ലാതാക്കാനും ഇതിന് ശക്തിയുണ്ടെന്നും വിശ്വസിക്കുന്നു. ഈ ഫലങ്ങളെല്ലാം മനഃശാസ്ത്രപരമാണ്. ആത്മീയ ചിന്ത, ആത്മധൈര്യം, മനഃശക്തി എന്നിവയെല്ലാം വ്യക്തിയുടെ സ്വയം വിശ്വാസത്തിൽ നിന്ന് മാനസികാവസ്ഥയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഒരു വസ്തുവിനെ ആശ്രയിക്കാതെ സ്വന്തം കഴിവിൽ വിശ്വസിക്കാനുള്ള ശക്തി നമ്മൾ ആർജിക്കേണ്ടതുണ്ട്. വ്യാഴം നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും സാത്വികനാണ്, രാജഗുരുവാണ്. അതിനാൽ ഈ രത്നം ധരിച്ചാൽ ധനം, ഐശ്വര്യം, ദീർഘായുസ് യശസ്, സന്താന ഭാഗ്യം എന്നിവ ലഭിക്കുമെന്ന വിശ്വാസം. എന്നാൽ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെ പോലും നിയന്ത്രിക്കാൻ ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്ത ഒരു ചെറിയ കല്ലിന് കഴിയുമോ എന്നത് യുക്തിസഹജമായി ചിന്തിക്കേണ്ട വിഷയമാണ്. വ്യക്തിയുടെ ജീവിതത്തിലെ വിജയവും പരാജയവും അയാളുടെ കഠിനാധ്വാനം, ബുദ്ധി, അവസരങ്ങൾ, നല്ല തീരുമാനങ്ങൾ എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മഞ്ഞ പുഷ്യരാഗം എന്നത് ഭൂമി നമുക്ക് നൽകിയ മനോഹരവും കടുപ്പമേറിയതും വിലയേറിയതുമായ ഒരു അനർഘമായ രത്നം മാത്രമാണ്. ഈ കല്ലുകൾക്ക് ചരിത്രമുണ്ട്, സൗന്ദര്യമുണ്ട്, വിപണി മൂല്യമുണ്ട്. എന്നാൽ രോഗങ്ങളെ മാറ്റാനോ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഭാഗ്യം കൊണ്ടുവരാനോ ഇതിന് ദിവ്യമായ ശക്തിയില്ല. ഒരു ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം ധരിക്കുന്നതിന് പകരം അതിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായി ഒരാഭരണമായി ഈ കല്ലിനെ സ്വീകരിക്കാം. കല്ലിന്റെ തിളക്കത്തിൽ ആകൃഷ്ടരാവുകയും ചെയ്യാം. പക്ഷേ ജീവിതത്തിലെ തീരുമാനങ്ങൾ യുക്തിയുടെ വെളിച്ചത്തിൽ മാത്രം എടുക്കുക.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശാസ്ത്ര കൗതുകം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: മനോമേധം മസ്തിഷ്കത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി.
1: മനോമേധത്തിൽ ഇന്ന് നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്ക് പുതിയ മാനം നൽകിക്കൊണ്ട് സമീപകാലത്ത് പുറത്തുവന്ന ഒരു സുപ്രധാന ജനിതക പഠനത്തെക്കുറിച്ച് കേൾക്കാം. OCD അഥവാ ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡറും കുടലിലെ മൈക്രോബയോമും തമ്മിലുള്ള ബന്ധം. ദീർഘകാലമായി തലച്ചോറിൽ മാത്രം ഉത്ഭവിക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഒബ്സസീവ് കംപൽസീവ് ഡിസോർഡർ അഥവാ OCD എന്ന മാനസികാവസ്ഥയുടെ സാധ്യതയിൽ നമ്മുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് അതായത് ഗട്ട് മൈക്രോബയോമിന് പങ്കുണ്ട് എന്നാണ് ഈ പഠനം പറയുന്നത്. മനസ്സിന്റെ താക്കോൽ വയറ്റിലാണോ? തലച്ചോറിനെയും കുടലിനെയും ബന്ധിപ്പിക്കുന്ന ഈ നിഗൂഢ പാത എങ്ങനെയാണ് OCDയെ സ്വാധീനിക്കുന്നത്? 200,000-ലധികം ആളുകളുടെ ജനിതക വിവരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഈ വിപ്ലവകരമായ പഠനത്തിന്റെ ശാസ്ത്രീയ വശങ്ങൾ, കണ്ടെത്തലുകൾ, ചികിത്സാ സാധ്യതകൾ എന്നിവ ഇന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. OCD എന്നത് അനാവശ്യമായ ചിന്തകളുടെ, അതായത് ഒബ്സഷൻസ് ഒരു ശൃംഖലയും അത് കാരണമുണ്ടാകുന്ന ആവർത്തിച്ചുള്ള പ്രവൃത്തികളും അതായത് കമ്പൽഷൻസും ചേർന്ന ഒരു മാനസികാവസ്ഥയാണ്. ഇതിന്റെ ചികിത്സയും പഠനവും പ്രധാനമായും മസ്തിഷ്കത്തിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലും തലച്ചോറിലെ ഘടനാപരമായ മാറ്റങ്ങളിലുമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. എന്നാൽ പുതിയ പഠനം ഈ ധാരണയെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മുടെ ദഹന വ്യവസ്ഥയിൽ വസിക്കുന്ന ട്രില്യൺ കണക്കിന് സൂക്ഷ്മാണുക്കളുടെ സമൂഹമാണ് ഗട്ട് മൈക്രോബയോം അഥവാ കുടൽ സസ്യം. ഇവയിൽ ബാക്ടീരിയകൾ, ഫംഗസുകൾ, വൈറസുകൾ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇവ നമ്മുടെ ദഹനത്തെ സഹായിക്കുക, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയ ശാരീരിക ധർമ്മങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്, ഈ സൂക്ഷ്മാണുക്കൾ നമ്മുടെ മാനസികാരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. കുടലും തലച്ചോറും തമ്മിൽ ഒരു ദ്വിമുഖ ആശയവിനിമയ പാതയുണ്ട്. ഇതിനെയാണ് ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് വിളിക്കുന്നത്. ഈ ബന്ധം പ്രധാനമായും പ്രവർത്തിക്കുന്നത് വാഗ്സ് നാഡി വഴിയും കൂടുതൽ കുടൽ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ അഥവാ മെറ്റാബോളൈറ്റുകൾ വഴിയുമാണ്. ഈ രാസവസ്തുക്കൾ സെറോട്ടോണിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെയും നാഡീവ്യവസ്ഥയെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഈ ദ്വിമുഖ പാതയിലൂടെ കുടലിലെ ചില ബാക്ടീരിയകൾ OCDയുടെ ജനിതകപരമായ അപകട സാധ്യതയിൽ നേരിട്ട് ഇടപെടുന്നു എന്ന് സൂചിപ്പിക്കുന്നു എന്നതാണ് പുതിയ പഠനം. ഈ പഠനം കേവലം നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല, ശാസ്ത്രീയമായ പിഴവുകൾ പരമാവധി കുറയ്ക്കാൻ സഹായിക്കുന്ന അഡ്വാൻസ്ഡ് ജനിതക വിശകലന രീതികൾ ഇതിനായി ഉപയോഗിച്ചു. ഈ ഗവേഷണത്തിൽ 200,000-ലധികം വ്യക്തികളുടെ ജനിതക ഡാറ്റാബേസുകൾ ഉപയോഗിച്ച് OCD ഉള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഡാറ്റകൾ താരതമ്യം ചെയ്തതിലൂടെ OCDയുടെ അപകട സാധ്യതയുമായി ബന്ധമുള്ള ജനിതക വ്യതിയാനങ്ങൾ ഗവേഷകർക്ക് കണ്ടെത്താൻ സാധിച്ചു. ഇവിടെ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കുടലിലെ ബാക്ടീരിയകളുടെ സാന്നിധ്യത്തെ സ്വാധീനിക്കുന്ന ജനിതക ഘടകങ്ങളും OCDയുമായി ബന്ധപ്പെട്ട ജനിതക ഘടകങ്ങളും തമ്മിലുള്ള തത്സമയ ബന്ധത്തിലാണ്. ഈ പഠനം ഉപയോഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രീതിശാസ്ത്രമാണ് മെൻഡേലിയൻ റാൻഡമൈസേഷൻ. ഇത് ഒരുതരം കോസൽ ഇൻഫറൻസ് രീതിയാണ്. മെൻഡേലിയൻ റാൻഡമൈസേഷൻ ഉപയോഗിക്കുന്നതിലൂടെ ജീവിതശൈലി, ഭക്ഷണക്രമം തുടങ്ങിയ പാർശ്വഫലങ്ങൾ കാരണം ഉണ്ടാകാവുന്ന തെറ്റായ ബന്ധങ്ങളെ ഒഴിവാക്കാൻ സാധിക്കുന്നു. അതായത് OCDയുടെ ഫലമായി ഒരാളുടെ കുടൽ ബാക്ടീരിയ മാറിയതാണോ അതോ കുടൽ ബാക്ടീരിയയിലെ മാറ്റം OCDക്ക് കാരണമായതാണോ എന്നതിലെ കാരണഫലബന്ധം സ്ഥാപിക്കാൻ മെൻഡേലിയൻ റാൻഡമൈസേഷൻ സഹായിക്കുന്നു. ഈ ശക്തമായ വിശകലന രീതി കുടൽ ആരോഗ്യവും മാനസികാരോഗ്യവും തമ്മിലുള്ള ബന്ധം കേവലം യാദർശികമല്ല, മറിച്ച് ജനിതകപരമായ അടിസ്ഥാനമുള്ളതാണ് എന്ന് തെളിയിക്കുന്നതിന് കരുത്തേകി. ഈ വിശകലനത്തിൽ OCDയുമായി ബന്ധമുള്ള 6 പ്രത്യേകതരം കുടൽ സൂക്ഷ്മാണുക്കളെ ഗവേഷകർ തിരിച്ചറിഞ്ഞു. ചിലതരം ബാക്ടീരിയകളുടെ ഉയർന്ന സാന്നിധ്യം OCDയുടെ അപകട സാധ്യത ഉയർത്തുന്നതായി കണ്ടെത്തി. അതേസമയം മറ്റു ചില ബാക്ടീരിയകളുടെ സാന്നിധ്യം OCDയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതിനോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറയ്ക്കുന്നതിനോ സഹായിക്കുന്നുവെന്നും പഠനം സൂചിപ്പിക്കുന്നു. ഈ കണ്ടെത്തൽ OCDയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും ഒരു പുതിയ ദിശാബോധം നൽകുന്നുണ്ട്. തലച്ചോറിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന ചികിത്സാരീതികൾക്ക് പുറത്തേക്ക് പുതിയ വഴികൾ തുറന്നുകിട്ടുന്നു. നിലവിൽ OCDക്ക് ഉപയോഗിക്കുന്ന മരുന്നുകൾ പ്രധാനമായും സെലക്റ്റീവ് സെറോട്ടോണിൻ റീ അപ്ടേക്ക് ഇൻഹിബിറ്ററുകൾ അഥവാ SSRI. ഇത് എല്ലാവരിലും ഫലപ്രദമല്ല. എന്നാൽ കുടലിലെ മൈക്രോബയോമിനെ ലക്ഷ്യമിട്ടുള്ള ചികിത്സകൾക്ക് വലിയ സാധ്യതയുണ്ട്. OCDയിൽ നിന്ന് സംരക്ഷണം നൽകുന്നതായി കണ്ടെത്തിയ ബാക്ടീരിയകളെ വളർത്താൻ സഹായിക്കുന്ന പ്രീബയോട്ടിക്കുകൾ അല്ലെങ്കിൽ ആ ബാക്ടീരിയകളെ നേരിട്ട് നൽകുന്ന പ്രോബയോട്ടിക്കുകൾ എന്നിവ ഉപയോഗിച്ച് ചികിത്സാരീതികൾ വികസിപ്പിക്കാൻ ഈ പഠനം സഹായിച്ചേക്കാം. ചില ഭക്ഷണക്രമങ്ങൾ, ഉദാഹരണത്തിന് ഫൈബർ കൂടുതലുള്ളവ, കുടലിലെ നല്ല ബാക്ടീരിയകളെ പ്രോത്സാഹിപ്പിക്കും. OCDക്ക് സാധ്യതയുള്ളവരിൽ ഭക്ഷണക്രമം മാറ്റുന്നതിലൂടെ രോഗം വരാതെ പ്രതിരോധിക്കാൻ കഴിഞ്ഞേക്കും. ഈ പഠനം ശക്തമായൊരു ജനിതക ബന്ധം നൽകുന്നുണ്ടെങ്കിലും ഏത് രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ഈ ബാക്ടീരിയകൾ OCDയെ സ്വാധീനിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനം ആവശ്യമാണ്. കുടലിലെ ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന ചില മെറ്റബോളൈറ്റുകൾ തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളായ സെറോട്ടോണിൻ, ഗാമ അമിനോബ്യൂട്ടറിക് ആസിഡ് അഥവാ GABA എന്നിവയുടെ ഉൽപ്പാദനത്തെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും നിസ്സാരമെന്ന് തോന്നാവുന്ന ഒരു കൂട്ടം സൂക്ഷ്മാണുക്കൾക്ക് നമ്മുടെ ഏറ്റവും സങ്കീർണമായ മാനസികാവസ്ഥകളിൽ പോലും പങ്കുണ്ട് എന്ന് ഈ ഗവേഷണം തെളിയിക്കുന്നു. OCDയുടെ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും വേണ്ടിയുള്ള അന്വേഷണം തലച്ചോറിൽ നിന്ന് കുടലിലേക്ക് കൂടി വ്യാപിക്കുമ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഒരു പുതിയ യുഗത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ കുടൽ ബാക്ടീരിയകളെക്കുറിച്ചുള്ള കൂടുതൽ കണ്ടെത്തലുകൾ നമ്മുടെ മാനസികാരോഗ്യ രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കും എന്നതിൽ സംശയമില്ല.
0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മനോമേധം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. വി ബി ജി റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ത്രിരാഷ്ട്ര പര്യടനത്തിന് നാളെ തുടക്കമാകും. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് നടത്തുക. ഈ മാസം 6 മുതൽ 8 വരെ ഇന്തോനേഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി ജക്കാർത്തയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിദേശ പര്യടനത്തിന്റെ 2ാം പാദത്തിൽ ഈ മാസം 8 മുതൽ 10 വരെ പ്രധാനമന്ത്രി ഓസ്ട്രേലിയ സന്ദർശിക്കും. തുടർന്ന് ന്യൂസിലൻഡിലും സന്ദർശനം നടത്തും. വി ബി ജി റാംജി പദ്ധതിയുടെ നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്കുള്ള ആദ്യ ഗഡുവായി 25,863 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. തൊഴിലാളികളുടെ വേതനം 15 ദിവസത്തിനുള്ളിൽ നൽകാൻ സംസ്ഥാനങ്ങൾക്ക് മതിയായ തുക ഉറപ്പാക്കാനാണ് പണം അനുവദിച്ചത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് വി ബി ജി റാംജിയിലേക്കുള്ള പരിവർത്തനം സുഗമമായിരുന്നുവെന്നും സാങ്കേതികമോ പ്രവർത്തനപരമോ ആയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം സംസ്ഥാനങ്ങളുമായി നടത്തിയ യോഗത്തിൽ വ്യക്തമാക്കി.
1: एक साल दो साल नहीं पहले दिन ही विकसित भारत जी राम जी योजना एक साथ पूरे देश में लागू हो गई. 100 दिन नहीं, अब 125 दिन रोजगार. 5 साल में 7.5 लाख करोड़ से ज्यादा की राशि 2,88,000 पंचायतों में ठीक से लग गई तो गांव संपूर्ण विकसित हो जाएंगे. समृद्ध और विकसित गांव का निर्माण हो जाएगा.
0: ആദ്യ ദിവസം തന്നെ ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച കേരളം, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുള്ള പുതിയ സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം നേതാക്കൾ വിലയിരുത്തി. ഒമാൻ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക എന്നീ രാജ്യങ്ങളും ശ്രീ എസ് ജയശങ്കർ സന്ദർശിക്കും. ബ്രിക്സ് രാജ്യങ്ങളിലെ ലഹരിമരുന്ന് വിരുദ്ധ ഏജൻസി മേധാവികളുടെ യോഗത്തിന് ഇന്ത്യ വേദിയാകും. 2 ദിവസത്തെ യോഗം നാളെ ഗുവാഹട്ടിയിൽ ആരംഭിക്കും. മയക്കുമരുന്ന് കടത്ത്, ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം എന്നിവ നേരിടുന്നതിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കാൻ ഉന്നതതല യോഗം ലക്ഷ്യമിടുന്നു. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഇന്ത്യയിലാണ്. വനിതാ ശിശുവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് നാളെയും മറ്റന്നാളുമായി കൊച്ചി നഗരം വേദിയാകും. 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവ കെട്ടിപ്പടുക്കുക എന്നതാണ് യോഗത്തിന്റെ പ്രമേയം. കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം നാളെ. ന്യൂഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അമിത്ഷാ മുഖ്യാതിഥിയാകും. 50,000 പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങളെ ഡിജിറ്റൽവൽക്കരിക്കുന്നതായുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തും. 232 ധാന്യ സംഭരണശാലകൾ, ദേശീയ സഹകരണ ഡാറ്റാബേസ്, ജിയോ ടാഗ് മൊബൈൽ ആപ്ലിക്കേഷൻ, ദേശീയ ക്ഷീര വികസന ബോർഡിന്റെ ഡാഷ് ബോർഡ് പോർട്ടൽ എന്നിവ കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 മുതൽ ഓഗസ്റ്റ് 13 വരെ ചേരും. ഇത് സംബന്ധിച്ച സർക്കാരിന്റെ ശുപാർശയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു അംഗീകാരം നൽകിയതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ഉപഭോക്തൃ സംരക്ഷണ നിയമവും നയവും സംബന്ധിച്ച് സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നാളെ ആരംഭിക്കുന്ന അന്തർ സർക്കാർ തല വിദഗ്ധ സംഘത്തിന്റെ 9ാം ദേശീയ സമ്മേളനത്തിൽ ഇന്ത്യ അധ്യക്ഷത വഹിക്കും. കേന്ദ്ര ഉപഭോക്തൃകാര്യ സെക്രട്ടറി നിധി ഖരെ അധ്യക്ഷയാകും. ഈ മാസം 8 വരെയാണ് പരിപാടി. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് ഇന്ധന പ്രതിസന്ധി കണക്കിലെടുത്ത് പ്രകൃതിവാതക വിതരണത്തിന്മേൽ ഏർപ്പെടുത്തിയിരുന്ന അടിയന്തര നിയന്ത്രണങ്ങൾ കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. വെടിനിരത്തിൽ പ്രഖ്യാപിച്ചതിനെ തുടർന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം പുനരാരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. ആഗോള എണ്ണ വിപണിയിലെ സ്ഥിരത ഉറപ്പുവരുത്തുന്നതിന് എണ്ണ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഒപെക്സ് രാജ്യങ്ങൾ തീരുമാനിച്ചു. ഈ വർഷം ഓഗസ്റ്റ് മുതൽ പ്രതിദിനം 1.88 ലക്ഷം ബാരൽ എണ്ണ അധികമായി ഉൽപ്പാദിപ്പിക്കാനാണ് ഒപെക് യോഗത്തിൽ ധാരണയായത്. ഇക്കൊല്ലത്തെ കൈലാസ് മാനസരോവർ യാത്രയ്ക്ക് തുടക്കമായി. ആദ്യ സംഘത്തിന്റെ യാത്രയ്ക്ക് ഇന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തുടക്കം കുറിച്ചു. ചമ്പാവത് ജില്ലയിലെ തനക്പൂരിൽ നിന്ന് യാത്രയാരംഭിച്ച സംഘത്തിൽ ഒരു ഡോക്ടറും 15 സ്ത്രീകളും ഉൾപ്പെടെ 49 തീർത്ഥാടകരാണുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള വീടുകളുടെ വിവരശേഖരണം തുടരുന്നു. സെൽഫ് എന്യൂമറേഷൻ നടത്തിയവർക്ക് ഓൺലൈനിൽ ലഭിച്ച ID പരിശോധിച്ച് വിവരങ്ങൾ സ്ഥിരീകരിച്ച ശേഷമാണ് വിവരശേഖരണം നടത്തുന്നത്. സെൽഫ് എന്യൂമറേഷൻ നടത്താത്ത കുടുംബങ്ങളുടെ വിവരങ്ങൾ എന്യൂമറേറ്റർമാർ നേരിട്ട് രേഖപ്പെടുത്തും. സംസ്ഥാനതല പ്ലസ് വൺ പ്രവേശനോത്സവം നാളെ കോഴിക്കോട് നടക്കും. CMM HSS തലക്കുളത്തൂരിൽ നടക്കുന്ന പരിപാടി വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെയും കർണാടക തീരത്ത് ബുധനാഴ്ച വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മഹാരാഷ്ട്രയിൽ കനത്ത മഴ തുടരുന്നു. മഴക്കെടുതിയിൽ മുംബൈയിൽ ഒരാൾ മരിച്ചു. റായ്ഗഡ് ജില്ലയിലെ അതോഷി വെള്ളച്ചാട്ടത്തിൽ കുടുങ്ങിയ 12 വിനോദസഞ്ചാരികളെ പോലീസ് രക്ഷപ്പെടുത്തി. അടുത്ത 24 മണിക്കൂറിൽ മുംബൈ, താനെ ഉൾപ്പെടെയുള്ള കൊങ്കൺ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീൽ നോർവേയെ നേരിടും. മറ്റൊരു മത്സരത്തിൽ മെക്സിക്കോ ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
3: 5 തവണ ലോകകപ്പ് ചാമ്പ്യന്മാരായ ബ്രസീൽ ഇക്കുറിയും കിരീടം ലക്ഷ്യമിട്ടാണ് കളത്തിലിറങ്ങുന്നത്. ഗോളടിയന്ത്രം എന്നു പേരുകേട്ട എർലിംഗ് ഹാലൻഡ് ഉൾപ്പെടുന്ന നോർവേയാണ് പ്രീ ക്വാർട്ടറിൽ ബ്രസീലിന്റെ എതിരാളികൾ. നാളെ പുലർച്ചെ 1:30 മത്സരം. പുലർച്ചെ 5:30 ആതിഥേയരായ മെക്സിക്കോയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം നടക്കും. ഇന്ന് നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ കാനഡയെ എതിരില്ലാത്ത 3 തോൽപ്പിച്ച് മൊറോക്കോയും പരാഗ്വേയെ ഏകപക്ഷീയമായ 1 തോൽപ്പിച്ച് മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ക്വാർട്ടറിൽ ഇടം നേടി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ അല്പസമയത്തിനകം ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ഏറ്റുമുട്ടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിലാണ് മത്സരം. സമൂഹ മാധ്യമമായ ഇൻസ്റ്റഗ്രാമിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക ചൂഷണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രചരിച്ചതിൽ മെറ്റയ്ക്ക് നോട്ടീസ് അയച്ച കേന്ദ്ര സർക്കാർ. 7 വിശദീകരണം നൽകണമെന്ന് ഇലക്ട്രോണിക്സ് IT മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലുകളായ INS ഉദയഗിരി, ശക്തി, കവരത്തി എന്നിവ സിംഗപ്പൂരിലെ ചാങ്കി നാവിക താവളത്തിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യൻ നാവികസേനയുടെ അന്താരാഷ്ട്ര പ്രവർത്തന പദ്ധതിയുടെ ഭാഗമായാണ് 3 സന്ദർശന പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സമുദ്ര പങ്കാളിത്തത്തിലെ മറ്റൊരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടിയെന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. വ്യാപാരം, കുടിയേറ്റം തുടങ്ങിയ നയപരമായ കാര്യങ്ങളിൽ വിദേശകാര്യ മന്ത്രാലയത്തിന് ഉപദേശം നൽകുന്നുവെന്ന് കാട്ടി ചില വ്യക്തികൾ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവയ്ക്കുന്ന അവകാശവാദങ്ങൾ വ്യാജമാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ഈ വ്യക്തികൾക്ക് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധമില്ലെന്ന് മന്ത്രാലയത്തിന്റെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന കൊല്ലപ്പെട്ട അയത്തുള്ള അലി ഖമേനിയയുടെ സംസ്കാര ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള പ്രാർത്ഥനകൾ ടെഹ്റാനിൽ പുരോഗമിക്കുന്നു. ഈ മാസം 9 വിശുദ്ധ നഗരമായ മഷ്ഹദിലാണ് സംസ്കാര ചടങ്ങുകൾ. തുടർന്ന് 40 രാജ്യത്ത് പൊതു ദുഃഖാചരണമായിരിക്കും. വെനസ്വേലയിലുണ്ടായ ശക്തമായ ഭൂകമ്പങ്ങളെ തുടർന്ന് സഹായമെത്തിച്ച ഇന്ത്യയ്ക്ക് നന്ദി അറിയിച്ച് വെനസ്വേല ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി ഡോഡ്രിഗസ്. ദുരന്തത്തിൽ തകർന്ന രാജ്യം ശക്തമായി തിരിച്ചുവരുമെന്ന് ഡോഡ്രിഗസ് പ്രത്യാശ പ്രകടിപ്പിച്ചു. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരെ വെനസ്വേല ആദരിക്കുന്നതായി പ്രസിഡന്റ് വ്യക്തമാക്കി. 3000 പേരാണ് ഭൂകമ്പത്തിൽ മരിച്ചത്. 16,000 പേർക്ക് പരിക്കേറ്റു. ആഫ്രിക്കൻ രാഷ്ട്രമായ കോംഗോയിൽ എബോള വ്യാപനം തുടരുന്നു. ഇതുവരെ 1528 പേർക്ക് എബോള സ്ഥിരീകരിച്ചു. 492 മരണവും റിപ്പോർട്ട് ചെയ്തു. രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിൽ നിരവധി വെല്ലുവിളികൾ നേരിടുന്നതായി അധികൃതർ അറിയിച്ചു. നിലവിൽ എബോളയ്ക്ക് അംഗീകൃത വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് പര്യടനത്തിന് നാളെ തുടക്കമാകും. VBG റാംജി പദ്ധതി നടത്തിപ്പിന് സംസ്ഥാനങ്ങൾക്ക് ആദ്യ ഗഡുവായി 25,863 രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ ഖത്തർ പ്രധാനമന്ത്രിയുമായി ദോഹയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം നാളെയും മറ്റന്നാളും കൊച്ചിയിൽ. ഇന്ത്യ ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ചൊവ്വാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ പ്രീ ക്വാർട്ടറിൽ നാളെ പുലർച്ചെ ബ്രസീൽ നോർവേയെയും മെക്സിക്കോ ഇംഗ്ലണ്ടിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: ബയോസ്കോപ്പ് ചലച്ചിത്ര ഗാന പരിപാടി.
5: ബയോസ്കോപ്പിൽ ഇന്നാദ്യം മിസ്റ്റർ ബട്ട്ലർ എന്ന ചിത്രത്തിനു വേണ്ടി വിദ്യാസാഗർ സംഗീതം നൽകി ഗിരീഷ് പുത്തൻ.

ചിത്രം സ്വപ്നക്കൂട്. സംഗീതം മോഹൻ സിതാര. രചന കൈതപ്രം. ആലാപനം വിധു പ്രതാപ്.

സ്പീഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചന നിർവഹിച്ച് ദീപക് ദേവ് സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

എസ് രമേശൻ നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ചിത്രം ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ചിത്രം സദാനന്ദൻ്റെ സമയം. സംഗീതം മോഹൻ സിത്താര. രചന യൂസഫ് അലി കേച്ചേരി. ആലാപനം കെ ജെ യേശുദാസും സുജാത മോഹനും.

ബയോസ്കോപ്പിലിനി ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി ഇളയരാജ സംഗീതം നൽകി കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം.

0: നിർത്ത് നിർത്ത് നിർത്ത്.
1: ഈ മാതിരി തക്കിട തരികിട പാട്ടൊന്നും പാടി ഷൈൻ ചെയ്യാൻ നോക്കണ്ട. എന്നെ പോലുള്ള സാധാരണക്കാർക്ക് പാടാനും ഡാൻസ് ചെയ്യാനും പറ്റുന്ന പാട്ടാണെങ്കിൽ മതി. പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സ് ഒക്കെ അങ്ങനെ.
2: അതിപ്പോ ഈ കാട്ടിയാദിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാ ഉള്ളത്?
3: ഇത് കൊള്ളാം.
4: പുല്ലാങ്കുഴൽ ഒരു പാൽക്കടലാക്കിയതാരാണ്?
3: ഇത് കുറച്ചുകൂടെ കൊള്ളാം.

ചിത്രം ക്രോണിക് ബാച്ചിലർ. സംഗീതം ദീപക് ദേവ്. രചന കൈതപ്രം. ആലാപനം കെ ജെ യേശുദാസും ഗംഗയും.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ് എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം മോഹൻ സിതാര, രചന കൈതപ്രം.

കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. സംഗീതം എം ജി രാധാകൃഷ്ണൻ, രചന കാവാലം നാരായണ പണിക്കർ.

0: ഹരിചന്ദന മലരിലെ മകുവായി ഹരമിളകും മൃഗമദലയമായി.
1: ചിത്രം മനസ്സിനക്കരെ. സംഗീതം ഇളയരാജ. രചന ഗിരീഷ് പുത്തഞ്ചേരി. ആലാപനം കെ ജെ യേശുദാസ്.

ബയോസ്കോപ്പിലിനി പുലിവാൽ കല്യാണം എന്ന ചിത്രത്തിനു വേണ്ടി ബേണി ഇഗ്നേഷ്യസ് സംഗീതം നൽകി. കൈതപ്രം രചന നിർവഹിച്ച ഗാനം കേൾക്കാം. ആലാപനം പി. ജയചന്ദ്രൻ, കെ. എസ്. ചിത്ര.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ആഗ്രഹങ്ങൾ നമ്മളെ വിളിച്ചുണർത്തി എന്ന് വരില്ല. എന്നാൽ ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുക തന്നെ ചെയ്യും. രാവിലെ ഇരുന്ന് പഠിക്കാൻ അമ്മ വിളിച്ചുണർത്തുന്നു എന്ന് വിചാരിക്കൂ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് കെഞ്ചും. നിർബന്ധിച്ച് വിളിച്ചുണർത്തിയാലും എണീറ്റിരുന്ന് ഉറക്കം തൂങ്ങും. എന്നാൽ അതേ നമ്മളോട് സ്കൂളിൽ നിന്ന് അടുത്തയാഴ്ച ഒരു ടൂർ പ്രോഗ്രാം ഉണ്ട്, രാവിലെ 5 മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരണമെന്ന് പറഞ്ഞാൽ ആരും വിളിച്ചുണർത്താതെ തന്നെ നമ്മൾ തനിയേ ഉണരും. കാരണം ആ ടൂറിൽ പങ്കെടുക്കുക എന്നത് നമ്മളുടെ ആഗ്രഹം മാത്രമല്ല, ആവശ്യകത കൂടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ആവശ്യകതകൾ നമ്മളെ വിളിച്ചുണർത്തുമെന്ന്. ആഗ്രഹങ്ങളല്ല, ആവശ്യകതകളാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ചമയം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ചില ചിത്രങ്ങൾ വെറും സിനിമകളായി മാത്രം നിലനിൽക്കുന്നില്ല, അവ കാലത്തിന്റെ നെഞ്ചിൽ കൊത്തിവച്ച അനുഭവങ്ങളായി മാറുന്നു. അത്തരത്തിൽ ഇന്നും പ്രേക്ഷക ഹൃദയങ്ങളിൽ ഉപ്പുകാറ്റിന്റെ ഗന്ധവും കടൽ തിരകളുടെ സംഗീതവും നിറച്ചു നിൽക്കുന്ന ചിത്രമാണ് ഭരതൻ സംവിധാനം ചെയ്ത ചമയം. 1993 പുറത്തിറങ്ങിയ ഈ സിനിമ ഒരു കഥ പറയുന്നതിലുപരി മനുഷ്യന്റെ ആത്മാവിനെക്കുറിച്ചും കലാകാരന്റെ ജീവിതത്തെക്കുറിച്ചും സംസാരിച്ച അപൂർവ സൃഷ്ടിയാണ്. ജോൺ പോളിന്റെ ഹൃദയസ്പർശിയായ തിരക്കഥയും ഭരതന്റെ ദൃശ്യകാവ്യാത്മകമായ അവതരണവും കൂടി ചേർന്നപ്പോൾ മലയാള സിനിമയ്ക്ക് ലഭിച്ചത് കാലാതീതമായ ഒരു ക്ലാസിക്കായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും നാടകവേദിയുടെ പ്രകാശവും ഒരേ ക്യാൻവാസിൽ വരച്ചു ചേർത്ത ഈ ചിത്രം കലയും ജീവിതവും തമ്മിലുള്ള അദൃശ്യ ബന്ധങ്ങളെ അന്വേഷിക്കുന്ന ഒരു വലിയ മാനുഷിക യാത്രയായി മാറുന്നു. എസ്തപ്പനാശാനും അന്തോണിയും എന്ന രണ്ട് കഥാപാത്രങ്ങളിലൂടെ സൗഹൃദം, സ്നേഹം, അസൂയ, ത്യാഗം, ആത്മാഭിമാനം തുടങ്ങിയ മനുഷ്യവികാരങ്ങളുടെ ഏറ്റവും സങ്കീർണമായ തലങ്ങളെയാണ് സിനിമ സ്പർശിക്കുന്നത്. കടലിന്റെ അനന്തതയും മനുഷ്യഹൃദയത്തിന്റെ ആഴവും ഒരുപോലെ പകർത്താൻ ഭരതന്റെ ക്യാമറയ്ക്ക് കഴിഞ്ഞു. ഇതാണ് ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. പ്രേക്ഷകരെ കരയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ജീവിതത്തെക്കുറിച്ച് പുതുതായി ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന സിനിമകളാണ് യഥാർത്ഥ കലാസൃഷ്ടികൾ എന്ന് പറയാറുണ്ട്. ചമയം അത്തരമൊരു അനുഭവമാണ്. 3 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾ അവസാനിക്കാത്തത് അതിന്റെ കലാമൂല്യത്തിന്റെ തെളിവാണ്. ഒരു നല്ല സിനിമ എങ്ങനെ കാലത്തെ അതിജീവിക്കുന്നു എന്ന ചോദ്യത്തിന് മലയാളിക്ക് ഇന്നും നൽകാനുള്ള ഏറ്റവും മനോഹരമായ ഉത്തരങ്ങളിലൊന്നാണ് ചമയം.
2: എടാ, ഇന്നലെ പറ്റിയത് അത് അവളൊരു ബുദ്ധിമോശം പറഞ്ഞതാൻ. നീ അത് കാര്യമായിട്ട് എടുക്കണ്ട, എന്റെ കൂടെ വരണം.
3: അവളാ? ഏതവള്?
2: എടാ, ഇന്നലെ നമ്മയാ
3: ഇന്നലെ നമ്മട്ട് കണ്ട് പാട്ടും പാടി. അതിന്റെ ഇടയിൽ ഏതവളാണ്?
2: എടാ, നീ ഇന്നലെ നാടകത്തിൽ ചേർന്ന് കളിക്കാമെന്ന് സമ്മതിച്ചത് നിന്നെയും കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോ എന്റെ മോളേതാണ്ട് പറഞ്ഞതിന് അരിശപ്പെട്ടോണ്ട് നീ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നത്.
4: നാടകം കളിക്കാമെന്ന് ഏറ്റെന്നാ? ഞാനാ? ഞാനും കേട്ടിട്ടില്ല. ആചാരന്നല്ല കുറച്ച് ഓവറായിരുന്നു കേട്ടോ.
2: ഇന്നലെ രാത്രി ലൈറ്റ് ഹൗസിന്റെ അടുത്തിട്ട് സംസാരിച്ചപ്പ നാടകം കളിക്കാമെന്ന് സമ്മതിച്ച് നീ എന്റെ കൂടെ വന്നില്ലായിരുന്ന.
3: ലൈറ്റ് ഹൗസ് ഞാനിന്നലെ സ്വപ്നം കണ്ടല്ല, എന്റെ മുഖത്തൊരു വെളിച്ചം വീണത്. അപ്പൊ ആശാൻ എടുത്തുണ്ടായിരുന്ന അത് സ്വപ്നമല്ലായിരുന്ന?
2: അല്ല, നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ആദ്യം നീ ഒഴിഞ്ഞു, ഞാൻ പഠിപ്പിച്ചരാന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചു.
3: എന്റെ ഈശോ, അങ്ങനെ വല്ല വിവരദോഷം എന്റെ നാവേന്ന് വീണിട്ടുണ്ടെങ്കിൽ ആശാൻ ക്ഷമീര്. എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമാണത്. ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ പറയും.
2: താളബോധമില്ലാത്ത കാക്കാശിന്റെ വിവരമില്ലാത്ത ഈ മരങ്ങാടന് പറ്റുമെങ്കിൽ പിന്നെ നിനക്കെന്താന്ന്?
3: പറ്റാഞ്ഞിട്ടല്ല വേണ്ടാന്ന് തോന്നിട്ടാ.
2: അതിനൊരു കാരണം
3: എനിക്ക് കടലിൽ പോണെന്ന്.
2: ഒച്ചോ, ഉണ്ടെന്നാരെങ്കിലും പറഞ്ഞു?
3: രണ്ടും കൂടെ അങ്ങനാണ്.
2: ഞാനും കടലിൽ പോണതാണ്.
3: നിങ്ങക്ക് കടലിൽ വിട്ടാ നാടകം, നാടകം വിട്ടാ കടല്. എനിക്ക് അങ്ങനാണ്, ഒരുപാട് പണിയുള്ളതാ. സമയം ശരിയാകുകയിലോ?
5: സമയം കൂടി പോണതാ നിന്റെ കുഴപ്പം. അടിപിടി കൂടുന്നേലും നല്ലത്, ഇങ്ങനെ വല്ല നല്ല കാര്യം പോയി ചെയ്യണതാ.
2: നീ ഒരു 2 ദിവസം റിഹേഴ്സലിന് വന്ന് നോക്ക്, പറ്റില്ല എന്ന് തോന്നിയ അപ്പ വിട്ടോ.
3: പറ്റില്ലെങ്കിൽ ഞാൻ വിട്ടിട്ട് പോരും സത്യമായിട്ടും. അത് സമ്മതാണ്.
2: സമ്മതിച്ച്
3: അവിടെ വരുമ്പോ നിങ്ങളുടെ ഒരു മോളണ്ടല്ല, ഒരെല്ല് കൂടി ഒരേനം.
2: അവള് കമാന്ന് വിണ്ട് കേല പോരെ.
3: അപ്പൊ ഞാൻ നാടകത്തിൽ ചേർന്നെന്നാണ് നിങ്ങളെല്ലാവരും പറയണത്? ശരി എങ്കി, ശരി. ആചാര പുട്ടും കടലും എടുത്തു വെക്ക്.
2: വേണ്ട, നീ വാ, അതൊക്കെ ഉമ്മക്ക് പോന്ന വഴിക്ക് കഴിക്കാമെന്ന്.
1: ചമയം എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ കഥാപശ്ചാത്തലമാണ്. മലയാള സിനിമയിൽ കടലിനെയും മത്സ്യത്തൊഴിലാളികളെയും ആസ്പദമാക്കി നിരവധി ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും കലാകാരന്റെ ആത്മാവിനെയും കടലിന്റെ അനിശ്ചിതത്വത്തെയും ഇത്രമേൽ ആഴത്തിൽ കൂട്ടിയിണക്കിയ ചിത്രം അപൂർവമാണ്. പകൽ സമയത്ത് തിരമാലകളോട് പൊരുതുന്ന മത്സ്യത്തൊഴിലാളികളും രാത്രി വെളിച്ചപ്പൊലിമയിൽ നാടകവേദിയിൽ കഥാപാത്രങ്ങളായി മാറുന്ന കലാകാരന്മാരുമാണ് ഈ സിനിമയുടെ കേന്ദ്രം. ജീവിതവും അഭിനയവും തമ്മിലുള്ള അതിർത്തി എത്ര നേർത്തതാണെന്ന് സിനിമയുടെ ഓരോ രംഗവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വേദിയിൽ രാജാവായി അഭിനയിക്കുന്ന മനുഷ്യൻ യഥാർത്ഥ ജീവിതത്തിൽ കടബാധ്യതകളുടെയും സങ്കടങ്ങളുടെയും മുന്നിൽ നിസ്സഹായനാവുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത്. മനുഷ്യർ മുഖത്തണിയുന്ന ചായക്കുട്ടികളെക്കാൾ വലിയ ചമയങ്ങൾ അവരുടെ ജീവിതത്തിലാണെന്ന സത്യം സിനിമ നിശബ്ദമായി പറഞ്ഞുപോകുന്നു. ഒരു നാടക കമ്പനിയുടെ അണിയറയിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും ഭരതൻ വലിയ ജീവിത സത്യങ്ങളാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയെ വെറുമൊരു കഥയായി കാണാൻ കഴിയില്ല, മറിച്ച് കലാകാരന്റെ ഉള്ളിലെ മുറിവുകൾ വായിച്ചെടുക്കാനുള്ള ഒരു യാത്രയായി മാത്രമേ അനുഭവിക്കാൻ കഴിയൂ. ഓരോ കഥാപാത്രത്തിനും സ്വന്തമായ സ്വപ്നങ്ങളും ഭയങ്ങളും ദൗർബല്യങ്ങളുമുണ്ട്. ആ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഒരു അതിഥിയെ പോലെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന സിനിമയാണ് ചമയം.
2: വലതുകാല് വെച്ച് തട്ടയിലോട്ട് കയറി തൊട്ടുതൊയ്തോ
3: തുടങ്ങി കേട്ടാ, ഇന്നലത്തെ മാതിരി ഞാൻ ഇട്ടേക്ക്
2: പോവും. ആ സ്ക്രിപ്റ്റ് അങ്ങാട്ടെടുത്ത് ഒന്നാമത്തെ രംഗം തൊട്ട് വായിച്ചു. ആ അല്ലെങ്കി വേണ്ട, ഞാൻ പറയാം. നീ കളിക്കാൻ പോണതിന് അറിവുണ്ടല്ല, ഇത് കൊല്ലങ്ങൾക്ക് മുമ്പുള്ളൊരു കഥയാണ്. ഒരടിമ അടിമയെ സ്നേഹിച്ച ഒരു രാജകുമാരി, പിന്നെ രാജാവ്, ഇവരാണ് പ്രധാന കഥാപാത്രങ്ങൾ. അടിമയെന്ന് പറഞ്ഞാൽ നല്ല മേക്കരുത്തുള്ള, നല്ലോണം പണിയെടുക്കുന്ന ഒത്ത ഒരുത്തൻ. അവനെ കണ്ട് രാജകുമാരിക്ക് അവനോട് സ്നേഹം തോന്നി. അവൾ അവനോട് പ്രേമാഭ്യർത്ഥന നടത്തി. അവൻ പറഞ്ഞു, ഞാൻ വെറുമൊരടിമ, നീയോ രാജകുമാരി, നിന്നെ മോഹിക്കാനുള്ള അർഹത എനിക്കില്ല. അവൾ പിന്തിരിയാൻ തയ്യാറായില്ല. ആരെതിർത്താലും ഈ ജന്മത്ത് തനിക്കൊരു കാമുകനുണ്ടെങ്കിൽ, ഒരു പുരുഷനുണ്ടെങ്കിൽ അതവനായിരിക്കും എന്നവൾ ശഠിച്ചു പറഞ്ഞു.
3: നേരുള്ള പെണ്ണാണ് കേട്ടാ അവള്.
2: പക്ഷേ ഈ വിവരം രാജാവ് അറിഞ്ഞു. അയാൾ അവനെ രാജകുമാരിയെ സ്നേഹിച്ച കുറ്റത്തിന് തുറുങ്കിലടച്ചു. പക്ഷേ മനുഷ്യത്വമുള്ളവനായിരുന്നു രാജാവ്. തന്റെ മകളെ മറക്കാമെന്ന് സമ്മതിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടാമെന്ന് രാജാവ് പറഞ്ഞു. ഇല്ല, കൊടുത്തുപോയ സ്നേഹം തിരിച്ചെടുക്കാൻ എനിക്കാവില്ല. രാജാവ് അവനെ വധശിക്ഷയ്ക്ക് വിധിച്ചു.
3: ഈശോ,
2: ഏത് തുറുങ്കിലാണ് തന്റെ പ്രിയനെന്നറിയാതെ ഭാവം രാജകുമാരി അവനെ തേടി നടന്നു? മനസ്സിലായ?
3: നല്ല കഥയാണ് കേട്ടാ, സങ്കടം വരും. അല്ല, ഇതിൽ ഞാനാരാണ്? എന്റെ വേഷം പറഞ്ഞില്ലല്ലോ.
2: നീയാണ് അടിമ.
3: അതിനൊരുപാട് വർത്താനം പറയേണ്ടി വരുമല്ല.
2: പിന്നെ പറയാണ്ട്.
3: ഇതൊക്കെ ഞാൻ അവിടുന്ന് പഠിക്കാനാണ്.
2: ഒക്കെ പഠിപ്പിക്കാം. ലിസാമേ, മോളങ്ങാട് വായിരു.
6: വിലയാതെ മലഞ്ചെരിവിലേക്ക് കോലാട്ടിൻ പറ്റങ്ങളെ ഇറക്കിവിട്ടു വന്ന അടിമക്കൂട്ടത്തിൽ അവനൊരു സൂര്യനെപ്പോലെ ഉദിച്ചു നിന്നു. അവനിൽ നിന്ന് ദൃഷ്ടി തിരിക്കാനാവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവന്റെ വിരിഞ്ഞ നെഞ്ച്, ബലിഷ്ഠമായ മാംസപേശികൾ, എണ്ണമയമാർന്ന മേനി.
7: കാറ്റിനോടും കടലിനോടും ഞാൻ ചോദിച്ചു, ഉത്തരമില്ല. ജെറുസലേം കന്യകളെ, നിങ്ങൾ എന്റെ പ്രിയയെ കണ്ടോ? നീരവം നീങ്ങുന്ന
3: വെറും മേഘങ്ങളല്ല,
7: നീലമേഘങ്ങളെ. നീമുണ്ടാണ്ടിരിക്കണ, ഞാൻ തന്നെ ഓർത്ത് പറയട്ടെ. നീരവം നീങ്ങുന്ന നീലമേഘങ്ങളെ, നിങ്ങൾ എന്റെ ഹൃദയേശ്വരിയെ കണ്ടോ? ഏതൻ തോട്ടത്തിൽ വിരിഞ്ഞു സുഗന്ധം പരത്തുന്ന പൂങ്കുലകൾക്കിടയിൽ ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. തീർത്ഥാനഗരം പോലെ മനോഹരിയായവളെ, വരിക വരിക വരിക.

0: ഭീകരമായ അസൂയകൾ പോലും മുരളി അത്ഭുതകരമായി അവതരിപ്പിക്കുന്നു. ഒരു വാക്കുപോലും പറയാതെ കണ്ണുകളിലൂടെ വികാരങ്ങൾ കൈമാറാൻ അദ്ദേഹത്തിന് കഴിയുന്ന രംഗങ്ങൾ ഇന്നും അഭിനയ പാഠശാലകളിൽ പഠിക്കേണ്ടവയാണ്. എസ്തപ്പനാശാൻ എന്ന കഥാപാത്രം വെറുമൊരാളല്ല, കാലം മറന്നുപോയ അനേകം നാടക കലാകാരന്മാരുടെ പ്രതിനിധിയാണ്. കലാകാരന്റെ ആത്മാഭിമാനവും ഏകാന്തതയും ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയവും ഈ കഥാപാത്രത്തിൽ നമുക്ക് കാണാം. മുരളി ജീവിച്ച കഥാപാത്രങ്ങളിൽ ഏറ്റവും മനോഹരമായവയിൽ ഒന്നായി എസ്തപ്പനാശാൻ എന്നും നിലകൊള്ളുന്നത് അതുകൊണ്ടാണ്.
1: യൂതായ നാട്ടിലെ ഏത് പെൺകുട്ടിയെയും നിനക്ക് സ്വന്തമാക്കാം, എന്റെ മകളെ ഒഴികെ. അവളെ മറക്കുക, മറക്കാൻ തയ്യാറാണെന്ന് ലോകത്തിന് മുമ്പിൽ തുറന്നു പറയുക. അതല്ല നിന്റെ ഭാവമെങ്കിൽ രാജനീതിയുടെ ഖഡ്ഗമേറ്റ് നിന്റെ ശിരസ്സിവിടെ പിളഞ്ഞു വീഴും.
2: കഷ്ടം, മറക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ജീവനെങ്കിലും കിട്ടിയേനെ.
1: നീ ആരാടാ? എടാ ആരാന്ന്? ആൻഡോ ആ കഥാപാത്രമാ. എന്റെ മറുപടി കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പൊ ആശാനില്ല, ഞാൻ രാജാവാണ്. നീ അടിമ, അടിമയ്ക്ക് ഇറന്ന വർത്തമാനമാണ് നീ പറഞ്ഞത്. എടാ ആണാന്ന്. കാവറെ വേഷം കെടുത്തേ. ആ ഷട്ടർ എങ്ങോട്ട് ഊരെ? തട്ടേൽ നിൽക്കുമ്പോ അവനവനില്ല, കഥാപാത്രമേ ഉള്ളു. എടാ വേഷമിട്ട് കഴിയുമ്പോ നീ ആൻഡോ അല്ലാണ്ടാവും, നീ അടിമയാവും. അല്ല എന്ന പൊസിഷനിൽ നിൽക്ക്. ഞാൻ അവസാന ഭാവം മാത്രമേ പറയത്തുള്ളൂ കേട്ടാ. അത് കഴിയുമ്പോ നീ നിന്റെ ഡയലോഗ് തുടങ്ങണം. മൂമെന്റ്സ് മറക്കരുത് കേട്ടാ. രാജനീതിയുടെ ഖഡ്ഗത്തിനിരയായി നിന്റെ ശിരസ് ഇവിടെ പിണഞ്ഞു വീഴും. പറയ്, പറയടാ. എടാ പറയാൻ.
3: ഇരുമ്പഴികളുടെ ബന്ധനം കൊണ്ടോ രാജകിങ്കരന്മാരുടെ വാൾമുനകൾ കൊണ്ടോ ഒന്നായി ചേർന്ന മനസ്സുകളെ പിരിക്കാനാവില്ല തിരുമനസ്സെ. രാജപ്രതാപങ്ങളുടെ ഗർഭന് മുമ്പിൽ അടിയറവ് പറയാനുള്ളതല്ല ഞങ്ങളുടെ നിർമ്മല സ്നേഹം. ആയിരം സൂര്യചന്ദ്രന്മാർ ഒന്നിച്ച ശ്രമിച്ചാലും ആത്മാവിന്റെ അവസാനത്തെ അണുവിലെങ്കിലും ജീവന്റെ ഒരു കണിക ബാക്കി നിൽക്കും വരെ എന്റെ നാവിൽ ഒന്നേ മന്ത്രിക്കൂ, ഞാൻ ഇവളെ സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു, സ്നേഹിക്കുന്നു.
4: വേണ്ട, എന്നെ മറക്കാമെന്ന് പറയൂ, എന്നെ സ്നേഹിക്കുന്നില്ലെന്ന് പറയൂ. അങ്ങയുടെ ജീവനെങ്കിലും രക്ഷപ്പെടട്ടെ. ഭാഗ്യദോഷിയായി ഈ പാവിനി, അത് കണ്ടെങ്കിലും ആശ്വസിച്ചുകൊള്ളാം.
3: ഹീരുക്കളെ പലകുറി മരിക്കൂ പ്രിയേ, എനിക്ക് മരണം ഒന്നേ ഉള്ളൂ, ഞാൻ പുരുഷനാണ്. പരവേച്ചെടുക്കണ, കുറച്ച് വെള്ളം തരുവാ.
5: നീ പെരുക്കി കളഞ്ഞല്ലടാ ചാർലി, ഇതിന്റെ ഏത് അയൽപക്കത്ത് വരികയല്ല.
6: ആദ്യമായിട്ട് നാടൻ കളിക്കാണെന്ന് പറയല്ല, അസലായി.
7: പോരാ, പറഞ്ഞതൊന്നും അങ്ങാട്ട് ചെയ്തെന്നേ ഉള്ളു. അതു പോരാ.
5: പോരല്ലേ?
2: നന്നായെന്ന് വല്ലവരും പറഞ്ഞിട്ട് എന്താ കാര്യം? ആശാൻ പറഞ്ഞില്ലല്ല നന്നായില്ല.
7: എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്നായി എന്ന് ഞാൻ പറഞ്ഞ ഇനിയും നന്നാവാനുള്ള എന്റെ മനസ്സ് കെട്ടുപോകും. അതുകൊണ്ടാ നുമ്മ തുടങ്ങിയതല്ലേ ഉള്ളു. നീ നോക്കിക്കോ.
0: എസ്തപ്പനാശാന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനുഷ്യനാണ് അന്തോണി. മനോജ് കെ ജയൻ അവതരിപ്പിച്ച ഈ കഥാപാത്രം യുവത്വത്തിന്റെ ആവേശവും നിഷ്കളങ്കതയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ആശാനെ വെറും ഗുരുവായി മാത്രമല്ല ജീവിതത്തിലെ വഴികാട്ടിയായി കാണുന്ന ശിഷ്യനാണ് അന്തോണി. അവരുടെ ബന്ധം പലപ്പോഴും അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം പോലെ അനുഭവപ്പെടുന്നു. എന്നാൽ മനുഷ്യബന്ധങ്ങൾ ഒരിക്കലും അത്ര ലളിതമല്ലെന്ന് സിനിമ പിന്നീട് തെളിയിക്കുന്നു. സ്നേഹവും മത്സരവും ഒരേ ഹൃദയത്തിൽ ഒരേ സമയം വസിക്കാമെന്ന് അന്തോണിയുടെ ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കുന്നു. പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു മനുഷ്യന്റെ മനഃശാസ്ത്രം മനോജ് കെ ജയൻ അതീവ സൂക്ഷ്മതയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നായാണ് ഈ കഥാപാത്രത്തെ ഇന്നും വിലയിരുത്തുന്നത്. ആശാനോടുള്ള ആദരവും സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും തമ്മിൽ പിളർന്നു പോകുന്ന യുവാവിന്റെ സംഘർഷം പ്രേക്ഷകരെ ആഴത്തിൽ സ്പർശിക്കുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെ ഇത്രയും സത്യസന്ധമായി അവതരിപ്പിച്ച ചിത്രങ്ങൾ മലയാള സിനിമയിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എസ്തപ്പനാശാനും അന്തോണിയും ചേർന്ന് സൃഷ്ടിക്കുന്ന വൈകാരികമായ ലോകം ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു.

0: കരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികള കരമുത്തുകണ ചെറുപച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മല കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്കു മണപ്പുറം ആകത്തി മികിട തിമൃതത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി പുട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തൻ ഉദിച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറമാകെ തിമികിട മൃതത്തെ
1: ഞാനും കേട്ടേ ഞാനും കണ്ടേ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെന്റെ കിനാവിലൊരമ്പിളി വള്ളമിറങ്ങിയൊരുങ്ങിയ നങ്ങിയ രമ്പിയ കമ്പടി കൂടാനത്തിലും ഇത്തിലും ആടം മാനത്തോണികൾ ഒഴുകി തുള്ളി ഉറഞ്ഞു കൊടുമ്പിരി കൊണ്ടൊരു താളത്തരികിട തിമൃതത്തെ തുറകളിലിന്നൊരു തുടികുളി മേലത്തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിലിന്നൊരു തുടികുളി മേലത്തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴേ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തണ്ടട് വളയട് പറയട് വടമെട് മൊഴികളിൽ അലയുടെ തകിലടി മുറുകി തരികിടത്തി
2: ചമയം എന്ന ചിത്രത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വെറും നായകന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന സാന്നിധ്യങ്ങൾ മാത്രമല്ല കഥയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന ശക്തമായ വ്യക്തിത്വങ്ങളാണ്. സിത്താര അവതരിപ്പിച്ച ലിസയും രഞ്ജിത് അവതരിപ്പിച്ച അമ്മുവും അതിന് മികച്ച ഉദാഹരണങ്ങളാണ്. ലിസയുടെ പ്രണയത്തിൽ ഒരു സ്വപ്നമുണ്ട്. എന്നാൽ ആ സ്വപ്നത്തിന് പിന്നിൽ ജീവിതത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നു. അവളുടെ കണ്ണുകളിൽ കാണുന്ന പ്രതീക്ഷകളും ഭയങ്ങളും സിത്താര അതീവ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് അമ്മു എന്ന കഥാപാത്രം ജീവിതത്തോട് പൊരുത്തുന്ന സ്ത്രീയുടെ പ്രതീകമാണ്. പുരുഷന്മാർ ആധിപത്യം പുലർത്തുന്ന ഒരു ലോകത്ത് സ്വന്തം ശബ്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന മനുഷ്യരാണവർ. ഭരതന്റെ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എപ്പോഴും ജീവസുറ്റവയായിരിക്കും. ചമയം അതിന് മറ്റൊരു തെളിവാണ്. ഈ കഥാപാത്രങ്ങൾ കഥയിൽ അലങ്കാരങ്ങളായി നിൽക്കുന്നില്ല, മറിച്ച് പുരുഷ കഥാപാത്രങ്ങളുടെ തീരുമാനങ്ങളെയും ജീവിതത്തെയും സ്വാധീനിക്കുന്ന ശക്തികളായി മാറുന്നു. അവരുടെ സാന്നിധ്യം സിനിമയ്ക്ക് കൂടുതൽ മാനുഷികതയും വൈകാരിക ആഴവും നൽകുന്നു. അതുകൊണ്ട് തന്നെ ചമയം ഒരു പുരുഷ കഥ മാത്രമല്ല, മനുഷ്യരുടെ കഥയാണെന്ന് നമുക്ക് പറയാൻ
3: കഴിയും.
4: പിടിയിട്ടില്ല, കണ്ടിട്ടേ പോരൂന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്ന് രാവിലെ ആ കണ്ടത് വിവരം പറഞ്ഞ് കത്തും കൊടുത്തു.
3: പിടിച്ച പിടിയാലേ കൊണ്ടുവരാനല്ലേ നന്നെ അങ്ങോട്ട് അയച്ചത്?
4: അപ്പൊ വന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അയില് വരുന്നില്ലാന്ന് പെരുന്നാൾ നാടൻ കളിക്കട്ടാണ് പറഞ്ഞിട്ടുള്ളതല്ലടാ. പിന്നെ ആരോട് ചോദിച്ചാൽ നാടൻ കൊടുത്തെന്ന് പറഞ്ഞ എത്ര ചേട്ടൻ കുട്ടിയാണ്. അയാളുണ്ടാവില്ല ചേട്ടാ, മദ്രാസിന് സിനിമേന്റെ ഏതാണ്ട് ഇടപാടുണ്ട് അത്രേ. മൂപ്പിന് സിനിമയെ ചേർന്നാൽ നമുക്കൊക്കെ ഉപകാരമാണെന്നാ പറഞ്ഞു.
3: ഈ വക എംബോക്കുകളെ വെച്ചത് ചെയ്യരുതെന്ന് ഞാൻ എന്നാട് തന്നെ നൂറുവട്ടം പറഞ്ഞതാ, പക്ഷേ കേക്കുകയല്ല. എന്നിട്ട് പന്തേ കിടന്നനുഭവിക്കാം. പെരുന്നാളിന് ഇനി ദിവസമില്ലല്ല, അപ്പൻ എന്നാ ചെയ്യും മോളെ?
5: കളിക്കാനാണില്ല, നാടൻ നടത്താൻ പറ്റുവാ. അപ്പൻ ചെന്ന് അച്ഛനോട് വിവരം പറയും, ചാർലി ഇല്ലാത്തോണ്ട് നാടൻ കളിക്കാൻ പറ്റില്ല എന്ന്. ഇപ്പോഴാവുമ്പം നമുക്ക് ദിവസമുണ്ട്, പള്ളിക്കാര് വേറെ ഏതെങ്കിലും പരിപാടി ബുക്ക് ചെയ്തോളൂ.
3: എന്നിട്ട് ഞാൻ ആണാണെന്നും പറഞ്ഞ് ഇവിടെ അങ്ങാട്ടും ഇങ്ങോട്ട് നടക്കാനാ? ഒമ്പതാമത്തെ വയസ്സില് മുഖത്ത് ചായം തെച്ചിട്ട് പിന്നെ പെരുന്നാളിന് നാടൻ മുടക്കിയിട്ടില്ല, അത് മുടക്കാൻ പറ്റുകയല്ലടി.
5: എന്ന് പറഞ്ഞാൽ എങ്ങനെയാ, ആളിന് ആള് തന്നെ വേണ്ടേ?
3: നാടകം മുടക്കാൻ പറ്റുകയില്ല.
5: എങ്ങനെ കളിക്കുന്ന അപ്പനി പറയണേ?
3: എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അവനാണ് കായ് മുടക്കണെന്ന് പറഞ്ഞ ഞാൻ അവന്റെ കാലത്തിന് പിടിക്കണ.
5: നമ്മൾ ഇവിടെ കിടന്ന് വീർപ്പ് പിടിച്ച നാടൻ തട്ടേ കേറുവപ്പാ.
3: പെരുന്നാക്കൂട്ടത്തിന്റെ മുന്നിൽ എല്ലാ മോഹവുമായി നിൽക്കുമെന്ന് ഓർക്കുമ്പോഴാ.
6: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം. ഒരു ഭരതൻ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ദൃശ്യഭംഗിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. ചമയം എന്ന ചിത്രവും അതിന് അപവാദമല്ല. കടൽ തീരത്തിന്റെ വന്യതയും സന്ധ്യാസമയങ്ങളുടെ വിഷാദ സൗന്ദര്യവും രാത്രിയിൽ നാടകവേദിയുടെ വെളിച്ചപ്പൊലിമയും ഈ സിനിമയിൽ അത്ഭുതകരമായി ഒത്തുചേരുന്നു. ദിനേശ് ബാബുവിന്റെ ക്യാമറ വെറും ദൃശ്യങ്ങളല്ല പകർത്തുന്നത്, മറിച്ച് കഥാപാത്രങ്ങളുടെ മനസ്സിന്റെ ചലനങ്ങൾ പോലും പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നു. തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കാഴ്ചകൾ പലപ്പോഴും കഥാപാത്രങ്ങളുടെ ഉള്ളിലെ സംഘർഷങ്ങളുടെ പ്രതീകമായി മാറുന്നു. കടലിന്റെ അനന്തതയും മനുഷ്യജീവിതത്തിന്റെ നിസാരതയും ഒരേ ഫ്രെയിമിൽ അവതരിപ്പിക്കാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട്. നാടകവേദിയിലെ വെളിച്ചങ്ങളും നെയിലുകളും ഉപയോഗിച്ചിരിക്കുന്ന രീതി പ്രത്യേക പരാമർശവും അർഹിക്കുന്നു. ഒരു കലാകാരന്റെ ജീവിതം തന്നെ വെളിച്ചത്തിന്റെയും ഇരുട്ടിന്റെയും നിരന്തര പോരാട്ടമാണെന്ന് ഓരോ ഫ്രെയിമും സൂചിപ്പിക്കുന്നു. ഭരതന്റെ സിനിമകളിൽ പ്രകൃതി ഒരു പശ്ചാത്തലം മാത്രമല്ല, അത് കഥ പറയുന്ന മറ്റൊരു കഥാപാത്രമാണ്. ചമയത്തിൽ കടലും കാറ്റും സന്ധ്യയും കഥാപാത്രങ്ങളോടൊപ്പം ശ്വസിക്കുന്നതായി തോന്നും. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോൾ ഒരു കഥ കാണുന്നു എന്നതിലുപരി ഒരു ജീവിതം അനുഭവിക്കുന്നു എന്ന തോന്നലാണ് പ്രേക്ഷകന് ലഭിക്കുന്നത്.
1: അവിടെ ഇവിടെ നടന്ന് കള്ളും കുടിച്ച് ഓരോ വെളിവേട് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും, വേറെ ആരെയും കിട്ടിയില്ലേ അപ്പനെ?
2: എന്താണ്ടി മോളെ അവന്റെ ഒരു താളബോധം, പാരമ്പര്യമാണ് കേട്ടാ.
1: കടലിൽ പോയി മീൻ പിടിക്കാനും ബാക്കിയുള്ള നേരം കുടിച്ചു കൂത്താടി വഴക്കുണ്ടാക്കാനും കൊള്ളാം. ഇതിനെയൊക്കെ വിളിച്ചെഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്കുന്നു ഹീറോ വേഷം കളിക്കാൻ. മോന്ത കണ്ടാലും മതി.
3: എന്താണെന്താണ് ഒന്നുകൂടി പറഞ്ഞേ. എടി കൊച്ചേ,
1: എന്താ
3: എന്റെ മോന്തനെ കുറിച്ച് എന്താ പറഞ്ഞാന്ന്?
1: തന്റെ മോന്ത നാടകത്തിന് പറ്റിയതല്ല എന്ന് തന്നെ.
3: ദേ ആശാന്റെ മോളായി പോയി കേട്ടാ, അല്ലെങ്കിൽ ആ എന്റെ മോന്ത കൊണ്ടു നിലനിന്ന് ഈ മോന്ത വെച്ചോണ്ട എത്ര നാള് ജീവിച്ചത്? ഇനി നിങ്ങളുടെ ഇട്ടത്തിന് വിളിച്ച് മാറ്റി വെക്കാൻ പറ്റുവാ. പോയി പണി നോക്ക്, ഞാൻ എന്റെ പാട്ടിന്
2: പോണം.
3: ഞാൻ നിങ്ങളുടെ പറയാ വന്ന ഇല്ലല്ല, തേനെ പാലയെന്ന് വിളിച്ച് കാലു പിടിച്ച് കൊണ്ടുവന്നിട്ട് അവമാനിക്കാണ്. പോവില്ല, എനിക്ക് നാണവം വേണ്ട, കുന്തവും വേണ്ട.
2: എവിടെ നിക്കണ്ടോ അമ്മേ, നീ ഇനി മിണ്ടരുത് കേട്ടാട് വന്ന്.
1: ഇന്നലെയും കൂടി ഇവിടെ വന്ന് റിഹേഴ്സൽ ഇറങ്ങുമ്പോ ബഹളം ഉണ്ടാക്കിയതാണ്, അപ്പൻ അതങ്ങ് മറന്നു.
3: ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്താണ് പേര്? ആ എന്തെങ്കിലും ആകട്ടെ, നമ്മ തമ്മിൽ ആദ്യം പരിചയപ്പെടുകയാണ്. നാടകത്തിന് സ്റ്റേജിൽ കിടന്ന് തുള്ളണ കണ്ടിട്ടുണ്ട്. ആ വേഷം കണ്ട് എന്റെ അടുത്ത് വേണ്ട, എന്റെ സ്വഭാവം മാറും.
1: സ്വഭാവം മാറുമെന്ന് തന്നെയാ ഞാനും അപ്പനോട് പറഞ്ഞേ.
3: ഇത് മഹാ മോശമായി പോയി കേട്ടോ ആശാന്, പെണ്ണുങ്ങളെ കൊണ്ട് അവമാനിപ്പിക്കണത്. ഇത് പെണ്ണാണ് ആണാണ്? ഒരു കാര്യം ചെയ്, ഇതിനൊരു മീശാൻ വരെ ചാൻവേഷം കെട്ടിച്ചേ, ഇതിലേ കിടക്ക് ക്യാമ്പോണ്.
2: അട നിക്കാനാണ് പറഞ്ഞത്, നീ അങ്ങകത്താത്തിട്ട് നിക്കാൻ.
3: പഞ്ചാര പറഞ്ഞ് മയക്കാൻ വരണ്ട, ന്യായനം വേറെ. മേത്തൂന്ന് കൈ, ആ മേത്തൂന്ന് കൈയെടുക്ക, ആലോഹ്യം വേണ്ട.
1: അപ്പന്റെ നിപ്പ് വേണ്ടാത്തൊന്നും ഏതാണ്ട് നിധി നഷ്ടപ്പെട്ടൊന്ന്.
2: എവിടെന്നെങ്കിലും ഒരുത്തനെ ഇങ്ങാട്ട് വിളിച്ചോണ്ട് വന്ന് എങ്ങനെയെങ്കിലും നാടകം നടത്താന്ന് വിചാരിക്കുമ്പം ഓരോ കുന്ത്രാണ്ട് വിളിച്ചോണ്ട് വന്നോളും. ഒക്കോണെന്റെ മുമ്പിൽ നിന്ന്
0: ചമയം എന്ന സിനിമയുടെ ആത്മാവ് എവിടെയാണെന്ന് ചോദിച്ചാൽ പലരും ഒരേ സ്വരത്തിൽ പറയുക അത് ജോൺസൺ മാസ്റ്ററുടെ സംഗീതത്തിലാണെന്ന്. മലയാള സിനിമാ സംഗീതത്തിന്റെ ചരിത്രത്തിൽ ചില ഗാനങ്ങൾ കാലത്തെ മറികടന്ന് ജീവിക്കുന്നു. ചമയത്തിലെ ഗാനങ്ങൾ അത്തരത്തിലുള്ളവയാണ്. അന്തിക്കടപ്പുറത്ത് എന്ന ഗാനം കേൾക്കുമ്പോൾ തന്നെ കടൽക്കാറ്റിന്റെ ഗന്ധം മനസ്സിലേക്ക് ഒഴുകിയെത്തുന്നത് പോലെ തോന്നും. രാജഹംസമേ എന്ന ഗാനം പ്രണയത്തിന്റെ നിശബ്ദവേദനയെ സംഗീതത്തിലേക്ക് വിവർത്തനം ചെയ്തതുപോലെയാണ്. കൈതപ്പുറത്തിന്റെ കവിതാസമ്പന്നമായ വരികളും ജോൺസന്റെ ഹൃദയസ്പർശിയായ ഈണങ്ങളും ചേർന്നപ്പോൾ പിറന്നത് കാലാതീതമായ സംഗീതാനുഭവമാണ്. എന്നാൽ ഈ ഗാനങ്ങൾ മാത്രമല്ല, സിനിമയുടെ പശ്ചാത്തല സംഗീതവും അത്രത്തോളം പ്രധാനമാണ്. കഥാപാത്രങ്ങൾ ഒന്നും പറയാതെ നിൽക്കുന്ന നിമിഷങ്ങളിൽ പോലും സംഗീതം അവരുടെ ഹൃദയത്തിന്റെ ഭാഷയായി മാറുന്നു. ഒരു രംഗത്തിന്റെ ദുഃഖവും സന്തോഷവും നഷ്ടബോധവും സംഗീതത്തിലൂടെ അനുഭവിപ്പിക്കുന്നതിൽ ജോൺസൺ മാസ്റ്റർ അസാധാരണമായ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഭരതന്റെയും ജോൺസന്റെയും കൂട്ടുകെട്ട് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഏറ്റവും മനോഹരമായ സൃഷ്ടികളിലൊന്നാണ് ചമയം സിനിമ. സിനിമ അവസാനിച്ച ശേഷവും അതിന്റെ സംഗീതം മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ആ സംഗീതത്തിന്റെ മഹത്വം.

0: ഈ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ജോൺ പോൾ എന്ന എഴുത്തുകാരന്റെ സംഭാവന അതീവ വലുതാണ്. മനുഷ്യബന്ധങ്ങളുടെ സങ്കീർണതകളെ ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ് അസാധാരണമായിരുന്നു. ചമയത്തിലെ സംഭാഷണങ്ങൾ വെറും ഡയലോഗുകൾ മാത്രമല്ല, അവ കഥാപാത്രങ്ങളുടെ ആത്മാവിലേക്കുള്ള ജനാലകളാണ്. ഒരു ഗുരുവിന്റെ ആത്മാഭിമാനവും ഒരു ശിഷ്യന്റെ ആരാധനയും പ്രണയത്തിന്റെ നൊമ്പരവും അസൂയയുടെ വേദനയും എല്ലാം വളരെ സ്വാഭാവികമായി സംഭാഷണങ്ങളിലൂടെ ഒഴുകിയെത്തുന്നു. എവിടെയും അമിത നാടകീയതയില്ല. എന്നാൽ ഓരോ വാക്കിനും വലിയൊരു വൈകാരിക ഭാരം ഉണ്ടുതാനും. മനുഷ്യരുടെ ജീവിതത്തിൽ പറയാതെ പോകുന്ന വികാരങ്ങൾ എത്രത്തോളം നിർണായകമാണെന്ന് ഈ തിരക്കഥ നമ്മെ പഠിപ്പിക്കുന്നു. കഥാപാത്രങ്ങൾ സംസാരിക്കുമ്പോൾ അവർ എഴുതിയ സംഭാഷണങ്ങൾ പറയുകയാണെന്ന് തോന്നുന്നില്ല, മറിച്ച് അവർ ജീവിക്കുകയാണെന്ന് തോന്നുന്നു. അതാണ് ജോൺ പോളിന്റെ എഴുത്തിന്റെ ശക്തി. നല്ല സാഹിത്യവും നല്ല സിനിമയും തമ്മിൽ എവിടെയാണ് സംഗമിക്കുന്നത് എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ ചമയത്തിന്റെ തിരക്കഥ വായിച്ചാൽ മതി. മലയാള സിനിമയിലെ ഏറ്റവും മനോഹരമായ തിരക്കഥകളിലൊന്നായി ഇത് ഇന്നും വിലയിരുത്തപ്പെടുന്നത് അതുകൊണ്ടാണ്.
1: പതിവ് മാമൂലുകൾ വിട്ടുചരിക്കുന്ന ഈ നാടകം നൂതനമായ ഒരു പരീക്ഷണമാണെന്ന് പറയാതെ വയ്യ. വർത്തമാനകാല പ്രസക്തിയുള്ള വൈകാരിക മുഹൂർത്തങ്ങളെ ഗതകാല പശ്ചാത്തലങ്ങളിൽ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള നാടകകൃത്തും സംവിധായകനുമായ എസ്തപ്പാൻ ആശാന്റെ ആഖ്യാനം സ്വാഗതാർഹമായ ഒരു വ്യതിയാനമാണ്. മലയാള നാടകവേദിയിൽ വളർച്ചയുടെ കരുത്തുള്ള ഒരു നാമ്പാണ് ഈ നാടകമെന്ന് നിസ്സംശയം പറയാം. നായിക നായക വേഷമണിഞ്ഞ അമ്മുവിനും ആൻഡോയ്ക്കും കൃതകൃത്യതയ്ക്ക് അവകാശമുണ്ട്.

0: നിസാമേ, രണ്ടാഴ്ച കഴിയുമ്പം പെരുന്നാളാണ്. നാടകം ഒന്നുകൂടെ ഒന്ന് മുറുക്കണം. ഒന്ന് രണ്ട് സ്ഥലങ്ങൾ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്.
1: അതെ, പെരുന്നാൾ കളി എന്ന് പറയുമ്പം ആന്റോ നാടകത്തിൽ കയറിയല്ലോ ഒന്നാം പിറന്നാളാണ്.
0: ശരിയാണല്ലേ ആന്റോ. അങ്ങനെ നിസ്സാരപ്പെട്ട ഒരു കൊല്ലമായിരുന്നില്ല കേട്ടാ പോയത്.
2: പെരുന്നാൾ കളിക്കിന് ദിവസം ഉണ്ടല്ല, നമുക്ക് മൊത്തം ഒന്നൂടെ നോക്കാം. ആന്റോ ഒന്നിങ്ങാട്ട് വന്നേ. നീയൊന്ന് വീട് വരവാ, ചെറിയൊരു പ്രശ്നമുണ്ട്.
3: എന്താണ്?
2: എങ്ങാണ്ടെന്ന വന്ന ഒരു എംബോക്കി അമ്മൂടെടുത്ത് കശപിച്ച കൂട്ടണ്.
3: ആര്?
2: ആ, ഞാനിതിനു മുമ്പ് കണ്ടിട്ടില്ല.
4: അശനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. രഘു ആദ്യം വന്ന എന്റെ അടുത്താ. ആന്റോയ്ക്ക് പണ്ടേ നോട്ടം ഉണ്ടായിരുന്ന അത്രേ അമ്മൂനെ. അമ്മു രഘുവിന്റെ കൂടെ ഇറങ്ങിപ്പോന്നപ്പോ ആന്റോ കയറി അവർ വീട്ടുകാരെ ഇളക്കി. കത്തിക്കുത്തും അടിയും കൊലയും. അമ്മൂന്റെ ആങ്ങളെ ഒരുത്തം ചത്തു. കരക്കാർ മുഴുവൻ എതിരായപ്പോ രഘു മുങ്ങി. ആ തക്കത്തിന് അമ്മൂനെ അടിച്ചോണ്ട് പോന്നതാ ആന്റോ. അന്ന് മുതൽ നോക്കി ഇറക്കുക രഘു. ആന്റോ എവിടെ കണ്ടാലും കുത്തി വളർത്തു എന്ന് പറഞ്ഞ് ഒളിവി കഴിയുമ്പോഴാ ആശാന്റെ നാടകത്തിന്റെ നോട്ടീസ് കണ്ട് ഇവിടെ ഉണ്ടോ എന്ന് മനത്തറിഞ്ഞത്. രഘു പറയുന്ന ഓരോ പഴങ്കഥകൾ കേൾക്കുമ്പോ എന്റെ ആശാനെ, നമ്മൾ അറിഞ്ഞ ഇത് ഒരെണ്ണം മാത്രം. രായ്ക്ക് രാമാന ഒരു പെണ്ണിനെ അടിച്ചോണ്ട് വരണമെങ്കിൽ
2: ഇപ്പോഴെങ്കിലും നമ്മളിത് അറിഞ്ഞത് ലിസയുടെ ഭാഗ്യം.
4: സംഗതി ആശാനും ഞാനും തമ്മിൽ കുരുത്തിട്ടുമുണ്ട്, പുടക്കിയിട്ടുമുണ്ട്. എന്റെ ട്രൂപ്പ് സെറ്റാവാ നിൽക്കുമ്പോഴും ആശാന്റെ ട്രൂപ്പ് അടിച്ചു കയറുകയും ചെയ്യുമ്പോ ഞാനും ചോരയും നീരും ഉള്ള ഒരു മനുഷ്യനല്ലേ എന്ന് കരുതി ആശാൻ ഒരു ആപത്തത്തിൽ നിന്ന് ചാടുമ്പോ ഞാൻ നാടകക്കാരനായത് ആശാൻ കാരണമാണ്. എന്നെ തട്ടേ കയറ്റി നിർത്തി ആദ്യമായി ഡയലോഗ് പറയിപ്പിച്ച ഗുരുവാണ് ആശാൻ. ചാകണ വരെ ചാർലി അത് മറക്കൂല.
0: ആ, നീ മറക്കണ്ട.
5: ചമയത്തിന്റെ ക്ലൈമാക്സ് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും വേദനാജനകമായ അനുഭവങ്ങളിൽ ഒന്നായി നിലകൊള്ളുന്നു. സിനിമയുടെ അവസാന ഭാഗങ്ങളിൽ ജീവിതമെങ്ങനെ മനുഷ്യന്റെ സ്വപ്നങ്ങളെ തകർക്കുന്നു എന്നത് അത്യന്തം ഹൃദയഭേദകമായി അവതരിപ്പിക്കപ്പെടുന്നു. വേദിയിൽ കൈയടികളെ ഏറ്റുവാങ്ങിയ കലാകാരൻ ജീവിതത്തിന്റെ വേദിയിൽ പരാജയപ്പെടുന്ന കാഴ്ച പ്രേക്ഷകനെ ഉള്ളിൽ നിന്ന് കുലുക്കുന്നു. എസ്തപ്പനാശന്റെ ആത്മാഭിമാനവും തകർച്ചയും ഒരേ സമയം കാണേണ്ടി വരുന്ന നിമിഷങ്ങൾ സിനിമയുടെ വൈകാരിക ഉച്ചകോടിയാണ്. ചായക്കൂട്ടുകൾ അഴിച്ചുവെച്ച ശേഷം അവശേഷിക്കുന്നത് ഒരു കഥാപാത്രമല്ല, മറിച്ച് മുറിവേറ്റൊരു മനുഷ്യനാണ്. കലാകാരന്മാരുടെ ജീവിതത്തിൽ കയ്യടികളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഏകാന്തതയും നിരാശയും സിനിമ ഇവിടെ വെളിപ്പെടുത്തുന്നു. ജീവിതം പലപ്പോഴും നാടകത്തെക്കാൾ ക്രൂരമാണെന്ന് ഭരതൻ നമുക്ക് കാണിച്ചു തരുന്നു. ക്ലൈമാക്സിലെ ഓരോ ദൃശ്യവും പ്രേക്ഷകന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നവയാണ്. സിനിമ അവസാനിച്ചിട്ടും ആ വേദന നമ്മെ വിട്ടുപോകുന്നില്ല. ഒരു ക്ലാസിക് സിനിമയുടെ യഥാർത്ഥ ശക്തി അതാണ്. അത് അവസാനിച്ചിട്ടും നമ്മുടെ ഉള്ളിൽ തുടർന്നുകൊണ്ടിരിക്കും.
6: പെരുന്നാൾ നാടകത്തിന് ചാർലി സാറിന് പകരം ഹീറോ കളിച്ച ആടാണ് ആന്റോ.
4: ആശാൻ ഇത് എന്നോട് ചെയ്തു ഞാൻ വിചാരിച്ചതല്ല. നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം അതായിരുന്നില്ലല്ലോ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ പെരുന്നാളുകളി വേണ്ടെന്ന്. കളിച്ചില്ലെങ്കിൽ എന്താ കത്തുവോ? ഭയങ്കര ഇൻസൾട്ട് ആയി പോയി. ഇത് എന്റെ കൂടെ ട്രൂപ്പാണെന്നാ വിചാരിച്ചത്.
7: അപ്പനിവിടെ ഇല്ല, കടലിൽ പോയിരിക്ക.
4: ലിസയും ഈ ട്രൂപ്പിലെ ചുമതലപ്പെട്ട ഒരാളാണല്ലോ. പകരക്കാരനെ എഴുന്നള്ളിച്ചപ്പോ കൂടെ കളിക്കാൻ നിന്നു കൊടുത്തതുമല്ലേ. ചതിയായി പോയി. ഏത് എംബോക്കിയെ കൊണ്ടുവന്നും എന്റെ സ്ഥാനത്ത് ഇരുത്തോന്ന് പറയുമ്പോ ഞാൻ ആരായി? ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? എനിക്കല്ല വില, ഞാൻ മുടക്കുന്ന പണത്തിന് മാത്രമാണ്. ആണോ ലിസേ?
7: അപ്പനോട് പറയാനുള്ളത് അപ്പനോട് പറഞ്ഞാ മതി.
4: അച്ഛനെ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ആശാനക്കാനാണ് പോയത്.
0: മദ്രാശിയിലെ തിരക്കൊക്കെ കഴിഞ്ഞ
4: അത്യാവശ്യം ഉള്ളതുകൊണ്ടാ പോയത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടല്ലോ. ആ സമയത്തന്നെ നാടകം കളിച്ചില്ലെങ്കിൽ തല പോകും.
0: അത് നീ തീരുമാനിച്ചാ പോലല്ല.
4: നടത്തണ്ടെന്ന് ഞാൻ പറഞ്ഞാണല്ലോ.
0: നടത്താമെന്ന് അതിനു മുമ്പ് ഞാൻ ഏറ്റുപോയതാണല്ലോ. വേണ്ടാന്ന് വെക്കാൻ ആര് വിചാരിച്ചാലും കഴി. നീ ഒരു തിരിച്ചില്ല തന്നിട്ടുണ്ട് നേരെ എന്ന് കരുതി നാടകം നടത്താനുള്ള അവകാശം നിനക്കാൻ തീർന്നിട്ടില്ല. ഉണ്ടാ
4: എന്നല്ല, പരസ്പരം ഒരു ധാരണ വേണമല്ലോ.
0: ആ ധാരണ ഇങ്ങാട്ടും വേണമെന്നാ ഞാൻ പറഞ്ഞേ. ഉമ്മ തമ്മിലുള്ള ഇരിപ്പോശം വെച്ച് നീ ഇത് എന്നാട് ചെയ്യാവാടാ.
4: അത് ശരി, ഇപ്പൊ വാദി പ്രതിയായ. ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വരുന്ന തിങ്കളാഴ്ച നമ്മുടെ നാടകത്തിന്റെ ബുക്കിംഗ് ഏറ്റിട്ടുണ്ട്. ഒല്ലൂരാണ്. തലേന്ന് ഉച്ചയ്ക്ക് വാനയ്ക്കാം. സാധനങ്ങൾ ആവശ്യമുള്ളടുത്ത് ആ വഴിക്ക് വന്നാ ഞാനും കയറാം. എനിക്ക് പിന്നെ ഒരു റിഹേഴ്സലിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തറവാ, മറ്റുള്ളവരുടെ കാര്യം ആശാൻ നോക്കിക്കൊള്ളണം.
3: ചിലപ്പോ മിനിറ്റ് ആയിരിക്കും ഉദ്ഘാടനം. ഞാൻ വരട്ടെ.
8: കയറടിക്കാറായ
3: കുറച്ചുകൂടെ തുളയിടാനുണ്ട്. എഞ്ചിൻ സ്റ്റാൻഡ് വെക്കുമ്പോ കുറച്ച് ചെരിച്ചു വെച്ചാ മതി കേട്ടാ.
6: എന്നെ എവിടൊക്കെ തിരക്കി, നീ ഇവിടെ വഞ്ചിപ്പിണി നോക്കി നിൽക്കാണല്ലേ.
3: എന്താണപ്പ?
6: ഏ ഒരു കാര്യണ്ട്, വലിയ കാര്യ. ഇങ്ങോട്ട് വന്നേ പറയാം. അതെ, ആശാൻ പുതിയ നാടകം എത്തി. പുതിയ നാടകത്തിന്റെ ബുക്കിംഗ് എടുത്തെന്ന്.
3: എവിടെ?
6: തൃശ്ശൂരടുത്ത് ഒല്ലൂരാണ്.
3: എന്ന്?
6: തിങ്കളാഴ്ച.
3: ഈ വരുന്ന തിങ്കളാഴ്ച?
6: ഒരു വാനിലാണ് പോകണത്. മന്ത്രി വന്നാണ് ഉദ്ഘാടനം. പിന്നെ കഴിഞ്ഞ കളിക്ക് നീ അങ്ങോട്ട് ഒപ്പിച്ച് മാറിയെന്നുള്ളു. ഏ പോരാ, പെരുന്നാക്കൂട്ടം പോലല്ലല്ല, ഡയലോഗ് ഒന്നും കൂടെ പഠിക്കും. പ്രാക്ടീസ് കുറച്ച് കൂടുതലാവുന്നോണ്ട് കുഴപ്പമൊന്നുമില്ലല്ല. പിന്നെ ഒരു കാര്യം, അനുഭവം ഉള്ളവർക്കല്ലേ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ട് പറയാം. പോട്ടെ.
3: എന്താണപ്പാ കാര്യം?
8: പുതിയ നാടകം ബുക്കിക്കാത്ത
3: ഇവനിപ്പൊ കടലിലും വെള്ളത്തിലൊന്നും അല്ലല്ല കണ്ണ്.
8: ഇവൻ വലിയ കലാകാരനായി പോയില്ലേ.
3: നിന്റെ കളിയാന്നായിരുന്നു കേട്ടാ.
8: വിടണ്ട, നിന്റെ ശീലത്തിനണങ്ങുന്നുണ്ട്.
7: കൊല്ലൂരിലെ നാടകം ഏറ്റത് അപ്പനോട് ചോദിച്ചിട്ടാണോ?
9: അല്ല, ഏറ്റതല്ലേ മോളെ, ആരേറ്റുന്നുള്ളതല്ല, അത് മുടക്കാപ്പാടുണ്ട. അവനില്ലാണ്ട് നാടകം കളിച്ചു പറഞ്ഞപ്പോ കയറിക്കൊണ്ട വാശിയ. അതാ ഒപ്പത്തിനൊപ്പം ഉടനെ നാടകം ഏറ്റത്. അവന് തന്നെ മുന്നിൽ നിന്ന് കളിക്കണമല്ല. കളിക്കട്ടെ
8: ആശാനെ. കളിയേറ്റവരം കാണണമെന്ന് പറഞ്ഞു കേട്ടാ. രണ്ടു മൂന്ന് റിഹേഴ്സലോട് നോക്കണം. പെരുന്നാക്കൂട്ടം അല്ലല്ല, എനിക്കൊന്നുകൂടെ ശരിയാകുന്നുണ്ട്. രണ്ടു ദിവസം കടലിൽ പോകണ്ടെന്ന് വെച്ചാല ഇന്നിനി പറ്റുവാ.
9: ഇന്ന് വേണ്ട, നോക്കാം. നീ ഇപ്പൊ പോ.
8: എന്നാ ഞാൻ പോട്ടാ.
7: കൊല്ലൂരിലെ നാടകത്തിലെ ആരാപ്പ ഹീറോ? ചാർലിയോ ആന്റോയോ?
9: ചാർലി ആ നാടകമേറ്റ സ്ഥിതിക്ക് അവൻ വേണ്ട, ആന്റോ മതി എന്ന് പറയാൻ പറ്റുവാ. അവന് കളിക്കാൻ വേണ്ടിയാണല്ലോ പണം ഇറക്കിയിരിക്കണം.
7: എങ്കിൽ പിന്നെ അപ്പൻ ഇങ്ങ് തുറന്നു പറഞ്ഞൂടെ ഇനി ആന്റോയെ വേണ്ടെന്ന്.
9: അവന്റെ ഉത്സാഹം കാണുമ്പോ എങ്ങനാ മോളെ മുഖത്ത് നോക്കി പറയണത്?
7: പറയാൻ വൈകിക്കുന്നതാ, അതിലും വലിയ ചതി.
5: മൂന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും ചമയം എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കപ്പെടുന്നത് അതിന്റെ കലാമൂല്യം കൊണ്ടാണ്. കാലം മാറി, സിനിമയുടെ ഭാഷ മാറി, പ്രേക്ഷകരുടെ അഭിരുചികളും മാറി. പക്ഷേ ചമയം ഇന്നും അതേ തീവ്രതയോടെ മനുഷ്യഹൃദയങ്ങളെ സ്പർശിക്കുന്നു. കാരണം അത് ഒരു കാലഘട്ടത്തിന്റെ കഥ മാത്രമല്ല, മനുഷ്യജീവിതത്തിന്റെ ശാശ്വതമായ സത്യങ്ങളുടെ കഥയാണ്. കലാകാരന്റെ ആത്മാഭിമാനം, സൗഹൃദത്തിന്റെ മഹത്വം, പ്രണയത്തിന്റെ വേദന, അസൂയയുടെ നാശം, ജീവിതത്തിന്റെ അനിശ്ചിതത്വം, ഇതെല്ലാം ഈ സിനിമയിൽ നമുക്ക് കാണാം. ഭരതൻ എന്ന സംവിധായകന്റെ പ്രതിഭയ്ക്ക് മുന്നിൽ തലകുനിക്കാതെ ചമയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. മുരളിയും മനോജ് കെ ജയനും ഉൾപ്പെടെയുള്ള അഭിനേതാക്കളുടെ അസാമാന്യ പ്രകടനങ്ങൾ ഈ സിനിമയെ കാലാതീതമാക്കി മാറ്റി. ജോൺ പോളിന്റെ എഴുത്തും ജോൺസന്റെ സംഗീതവും ദിനേശ് ബാബുവിന്റെ ദൃശ്യഭാഷയും ചേർന്നപ്പോൾ പിറന്നത് ഒരു സമ്പൂർണ്ണ കലാസൃഷ്ടിയായിരുന്നു. മലയാള സിനിമയുടെ സുവർണകാലത്തെക്കുറിച്ച് ഭാവി തലമുറകൾ അന്വേഷിക്കുമ്പോൾ അവർ തീർച്ചയായും കാണേണ്ട ചിത്രങ്ങളിലൊന്നായിരിക്കും ചമയം സിനിമ. ഇതവസാനിക്കുമ്പോൾ കടൽ തീരത്ത് വീശിയ ആ അന്തിക്കാറ്റ് ഇന്ന് നമ്മുടെ മനസ്സിലൂടെ കടന്നുപോകുന്നതായി തോന്നും. അതുകൊണ്ടാണ് ചമയം വെറുമൊരു സിനിമയല്ല, മലയാളിയുടെ സാംസ്കാരിക ഓർമ്മയുടെ ഭാഗമാണെന്ന് പറയുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ ടൈം ചെയ്യാം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.

0: സുഖതമീ രാത്രി.
1: സുഖതമീ രാത്രിയിലേക്ക് സ്വാഗതം. തെറ്റുപറ്റി എന്ന് മനസ്സിലായാൽ ന്യായീകരിക്കുന്നതിനേക്കാൾ നല്ലത് മാപ്പ് പറയുന്നത് തന്നെയാണ്. പക്ഷേ തെറ്റാണെന്ന് മനസ്സിലാകണമെങ്കിൽ ചിന്തിക്കണം, അതിനെ അംഗീകരിക്കണം, എന്നിട്ട് തെറ്റാണെങ്കിൽ അത് തിരുത്തണം. പക്ഷെ പ്രവൃത്തിക്കും തിരുത്തലിനുമിടയിൽ കുറേ മുറിവുകളുണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ ഇടുമ്പോഴും അത് ഷെയർ ചെയ്യുമ്പോഴും. പോസ്റ്റിട്ടതിലൂടെ തകർന്നുപോയത് എത്ര കുടുംബങ്ങൾ, മുറിവേറ്റത് എത്രയോ ആളുകൾ, അപമാനിതരായവരോ അതിലേറെ. അതെപ്പോഴെങ്കിലും തിരിച്ചറിയുമ്പോൾ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴേക്കും മുറിവേറ്റയാൾ മാനസികമായി മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുന്ന യൂട്യൂബറുകൾ ഉണ്ടെന്ന് കേൾക്കുന്നു. അവരെ അവരുടെ മക്കൾ ഭയപ്പെടണം, തീർച്ചയായും ഭയപ്പെടണം. ഒരു പാട്ട് കേട്ടാലോ?

ജീവിതയാത്ര വലിയ വിമാനത്താവളങ്ങളിലെ നടത്തം പോലെയാണ്. ഭാരവമേന്തി യാത്രക്കാർ ഒരു വാതിലിനെ ലക്ഷ്യമാക്കി നടക്കുന്നു. നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൺവെയർ ബെൽറ്റിൽ കാൽവെക്കാൻ ഇടവരുന്നു. അതോടുകൂടി യാത്രയുടെ വേഗം പതിന്മടങ്ങ് വർദ്ധിക്കുന്നു. പക്ഷെ കാൽ അതിൽ പതിയണമെങ്കിൽ വാതിലിലേക്കുള്ള ലക്ഷ്യം തെറ്റാതിരിക്കണം, നടന്നുകൊണ്ടേയിരിക്കണം, നിരന്തരം പരിശ്രമിക്കണം, കുറുക്കു വഴികൾ തേടാതിരിക്കണം. അത്രയേ ഈ പറഞ്ഞതിനൊക്കെ അർത്ഥമുള്ളൂ. ഒരു പാട്ട് കേട്ടാലോ?

യുക്തിയും ബോധവും നമുക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് എങ്കിൽ പിന്നെ വിശ്വാസത്തിൻ്റെ കുറുക്കുവഴി തേടുന്നത് എന്തിനാണ്? ഭൂതവും പ്രേതവും ഒന്നുമില്ലെന്നും അതെല്ലാം മനുഷ്യൻ്റെ സങ്കല്പങ്ങൾ മാത്രമാണെന്നും നമുക്ക് നന്നായി അറിയാം. അറിയാമെങ്കിൽ പിന്നെ അതിൽ വിശ്വസിക്കേണ്ട ആവശ്യം എന്താണ്? നോക്കൂ, വിശ്വാസങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കും. ശാസ്ത്രബോധമുണ്ടെങ്കിൽ ഭയം മാറി നിൽക്കുകയുള്ളൂ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളും ശാസ്ത്രബോധമുള്ള ആളും ഒരു അർദ്ധരാത്രിയിൽ ഒരു ഊടുവഴിയിലൂടെ നടക്കുകയാണെന്ന് കരുതു. കുറെ മുന്നിൽ വെളുത്ത് നീണ്ട് ആടിയാടി നിൽക്കുന്ന രൂപം വിശ്വാസിയെ ഭയപ്പെടുത്തും. ശാസ്ത്രബോധമുള്ള ആളാകട്ടെ, അത് വാഴയിലയാണെന്നും അതിൽ നിലാവ് തട്ടിയാണ് തിളങ്ങുന്നതെന്നും കാറ്റിലാടുകയാണെന്നും മനസ്സിലാക്കും. അയാൾക്ക് ഭയമുണ്ടാവുകയില്ല. നിലത്തേക്ക് ടോർച്ചടിച്ച് നടക്കാൻ അയാൾ ശ്രമിക്കും. പാമ്പിനെ ഭയക്കും. ആ ഭയമാകട്ടെ നിലനിൽപ്പിൻ്റേതുമാണ്. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനായാൽ ആരോഗ്യമുള്ള കാലമത്രയും അതൊരു സുഖമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞത് ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരമ്മയാണ്. അവരുടെ ഭർത്താവ് മരിച്ചുപോയി. മകളുടെ ഭർത്താവ് അവളെ അടിമയാക്കി വെച്ചിരിക്കുകയാണ്. അമ്മയെ കാണാൻ അനുവദിക്കില്ല. അവളുടെ ജീവിതം കലങ്ങിപ്പോകണ്ടെന്ന് വെച്ച് ഇങ്ങോട്ട് വരരുത് എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ആകെയുള്ള കൂട്ട് റേഡിയോയാണ്. പാട്ടും വർത്തമാനങ്ങളും കാര്യങ്ങളുമായി അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. വൈകുന്നേരങ്ങളിൽ പരിപാടി അവതരിപ്പിക്കുന്ന കുട്ടിയെ വിളിക്കും. വല്ലപ്പോഴും കിട്ടും. കുട്ടി ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയും. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. നേരിട്ട് കണ്ടിട്ടില്ല, എന്നാലെന്ത്, ബന്ധുവിനേക്കാൾ സ്നേഹം, ഇഷ്ടം. ഒറ്റയ്ക്കാണ് ജീവിക്കുന്നതെന്ന് തോന്നിയിട്ടില്ല. പരാതികളും പരിഭവങ്ങളും ഒന്നുമില്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനായാൽ ആരോഗ്യമുള്ള കാലമത്രയും അതൊരു സുഖമുള്ള കാര്യമാണെന്ന് ആ അമ്മ പറയുന്നു. അവർ സുഖമായിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കുന്നു. റേഡിയോയിൽ പാട്ടുകളും വിശേഷങ്ങളും കേട്ടുകൊണ്ടേയിരിക്കുന്നു. ആ അമ്മയ്ക്ക് വേണ്ടി ഒരു പാട്ട്.

ഒപ്പമുള്ളപ്പോൾ സ്നേഹിക്കാനാവണം, കൂടെ കൂട്ടാനാകണം. തമ്മിൽ ജയിക്കാൻ നോക്കരുത്. ചിലരുണ്ട് ഭർത്താവിനെ ജയിക്കാൻ നോക്കുന്നവർ, ഭാര്യയെ ജയിക്കാൻ നോക്കുന്നവർ. അതിന് അവർ പഴയ കാര്യങ്ങൾ പലതും സംസാരത്തിനിടയിൽ എടുത്തിടും. സന്തോഷത്തോടെ എവിടെയെങ്കിലും പോകാൻ തുടങ്ങുകയായിരിക്കും. കാറിൽ കയറി ഒരു 15 മിനിറ്റ് കഴിയണ്ട, അതിനിടയിൽ വഴക്കു തുടങ്ങുന്ന എത്രയോ ദമ്പതികളുണ്ട്. നിങ്ങളെപ്പോലെ ഇൻഡിഫറൻ്റായ ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഭാര്യ പറയുന്നു. നിന്നെപ്പോലെ വിവരമില്ലാത്തവളെ ഞാനും കണ്ടിട്ടില്ലെന്ന് ഭർത്താവ് പറയുന്നു. കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരോട് എന്തു പറയാനാണെന്ന് പറഞ്ഞ് കൈമലർത്തുന്നവർ, പരസ്പരം ഇൻസൾട്ട് ചെയ്തും ജയിക്കാൻ നോക്കുന്നവർ, എന്നിട്ടും ഭാര്യാ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവർ. എന്തു വൈചിത്രമാണെന്ന് നോക്കൂ. പരസ്പരം ജയിക്കാൻ നോക്കുന്നതിനേക്കാൾ പരസ്പരം മനസ്സിലാക്കാൻ നോക്കുന്നതല്ലേ നല്ലത്? ആലോചിച്ചു നോക്കൂ, അതല്ലേ നല്ലത്? ഒരു പാട്ട് കേട്ടാലോ.

വിദ്യാഭ്യാസം കുറഞ്ഞ അന്ധവിശ്വാസികളെക്കാൾ സമൂഹത്തിന് അപകടമുണ്ടാക്കുന്നത് വിദ്യാസമ്പന്നരായ അന്ധവിശ്വാസികളാണെന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. മതങ്ങളും ജാതിയും ദൈവങ്ങളും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കുടത്തിനുള്ളിലെ ഭൂതം പോലെയാണ്. എപ്പോഴാണ് അവ പുറത്തു ചാടുന്നതെന്ന് അറിയാൻ പറ്റില്ല. പുറത്തു ചാടിയാൽ പിന്നെ കുടത്തിനുള്ളിൽ തിരിച്ചു കയറ്റാൻ തീരെ പാടാണ്. ആകെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടേ അത് കുടത്തിനുള്ളിൽ കയറും. സൂര്യൻ ഒരു ഗ്രഹമല്ല, നക്ഷത്രമാണെന്ന് പറഞ്ഞതിന് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് 1600 ഒരു മതക്കോടതി ബ്രൂണോയെ ജീവനോടെ ചുട്ടുകൊന്നു. അക്കാലത്ത് മതം കുടത്തിൽ നിന്ന് പുറത്തിറങ്ങി കറങ്ങി നടന്ന് മനുഷ്യനെ അലങ്കോലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏറെ കഷ്ടപ്പെട്ടാണ് 18-ാം നൂറ്റാണ്ടിൽ മതത്തെ ആരൊക്കെയോ ചേർന്ന് കുടത്തിനകത്താക്കിയത്. നവോത്ഥാന ചിന്തകരായിരുന്നു അവർ. ഇടയ്ക്കൊക്കെ അങ്ങനെ നവോത്ഥാന ചിന്തകരില്ലെങ്കിൽ ലോകം ചിലപ്പോൾ ചെന്ന് നിൽക്കുന്നത് 1-ാം നൂറ്റാണ്ടിലൊക്കെ ആയിരിക്കും. അവിടെ ഒരു കാളവണ്ടി പോലും ഉണ്ടായില്ലെന്ന് വരും തിരിച്ചു വരാൻ. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: അറിവിന് ആഗ്രഹിക്കുന്നവർ അറിവുള്ളവരുമായി സംസാരിക്കണം എന്ന് പറഞ്ഞത് കുഞ്ഞുണ്ണിമാഷാണ്. അത് ശരിയാണ്. അറിവില്ലാത്തവരോട് അറിവ് ആഗ്രഹിച്ച് സംസാരിച്ചാൽ വെറുപ്പാകുമുണ്ടാവുക, അല്ലെങ്കിൽ ദേഷ്യം വരും. അറിവുണ്ടാവുക എന്നത് ഒരു വലിയ കാര്യമാണ്. എന്നാൽ അറിവ് സുതാര്യമായിരിക്കണം, ഏകപക്ഷീയമായിരിക്കരുത്. തെറ്റിനെ ന്യായീകരിക്കാനോ തർക്കിക്കാനോ ഉള്ളതല്ല അറിവ്. അറിവ് ഏതൊരു മനുഷ്യനെയും ശുദ്ധീകരിക്കും. ശരിയായ അറിവുള്ളവർക്ക് ദുഷ്ടത പ്രവർത്തിക്കാനാവില്ല. അറിവ് കൂടുന്തോറും ദുഃഖം കുറയും. കൃഷ്ണൻ അർജുനനോട് ചോദിക്കുന്നത് ഇങ്ങനെയാണ്: അർജുന, നീ അറിവുള്ളവനെ പോലെ സംസാരിക്കുന്നു, എന്നിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നു, അതെങ്ങനെയാണ് എന്ന്. വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമായിരുന്നു അത്. ഒരു പാട്ട് കേട്ടാലോ?

ഉന്നത ഉദ്യോഗസ്ഥനായ ഒരു അയേസുകാരൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഉത്തർപ്രദേശിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. വഴിയരികിലെ മാവിൻ തോട്ടത്തിൽ തൂക്കണം കുരുവിയുടെ കൂടുകൾ കണ്ട് അതിൽ രണ്ടെണ്ണം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഭാര്യ ആഗ്രഹിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയോട് അതിൽ നിന്ന് രണ്ട് കൂടുകൾ എടുത്തു തരാൻ ആവശ്യപ്പെട്ടു. മടിച്ചു നിന്ന അവന്റെ നേരെ 100 രണ്ട് നോട്ട് വെച്ച് നീട്ടി. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ അവനോട് പറഞ്ഞു, കേരളത്തിലെ വലിയ സാറാണ്, നീ രണ്ട് കൂടെ എടുത്തു കൊടുക്ക്, വേണമെങ്കിൽ 50 or 100 കൂടി തരാം. അവൻ ആ സാറിന്റെ മുമ്പിൽ തൊഴുതു. എന്നിട്ട് പറഞ്ഞു, എത്ര രൂപ തന്നാലും ഞാനത് ചെയ്യില്ല സാബ്ജി, കൂടിനുള്ളിൽ കിളിയുടെ കുഞ്ഞുങ്ങളുണ്ടാവും, നിങ്ങളതിനെ കൊണ്ടുപോയി വളർത്തുമായിരിക്കും, തീറ്റ കൊടുക്കുമായിരിക്കും, പക്ഷേ ഞാനിത് തന്നാൽ വൈകുന്നേരം അതിൻ്റെ അമ്മ കിളി കുഞ്ഞിനുള്ള തീറ്റയുമായി വരും, കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ അത് കരയും, അതെനിക്ക് കാണാൻ വയ്യ, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. കുട്ടി പറഞ്ഞത് കേട്ട്

ഉദ്യോഗസ്ഥനും ഭാര്യയും സ്തബ്ധരായി. അദ്ദേഹം പറയുന്നു, എൻ്റെ സ്ഥാനമാനങ്ങളും IAS എല്ലാം ആ കൊച്ചുകുട്ടിയുടെ മുന്നിൽ ഉരുകിയില്ലാതായി. ഞാനങ്ങ് ചെറുതായിപ്പോയി. വിദ്യാഭ്യാസവും സ്യൂട്ടും കോട്ടും ഒരിക്കലും മാനവികതയുടെ അളവുകളല്ല. അറിവ് എന്നാൽ അതിനർത്ഥം പ്രകൃതി അറിയുക എന്നതാണ്. യഥാർത്ഥ അറിവ് വളരെയേറെ സുതാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

അറിവിനേക്കാൾ വലിയ ദൈവം വേറെയില്ല എന്നാണ് നാരായണ ഗുരു പറയുന്നത്. അറിവ് ശരിക്കുമുണ്ടാകുമ്പോൾ മനുഷ്യനാണ് ദൈവം എന്ന് തിരിച്ചറിയാനാവുന്നു. അറിവാണ് പാകതയുണ്ടാക്കുന്നത്. അറിവുള്ളവർ സ്വയം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കില്ല. വൈചാരികമായും വൈകാരികമായുമുള്ള പക്വത അവർക്കുണ്ടാവും. കോപവും ക്ഷോഭവും നിയന്ത്രിക്കാനാകും എന്നു മാത്രമല്ല, സൗമ്യമായും സാധാരണമായും ഇടപെടാനുമാവും. പാഠപുസ്തകങ്ങളിലൂടെ മാത്രമേ അറിവാർജിക്കാനാവൂ എന്ന് വിചാരിക്കരുത്. അതും കാര്യമാണ്. എന്നാൽ നിരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാവുന്ന അറിവ് കുറെ കൂടി ആത്മവിശ്വാസമുണ്ടാക്കിത്തരും. ഒരു പാട്ട് കേട്ടാലോ?

0: സുഖതമീ രാത്രി.
1: അറിവ് ഉത്കണ്ഠയെ കുറയ്ക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വിശ്വസിക്കാൻ പറ്റാത്തത് അറിവിന്റെ ശക്തിയെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അടുത്തുനിൽപ്പോ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായതിൽ എന്താശ്ചര്യം എന്ന് കവി. ഈശ്വരനെ അന്വേഷിച്ച് ഒരു ടൈം ട്രാവലർ പിന്നോട്ട് നടത്തിയാൽ സംശയമേതുമില്ല, ചെന്നെത്തുന്നത് അറിവിലേക്കു തന്നെയാണ്. ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു എന്ന പാട്ടാണ് ഓർമ്മ വരുന്നത്. കേട്ടാലോ

എടിലേ, അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു. അവിടെയാണ് ഈശ്വരൻ്റെ വാസസ്ഥാനം, അവിടെയാണ് ഈശ്വരൻ്റെ സുന്ദരാനനം എന്നാണ് കവിവാക്യം. ഇതൊരു സത്യമാണ്. അവനവനാണ് ഈശ്വരൻ. പ്രവൃത്തി കൊണ്ടും പെരുമാറ്റം കൊണ്ടും മനുഷ്യന് ദൈവമാകാൻ കഴിയും. മനുഷ്യനെ ദൈവമാകാൻ കഴിയൂ. അത് നീയാകുന്നു എന്ന അർത്ഥത്തിൽ തത്വമസി എന്ന് പറയുന്നതിനർത്ഥവും അതുതന്നെയല്ലേ. മനുഷ്യനാണ് ഈശ്വരൻ. ഏതൊരുവൻ മനുഷ്യത്വത്തിൻ്റെ പരമകാഷ്ഠ പ്രാപിക്കുന്നുവോ അവൻ ദൈവം തന്നെയാണ്. ക്രിസ്തുവും കൃഷ്ണനും നബിക്കും മാത്രമല്ല, ശശിക്കും സുരേഷിനും ബിജുവിനും മാത്യുവിനും പ്രകാശനും അൽത്താഫിനുമെല്ലാം ദൈവമാകാൻ കഴിയും. പെരുമാറ്റത്തിലൂടെ, പ്രവൃത്തിയിലൂടെ. അങ്ങനെയായാൽ അവരെ ആൾ ദൈവങ്ങൾ എന്ന് തന്നെയാണ് പറയേണ്ടത്. ദൈവത്തെയും മനുഷ്യനെയും രണ്ടായി കാണേണ്ടതില്ല. മനുഷ്യൻ തന്നെയാണ് ദൈവം. ഒരു പാട്ട് കേട്ടാലോ?

പൂമുള്ളി ആറാം തമ്പുരാൻ എന്നൊരാളുണ്ടായിരുന്നു. അറിവായിരുന്നു പൂമുള്ളിയുടെ അലങ്കാരം. വിക്കിപീഡിയയിൽ വിശദമായി ആറാം തമ്പുരാനെക്കുറിച്ച് വിവരണമുണ്ട്. വായിച്ചപ്പോൾ സന്തോഷം തോന്നി. അറിവിന് പരിമിതികളില്ലെന്ന തിരിച്ചറിവ്. അപ്രശസ്തരായ എത്രയോ ആളുകൾ അങ്ങനെയുണ്ട്. അറിവിൻ്റെ ഉച്ചകോടി കണ്ടവർ, സൂര്യന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും അറിവുള്ളവർ. അവർ പക്ഷേ വാചാലരല്ല. ഒരു പാട്ട് കേട്ടാലോ?

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. എന്നാലല്ലേ കർമ്മനിരതമായി പ്രവർത്തിക്കുവാനാകൂ, ഈ സമൂഹത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാനാകൂ. അതുകൊണ്ട് ഈ രാത്രി സുഖമായി ഉറങ്ങാം. ശുഭനിദ്ര. സ്നേഹപൂർവം, മധുജൻ.